ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 13, കൊല്ലവർഷം 1201, എടവം 20, 2026 ജൂൺ 3, ബുധനാഴ്ച. ഇപ്പോൾ സമയം 5:53. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം, സുപ്രഭാതം.

0: സുഭാഷിതം.
1: നിസ്വാർത്ഥ സ്നേഹത്തിന്റെ പ്രതീകം അല്ലെങ്കിൽ മകുടോദാഹരണം മറ്റാരുമല്ല അമ്മ. അത് സത്യമാണ്. അമ്മയ്ക്ക് പകരം അമ്മ മാത്രം. പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മയാകില്ല. മക്കളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ രാപ്പകൽ ഭേദമന്യേ മക്കളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു പവിത്ര ജന്മമെന്ന് ശേഷിപ്പിക്കാം. കൈ വളർന്നോ കാൽ വളർന്നോ എന്ന് അനുനിമിഷം ആശങ്കയകലാതെ സ്വജീവിതത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ മക്കളുടെ അഭ്യുന്നതിക്കായി പ്രാർത്ഥനാ നിർഭരരായി ജീവിക്കുന്നു. തിരിച്ചറിവുള്ള വിവേകശക്തിയുള്ള മനുഷ്യ കുഞ്ഞിന്റെ ബാല്യം കൗമാരം യൗവനം ഇങ്ങനെ ഓരോ അവസ്ഥയിലും കാവലാളായി ജീവിതം മക്കൾക്കായി ഒഴിഞ്ഞു വയ്ക്കുന്ന വ്യക്തിയാണ് അമ്മ. ഒരമ്മയുടെ

0: അനുഭവകഥ നമ്മെ വല്ലാതെ ചിന്തിപ്പിക്കുന്നു. അന്ധയായ അമ്മ മകനെ യാതൊരു അല്ലലും അറിയിക്കാതെ വളർത്തുന്നു. ഉന്നത നിലയിലെത്തിക്കാൻ ധാരാളം പ്രതിസന്ധികൾ ആ അമ്മയ്ക്ക് നേരിടേണ്ടി വന്നു. ശുഭപ്രതീക്ഷയോടെ മകൻ ഓരോ നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും അഭിമാന പുളകിതയാകുന്നു. എന്നാൽ മകന് അമ്മ അന്ധയാണെന്നത് ഏറെ അസ്വസ്ഥതകളായി മാറുന്നു. അമ്മയിൽ നിന്നും അകലാനാണ് മകന്റെ പരിശ്രമം. കൂട്ടുകാർ അമ്മയെ കണ്ണുപൊട്ടിയെന്ന് വിളിച്ച് പരിഹസിക്കുമ്പോൾ അവൻ സ്വയം ശപിക്കുന്നു. ഒരിക്കൽ സ്കൂളിൽ മകനെ കാണാനെത്തിയ അമ്മയെ ശകാര വർഷം ചൊരിഞ്ഞ് ആട്ടിയോടിച്ചു. എന്നാൽ ആ അമ്മ മനസ്സ് തളരുകയോ അവനെ ശകാരിക്കുകയോ ചെയ്തില്ല. അമ്മ സന്ദർഭോചിതമായി മകന്റെ ഭാഗത്തു നിന്നും ചിന്തിച്ചു, ഞാൻ കാരണം അവൻ അപഹാസ്യനാകുന്നല്ലോ, അതാണ് അമ്മയുടെ ആർദ്രത. അമ്മ മകനെ കൂടുതൽ താലോലിച്ച് ഒട്ടും സ്നേഹ സംരക്ഷണത്തിന് കോട്ടം തട്ടാതെ മകന്റെ ആവശ്യങ്ങൾ നിറവേറ്റി. മകൻ പഠിച്ച് ഉദ്യോഗസ്ഥനായി. അമ്മയെ കൂടെ കൂട്ടാൻ അവന്റെ മനസ്സ് അനുവദിച്ചില്ല. അവൻ ഉയരങ്ങൾ കീഴടക്കി തന്റെ നേട്ടങ്ങൾ ആസ്വദിച്ചു. ഉദ്യോഗസ്ഥനായി, വിവാഹിതനായി ഓരോ പടവുകൾ ചവിട്ടിക്കേറുമ്പോഴും പിന്നിലെ ശക്തിയെ അവഗണിച്ചു. ക്രൂരമായ മകന്റെ പെരുമാറ്റം ആ അമ്മയ്ക്ക് താങ്ങാവുന്നതിനപ്പുറമാണെന്ന്. എന്നിട്ടും അമ്മ മകനു വേണ്ടി പ്രാർത്ഥിച്ചു. നാളുകൾ നീക്കി. മറ്റൊന്നും ചിന്തിക്കാതെ അമ്മ മകന്റെ വീട്ടിലേക്ക് പോയി. ഭാര്യയും അവന്റെ മക്കളും വന്ന് കണ്ടിട്ട് ഏത് സ്ത്രീയാണെന്നറിയാതെ അമ്പരന്നു. അത്രയ്ക്കും മകൻ അകന്നുപോയി. ആട്ടി ഓടിച്ചിട്ട് മകൻ പിന്നാലെ ചെന്ന് അമ്മയെ താക്കീത് ചെയ്തു. മേലിൽ എന്നെ അന്വേഷിച്ച് വരരുത്, നാണം കെടുത്താൻ തേടിയെത്തും. അന്ധയായ അമ്മയുടെ വിയർപ്പിന്റെ വില പുച്ഛിച്ചു തള്ളുന്നു. എന്നിട്ടും അമ്മ മകനെ ശാസിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാതെ അവിടുന്ന് മടങ്ങുന്നു. മകന് ബാല്യത്തിൽ ഒരപകടത്തിൽപ്പെട്ട് അവന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. അമ്മ സ്വന്തം കണ്ണുകൾ മകന് നൽകി ഈ ലോകത്തെ വിസ്മയ കാഴ്ചകൾ കാണാൻ. എന്നാൽ അങ്ങനെയാണ് അമ്മ അന്ധയായതെന്ന് മകനെ അറിയിച്ച് നൊമ്പരപ്പെടുത്താത്തതിന്റെ ഫലം ആ അമ്മ അനുഭവിക്കുന്നു. മകൻ അതീവ സന്തോഷവാനും ജീവിതം ആഹ്ലാദമാക്കാനും വേണ്ടി അമ്മ സഹിച്ച ത്യാഗം മകന്റെ ചെവിയിലെത്തിക്കാത്ത അമ്മയ്ക്ക് കടുത്ത ശിക്ഷയാണ് മകൻ സമ്മാനിച്ചത്. അമ്മ സ്നേഹമസ്രണമായ വാക്കുകൾ കൊണ്ട് മനസ്സാ ആശ്ലേഷിക്കുകയാണ് ചെയ്യുന്നത്. അവയൊക്കെ വൃഥാവിലാണ്. അമ്മ രോഗബാധിതയായി കിടപ്പിലായപ്പോൾ അയൽക്കാർ വശം ഒരു കത്ത് കൊടുത്തയക്കുന്നു. മകൻ കത്ത് കിട്ടി വായിക്കുന്നതിന് മുൻപ് അമ്മ ഇഹലോകവാസം വെടിഞ്ഞു. മകൻ മനം നൊന്ത അമ്മയോട് മാപ്പപേക്ഷിക്കാൻ പാഞ്ഞെത്തിയപ്പോൾ അമ്മയുടെ ചേതനയേറ്റ ശരീരമാണ് കാണാൻ കഴിഞ്ഞത്. പ്രായച്ചിത്തം ചെയ്യാനുള്ള അവസരം നൽകാതെ അമ്മ വിടവാങ്ങി. കൺകണ്ട ദൈവമാണ് അമ്മ. ജീവിച്ചിരിക്കുമ്പോൾ നന്നായി അവരെ പരിചരിക്കേണ്ട മക്കൾ ചെറിയ കുറ്റവും കുറവും കണ്ടെത്തി തള്ളിക്കളയുന്നു. ആദ്യാക്ഷരം ചൊല്ലി പഠിപ്പിച്ച ഗുരുവാണ് അമ്മ. ജീവിക്കാനുള്ള തന്ത്രവും മന്ത്രവും പറഞ്ഞു പഠിപ്പിച്ച് പ്രാപ്തരാക്കുന്ന മക്കൾ തള്ളിക്കളയുന്നതിനേക്കാൾ മഹാപാപം മറ്റൊന്നുമില്ല.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് വിദ്വൽ പ്രഭ JS.
3: ആകാശവാണി FM വാർത്തകൾ.
4: ഇന്ത്യയും നേപ്പാളും തമ്മിലെ അതിർത്തി തർക്കം പരിഹരിക്കാൻ മൂന്നാം കക്ഷികളുടെ ഇടപെടൽ വേണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. ചൈനയെയും ബ്രിട്ടനെയും ചർച്ചകളിൽ പങ്കാളികളാക്കണമെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരത്തിന് കേന്ദ്ര ഗവൺമെന്റ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ കുട്ടികൾക്ക് രാഷ്ട്രപതിയാണ് ബാല പുരസ്കാരങ്ങൾ നൽകുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം സിനിമാ ഷൂട്ടിംഗ് സൌഹൃദമാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. പൈറസി വിഷയം പ്രാധാന്യത്തോടെ കണ്ട് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സിനിമാ സംഘടനകളുടെ പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയ്ക്കുശേഷം മന്ത്രി പറഞ്ഞു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, ഭാരവാഹികൾ, MPമാർ, MLAമാർ, DCC പ്രസിഡന്റുമാർ, എന്നിവരുടെ യോഗം ശനിയാഴ്ച രാവിലെ

തിരുവനന്തപുരത്ത് ചേരുമെന്ന് KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫ്. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് യോഗം. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി. അവശ്യ സർവീസുകളെയും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കി. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളിൽ പ്രജനനകാലത്ത് അനധികൃതമായി മത്സ്യങ്ങൾ പിടികൂടുന്ന ഊത്തപ്പിടുത്തം കർശനമായി നിരോധിച്ചതായി ഫിഷറീസ് വകുപ്പ്.

0: ഊത്തപ്പിടുത്തം കർശനമായി നിരോധിച്ചതായി ഫിഷറീസ് വകുപ്പ്. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നിരോധനം. ഗായകൻ എൽ രഘുനാഥ് കോഴിക്കോട്ട് അന്തരിച്ചു. ചെമ്മിൻ സിനിമയിലെ ഒരു ഗാനത്തിന് രഘുനാഥ് കോറസ് പാടിയിട്ടുണ്ട്.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ, വിപണി; 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൌണ്ട് സ്പൈസസ് കാവ്യധാര, ജി ശങ്കരക്കുറുപ്പിന്റെ ഹിമബിന്ദു എന്ന കവിത. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം, ഗ്രീൻ മൌണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐകെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ.
2: ഗ്രീൻ മൌണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൌണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, അവയവദാനത്തിലെ ചതിക്കുഴികൾ, തുടർന്ന് നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, എന്തു പഠിക്കണം, എന്താകണം, സേവന വാർത്തകൾ. 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. 8:30 സ്പോൺസർഡ് പരിപാടി, ഹലോ VPS ലേക്ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 സ്പോൺസർഡ് പരിപാടി, റേഡിയോ ഹെൽത്ത്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഓർമ്മചിന്ത. ഉച്ചയ്ക്ക് 1:00 പറയൂ നിങ്ങൾക്കറിയാമോ, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 സഹയാത്രിക, സംരംഭക ആർഷാ ജോസുമായി അഭിമുഖം. 4:00 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 4 മണിപ്പൂക്കൾ. ശ്രോതാക്കൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹിയിലെ.
4: This is Akashvani, the news read by Subhadra Ramachandran. Acting President of Venezuela, Delcy Rodriguez, will be on a 4-day visit to India beginning today. She will be accompanied by a high-level delegation, including Ministers of Foreign Affairs, Economy and Finance, and Science and Technology. Briefing media in New Delhi, External Affairs Ministry spokesperson Randhir Jaiswal said Ms. Rodriguez will hold bilateral discussions with Prime Minister Narendra Modi during her visit. The discussions will be focused on exploring avenues of cooperation in the areas of trade, investment, energy, renewable energy, healthcare, and pharmaceutical. External Affairs Ministry said that the Indian PSUs have made significant investment in Venezuela in the energy sector, and they are keen to explore opportunities for further enhancing their presence. It said that the visit is expected to further strengthen bilateral ties and deepen engagement between the two countries across diverse sectors. Senior Congress leader D.K. Shivakumar will be sworn in as the Chief Minister of Karnataka today. Governor Thavar Chand Gehlot will administer him the oath of office and secrecy at Lok Bhavan in Bengaluru at 4 p.m. Mr. Shivakumar's appointment comes days after Mr. Siddaramaiah stepped down as Chief Minister, paving the way for his deputy to take over the top post. The development marks the culmination of a prolonged power tussle within the Karnataka Congress, with Mr. Shivakumar, long seen as a contender for the top post since the party's victory in the 2023 assembly polls. Meanwhile, Congress has appointed senior Karnataka leader Siddaramaiah to its highest decision-making body, the Congress Working Committee, CWC. The appointment

0: യോ അപേക്ഷിക്കാം. അപേക്ഷയ്ക്കായി ആധാർ കാർഡ്, ഭൂ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ, ബാങ്ക് വിവരങ്ങൾ എന്നിവയാണ് ആവശ്യമായ രേഖകൾ. ഓൺലൈനിനൊപ്പം കൃഷി എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ ലഭ്യമാക്കിയിട്ടുള്ള നിശ്ചിത ഫോർമാറ്റിൽ ഓഫ്ലൈൻ അപേക്ഷകളും സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 1800-425-2512 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാം. 1800-425-2512. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. വിപണി: വെളിച്ചെണ്ണ ക്വിന്റലിന് 23,500 രൂപ, കൊപ്ര ക്വിന്റലിന് 13,800 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,300 രൂപ, അൺഗാർബിൾഡ് 70,300 രൂപ, റബ്ബർ RSS-4 26,100 രൂപ, RSS-5 25,800 രൂപ. നിങ്ങൾ കേട്ടത് ഇന്നത്തെ വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: പ്രകൃതിയുടെ രുചി.
3: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
0: ഇതാകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:32.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
5: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഷാനിമോൾ ഉസ്മാൻ 16-ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു. 99 വോട്ടുകളാണ് ലഭിച്ചത്. ലഹരിക്കെതിരെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. CBSE ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം സംബന്ധിച്ച് ഉയർന്ന പരാതികൾ അന്വേഷിക്കുന്നതിന് ഏകാംഗ സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. CBSEയുടെ പുതിയ ചെയർമാനായി ലോഖണ്ഡെ പ്രശാന്ത് സീതാറാം നിയമിതനായി. വരുൺ ഭരദ്വാജാണ് പുതിയ സെക്രട്ടറി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ സമർപ്പിക്കും. 19-ന് ബജറ്റ് അവതരിപ്പിക്കും. വ്യാഴാഴ്ച നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ശേഷം സഭ പിരിയും. കേരളത്തിൽ എടവപ്പാതി മഴക്കാലത്തിന് നാളെ തുടക്കമാകും. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
5: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: നാളെ രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
8: മഞ്ചാടിക്കുരു കുന്നിമാലകൾ മുരിക്കിൻ പൂക്കളിത്യാദിയും ചെഞ്ചോരിക്കു വിരോധിയാമധരവും തൃക്കൈകൾ തൃക്കാൽകളും.
7: അവതരണം: ഇടപ്പള്ളി ചങ്ങമ്പുഴ അക്ഷര ശ്ലോക സമിതി.
9: കേശബന്ധമൊളി ചിന്തി പീലിയോടു മാടി നിൻ മകര കുണ്ടലം.
7: അക്ഷര ശ്ലോക സദസ് നാളെ രാത്രി 9:30.
10: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
11: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: കാവ്യധാര.
12: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
13: പ്രിയ ശ്രോത,

0: കവ്യധരയിൽ ശ്രോതാക്കൾ കേട്ടത് ജി ശങ്കരക്കുറുപ്പിന്റെ കവിത ഹിമബിന്ദു, ആലാപനം ശ്രീയുക്ത വർമ്മ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
4: നമ്പർ മറക്കല്ലേ, 90 20 620 630.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്.

0: മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം, ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ.

7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, അവയവ ദാനത്തിലെ ചതിക്കുഴികൾ, തുടർന്ന് നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. ഒൻപത് മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഓർമ്മചിന്ത. ഉച്ചയ്ക്ക് 1:00 പറയൂ നിങ്ങൾക്കറിയാമോ, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. 2:00 വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 സഹയാത്രിക, സംരംഭക ആർഷ ജോസുമായി അഭിമുഖം. 4:00 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ.

0: പക്ഷേ അവർക്ക് രാത്രി ഉറങ്ങുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, ഇല്ല കൂർക്കമ്മലി സിവിയർ ആയിട്ടുണ്ട്, ഇല്ല രാത്രി ഉറങ്ങുമ്പോൾ ശ്വസിക്കാൻ അങ്ങനെ ശ്വാസം നിലച്ചു പോകുന്നു, സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും. അങ്ങനത്തെ കണ്ടീഷൻസ് വരുമ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് നമ്മൾ സർജറി റെക്കമെൻഡ് ചെയ്യാറുണ്ട്.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ENT കൺസൾട്ടന്റ് ഡോക്ടർ ഗൗതം രഘു.
2: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
3: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം, അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ഫോൺ 8129110087.
4: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.

സേവന വാർത്തകൾ. ഭാരതീയ തപാൽ വകുപ്പിന്റെ ആലപ്പുഴ ഡിവിഷന് കീഴിൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്, റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്നിവയിലേക്ക് ഡയറക്ട് ഏജന്റുമാരെയും ഫീൽഡ് ഓഫീസർമാരെയും തെരഞ്ഞെടുക്കുന്നു. ആലപ്പുഴ പോസ്റ്റൽ ഡിവിഷന്റെ പരിധിയിൽ വരുന്ന ചേർത്തല, അമ്പലപ്പുഴ, കുട്ടനാട് താലൂക്കുകളിൽ നിന്നുള്ളവർക്കാണ് അവസരം. ഈ മാസം 15 രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12 വരെ ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. 10 ക്ലാസ് തത്തുല്യ യോഗ്യതയും 18 വയസ്സ് പ്രായപൂർത്തിയായവർക്കുമാണ് ഡയറക്ട് ഏജന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നത്. ഗ്രൂപ്പ് എ ബി തസ്തികകളിൽ നിന്നടക്കം വിരമിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ, ഗ്രാമീണ ഡാക് സേവകർ മുതലായ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ ഫീൽഡ് ഓഫീസർ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം. അഭിമുഖത്തിന് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നതിനായി അപേക്ഷകൾ ബയോഡേറ്റ DOPLI4@gmail.com എന്ന അഡ്രസ്സിൽ മെയിലായോ 8547683224 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് സന്ദേശമായോ ഈ മാസം 15 മുൻപ് സമർപ്പിക്കണം. 8547683224

ആലപ്പുഴ എംപ്ലോയബിലിറ്റി സെന്റർ മുഖേന തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് നിയമനം നടത്തുന്നു. അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക് തിരുവല്ല ടൌൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നടക്കും. വിദ്യാഭ്യാസ യോഗ്യത: പ്ലസ് ടു ബിരുദം, ഐടിഐ, ഡിപ്ലോമ, ബിടെക്. നിശ്ചിത യോഗ്യതയുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്തതും അല്ലാത്തതുമായ 18-നും 40-നുമിടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 0477223036.

സംസ്ഥാന സർക്കാർ തൊഴിൽ വകുപ്പിന് കീഴിലുള്ള സ്വയം ഭരണ സ്ഥാപനമായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആന്റ് എംപ്ലോയ്മെന്റ് നടത്തുന്ന തിരുവനന്തപുരം കിലെ IAS അക്കാദമിയിൽ 2026-27 വർഷത്തെ വിവിധ സിവിൽ സർവീസ് പരീക്ഷ പരിശീലനങ്ങൾക്കായുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഒരു വർഷം ദൈർഘ്യമുള്ള റെഗുലർ ഓൺലൈൻ, ഓഫ്ലൈൻ ബാച്ച്, ഓൺലൈൻ ഫൌണ്ടേഷൻ ബാച്ച്, റിപ്പീറ്റേഴ്സ് ബാച്ച്, മെയിൻസ് ബാച്ച് എന്നിങ്ങനെ വിവിധ പരിശീലനങ്ങൾക്ക് സൌജന്യമായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷൻ ലിങ്കിനും www.kile.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

0: ഉറപ്പാക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
1: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588888 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയക്കുക.
0: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ, എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: കല, സാഹിത്യം, ചരിത്രം, സ്പോർട്സ്, സിനിമ എന്നീ മേഖലകളിൽ താല്പര്യമുള്ള വ്യക്തിയാണോ നിങ്ങൾ? എന്നാൽ ഇതാ, ഇവയെല്ലാം അടിസ്ഥാനമാക്കി കൊച്ചി FM ഒരു പുതിയ തത്സമയ പരിപാടി ഈ മെയ് മാസത്തിൽ ആരംഭിക്കുന്നു.
1: പറയൂ, നിങ്ങൾക്കറിയാമോ?
0: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കും.

0: കോട്ടയം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ചങ്ങനാശ്ശേരിയിലെ ആൺകുട്ടികളുടെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്കും നാട്ടകത്തെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്കും പ്രവേശനത്തിന് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. ഫോൺ നമ്പർ 0481-2562-503. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ FM ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാവുന്നു. FM ഡയറി തുടർന്ന് കേൾക്കാം 7:35. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്നൊഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നും തുടരും. സംസ്ഥാന ബജറ്റ് ഈ മാസം 19. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ധനകാര്യം എന്നീ വകുപ്പുകളിലെ മന്ത്രിമാർ ഉൾപ്പെടുന്ന ഉന്നതതല പ്രതിനിധി സംഘവും വെനിസ്വേല പ്രസിഡന്റിനെ അനുഗമിക്കുന്നുണ്ട്. സന്ദർശനത്തിനിടെ ഡെൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, ആരോഗ്യം, ഔഷധ നിർമ്മാണം എന്നീ മേഖലകളിലെ സഹകരണം ഇരുവരും ചർച്ച ചെയ്യും. ഇന്ത്യക്കാർക്ക് ഇനി ജർമ്മനിയിലൂടെ ട്രാൻസിറ്റ് വിസയില്ലാതെ യാത്ര ചെയ്യാം. ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ നിബന്ധന ഒഴിവാക്കിക്കൊണ്ടുള്ള ജർമ്മൻ സർക്കാരിന്റെ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. തീരുമാനത്തെ സ്വാഗതം ചെയ്ത വിദേശകാര്യ മന്ത്രാലയം പുതിയ ക്രമീകരണം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുമെന്നും അറിയിച്ചു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്നൊഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കുടുംബത്തിന്റെ നിർവചനത്തിൽ നിന്ന് വിവാഹിതരായ മക്കളെ ഒഴിവാക്കുന്നത് തികച്ചും ഏകപക്ഷീയവും നീതിരഹിതവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് കോടതി നിരീക്ഷിച്ചു. അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ഈ സുപ്രധാന വിധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി ഒരുക്കുന്ന പ്രത്യേക പരിപാടിയിൽ ഇന്ന് രാജ്യത്തെ മധ്യവർഗ ജനവിഭാഗങ്ങളുടെ ശാക്തീകരണത്തിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് അറിയാം. നികുതി ലഘൂകരണം, ശക്തമായ ബാങ്കിംഗ്, പെൻഷൻ സംവിധാനങ്ങൾ എന്നിവ വഴി മധ്യവർഗത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിപ്പിച്ചതുൾപ്പെടെ നിരവധി ക്ഷേമപ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ സർക്കാർ നടപ്പിലാക്കിയത്. ഒരു റിപ്പോർട്ട്.

0: പുതിയ നികുതി ഘടന പ്രകാരം വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതിയില്ല. GST നിലവിൽ വന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കുറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ വഴി അനുവദിച്ച 1.25 കോടി വീടുകളിൽ 98 ലക്ഷത്തിലധികം വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറി. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ഇതുവരെ 43.52 കോടി ആരോഗ്യ കാർഡുകൾ വിതരണം ചെയ്തു. ജൻ ഔഷധി കേന്ദ്രങ്ങൾ വഴി ഗുണനിലവാരമുള്ള മരുന്നുകൾ 50 മുതൽ 80% വരെ വിലക്കുറവിൽ ലഭ്യമാക്കുന്നുണ്ട്. ഇതിനു പുറമെ മുദ്രയോജനയ്ക്ക് കീഴിൽ ഇതുവരെ 40 ലക്ഷം കോടി രൂപയുടെ വായ്പകളും കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ കോൺക്ലേവ് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ജനജാതീയ ഗരിമ ഉത്സവ് 2026 ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്യും. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സെന്റർ ഫോർ നാനോ സയൻസ് ആന്റ് എഞ്ചിനീയറിംഗിൽ സ്ഥാപിച്ച ട്രെയിനിംഗ് ഫാബ് രാഷ്ട്രപതി ചടങ്ങിൽ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. CBSEയുടെ പുതിയ ചെയർപേഴ്സണായി ലോഖണ്ഡേ പ്രശാന്ത് സീതാറാമിനെ നിയമിച്ചു. നിലവിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഡയറക്ടറായി പ്രവർത്തിക്കുകയായിരുന്ന വരുൺ ഭരദ്വാജിനെ CBSE സെക്രട്ടറിയായും കേന്ദ്ര സർക്കാർ നിയമിച്ചു. പ്രസാർഭാരതിയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ വേവ്സ് OTT 1 കോടിയിലധികം ഉപയോക്താക്കളെന്ന നേട്ടം കൈവരിച്ചു. 2024 നവംബറിലാണ് ഈ സംവിധാനം ആരംഭിച്ചത്. രാജ്യത്തെ പൊതു ഡിജിറ്റൽ മീഡിയ സംവിധാനത്തിന്റെ വളർച്ചയിലെ സുപ്രധാന ചുവടുവയ്പാണ് ഈ നേട്ടമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. തദ്ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ വിശ്വാസ്യത വർദ്ധിക്കുന്നതിന്റെ തെളിവാണിതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂരുവിലെ ലോക്ഭവനിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ തവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന DK ശിവകുമാർ ഈ പദവിയിലേക്ക് എത്തുന്നത്. അതേസമയം സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ നിയമിച്ചു. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നും തുടരും. കോവിഡ് മഹാമാരിക്ക് ശേഷം യുവജനങ്ങൾക്കിടയിൽ പക്ഷാഘാതം വർദ്ധിച്ചുവരുന്ന സാഹചര്യം, CBSE പരീക്ഷാ മൂല്യനിർണയത്തിലെ പിഴവുകൾ തുടങ്ങിയവയാണ് പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ ശ്രദ്ധ ക്ഷണിക്കൽ വിഷയങ്ങൾ. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19 അവതരിപ്പിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ 4 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുണ്ട്. സംസ്ഥാനത്ത് നാളെ മഴ കൂടുതൽ ശക്തമാകും എന്നാണ് പ്രവചനം. വ്യാഴാഴ്ച 8 ജില്ലകൾ ഓറഞ്ച് ജാഗ്രതയ്ക്ക് കീഴിലായിരിക്കും. ബേക്കൽ, കണ്ണൂർ, തൃശൂർ തുടങ്ങി പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ 5 മുതൽ 15 മില്ലിമീറ്റർ വരെയുള്ള മഴ ലഭിച്ചു വരുന്നുണ്ട്.
1: അപകടകരമായ കാലാവസ്ഥയിൽ വിനോദസഞ്ചാര ബോട്ടുകളുടെ സർവീസ് നിർത്തിവയ്ക്കണമെന്ന് കേരള മാരിടൈം ബോർഡ്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലിന്റെ ഭാഗമാണിത്. കാലാവസ്ഥ അപകടകരമാകുന്ന ദിവസങ്ങളിലും പുഴയിൽ ശക്തമായ ഒഴുക്കുള്ള ദിവസങ്ങളിലും സർവീസ് നിർത്തിവയ്ക്കണം. നിർദ്ദേശം ലംഘിച്ച് സർവീസ് നടത്തുന്ന ബോട്ടുകൾ പിടിച്ചെടുക്കുകയും ജീവനക്കാർക്കും ഉടമകൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 ക്രിക്കറ്റ് 3-ാം മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് 6 വിക്കറ്റ് ജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇംഗ്ലണ്ട് 2-1 സ്വന്തമാക്കി. ഇന്ത്യ ഉയർത്തിയ 181 റൺസ് വിജയലക്ഷ്യം 18.3 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഇംഗ്ലണ്ട് മറികടന്നു. ഇംഗ്ലണ്ടിന്റെ അലിസ് ക്യാപ്സിയാണ് പ്ലെയർ ഓഫ് ദി മാച്ചും പ്ലെയർ ഓഫ് ദി സീരീസും. ഈ വർഷത്തെ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരത്തിനുള്ള അപേക്ഷ ക്ഷണിച്ച് കേന്ദ്ര സർക്കാർ. awards.gov.in എന്ന പോർട്ടൽ വഴി ജൂലൈ 31 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല, സാംസ്കാരികം, ശാസ്ത്ര സാങ്കേതിക

0: വിദ്യ എന്നീ മേഖലകളിൽ അസാധാരണമായ സംഭാവനകൾ നൽകിയ കുട്ടികൾക്കാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. DRDOയും വ്യോമസേനയും ചേർന്ന് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത രുദ്രം 2 മിസൈലിന്റെ പരീക്ഷണം വിജയകരം. അതീവ സങ്കീർണമായ സാഹചര്യങ്ങളിൽ യുദ്ധവിമാനത്തിൽ നിന്ന് വിക്ഷേപിച്ചായിരുന്നു മിസൈലിന്റെ ശേഷി പരിശോധിച്ചത്. ഈ ചരിത്ര നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 81st സമ്മേളനത്തിന്റെ പ്രസിഡന്റായി ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലിലുർ റഹ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. പൊതുസഭയിൽ നടന്ന വോട്ടെടുപ്പിൽ സൈപ്രസിന്റെ പ്രത്യേക പ്രതിനിധി ആൻഡ്രിയാസ് കഖൌറിസിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ഖലിലുർ റഹ്മാന് 99 വോട്ടുകൾ ലഭിച്ചപ്പോൾ ആൻഡ്രിയാസിന് 91 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന പൊതുസഭയുടെ പുതിയ സമ്മേളനം മുതൽ ഒരു വർഷത്തേക്കായിരിക്കും ഖലിലുർ റഹ്മാന്റെ കാലാവധി. പശ്ചിമബംഗാൾ സർക്കാരിന്റെ പുതിയ സാമൂഹിക ക്ഷേമ പദ്ധതിയായ അന്നപൂർണ യോജനയ്ക്ക് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കും. ഗുണഭോക്താക്കൾക്കുള്ള അനുമതി പത്രം ചടങ്ങിൽ വിതരണം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നും തുടരും. സംസ്ഥാന ബജറ്റ് ഈ മാസം 19th. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7:00 കഴിഞ്ഞ് 35:18. പ്രിയ ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം FM ഡയറിയിലേക്ക്.

0: സമകാലികം.
1: അവയവദാനത്തിലെ ചതിക്കുഴികൾ.
2: മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനായി നടത്തുന്ന ഏറ്റവും മഹത്തായ കാരുണ്യ പ്രവർത്തനങ്ങളിലൊന്നാണ് അവയവദാനം. മരണത്തിന്റെ വക്കിൽ നിൽക്കുന്ന ഒരാൾക്ക് വീണ്ടും ജീവന്റെ വെളിച്ചം നൽകുന്ന ഈ സംവിധാനം വിശ്വാസത്തിന്റെയും മനുഷ്യസ്നേഹത്തിന്റെയും അടയാളമാണ്. എന്നാൽ അതേ അവയവദാനത്തിന്റെ പേരിൽ തട്ടിപ്പുകളും അനധികൃത ഇടപാടുകളും നടക്കുന്നുവെന്ന വാർത്തകൾ സമൂഹത്തെ ആശങ്കയിലാഴ്ത്തുകയാണ്. ഈയിടെ പുറത്തുവന്ന പുതിയ അവയവദാന തട്ടിപ്പ് വാർത്തയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും ഇന്ന് പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്.
3: ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് വളരെ ഒരു പ്രതിസന്ധിയായി മാറിയിരിക്കുന്ന ഒരു സംഭവമാണ് അവയവ വ്യാപാരം. ഇത് അവയവദാനമല്ല, മറിച്ച് അവയവ വ്യാപാരം എന്നാണ് ഞാൻ കരുതുന്നത്.
2: തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് മേധാവിയും പോലീസ് സർജനുമായ ഡോക്ടർ ഹിതേഷ് ശങ്കർ.
3: എല്ലാ ദാനങ്ങളും എപ്പോഴും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ഒന്നാണ്. എല്ലാ ദാനങ്ങളും മഹാദാനം തന്നെ, ബ്ലഡ് ആയിക്കോട്ടെ, അവയവായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. പക്ഷെ ദാനം ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവുന്നത് വലിയൊരു മനസ്സിനുടമകൾക്ക് മാത്രം സാധിക്കുന്ന ഒരു ഭാവമാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ലൈവ് ഡൊണേഷൻ, ജീവനുള്ള ആളുകളിൽ നിന്നും കിഡ്നി എടുത്തു മാറ്റുന്ന, അല്ലെങ്കിൽ മറ്റു ഓർഗൻസ്, ലിവർ, കിഡ്നി ഒക്കെ എടുത്തു മാറ്റുന്ന പ്രക്രിയ വ്യാപാരത്തിലേക്ക് വഴിതെറ്റിപ്പോയി. അതായത് ഒരാളുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തു, ഇന്ന് അവയവ വിപണനം നടക്കുന്നു. അപ്പൊ അത് വൃക്കമാറ്റി വയ്ക്കാനുള്ള രോഗിയുടെ അവസ്ഥ അതീവ ഗുരുതരമായ ഒരു സംഭവമാണ്. അത് അതീവ ഗൗരവമായി തന്നെ കാണുന്നതാണ്. ജീവൻ നിലനിർത്താൻ വേണ്ടി അനിവാര്യമായ രോഗികൾക്ക് ഒരു ദാതാവ് ഉണ്ടാവേണ്ടതും ആവശ്യമാണ്. പക്ഷെ അത് മറ്റൊരാളുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നത്. നമുക്കറിയാലോ, ഒരാളുടെ അവയവം റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ഓതറൈസേഷൻ കമ്മിറ്റിയുടെ മുന്നിലെത്തുന്ന അധികം അപ്ലിക്കേഷൻസും വരുന്ന ഡിസ്പാരിറ്റിയാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള കാരണം. അതായത് ഒരാള് വളരെ ദരിദ്രനായ ഒരാളും കിഡ്നി വേടിക്കുന്ന ഒരാള് പൊതുവെ സമൂഹത്തിൽ സഹായിക്കാൻ, ഒരു സമൂഹത്തിലെ ഗ്രൂപ്പ് സഹായിക്കാൻ റെഡിയായിട്ട് കുറച്ച് പണം സ്വരൂപിക്കുക, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം റിച്ച് ആയ ഒരാളും ആണ് ഈ അന്തരം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ഈ പണം സ്വരൂപിക്കപ്പെടുന്നത് ഈ ഡോണറിന് കൊടുക്കാനാണെന്നുള്ള സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഡോണർക്ക് കിട്ടുന്ന ഈ കാശ് എത്രത്തോളം കിട്ടുന്നുണ്ട് എന്ന് തന്നെ വ്യക്തമല്ല. കാരണം ഇതിന്റെ ഇടനിലക്കാരാണ് ഈ കൂടുതൽ കാശ് ഈടാക്കുന്നത്. അതാണ് ഈ അവയവ വിപണനമായിട്ട് വ്യാപാരം.

0: ആധാരമായിട്ട് മാറാനുള്ള സാധ്യത. ഏറ്റവും കൂടുതൽ അവയവം കൊടുക്കുന്നത് ഇപ്പൊ സ്ത്രീകളാണ്. കഴിഞ്ഞ ഒരു ഓർഗനൈസേഷൻ കമ്മിറ്റി മീറ്റിംഗിൽ 8 കേസുകളിൽ 7 സ്ത്രീകളായിരുന്നു. അതിശയം എന്നേ പറയാവൂ. എങ്ങനെ സ്ത്രീകൾക്ക് അവർക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾക്ക് അവർ അവയവം കൊടുക്കാം? അത് ആ ഭർത്താവിന്റെ ബന്ധത്തിലോ അതോ ആ സുഹൃത്തിന്റെ ബന്ധത്തിലോ ഒക്കെ ഇവർക്കും റെസിപ്പിയന്റുമായി അല്ലെങ്കിൽ ആ ഓർഗൻ സ്വീകരിക്കുന്ന ആളുമായി ബന്ധപ്പെട്ടു എന്നാണ് ഓർഗൻ കമ്മിറ്റിയുടെ മുന്നിൽ എത്തുന്ന അവരുടെ വിശദീകരണം. ഭർത്താവിന് എന്റെ ഒരു സുഹൃത്തിന് വേണ്ടി അയാൾ അറിയാത്ത ഒരു സ്ത്രീ അവരുടെ അവയവം കൊടുക്കുന്നു. ആ അവയവം കൊടുത്തതിന് ശേഷം ആ സ്ത്രീക്ക് എന്ത് സംഭവിക്കുന്നു? ആ കിട്ടുന്ന ഒരു വളരെ നിസ്സാരമായ കാശ് മാത്രമാവും ചിലപ്പോ അവരുടെ കയ്യിലെത്തുക. ബാക്കിയുള്ള പണം മുഴുവനും ഒന്നില്ലെങ്കിൽ ഇതിന്റെ ഇടനിലക്കാർ കൊണ്ടുപോയിട്ടുണ്ടാവും. ഇതൊരു ഒരു ഒരു മാഫിയയുടെ കൈകളിലായി മാറിയിരിക്കുന്നു. അപ്പൊ ഈ സ്ത്രീക്ക് അവസാനം ഒരു കിഡ്നിയും പോയി ജീവിതം പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും.
1: അവയവദാനം എന്ന മഹത്തായ ആശയം ചിലർ സാമ്പത്തിക ലാഭത്തിനായി ദുരുപയോഗം ചെയ്യുമ്പോൾ അതിന്റെ ആഘാതം സമൂഹത്തിന്റെ വിശ്വാസത്തെയാണ് തകർക്കുന്നത്. പാവപ്പെട്ടവരെയും സ്ത്രീകളെയും അവരുടെ അവസ്ഥയെ ചൂഷണം ചെയ്ത് അനധികൃതമായി അവയവ ഇടപാടുകൾ നടത്തുന്നതായുള്ള ആരോപണങ്ങൾ ഗൗരവമായി കാണേണ്ട വിഷയമാണ്. ഡോക്ടർ ഹിതേഷ് ശങ്കർ തുടരുന്നു.
0: കല്യാണം കഴിഞ്ഞിട്ട് അത് പ്രേമിച്ച് വീട്ടുകാരറിയാതെ കല്യാണം കഴിച്ച രണ്ടാൾക്കാര് അവര് കുട്ടിയായിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. അപ്പൊ 6 മാസമായും കുട്ടിയുള്ള ഒരു അമ്മ അമ്മേനെ കൊണ്ട് ഭർത്താവ് കിഡ്നി കൊടുപ്പിക്കുന്നു. ഈ ഭർത്താവിന്റെ ഒരു സുഹൃത്തിന്റെ കെയർ ഓഫ് സുഹൃത്തിന്റെ വളരെ അകന്നൊരു പരിചയക്കാരനെന്ന് കമ്മിറ്റിയുടെ മുന്നിലെടുത്ത് അത് ഒരു പരിചയമില്ലാത്ത ഒരാളാണ്. പക്ഷെ അത് വളഞ്ഞ വഴിയിലൊരു പരിചയം നടിച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അയാളുടെ ഭാര്യ 6 മാസമായും പ്രായമുള്ള ഒരു കുട്ടി കൈക്കുഞ്ഞുമായി വന്നിട്ടാണ് കമ്മിറ്റിയെ മുന്നിട്ടിരിക്കുന്നത്. അത്തരം സാഹചര്യങ്ങൾ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്. അതൊന്നും ഒരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. ഈ ഡൊണേഷൻ ഡൊണേറ്റ് ചെയ്യുന്ന സ്ത്രീകൾ അവരുടെ ഫ്യൂച്ചർ എന്താണെന്നുള്ളിടത്തോളം വ്യക്തമല്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ സംസ്ഥാനത്ത് ഈ കൊടുത്ത ഈ ഡോണേഴ്സിന്റെ എന്ത് സംഭവിച്ചത്, അവർക്ക് കൊടുത്തതിന് ശേഷം അവർക്ക് എന്തൊക്കെ സംഭവിച്ചു, അവരുടെ ആരോഗ്യനില എന്തൊക്കെയാണ്, അവരുടെ ജീവിത നിലവാരം എങ്ങനെയാണ്, ജോലിക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ, അവരുടെ ഭർത്താവ് അവരെ നോക്കുന്നുണ്ടോ, അവര് എങ്ങനെ ഒറ്റപ്പെട്ടു പോയോ, അതോ അവർക്ക് സമൂഹത്തിലുള്ള അവരുടെ സ്റ്റാറ്റസ് എന്താണ്, ഇതൊന്നും ഒരു സ്റ്റഡിക്ക് പോലും വിധേയമായിട്ടില്ല. ഞങ്ങളുടെ ഇവിടുത്തെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ ബ്രദറിന് പോലും കിഡ്നി ആവശ്യം വന്നപ്പോൾ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ അല്ല ഡോക്ടർക്ക് ആയിക്കോട്ടെ, പക്ഷേ കിഡ്നി കൊടുക്കണമെങ്കിൽ ഞങ്ങളൊക്കെ വിചാരിക്കണം എന്ന് പറഞ്ഞ ഒരാള് തൃശ്ശൂർ പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ മുന്നിലുണ്ടായിരുന്നു. അപ്പൊ അത്ര ധൈര്യം അങ്ങനെ വരുന്നു. അവർക്ക് ഇങ്ങനെ പ്രവർത്തിക്കാനുള്ള ധൈര്യം എവിടുന്ന് കിട്ടും? ഇത്ര നിയമ സംവിധാനം ഇത്ര നന്നായി പോകുന്ന കേരളം പോലുള്ള സംസ്ഥാനത്ത്, വളരെ നമ്മുടെ സംസ്ഥാനം വളരെ ചെറിയ സംസ്ഥാനമാണ്, ഇവിടെ ഒരു മാഫിയക്ക് പ്രവർത്തിക്കാൻ, ഒരു കിഡ്നി മാഫിയക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ധൈര്യം കിട്ടുന്നത് എങ്ങനെയാണ്? ഈ മാഫിയ നടത്തുന്നത് കേവലം അവർ മാത്രമാവില്ലാണ്, അവർക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്ന കുറെ ആളുകളും ഇതിനുള്ളിലുണ്ടാവും. ഇതിന് ഏറ്റവും നല്ല ഒരു മറുപടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറയുന്നത് കഡാവർ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ ബ്രെയിൻ ഡെത്ത് തട്ടിപ്പ് ചെയ്യുന്നതിന് ഒരു നിലവിലൊരു സംവിധാനമുണ്ട്, അതിന് നിയമപരമായിട്ടൊരു രീതിയുണ്ട്. അത് അവലംബിച്ചു കഴിഞ്ഞാൽ ഒരു കോടതിയും നമ്മളെ കുറ്റപ്പെടുത്തില്ല, അല്ലെങ്കിൽ എല്ലാ കോടതികളും നമുക്ക് അത് തളർന്നാക്കിട്ട് അത് ചെയ്യാൻ ഡോക്ടർ എന്ന് പറയും. ഇവിടെ നടക്കുന്നത് മറിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്യുമ്പോഴാണ് കോടതികളുടെ ഇടപെടേണ്ട ആവശ്യം വരുന്നത്. അപ്പൊ അത്തരം മുടന്ത ന്യായങ്ങൾ പറയാതെ, അതായത് മരണാനന്തര അവയവദാനം ഫലപ്രദമായി നടത്താൻ കഴിഞ്ഞാൽ ഇത്തരം ബ്രോക്കർമാരെയും ഇത്തരം മാഫിയകളെയും നമുക്കൊരു പരിധി വരെ അയച്ചു നിർത്താൻ സാധിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്.
1: നമ്മുടെ രാജ്യത്ത് അവയവദാനവും അതിനെ സംബന്ധിച്ച നിയമങ്ങളും കേവലം ഒരു ജീവൻ രക്ഷാ മാർഗം എന്നതിനപ്പുറം ഇതിനു പിന്നിലെ നിയമ പോരാട്ടങ്ങളും സമീപകാലത്തുണ്ടായ വിവാദങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്.
2: ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിസന്ധി അവയവങ്ങളുടെ ഡിമാൻഡും ലഭ്യതയും തമ്മിലുള്ള വ്യത്യാസമാണ്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അവയവദാനങ്ങളിൽ 85% ജീവിച്ചിരിക്കുന്നവരിൽ നിന്നാണ്.
1: കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജോബി ജേക്കബ് പുളിക്കേക്കുടി.
2: മസ്തിഷ്ക മരണം വഴിയുള്ള അവയവദാനം വെറും 15% മാത്രമാണ്. നമ്മുടെ രാജ്യത്ത് അവയവദാനം നിയന്ത്രിക്കുന്നത് 1994 ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് എന്ന നിയമപ്രകാരമാണ്. ഈ നിയമപ്രകാരം അവയവങ്ങളുടെ കച്ചവടം കർശനമായി നിരോധിച്ചിരിക്കുന്നു. അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള ദാനത്തിനാണ് നിയമം മുൻഗണന നൽകുന്നത്. അടുത്ത കാലത്ത് ചില ഭേദഗതികളും വരുത്തിയിട്ടുണ്ട്. ദാതാവിനും സ്വീകർത്താവിനും ഇപ്പോൾ ആധാർ വെരിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുമുണ്ട്. അതുപോലെ വ്യാജ അപേക്ഷകൾ തടയാനും പ്രക്രിയകൾ വേഗത്തിലാക്കാനും അതോറിറ്റി കമ്മിറ്റികൾക്ക് കൃത്യമായ സമയപരിധിയും നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് അവയവദാനത്തിന്റെ കാര്യത്തിൽ നിയമം കർശനമാണ്. നിയമങ്ങൾ കർശനമാണെങ്കിലും സമീപകാലത്ത് ചില ഗുരുതരമായ തട്ടിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട്. കൊച്ചിയിൽ വ്യാജ സർട്ടിഫിക്കറ്റുകളും രേഖകളും ചമച്ച് പാവപ്പെട്ടവരെ പണം വാഗ്ദാനം ചെയ്ത് ബന്ധുക്കൾ

0: എന്ന വ്യാജേന അവയവദാനം നടത്തിയ വലിയൊരു മാഫിയയെ ഈയിടെ പോലീസ് പിടികൂടിയതായി നമ്മളെല്ലാം വായിച്ചറിഞ്ഞതാണ്. അതുപോലെ തന്നെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിലെ സുതാര്യതയെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ കർശനമായ മെഡിക്കൽ പ്രോട്ടോകോൾ വഴിയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതെന്നും നിയമത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും കോടതി ആ കേസിൽ വ്യക്തമാക്കുകയുണ്ടായി. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന ഒരു ഓർഗനൈസേഷൻ ഫയൽ ചെയ്ത ഒരു ഹർജിയിൽ സുപ്രീം കോടതി ഒരു സുപ്രധാന വിധിയിലൂടെ എല്ലാ സംസ്ഥാനങ്ങളും സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും ഉണ്ടാക്കേണ്ട ഓർഗനൈസേഷനെക്കുറിച്ചും മറ്റും കേന്ദ്ര സർക്കാരിന് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായിട്ടുണ്ട്. ചുരുക്കത്തിൽ അവയവദാനം എന്നത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. എന്നാൽ അത് പൂർണ്ണമായും നിയമപരവും സുതാര്യവുമായിരിക്കണം.
1: ട്രാൻസ്പ്ലാന്റേഷൻ ഹ്യൂമൻ ഓർഗൻ ടിഷ്യൂസ് 2014 നിയമങ്ങൾ അനുസരിച്ച് കേരളത്തിൽ അവയവദാനം നിയന്ത്രിക്കുന്നതിനും സുതാര്യമാക്കുന്നതിനും വേണ്ടിയാണ് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ സ്ഥാപിതമായിരിക്കുന്നത്. ഇതിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ്.
2: അവയവദാനം പ്രധാനമായും രണ്ട് വിധത്തിലാണുള്ളത്. ജീവിച്ചിരിക്കുന്നവരിൽ നിന്നുള്ള അവയവദാനവും മരിച്ചവരിൽ നിന്നുള്ള അവയവദാനവും. ഈ രണ്ടുതരം അവയവദാനവും പൊതുസമൂഹം മിക്കപ്പോഴും ഒരേ അർത്ഥത്തിൽ എടുക്കുകയും ജീവിച്ചിരിക്കുന്ന അവയവദാനമേലെ എല്ലാ അപകടങ്ങളെയും മരണാന്തര അവയവത്തിന് മേൽ ചാർത്തുകയും ചെയ്യുന്ന പ്രവണതയും നമ്മൾ കണ്ടുവരുന്നുണ്ട്. സംസ്ഥാനത്ത് അവയവദാനവും അവയവ മാറ്റിവെച്ച ശസ്ത്രക്രിയകളും നടക്കുന്നത് 1994 ട്രാൻസ്പ്ലാന്റേഷൻ ഹ്യൂമൻ ഓർഗൻ ടിഷ്യൂസ് ആക്ട് 2014 റൂൾസിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ നിയമങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് കേരളത്തിൽ അവയവദാനം നിയന്ത്രിക്കുന്നതിനും സുതാര്യമാക്കുന്നതിനും വേണ്ടിയാണ് കേരള ഗവൺമെന്റ് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എന്നൊരു സ്ഥാപനം സ്ഥാപിച്ചിരിക്കുന്നത്. ബന്ധുക്കൾ തമ്മിലുള്ള അവയവദാനമാണെങ്കിൽ അവയവദാനം മാറ്റിവെക്കാൻ ഉദ്ദേശിക്കുന്ന ആശുപത്രി തന്നെ രൂപീകരിച്ചിട്ടുള്ള മെഡിക്കൽ ബോർഡ് അല്ലെങ്കിൽ കമ്പീറ്റിംഗ് അതോറിറ്റിയാണ് അത് നിയന്ത്രിക്കുന്നത്. അതിനുവേണ്ടി ദാതാവും സ്വീകർത്താക്കളും അടുത്ത ബന്ധുക്കളാണെന്ന് തെളിയിക്കുന്നത്. അടുത്ത ബന്ധുക്കളെന്ന് ഉദ്ദേശിക്കുന്നത് അച്ഛൻ, അമ്മ, മകൾ, മകൻ, ഭർത്താവ്, ഭാര്യ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, അപ്പൂപ്പൻ, അമ്മമ്മ, അങ്ങനെ ഇവരെ മാത്രമാണ് ട്രാൻസ്പ്ലാന്റേഷൻ ഹ്യൂമൻ ഓർഗൻ ആക്ട് അടുത്ത ബന്ധുക്കളായി നിർവചിക്കുന്നത്. ഇവരിൽ നിന്നുള്ള അവയവദാനത്തിന് ആശുപത്രിയിലെ കമ്പീറ്റന്റ് അതോറിറ്റി, അതായത് ആശുപത്രിയുടെ അധികാരികൾക്ക് തന്നെ അതിന് സമ്മതം നൽകാനും ഓപ്പറേഷനിലോട്ട് നീങ്ങുവാനും സാധിക്കും. എന്നാൽ ബന്ധുവേതര അവയവദാനമാണെങ്കിൽ ജില്ലാതലത്തിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു ഓതറൈസേഷൻ കമ്മിറ്റിയുടെ അനുമതി ആവശ്യമാണ്. ഇത് സർക്കാർ വിജ്ഞാപനത്തിലൂടെ പുറപ്പെടുവിച്ച ഒരു കമ്മിറ്റിയാണ്. അതായത് കേരളത്തില് ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും ജില്ലാതല ഓതറൈസേഷൻ കമ്മിറ്റിയുണ്ട്. ഇതിനായി ദാതാവും സ്വീകർത്താവും തമ്മിൽ പണമിടപാടുകൾ ഒന്നുമില്ല എന്നും പൂർണമായും ജീവകാരുണ്യപരമായ കാരണങ്ങളാണ് അവയവദാനം ചെയ്യുന്നതെന്ന് തെളിയിക്കുന്ന രേഖകൾ ശസ്ത്രക്രിയ ചെയ്യുന്ന ആശുപത്രി മുഖാന്തരം ദാതാവും സ്വീകർത്താവും ഒരു ജോയിന്റ് ആപ്ലിക്കേഷനാണ്, രണ്ടുപേരും കൂടെ ചേർന്നുള്ള ഒരു അപേക്ഷയാണ് ഓതറൈസേഷൻ കമ്മിറ്റിയുടെ മുൻപായി കൊടുക്കുന്നത്. ആ ഓതറൈസേഷൻ കമ്മിറ്റി വളരെ വിശദമായി വിലയിരുത്തിയിട്ടാണ് ഈ അനുമതി നൽകുന്നത്. പ്രത്യേകിച്ച് വിലയിരുത്തുന്ന പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകർത്താവും ദാതാവും തമ്മിൽ വാണിജ്യപരമായ എന്തെങ്കിലും ഇടപാടുകളുണ്ടോ ഈ അവയവദാന പ്രക്രിയയിൽ, ദാതാവും സ്വീകർത്താവും ഇങ്ങനെ ഒരു ദാനത്തിനുള്ള ബന്ധം എന്താണ്, ദാതാവ് എന്തുകൊണ്ടാണ് ഈ പ്രസ്തുത വ്യക്തിക്ക് അവയവം നൽകാൻ ആഗ്രഹിക്കുന്നത്, ഇതിനകത്തെ ഏതെങ്കിലും ഇടനിലക്കാരനോ അല്ലെങ്കിൽ നിർബന്ധപൂർവമായ അവയവദാനത്തിന് നിർബന്ധിക്കുന്നതായ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, ഇതൊക്കെയാണ് പ്രധാനമായും കമ്മിറ്റി പരിശോധിക്കുന്നത്. ഇതിൽ അവയവദാനം ചെയ്യേണ്ട ദാതാവിന്റെ ഉദ്ദേശവും അതിന്റെ വരുംവരായ അവബോധം, ഈ സർജറി കഴിഞ്ഞാലുള്ള വരുംവരായകളും എല്ലാം പൂർണ്ണ ബോധ്യത്തോടുകൂടി മനസ്സിലാക്കിയിട്ട് അതന്നെയാണോ അവയവദാനത്തിന് സന്നദ്ധരായിരിക്കുന്നതെന്നും കമ്മിറ്റി പരിശോധിക്കുന്നത്. എന്നാൽ ഈ കമ്മിറ്റിക്ക് അത് ഉത്തമ ബോധ്യമില്ലെങ്കിൽ കമ്മിറ്റിക്ക് ഈ അപേക്ഷ നിരാകരിക്കുകയും ചെയ്യാം. പക്ഷെ സാധാരണ നമ്മളിവിടെ കണ്ടുവരുന്നത് നിരാകരിക്കുന്ന അപേക്ഷകൾ അവരെ കോടതിയെ സമീപിക്കും. കോടതി രോഗിയുടെ രോഗാതുരത കണ്ട് മിക്കവാറും ഓതറൈസേഷൻ കമ്മിറ്റിയുടെ തീരുമാനത്തിനെ റദ്ദു ചെയ്യുകയും അവയവദാനത്തിന് അനുമതി നൽകുകയും ചെയ്യുന്നതാണ് കണ്ടുവരുന്നത്. പക്ഷെ ഇപ്പോൾ സർക്കാർ അതിന് ഒരു സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി രൂപീകരിക്കുകയും ഈ അപ്പീലുകൾ പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു വിദഗ്ധ സമിതിയും കൂടെ ഗവൺമെന്റിന് രൂപീകരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഓതറൈസേഷൻ കമ്മിറ്റി റിജക്ട് ചെയ്യുന്ന കമ്മിറ്റിയുടെ അപ്പീൽ ഈ കമ്മിറ്റിയാണ് പരിശോധിക്കുന്നത്. അതിനുശേഷം അപ്പീൽ അധികാരി ഗവൺമെന്റ് സെക്രട്ടറിയാണ്. ഗവൺമെന്റ് സെക്രട്ടറിയുടെ അടുത്താണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷ നൽകിയാൽ ഈ കമ്മിറ്റിയുടെ മുമ്പാകെ സെക്രട്ടറി അത് ഫയൽ ആയിട്ട് അയക്കുകയും അത് കഴിഞ്ഞ് ഈ കമ്മിറ്റിയുടെ സിറ്റിംഗിലോടുകൂടിയാണ് ഈ അപേക്ഷ പരിഗണിക്കണമോ വേണ്ടോ തീരുമാനിക്കുന്നത്. ഈ വക ചട്ടക്കൂടുകളെല്ലാം ഉണ്ടാക്കി വച്ചിരിക്കുന്നതിന്റെ പ്രധാന കാരണം തന്നെ യാതൊരുവിധ ചൂഷണവും അവയവദാന രംഗത്ത് ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്. അത്

0: നമ്മൾ പലപ്പോഴും ആൾക്കാർ പറയുന്നത് ഇത് വളരെ ബുദ്ധിമുട്ടാണ്, ഒരു 10-15 വരെ ഡോക്യുമെന്റ്സിന്റെ ആവശ്യമുണ്ട് ഓതറേഷൻ കമ്മിറ്റിയുടെ മുമ്പായ. അവിടെയാണ് ഈ നമ്മൾ കേൾക്കുന്ന വ്യാജ രേഖകൾ ചമയ്ക്കുക അങ്ങനെയൊക്കെ കാര്യങ്ങൾ കാണുന്നത്. പക്ഷേ അതില്ലാതെ നമുക്ക് പറ്റുകയുമില്ല. ഇതിനുള്ള എല്ലാം ഒരു പോംവഴി എന്ന് പറയുന്നത് നമ്മൾ മസ്തിഷ്ക മരണാന്തര അവയവദാനം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ICUകളിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗി മസ്തിഷ്ക മരണം സംഭവിച്ചാൽ അത് കറക്റ്റായി നിർണയിക്കപ്പെടുകയും രോഗികളുടെ ബന്ധുക്കളുടെ ആ വിഷയം അറിയിച്ച് അതിനൊരു കൺസെന്റ്, അതായത് രോഗിയുടെ ബന്ധുക്കളുടെ സമ്മതത്തോടുകൂടി അവയവദാനത്തിന് തയ്യാറാകുകയും ചെയ്താൽ ആ ഒരു മസ്തിഷ്ക മരണാന്തര അവയവദാനം കൊണ്ട് 5-6 രോഗികൾ പുതുജീവനിലേക്ക് വരാം. നമുക്കറിയാം സ്ഥായിയായ വൃക്കസ്തംഭനം അല്ലെങ്കിൽ കരൾ സ്തംഭനാവസ്ഥ അല്ലെങ്കിൽ ഹൃദയ സ്തംഭനാവസ്ഥ ഉള്ളവർക്ക് ട്രാൻസ്പ്ലാന്റ് മാത്രമേ ഒരു പോംവഴി ഉള്ളൂന്നും നമുക്കറിയാം. അതിനുവേണ്ടി അവർക്കുള്ള ഒരു പുതുജീവൻ കിട്ടാനുള്ള വഴിയായിട്ടാണ് നമ്മൾ മസ്തിഷ്ക മരണാന്തര അവയവദാനം കാണേണ്ടത്.
1: ജീവൻ രക്ഷിക്കാനുള്ള സംവിധാനമാകേണ്ട അവയവദാനം ചിലരുടെ ലാഭലക്ഷ്യത്തിന് ഇരയാകുമ്പോൾ അതിന്റെ വിശുദ്ധിയാണ് നഷ്ടപ്പെടുന്നത്. വിശ്വാസം തകരാതിരിക്കാനും യഥാർത്ഥ അവയവദാന പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ടു പോകാനും സർക്കാർ സംവിധാനങ്ങളും ആരോഗ്യവകുപ്പും സമൂഹവും ഒരുപോലെ ജാഗ്രത പാലിക്കേണ്ട സമയമാണിത്. മനുഷ്യ സ്നേഹത്തിന്റെ പേരിൽ നടക്കുന്ന ഈ സേവനം ഒരിക്കലും വ്യാപാരമാകരുത്. അവയവദാനം മഹത്തായ സേവനമായി തുടരണമെങ്കിൽ അതിനെ ചൂഷണം ചെയ്യുന്നവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്.
2: അവയവദാനത്തിലെ ചതിക്കുഴികൾ, നിർവഹണം R. ഉണ്ണികൃഷ്ണൻ, സഹകരണം ജിദ്ദ സുധീർ.
3: സമകാലികം.
4: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
5: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, ആശ്വാസമേകാൻ ഹോമിയോപ്പതി.
4: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
6: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
7: ഹോട്ടൽ നടത്തുന്ന മാതാമ്മ ബസ് വാങ്ങാൻ പോകുന്നുവെന്ന് കേട്ടപ്പോൾ നാട്ടുകാർ ആരും അത് വിശ്വസിച്ചില്ല. മാതാമ്മയുടെ കയ്യിൽ പണമുണ്ട്, അവർ തൻ്റെ ഇടക്കാരിയുമാണ്. എന്നാലും ഒരു ബസ് വാങ്ങുക എന്ന് പറഞ്ഞാൽ മാതാമ്മ ഇന്ന് വരെ ഒരു ബസ് കണ്ടിട്ടുണ്ടാവില്ല. ഹോട്ടലിൻ്റെ മുന്നിലൂടെ ഒരു ബസ്സും അതുവരെ പോയിരുന്നുമില്ല. എന്നിട്ടും എങ്ങനെയാണ് ബസ് വാങ്ങാനുള്ള ആഗ്രഹം മാതാമ്മയിൽ ഉണ്ടായത്? മാതാമ്മ ബസ് വാങ്ങാൻ പോകുന്നുവെന്ന് കേട്ടപ്പോൾ തുടങ്ങി നാട്ടുകാർ അന്വേഷിച്ചതും പരസ്പരം ചോദിച്ചതും ഇക്കാര്യം മാത്രമായിരുന്നു. കുതിരവണ്ടികളും കാളവണ്ടികളുമല്ലാതെ ചക്രത്തിലോടുന്ന മറ്റൊരു വാഹനവും നാട്ടിൽ ആർക്കുമുണ്ടായിരുന്നില്ല. റാലി സൈക്കിൾ തക്ഷൻകുന്നിൽ എത്തിയത് മേലടിയിൽ നിന്നും തിക്കോടിയിൽ നിന്നുമാണ്. വക്കീലന്മാർ പലരും സൈക്കിളിലാണ് വന്നിരുന്നത്. തക്ഷൻകുന്നിൽ പണമുള്ള ചിലരുണ്ടെങ്കിലും സ്വന്തമായ ഒരു വാഹനത്തെക്കുറിച്ച് അവരാരും ചിന്തിച്ചിരുന്നില്ല. കോവിലകത്തുള്ളവർ ഉപയോഗിച്ചിരുന്നത് കുതിരവണ്ടിയും ഒറ്റക്കാളവണ്ടിയുമാണ്. അത് കോവിലകത്തിന് മുമ്പിൽ എപ്പോഴും കാത്തുനിൽപ്പുണ്ടാവും. അവർ പോലും 4 ചക്രത്തിലോടുന്ന വാഹനത്തെക്കുറിച്ച് സങ്കല്പിക്കാതിരിക്കുന്ന അവസരത്തിലാണ് മാതാമ്മ ബസ് വാങ്ങാൻ തുനിയുന്നത്. എന്താണതിന്റെ കാരണമെന്ന് അവരോട് തന്നെ ചോദിക്കണമെന്ന് പലർക്കും തോന്നിയിരുന്നുവെങ്കിലും ധൈര്യമില്ലാത്തത് കാരണം ആരും അതിന് ഒരുമ്പെട്ടില്ല. നാട്ടുകാര്യങ്ങൾ പറയുവാൻ വൈകിട്ട് അങ്ങാടിയിലെ കടകളുടെ വരാന്തയിൽ ഒത്തുകൂടിയവരും കോടതിപ്പറമ്പിൽ കളിക്കുവാൻ വന്നവരും ചമ്പകമരച്ചോട്ടിൽ കൂടി നിന്നവരും ബാങ്കിന്റെ മുമ്പിൽ മീൻ വാങ്ങാനും പുല്ല് വാങ്ങാനും എത്തിയവരും സംസാരിച്ചത് മാതാമ്മയുടെ ബസ്സിനെ കുറിച്ചായിരുന്നു. ബസ് കാണാത്തവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ബസ് പോകുമ്പോൾ എല്ലായിടത്തും കുലുങ്ങൂന്ന് കേൾക്കുന്നു. പിന്നെങ്ങനെയാ ഇവിടെ വെച്ച് മീൻ വിൽക്കുക? മീൻ പലകപ്പുറത്ത് നിരത്തിവെച്ച് വിൽക്കാറുള്ള തറുവായിയുടെ സംശയം.
8: അത് പോകുമ്പോൾ എല്ലാരെയും കാറ്റടിച്ച് മറിച്ചിടൂന്ന് കേൾക്കുന്നു. പിന്നെങ്ങനെയാ പുല്ല് വിൽക്കുക? പുല്ല് പാറിപ്പോവുകയല്ലേ? താൻ വിൽക്കാൻ കൊണ്ടുവരുന്ന പുല്ല് ഒന്നുപോലും താഴെ പോകാതിരിക്കാൻ വ്യഗ്രതപ്പെടുന്ന പറയുടെ ചോദ്യം. പോക്കർ ഹാജിക്കും ഗോവിന്ദൻ അടിയോടിക്കും ബസ്സിനെക്കുറിച്ച് കുറച്ചെന്തെങ്കിലും അറിയാമായിരുന്നു. പോക്കർ ഹാജി ഹജ്ജിന് പോയപ്പോൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. മക്കയിൽ പലയിടത്തും പോയത് ബസ്സിലുമാണ്. ഗോവിന്ദൻ അടിയോടി പളനിയിൽ പോകുന്ന വഴി തീവണ്ടിയിലിരുന്ന് ബസ് കണ്ടിട്ടുണ്ട്. കോഴിക്കോട്ട് വെച്ചും പളനിയിൽ വെച്ചും. പളനിയിലേക്ക് തീവണ്ടിയിൽ പോയപ്പോൾ തൊട്ടരികിലൂടെ കുറേ ദൂരം ബസ്സും ഒപ്പം ഓടിയിരുന്നു. തീവണ്ടിക്കാണോ ബസ്സിനാണോ വേഗത എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കെ ബസ് പിന്നിലായിപ്പോയെന്ന് ഗോവിന്ദൻ അടിയോടി ഓർത്തു. ബസ്സിന് വേഗത കുറവാണ്. ബസ്സിൽ കയറിയതിന്റെ വിശേഷങ്ങളാണ് അന്നത്തെ വൈകുന്നേരം പോക്കർ ഹാജിക്ക് പറയാനുണ്ടായിരുന്നത്. പലരും അന്നുവരെ കേൾക്കാത്ത ഒരു കാര്യമാണ് ഹാജി വെളിപ്പെടുത്തിയത്. നമ്മൾ

0: ബസ്സിൽ കയറിയാൽ ബസ്സാണ് ഓടുന്നതെന്ന് വിചാരിക്കും. ഇതൊട്ടും ശരിയല്ല, അതൊക്കെ നമ്മുടെ തോന്നലുകളാണ്. ബസ്സിൽ കയറിയാലുടൻ അത് നിൽക്കുന്ന ഭൂമി അതിവേഗത്തിൽ വയ്യോട്ടോടാൻ തുടങ്ങും. പുറത്തേക്ക് നോക്കിയാലറിയാം മരങ്ങളും വീടുകളും എത്ര വേഗത്തിലാണ് വയ്യോട്ട് പോകുന്നതെന്ന്. കണ്ണിൻ്റെ മുന്നിൽ ഒന്നും നിൽക്കില്ല, കണ്ടുകൊണ്ടിരിക്കെ മറയുകയും മറ്റൊന്ന് പെട്ടെന്ന് മുന്നിലോട്ട് വരികയും ചെയ്യും. പോക്കർ ഹാജിയുടെ വിവരണം കേട്ടപ്പോൾ അവിടെ നിന്നിരുന്ന എല്ലാവരും സങ്കല്പിക്കുകയായിരുന്നു. മാതാമ്മയുടെ ബസ്സിൽ കയറിയ ഉടനെ പിന്നോട്ടേക്ക് മറയുന്ന തക്ഷൻകുന്നങ്ങാടിയും കോടതിയും ചമ്പകമരവും അയ്യാപ്പട്ടരുടെ ബാങ്കും രജിസ്റ്റർ ഓഫീസുമെല്ലാം. പുറകിലോട്ട് മറഞ്ഞാൽ പിന്നെ എന്താകും ഒടുവിൽ ബാക്കിയുണ്ടാവുക? ആ ചോദ്യത്തിന് പോക്കർ ഹാജിക്ക് മറുപടി പറയാൻ സാധിച്ചില്ല. ദുനിയാവിൻ്റെ മേലെയുള്ള പറക്കലാണ് അതെന്ന് മാത്രം വിചാരിച്ചാൽ മതി, ഹാജി പറഞ്ഞു. ഗോവിന്ദൻ അടിയോടി അപ്പോൾ ബസ്സിനെക്കുറിച്ചുള്ള മറ്റൊരു വിവരണം കൊടുക്കുകയായിരുന്നു. ബസ് ഓടുമ്പോൾ ബസ്സിൻ്റെ ചക്രം നിലത്ത് തൊടില്ല. തൊടുന്നുണ്ടെന്ന് നമുക്ക് വെറുതെ തോന്നുക. അതെങ്ങനെയാ ശരിയാവുക? ബസ് ഓടുമ്പോൾ ബസ്സിൻ്റെ പുറത്തുനിന്നും അതിനെ കാണണം. ഞാൻ എൻ്റെ രണ്ട് കണ്ണും കൊണ്ട് കണ്ടതല്ലേ. തീവണ്ടിയിലിരുന്ന് നോക്കിയാലേ ശരിക്കും മനസ്സിലാവൂ. ഭൂമിക്ക് മോളിൽ ബസ് അങ്ങനെ നിൽക്കുക. പോക്കർ ഹാജി പറയുന്നത് പോലെ ബസ് നിൽക്കുന്ന ഭൂമി വയ്യോട്ട് പാഞ്ഞുകൊണ്ടേയിരിക്കും. ആ അവസ്ഥയും നാട്ടുകാർ സങ്കല്പിച്ച് നോക്കി. നിരപ്പായ ഭൂമിയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. കയറ്റവും കുഴിയുമുള്ള സ്ഥലത്തെത്തിയാൽ ബസ് എന്ത് ചെയ്യും? ഉയരുകയും താഴുകയും ചെയ്യുമോ? സംശയം തീർക്കാൻ അവിടെ ഒരാളേ ഉള്ളൂ. അവർ അപ്പോൾ തന്നെ കുഞ്ഞിക്കേളുവിൻ്റെ അടുത്തെത്തി. അയാൾ പെണ്ണുങ്ങൾക്കിടാവുന്ന ഒരു ഉടുപ്പ് തുന്നുകയായിരുന്നു. ആദ്യമായിട്ടാണ് അയാൾ അത്തരത്തിലുള്ള ഒരു കുപ്പായം തുന്നുന്നത്. അത് അളവൊപ്പിച്ച് മുറിക്കാനും തുന്നാനും വലിയ പാടായിട്ടാണ് തോന്നിയത്. എന്നാലും സന്തോഷമായിരുന്നു. നാട്ടിൽ ആദ്യമായി കീഴ്ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ കുപ്പായമിടാൻ പോകുന്നു. കോവിലകത്തുള്ളവർ അറിയുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അവരെ ജാതിയിൽ നിന്നും പുറത്താക്കാൻ പറയുമോ? ആലോചിച്ചപ്പോൾ ആകപ്പാടെ വല്ലാത്ത ആവേശം. കുഞ്ഞിക്കേളു ഉത്സാഹത്തോടെ തയ്യൽ മെഷീനിൽ ചവിട്ടിക്കൊണ്ടിരുന്നു. പോക്കർ ഹാജിയും ഗോവിന്ദൻ അടിയോടിയും പറഞ്ഞ കാര്യങ്ങൾ അവർ കുഞ്ഞിക്കേളുവിൻ്റെ മുമ്പാകെ നിരത്തി. എന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇങ്ങനെ തന്നെയാ ബസ് ഓടുക? വലതുകൈ തുന്നൽ മെഷീൻ്റെ ചക്രത്തിൽ പതുക്കെ അമർത്തി അയാൾ അവരെ നോക്കി. ഞാൻ ഇന്ന് വരെ ബസ്സിൽ കയറിയിട്ടില്ല, പിന്നെ എങ്ങനെയാ പറയുക? കുഞ്ഞിക്കേളു തൻ്റെ നിലപാട് വ്യക്തമാക്കി. കേട്ടവർക്ക് നിരാശ.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി. കെ സി ബി അറിയിപ്പ്. മുളന്തുരുത്തി സെക്ഷൻ പരിധിയിൽ പൂന്തോട്ടത്തുപാറ, പാലസ് സ്ക്വയർ, സാന്ത്വനം, എരുവേലി പരിസരം, എരുവേലി പോളക്കുളം എന്നിവിടങ്ങളിൽ രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 വരെയും, ചേരനല്ലൂർ സെക്ഷൻ പരിധിയിൽ അച്ചുണ്ണിക്കവല, കാളേശ്വരി, വാലം റോഡ് എന്നിവിടങ്ങളിൽ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയും, പഞ്ചായത്ത് പരിസരങ്ങളിൽ ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെയും വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ
3: സാറെ, എന്റെ പേര് രാജേഷ് ആണ്. അപ്പൊ ഞാൻ എന്റെ അനിയന് വേണ്ടി കാര്യം ചോദിക്കാനായിരുന്നു. അനിയന് ടെൻത്തില് ഫുൾ എ പ്ലസ് ഒക്കെ ഉണ്ട്. അപ്പൊ കേന്ദ്ര വിദ്യാലയത്തിലെ പഠിക്കണം. ഇപ്പൊ ട്വൽത്തിലാണ്. അവന് ഇന്റഗ്രേറ്റഡ് കോഴ്സിനൊക്കെ പോകണമെന്നാണ് ആഗ്രഹം. അപ്പൊ ഏതാ നല്ലൊരു കോഴ്സ് എന്ന് പറയാൻ.
2: പ്ലസ് ടു പഠിക്കാൻ പോകുന്നുണ്ടോ? പഠിച്ചു കഴിഞ്ഞോ?
3: പ്ലസ് ടുല് ഇപ്പൊ ആയി.
2: അനിയനെ കെ വി പി വൈ എന്ന് പറഞ്ഞൊരു പരീക്ഷയ്ക്ക് തയ്യാറാക്കുക. ആ പരീക്ഷ തയ്യാറായി കഴിഞ്ഞാൽ ഏകദേശം 1150 സീറ്റിൽ നമുക്ക് ഐസറിൽ ഇന്റഗ്രേറ്റഡ് എം എസ് സിക്ക് പോവാം. രണ്ടാമത്തത് ഐസറിൽ പോകണമെങ്കിൽ പ്ലസ് ടുവിന് 98-97% കിട്ടിയാൽ ആ വഴിക്കും ഐസറിൽ പോവാം. ഒപ്പം തന്നെ ഈ ഒരു കൊല്ലത്തില് അയാള് IIT ജി മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറാക്കുക. ആ വഴിയും നമുക്ക് ഐസറിൽ കയറാം. അപ്പൊ ഒന്ന്, നമുക്ക് ഇന്റഗ്രേറ്റഡ് എം എസ് സി പഠിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം ഐസർ. രണ്ടാമത്തെ IIT കളിൽ, പല IIT കളിലും ഇന്റഗ്രേറ്റഡ് എം എസ് സി ഉണ്ട്. ഏകദേശം 4000 സീറ്റ് ഉണ്ട്. അപ്പൊ അവിടെ പഠിക്കാം. അതിന് അവര് അഡ്മിഷന് എടുക്കുന്ന വ്യവസ്ഥ ജി മെയിൻസിന്റെ സ്കോർ. പിന്നെ കുറച്ച് NIT കളിലുണ്ട്, അവിടെയും ജി മെയിൻസിന്റെ സ്കോർ. അത്

കഴിഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റി കാറ്റ് എഴുതിയാൽ അവിടെയും നമുക്ക് ഇൻ്റഗ്രേറ്റഡ് സയൻസ് പഠിക്കാം. ഇത് കൂടാതെ കുറച്ച് ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട്, അവിടെയും നമുക്ക് ഇൻ്റഗ്രേറ്റഡ് എം എസ് സി പഠിക്കാം. അപ്പം അഞ്ച് സ്ഥലങ്ങളിൽ ഇൻ്റഗ്രേറ്റഡ് എം എസ് സി പഠിക്കാം. ആദ്യം നോക്കേണ്ടത് ഐസർ, പിന്നെ ഐ ഐ ടി, പിന്നെ എൻ ഐ ടി, പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി, പിന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റി. കേട്ടോ?

പ്രിയ ശ്രോതാക്കളെ, എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ഈ വരുന്ന തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 0484 242637, 0484 242637, അല്ലെങ്കിൽ 944645588. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ.

0: ആകാശവാണി FM വാർത്തകൾ.
1: സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ഡോ കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിന് കേന്ദ്ര ഗവൺമെന്റ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ കുട്ടികൾക്ക് രാഷ്ട്രപതിയാണ് ബാലപുരസ്കാരങ്ങൾ നൽകുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച രുദ്രം 2 മിസൈൽ ഒഡീഷ തീരത്തെ ചണ്ടിപ്പൂർ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വിജയകരമായി പരീക്ഷിച്ചു. വ്യോമസേനയും DRDOയും സംയുക്തമായാണ് ആകാശത്ത് നിന്ന് കരയിലേക്ക് തുടക്കാവുന്ന മിസൈൽ പരീക്ഷിച്ചത്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, ഭാരവാഹികൾ, MPമാർ, MLA മാർ, DCC പ്രസിഡന്റുമാർ എന്നിവരുടെ യോഗം ശനിയാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് ചേരുമെന്ന് KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫ്. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് യോഗം. ശക്തമായ മഴ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ന് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത, മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. എറണാകുളം അയ്യൻകുഴിയിൽ സ്ഥാപിക്കുന്ന സമഗ്ര മാലിന്യ സംസ്കരണ പ്ലാന്റിന് സ്ഥലമേറ്റെടുപ്പ് പ്രപ്പോസൽ ഉടൻ തന്നെ കേരള സ്റ്റേറ്റ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്ടിന് കൈമാറുമെന്ന് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക. അയ്യൻകുഴി നിവാസികളുമായി നടത്തിയ ചർച്ചയിലാണ് കളക്ടർ ഇക്കാര്യം അറിയിച്ചത്. അപകടകരമായ കാലാവസ്ഥയിൽ വിനോദസഞ്ചാര ബോട്ടുകളുടെ സർവീസ് നിർത്തിവെക്കണമെന്ന് കേരള മാരിടൈം ബോർഡ്. നിർദ്ദേശം ലംഘിച്ച് സർവീസ് നടത്തുന്ന ബോട്ടുകൾ പിടിച്ചെടുക്കുമെന്നും ഉടമകൾക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും ബോർഡ് അറിയിച്ചു. ലോക പുകയില രഹിത ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട്ട് ജില്ലാതല ഉദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. നടക്കാവ് ഹോളിക്രോസ് കോളേജിലാണ് പുകയില ഉപയോഗത്തിന്റെ ദോഷങ്ങളെക്കുറിച്ച് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്.
0: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: കുറേയേറെ നാളുകളായി കൃത്യമായി പരിശോധിച്ചാൽ 2018 പ്രളയത്തിനു ശേഷം കാൽപ്പനികതയുടെയും പ്രണയത്തിന്റെയും പ്രതീകമായിരുന്ന മഴ ഒരു വില്ലൻ പരിവേഷം എടുത്തണിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വർഷത്തിൽ ഒന്നോ അതിലേറെ തവണയോ കേരളത്തിൽ അതിതീവ്ര മഴയും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലുമൊക്കെ സർവ്വസാധാരണമാകുമ്പോൾ കാലാവസ്ഥ നിരീക്ഷണത്തെയും കാറ്റിന്റെ ഗതിയെയും കണ്ടുള്ള മുന്നറിയിപ്പിനിടയിലും പലപ്പോഴും വിദഗ്ധരുടെ വരെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടാണ് മഴ ഒരു ദുരന്തമായി പെയ്തിറങ്ങിയിരിക്കുന്നത്. മഴയ്ക്ക് അതിൻ്റെതായ ഒരു ശാസ്ത്രമുണ്ട്. ഒരർത്ഥത്തിൽ അത് പ്രകൃതിയുടെ തന്നെ ശാസ്ത്രമാണ്. മനുഷ്യന് അതിലിടപെടുവാനും നിയന്ത്രിക്കാനുമുള്ള സാധ്യത വിരളവുമാണ്. പലപ്പോഴും ഉണ്ടാകുന്ന അതിതീവ്ര മഴയുടെ പിന്നിലെ കാരണങ്ങളെ കാലാവസ്ഥാ വ്യതിയാനം എന്ന ഒറ്റ ബിംബത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ

പെയ്തിറങ്ങുന്ന മഴയുടെ സ്വതസിദ്ധമായ സ്വഭാവ സവിശേഷതകളെ മാനിക്കാതെയുള്ള മനുഷ്യൻ്റെ ആധുനിക കാല എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൻ്റെ വൈപരീതങ്ങളിലേക്ക് കൂടിയാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഒരു മാസം പെയ്യുന്ന മഴ ഒരു ദിവസത്തിൽ ഭൂമിയിലേക്ക് പെയ്തിറങ്ങിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്നതിനപ്പുറം ഇപ്പോൾ സംഭവിക്കാറുള്ള അതിതീവ്ര മഴയെ ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ നിർവചിക്കാൻ കഴിയില്ല. കാലാവസ്ഥാ വിദഗ്ധ

0: മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഒരു മാസം പെയ്യുന്ന മഴ ഒരു ദിവസത്തിൽ ഭൂമിയിലേക്ക് പെയ്തിറങ്ങിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്നതിനപ്പുറം ഇപ്പോൾ സംഭവിക്കാറുള്ള അതിതീവ്ര മഴയെ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ നിർവചിക്കാൻ കഴിയില്ല. കാലാവസ്ഥാ വിദഗ്ധർ നടത്തുന്ന പ്രഡിക്ഷൻ, ഫോർകാസ്റ്റ് എന്നിവയ്ക്കൊക്കെ മലയാളത്തിൽ പ്രവചനം എന്ന അർത്ഥം മാത്രമാണുള്ളത്. അതായത് പ്രവചനം എന്ന വാക്ക് കാൽപ്പനികമാണ്. അത് 100% സാധ്യതയെ മാത്രമാണ് ഉൾക്കൊള്ളുന്നത്. നടക്കും, നടന്നിരിക്കും എന്ന ഒരു ഉറപ്പ് 1% പോലുമില്ല. അതുകൊണ്ട് തന്നെ മഴയുടെ ശാസ്ത്രം തന്നെ കാൽപ്പനികമാണ്. ഒരുപക്ഷെ മഴയ്ക്ക് മാത്രം അവകാശപ്പെടുവാൻ കഴിയുന്ന ഒരു സംജ്ഞ, സാങ്കല്പികമായി ഒരു ശാസ്ത്രമാണ് മഴ എന്നത്. നമുക്കുണ്ടാകുന്ന മഴയെ കൂടുതൽ ഭയക്കേണ്ടിയില്ല എന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞന്മാർ ഉറപ്പ് പറയുമ്പോഴും അവർ ഒരു കാര്യം കൂടി അതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ കാറ്റിന് മാറ്റിമറിക്കാനാവുന്നതാണ് നമ്മുടെ എല്ലാ ആധികാരികമായ കാലാവസ്ഥാ പ്രവചനങ്ങളുമെന്ന്. മറ്റേതൊരു ശാസ്ത്ര വിഷയത്തിലും നിരീക്ഷണത്തിലും നിരന്തരമായ പരീക്ഷണത്തിലേയുമൊക്കെ പരമമായ സത്യത്തിലേക്ക്, വസ്തുതകളിലേക്ക് നമുക്ക് എത്തുവാനും കഴിയുമ്പോൾ മഴയുടെ ശാസ്ത്രം വസ്തുതകൾക്ക് പോലും പിടിതരാതെ അന്തരീക്ഷത്തിൽ മേഘങ്ങൾ പോലെ തങ്ങി നിൽക്കും. മഴ സൗന്ദര്യമാണെന്ന കവിസാക്ഷ്യത്തോട് ഇന്ന് തിരികെ പറയേണ്ടി വരുന്നുണ്ട്. മഴ ഒരു സൗന്ദര്യത്തിനപ്പുറം മനുഷ്യൻ്റെ പ്രകൃതിയോടുള്ള സമീപനത്തിൻ്റെ സാക്ഷ്യം കൂടിയാണ് എന്ന്. മഴ നിയന്ത്രണമില്ലാത്ത ഒരു അശ്വത്തെപ്പോലെ സർവ്വതും നശിപ്പിക്കുമ്പോൾ പിടിച്ചു കെട്ടാൻ മനുഷ്യൻ എന്ന ഏറ്റവും പരിഷ്കൃതമായ സമൂഹത്തിന് പോലും കയ്യിൽ ആയുധം ഏതും ബാക്കിയില്ലാതെ വരുമ്പോൾ ശാസ്ത്രത്തെയല്ലാതെ ആരെയാണ് ആശ്രയിക്കേണ്ടി വരിക? പക്ഷേ മഴയുടെ സമീപനത്തോട് ശാസ്ത്രവും മുഖം തിരിക്കുമ്പോൾ ഇനി ആരാണ് പരിഹാരവുമായി ബാക്കിയുള്ളത്? ചോദ്യം നീളുന്നത് സർവം സഹായ പ്രകൃതിയുടെ നേർക്ക് തന്നെയാണ്. എല്ലാ ആശങ്കകൾക്കുമുള്ള മനുഷ്യൻ്റെ അവസാനത്തെ അത്താണി സർവം വിഴുങ്ങിക്കൊണ്ട് കടന്നു വരുന്ന കാട്ടുതീയും ഉരുൾപൊട്ടിക്കൊണ്ട് താഴേക്ക് പതിക്കുന്ന മലയിടുക്കും വെള്ളപ്പാച്ചിലുമൊക്കെ കടന്നുപോകുന്നത് നാം ഇക്കാലയളവിൽ നേടിയ എല്ലാ ശാസ്ത്ര നേടങ്ങളുടെയും മുഖത്ത് കാർക്കിച്ചു തുപ്പിക്കൊണ്ടാണ്. ശാസ്ത്രം കൊണ്ട് എന്തും നേടാമെന്ന മനുഷ്യന്റെ ചിന്തകളിൽ നിന്ന് ഓരോ നിമിഷവും നാം പലപ്പോഴും അകന്നുകൊണ്ടിരിക്കുന്നു.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്.

0: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നിയമവേദിയിലെ ആദ്യ പരാതി വളയഞ്ചിറങ്ങരയിൽ നിന്നും MM ഇബ്രാഹിമിന്റേതാണ്. പരാതി എന്താണെന്ന് നോക്കാം.
1: ഞാൻ 65 വയസ്സ് കഴിഞ്ഞ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസം റേഡിയോയിൽ ഞാനൊരു വാർത്ത ഞാൻ കേട്ടിരുന്നു. അത് ഇപ്രകാരമാണ്: 60 വയസ്സ് കഴിഞ്ഞ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് കൃത്രിമ പല്ല് സൗജന്യമായി വെച്ചു കൊടുക്കുന്നുണ്ട് എന്നാണ്. ഇത് സൗജന്യമായി കിട്ടുന്നതിന് വേണ്ടി എവിടെയാണ് അപേക്ഷ നൽകേണ്ടത് എന്ന് വിശദമായി പറഞ്ഞു തരണമെന്നാണ് കത്തിലൂടെ പരാതിക്കാരൻ ചോദിച്ചിരിക്കുന്നത്.
0: BPL വിഭാഗത്തിൽപ്പെട്ട 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി കൃത്രിമ ദന്തനിര വെച്ചു നൽകുന്നതിനായി കേരള സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം. സാമൂഹ്യനീതി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ സുനീതി പോർട്ടൽ വഴി ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ വെക്കേണ്ട രേഖകൾ BPL ആണ് എന്ന് തെളിയിക്കുന്നതിനുള്ള റേഷൻ കാർഡ്, അപേക്ഷകൻ കൃത്രിമ പല്ല് വെക്കുന്നതിന് അനുയോജ്യനാണ് എന്ന് സർക്കാർ ഡോക്ടർ നിശ്ചിത ഫോറത്തെ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ്, പ്രായം തെളിയിക്കുന്ന രേഖ, ആധാർ കാർഡ്, ഇലക്ഷൻ ID മുതലായവ. അതിനായി അപേക്ഷകർ ചെയ്യേണ്ടത് അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് മന്ദഹാസം പദ്ധതിയുടെ ഫോം വാങ്ങിക്കുക. അത് പൂരിപ്പിച്ച ശേഷം സർക്കാർ ഡോക്ടറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തി ബന്ധപ്പെട്ട രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രത്തിൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക എന്നതാണ്. സാമൂഹ്യനീതി വകുപ്പ് ഈ അപേക്ഷ പരിശോധിച്ച ശേഷം ബന്ധപ്പെട്ടവർക്ക് ധനസഹായം നൽകാൻ സർക്കാരിന് സമർപ്പിക്കും. തുടർന്ന് സൗജന്യ ദന്തനിര വയ്ക്കുന്നതിന് ധനസഹായം ലഭിക്കും. അപേക്ഷകൻ താമസിക്കുന്ന പരിധിക്കുള്ളിലെ സർക്കാർ ആശുപത്രിയിലേക്കായിരിക്കും അപേക്ഷകനെ റെഫർ ചെയ്യുന്നത്. ഇതാണ് ഇക്കാര്യത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ. അടുത്ത പരാതി തൃശൂർ ജില്ലയിലെ ഒല്ലൂർ പഞ്ചായത്തിൽ നിന്നും വേണുവിന്റേതാണ്. പരാതി നോക്കാം.
1: 2024 April 26 ഞാനും ഭാര്യയും സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് എതിർദിശയിൽ നിന്നും വന്ന കാർ നിയന്ത്രണം വിട്ട് ഞങ്ങളെ ഇടിച്ചു വീഴ്ത്തി. തൽഫലമായി ഭാര്യയുടെ രണ്ട് കൈയും കാലുകളും ഒടിയുകയും എന്റെ ഇടത് കാലിനും നട്ടെല്ലിനും ഒടിവുകൾ ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കിടപ്പിലാണ്. ഞാൻ എന്റെ സഹോദരിയുടെ വീട്ടിലും ഭാര്യയുടെ വീട്ടിലുമാണ്. ഞങ്ങളെ വാഹനമിടിച്ചതിന്റെ കേസ് ഭാര്യ വീട്ടുകാർ ഇരിങ്ങാലക്കുട മുൻസിഫ് കോടതിയിലെ ഒരു വക്കീലിനെ ഏൽപ്പിക്കുകയുണ്ടായി. എന്നാൽ ഈ കേസ് കോടതിയിൽ എത്തിയിട്ടുണ്ടോ എന്ന് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. 2 വർഷമായി ഈ കേസിനെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരുവിധ വിവരവുമില്ല. ഏതാനും ദിവസം മുമ്പ് ഈ

0: വക്കീലിനെ ഞങ്ങൾ വിളിക്കുകയും തുടർന്ന് അദ്ദേഹം എന്നെ കാണാൻ വരികയും ചെയ്തിരുന്നു. അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും താലൂക്ക് ആശുപത്രിയിൽ ചെന്ന് ഒരു സർട്ടിഫിക്കറ്റ് തരപ്പെടുത്താനാണ്. അതിൽ പറയേണ്ടത് വാഹനം ഇടിച്ചല്ല ഞങ്ങൾക്ക് അപകടമുണ്ടായത്, മറിച്ച് വണ്ടിയിൽ നിന്ന് ഞങ്ങൾ വീണാണ് അപകടം പറ്റിയത് എന്നാണ് സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തേണ്ടത് എന്നാണ് വക്കീൽ പറയുന്നത്. എന്നാൽ മാത്രമേ വികലാംഗ പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറയുകയുണ്ടായി. എനിക്കറിയേണ്ടത് ഞങ്ങളുടെ കേസ് എന്തുകൊണ്ടാണ് കോടതി പരിഗണിക്കാത്തത്, ഞങ്ങളുടെ കേസ് കോടതിയിൽ എത്തിയിട്ടുണ്ടോ എന്നറിയുന്നതിന് എന്താണ് ചെയ്യേണ്ടത്, വാഹനം ഇടിച്ച സർട്ടിഫിക്കറ്റ് അല്ലേ ഡോക്ടർ ഞങ്ങൾക്ക് തരേണ്ടത്, അല്ലാതെ ഞങ്ങൾ വീണതാണ് എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് ഡോക്ടറിന്റെ കയ്യിൽ നിന്നും വാങ്ങേണ്ട ആവശ്യമുണ്ടോ?
1: ഈ പരാതിയിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ MH ഹനീസ് മനക്കൽ.
2: നിങ്ങളുടെ അപേക്ഷ അതിൽ രണ്ട് വർഷം മുമ്പ് നിങ്ങളുടെ ഇരുചക്ര വാഹനവും കാറുമായി കൂട്ടിയിടിച്ചു അപകടമുണ്ടായിന്നാണ് കാണുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും. പക്ഷെ അതിൽ വ്യക്തമല്ല പോലീസ് കേസെടുത്തോ എന്നും, പോലീസ് കേസെടുത്തെങ്കിൽ നമ്മൾക്ക് MACT അപകട ഇൻഷുറൻസ്, മോട്ടോർ വാഹന അപകട ഇൻഷുറൻസ് ക്ലെയിം ട്രിബ്യൂണലിലാണ് നിങ്ങളുടെ കേസ് വരേണ്ടത്. എന്തുകൊണ്ടാണ് നിങ്ങൾ മുൻസിപ്പൽ കോടതിയിലെ വക്കീലിനെ ഏൽപ്പിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. ഇനി ചിലപ്പോ ഒരു പക്ഷേ നിങ്ങളുടെ ഇടിച്ച വാഹനം കാറുമായി ഇടിച്ചതിന് പോലീസ് കേസ് എടുത്തിട്ടുണ്ടോ എന്ന് ഈ അപേക്ഷയിൽ വ്യക്തമല്ല. അതുകൊണ്ട് കൃത്യമായി നമുക്ക് മറുപടി പറയാൻ കഴിയില്ല. എന്നിരുന്നാലും നമുക്ക് ആ ആക്സിഡന്റ് ആയ കേസുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മറുപടിയിൽ ഉൾപ്പെടുത്തി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥ ഒരു രണ്ട് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ മറ്റു വാഹനത്തിന്റെ അശ്രദ്ധ മൂലമാണ് നിങ്ങൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് പോലീസ് കേസെടുക്കുകയും ക്രിമിനൽ കേസെടുക്കുകയും ആ ക്രിമിനൽ കേസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ അപകട നഷ്ടപരിഹാര ഇൻഷുറൻസ് പ്രത്യേക കോടതി ഉള്ളതുകൊണ്ട് ആ കോടതി നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം. സ്വാഭാവികമായി നിങ്ങൾക്ക് അപകടത്തിന്റെ ഇൻഷുറൻസ് ആണെങ്കിൽ നമ്മൾ അപകടം പറ്റി ആശുപത്രിയിൽ എത്തുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വക്കീലന്മാർ സമീപിക്കുകയും നിങ്ങളുടെ ആക്സിഡന്റ് കേസ് അവരെടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നാട്ടിലുള്ളത്. അങ്ങനെയെങ്കിൽ തന്നെ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ അപകട ഇൻഷുറൻസിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടോ എന്ന് ഈ നിങ്ങളുടെ അപേക്ഷ കൊണ്ട് വ്യക്തമല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത്ര കണ്ട് നിങ്ങൾക്ക് സെൽഫ് ആക്സിഡന്റ് ആണെന്നും നിങ്ങൾ സ്വന്തമായി അപകടത്തിൽപ്പെട്ടതാണെന്നും നിങ്ങൾക്ക് ഒരു വികലാംഗ സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നും പറഞ്ഞ് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നു, അത് തെറ്റാണ്. അത് നിങ്ങളുടെ കേസിനെ ബാധിക്കും. ആ ഒരു വാക്ക് എഴുതിയേക്കുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലാകുന്നത് നിലവിൽ നിങ്ങളെ ഇടിച്ച വാഹനം നിർത്താതെ പോയെന്നും അത് മുഖാന്തരം നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടില്ല എന്നുമാണ് നിങ്ങളുടെ വക്കീൽ ധരിച്ചിട്ടുള്ളത്. നിങ്ങളുടെ വാഹനം കണ്ടെത്തുക എന്നുള്ളത് പോലീസിന്റെ ജോലിയാണ്, അത് നമ്മളുടെ ജോലിയല്ല. ഇനി വാഹനം കണ്ടെത്തിയില്ലെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും വാഹനത്തിൽ സഞ്ചരിച്ചാൽ അതിൽ ഓടിച്ച ആൾ ആരാണോ അവരുടെ അശ്രദ്ധ മുഖാന്തരമാണ് അപകടം സംഭവിച്ചതെന്ന് പറഞ്ഞ് പോലീസ് രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് പുറകിലിരുന്ന ആൾക്കെങ്കിലും നിങ്ങൾക്ക് ചികിത്സാ ചെലവുകൾ മുഴുവനായും നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്. മറിച്ച് നിങ്ങൾക്ക് വികലാംഗ പെൻഷനാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആ അപകടത്തോടനുബന്ധിച്ച് വല്ല ഡിസേബിലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ അക്ഷയ സെന്ററിൽ പോയി നമ്മളൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് അതിൽ ഉൾപ്പെടുത്തി നിങ്ങളുടെ വികലാംഗ പെൻഷൻ ലഭിക്കുന്നതാണ്. അപകടത്തിൽപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട തുക യഥാർത്ഥത്തിൽ അപകട ഇൻഷുറൻസിൽ നിന്ന് വാങ്ങിച്ചെടുക്കേണ്ടതാണ്. അതിന്റെ കോടതി ഇരിങ്ങാലക്കുടയിലുള്ളതാണ്. ഇരിങ്ങാലക്കുടി MACT കോടതിയിലാണത് ബോധിപ്പിക്കേണ്ടത്. നിങ്ങളുടെ കേസിന്റെ സ്ഥിതി എന്തായെന്ന് അറിയണമെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വക്കീലിനെ നേരിട്ട് കണ്ട് നിങ്ങൾ വക്കീലിനോട് പറഞ്ഞ് അത് ആവശ്യപ്പെട്ട കേസ് നമ്പർ ഉൾപ്പെടെ വാങ്ങിച്ചാൽ അക്ഷയ സെന്ററിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കേസിന്റെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം അറിയാൻ പറ്റും. ആ കേസ് നമ്പർ വേണം. ഏതൊരാൾ കോടതിയിൽ സമീപിക്കുമ്പോഴും അതിനൊരു കേസ് നമ്പർ ഉണ്ടാവും. അപകട ഇൻഷുറൻസ് കേസ് നമ്പർ ആണെങ്കിൽ അതിന് OPMV എന്ന് പറഞ്ഞൊരു നമ്പർ ആയിരിക്കും ഉണ്ടാവുക. ആ നമ്പർ വാങ്ങിച്ച് നമുക്ക് തന്നെ ഓൺലൈനിൽ നമുക്ക് സെർച്ച് ചെയ്ത് കിട്ടാവുന്നതാണ്. ഇനി നിങ്ങളുടെ വക്കീൽ നിങ്ങൾക്ക് നിങ്ങളെ പറ്റിച്ച് വല്ല പൈസ കൊടുക്കാനുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട രീതിയിലല്ല കൊടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ വക്കീലിനെതിരെ ബാർ കൌൺസിലിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാവുന്നതാണ്. വക്കീലിൽ നിന്ന് നിങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്നും വക്കീലിന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വക്കീലിനെതിരെ അപേക്ഷ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നഷ്ടപരിഹാര തുകയാണ് ലഭിക്കേണ്ടത്. അത് നിങ്ങളുടെ അപകടത്തിന്റെ നിങ്ങളുടെ ബില്ല് തുകയും നിങ്ങളുടെ പ്രായവും നിങ്ങൾക്കുണ്ടായ നഷ്ടവും നിങ്ങളുടെ ജോലി എന്താണെന്നും തുടർന്ന് നിങ്ങൾക്ക് ജോലി എടുക്കാൻ കഴിയില്ല എന്നുള്ളതും വ്യക്തമാക്കിക്കൊണ്ടാണ് ഒരു ഭീമമായിട്ടുള്ള തുക നിങ്ങൾക്ക് നഷ്ടപരിഹാര തുകയായാണ് ലഭിക്കേണ്ടത്. അതാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടെ നിയമപരമായ അവകാശം. അത് കാറുമായി കൂട്ടിയിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കാറിന്റെ നമ്പറും കൂടി എടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ തുക ലഭിക്കാൻ സാധ്യതയുള്ളൂ. കാർ ഇടിച്ച് നിർത്താതെ പോയെങ്കിൽ ആ കാറ് ഇടിച്ച് നിർത്താതെ പോയി എന്നുള്ളത് നിങ്ങളുടെ കയ്യിലെ കുറ്റമല്ല, അത് സംസ്ഥാന സർക്കാരിന്റെ കയ്യിലെ കുറ്റമാണ്. അതിന് വേണ്ട മതിയായ ക്യാമറകളും മതിയായ പോലീസ് സംവിധാനവും ഇല്ലാത്തത് കൊണ്ടാണ് ആ കാർ നിർത്താതെ പോയത്. അപ്പൊ സർക്കാരിനെയും കൂടി എതിർകക്ഷിയാക്കി നിങ്ങൾ സിവിൽ കോടതിയെ സമീപിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സൊളാറ്റിയം സ്കീം എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. ഹിറ്റ് ആൻഡ് റൺ കേസുകൾ വാഹനം ഇടിച്ച് നിർത്താതെ പോയാൽ ഹിറ്റ് ആൻഡ് റൺ കേസ് മുഖാന്തരം നിങ്ങളുടെ കളക്ടർക്ക് അത് മുഖാന്തരം നിങ്ങൾക്ക് ഒരു പെർമനന്റ് ഡിസബിലിറ്റി, ഒരു സ്ഥിരമായിട്ടുള്ള ഒരു അംഗവൈകല്യം സംഭവിക്കുകയോ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട്

0: മരണപ്പെടുകയോ ചെയ്താൽ ഒരു സൊളാറ്റിയം സ്കീം എന്ന് പറഞ്ഞ് ജില്ലാ കളക്ടർക്കാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത്. ജില്ലാ കളക്ടർക്ക് അപേക്ഷ കൊടുത്താൽ അതിന്റെ പരമാവധി തുക, അത് നിങ്ങൾക്ക് വലിയ തുകയായിരിക്കില്ല, അതൊരു സാധാരണ ഒരു മരണപ്പെട്ട് കഴിഞ്ഞാൽ ലഭിക്കാവുന്ന പരമാവധി തുക 2 ലക്ഷം രൂപയും, നിങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള ഒരു പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരമാവധി തുക, നിങ്ങൾക്ക് അതിനോടനുബന്ധിച്ചിട്ടുള്ള തുക മാത്രമായിരിക്കും ലഭിക്കുക. പക്ഷേ അത് വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയിട്ടുള്ള കേസുകളിൽ മാത്രമാണ് അങ്ങനെ ഒരു സംവിധാനം നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്.
1: ചെക്ക് വഴി പണമിടപാട് നടത്തുമ്പോൾ ചെക്ക് പണമില്ലാതെ മടങ്ങുന്ന ഒരവസ്ഥയിൽ എന്തൊക്കെയാണ് നിയമപരിരക്ഷ? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് 138-ാം വകുപ്പും ഭാരതീയ ന്യായ സംഹിത 318-ാം വകുപ്പും നൽകുന്ന നിയമപരിരക്ഷയെക്കുറിച്ച് അഡ്വക്കേറ്റ് മുഹമ്മദ് ഇബ്രാഹിം അബ്ദുൾ സമദ് സംസാരിക്കുന്നു.
2: നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് നമുക്ക് ഒരാൾ കുറച്ച് പണം തരാനുണ്ട് എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്താൽ സാധാരണഗതി പോലീസുകാർ പരാതിയൊക്കെ മേടിച്ചു വെക്കുമെങ്കിലും ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയില്ല. അതിനൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു സാമ്പത്തിക ഇടപാട് എന്നത് അതൊരു സിവിൽ കേസിന് കാരണമായേക്കാവുന്ന കാര്യമാണ്. അതിൽ ഒരു ക്രിമിനൽ സ്വഭാവത്തിലുള്ള കേസിന് കാരണമാവുന്ന കാര്യങ്ങളില്ല. അപ്പം ഒരു സാമ്പത്തികമായ ഉള്ളടക്കമുണ്ടെങ്കിൽ പൊതുവെ ഒരു പോലീസ് കേസ് രജിസ്റ്റർ ആവാനുള്ള സാധ്യതകളില്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ സാമ്പത്തികമായ ഇടപാടുകളാണ് അതിൻ്റെ പ്രധാനമായ കാര്യമെങ്കിലും ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടാം. അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടാൻ സാധ്യതയുള്ള രണ്ട് പ്രധാനപ്പെട്ട ക്രിമിനൽ കേസുകളെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഒന്ന്, നമ്മൾ ചെക്ക് കേസെന്നും വണ്ടി ചെക്ക് കേസെന്നൊക്കെ വിളിക്കുന്ന ചെക്കുമായി ബന്ധപ്പെട്ടൊരു കേസാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് എന്ന ആക്ട് അനുസരിച്ച് ഒരു ചെക്ക് അല്ലെ, ഒരു പ്രോമിസറി നോട്ട് അല്ലെ, ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നിവയെല്ലാം ഒരാൾക്ക് പണം കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കൊടുക്കാനുണ്ട് എന്ന് വെക്കുന്ന ചില ഡോക്യുമെന്റ്സിന്റെ കാര്യമാണ്. അത് നെഗോസിയേഷനുള്ള ചില ഇൻസ്ട്രുമെന്റ്സ് ആണെന്ന് പറയാം. ചെക്കാവാം, പ്രോമിസറി നോട്ടാവാം, ഇവ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വീഴ്ച വന്നാൽ ചില കേസുകൾക്ക് സാധ്യതയുണ്ട് എന്നതിൽ ഉൾപ്പെടുന്ന ഒരു കേസാണ് സെക്ഷൻ 138 എന്നെ ആക്ട് എന്ന് വിളിക്കുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് അനുസരിച്ചുള്ള കേസ്. ഈ കേസിന് അടിസ്ഥാനത്തിലേ ഉള്ളൂ, ഈ ആക്ടിലെ തന്നെ സെക്ഷൻ 6 അനുസരിച്ച് ചെക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫൈഡ് ബാങ്കിന്റെ പേരിൽ ഒരാൾ പണം ഡിമാൻഡ് ചെയ്യുമ്പോൾ ആ പണം കൊടുക്കാൻ വേണ്ടി നൽകുന്ന രേഖയാണ്. എന്റെ പേരിൽ ഒരു ചെക്ക് ഉണ്ട്, എനിക്ക് അവിടെ ഒരു അക്കൗണ്ട് ഉണ്ട്, ഞാൻ വേറൊരാൾക്ക് ആ പണം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ ബാങ്കിന് കൊടുക്കുന്ന ഒരു കത്തെന്ന് വേണമെങ്കിൽ നമുക്ക് ലളിതമായി ചെക്കിനെ വിളിക്കാം. അങ്ങനെ അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ അക്കൗണ്ടിൽ അതില്ലെങ്കിൽ അതൊരു കുറ്റമാണ്. ഇതാണ് ഏറ്റവും ലളിതമായി ചെക്ക് കേസിനെ കുറിച്ച് പറയേണ്ടത്. ആ ഒരു ബാങ്ക് അക്കൗണ്ടിൽ ആരാണ് ആ ചെക്ക് കൊടുക്കുന്നത്, അതിലെ ഡ്രോവർ എന്നാണ് വിളിക്കുക. ആർക്കാണോ പണം നൽകേണ്ടത് നമ്മളൊക്കെ ചെക്കിൽ ഇടുന്ന പോലെ പേ ചെയ്യാന്നാണ് വിളിക്കുക. എന്താണ് ഈ ഒഫൻസിന്റെ പ്രധാനപ്പെട്ട ഏരിയ നോക്കാം. അതായത് ഡ്രോവർക്ക് പേ ചെയ്യുന്ന മേലിൽ അയാളുടെ പേരിൽ ഒരു ഉത്തരവാദിത്തമാണ്. ചെക്ക് കൊടുക്കുന്ന ആള് ചെക്ക് വാങ്ങുന്ന ആൾക്ക് മേലിൽ അയക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അയാൾ മറ്റേയാൾക്ക് പണം കൊടുക്കാനുണ്ട്. ആ പണം കൊടുക്കാനുള്ളതിനെ നമ്മൾ ലീഗലി എൻഫോഴ്സിബിൾ ഡെറ്റ് എന്നാണ് വിളിക്കുക. നിയമപരമായി ലഭിക്കേണ്ട ഒരു കടം ഈ പറയുന്ന ചെക്ക് കൊടുക്കുന്ന ആൾക്ക്, ചെക്ക് വാങ്ങുന്ന ആളുടെ മേലുണ്ട്. ഈ ചെക്ക് കൊടുക്കുന്ന ആൾ സ്വാഭാവികമായിട്ടും ആ വിശ്വാസത്തിലാണ് ചെക്ക് വാങ്ങുന്ന ആൾ, ചെക്ക് കൊടുക്കുന്ന ആളിൽ നിന്ന് ആ രേഖ വാങ്ങുന്നത്. ഇത് വാങ്ങിയിട്ടാണ് അയാൾ ബാങ്കിൽ ചെല്ലുന്നു. ബാങ്കിൽ ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ അക്കൗണ്ടിൽ പണമില്ല നോക്കുക. ഈ അക്കൗണ്ടിൽ പണമില്ലെങ്കിൽ ഫണ്ട് ഇൻസഫിഷ്യന്റ് എന്ന് പറഞ്ഞിട്ട് ആ ചെക്ക് തിരിച്ചു കൊടുക്കും. ഡിസോണർ ആയി ചെക്ക് എന്നാണ് പറയുക. പണം കൊടുക്കേണ്ട ആൾക്ക് പണം കൊടുക്കാൻ വേണ്ടി അക്കൗണ്ടിൽ എത്ര രൂപയാണ് കൊടുക്കേണ്ടത് അത്രയും പണം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഈ ചെക്ക് കൊടുക്കാളുടെ ഉത്തരവാദിത്തമാണ്. അത് കൊടുക്കാതിരിക്കുന്നതോടെ ആ ചെക്ക് മടങ്ങുന്നതോടെ അതൊരു ക്രിമിനൽ ഒഫൻസ് ആവുന്നു. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് നോക്കാം. ഒരു ചെക്ക് പ്രൊഡ്യൂസ് ചെയ്തു, ചെക്ക് ഡിസോണർഡായി, സ്വാഭാവികമായിട്ട് ക്രിമിനൽ കുറ്റം നടന്നു എന്ന് ഞാൻ പറഞ്ഞു. ഈ ക്രിമിനൽ കുറ്റം നടന്നു എന്ന് പറഞ്ഞ് നമ്മൾ എവിടെ പോയിട്ടാണ് പരാതി കൊടുക്കേണ്ടത്? സാധാരണ ഇതിൽ ഒരു ക്രിമിനൽ കുറ്റത്തിന് നമ്മൾ പരാതി കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനിലാണ്. പക്ഷേ ഇവിടെ നമ്മൾ പോലീസ് സ്റ്റേഷനിലല്ല പരാതി കൊടുക്കേണ്ടത്, അതിനൊരു നടപടിക്രമമുണ്ട്. നടപടിക്രമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരാണോ നമുക്ക് ഒരാൾ ചെക്ക് തന്നത്, ആ ചെക്കിൽ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ ആ ചെക്ക് 3 മാസത്തിനുള്ളിൽ നമ്മൾ നിർബന്ധമായും ബാങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. 3 മാസമാണ് ഡേറ്റ് ഇട്ട ചെക്കിന്റെ കാലാവധി. 2, ഇങ്ങനെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ട് ഇൻസഫിഷ്യന്റ് ആണെന്ന് പറഞ്ഞത് റിട്ടേൺ ആയാൽ നമ്മൾ ചെയ്യേണ്ട നടപടിക്രമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെക്ക് നൽകിയ ആൾക്ക് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ലീഗൽ നോട്ടീസ് അയച്ചിരിക്കണം. ലീഗൽ നോട്ടീസ് അയക്ക് കിട്ടിയതിന് ശേഷം 15 ദിവസം വരെ അയാൾക്ക് പണം തിരിച്ചു നൽകാനോ മറ്റെന്തെങ്കിലും തരത്തിൽ അക്കൗണ്ടിൽ ഇപ്പോൾ പണം നിക്ഷേപിക്കാനോ ഒക്കെയുള്ള സമയം ആൾക്ക് കൊടുക്കാം. ആളത് ചെയ്യുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ കംപ്ലൈന്റ് ഫയൽ ചെയ്യേണ്ടത്. ആ കംപ്ലൈന്റ് ഫയൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നേരത്തെ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടല്ല, ഏത് ബാങ്കിൽ നിന്നാണോ ഫണ്ട് ഇൻസഫിഷ്യന്റ് എന്ന് പറഞ്ഞ് ചെക്ക് ഡിസോണേർഡ് ആയി റിട്ടേൺ ആയിട്ടുള്ളത് ആ ബാങ്ക് ഇരിക്കുന്ന ജൂറിസ്ഡിക്ഷൻ ഉള്ള മജിസ്ട്രേറ്റ് കോടതിയിലാണ് കംപ്ലൈന്റ് ഫയൽ ചെയ്യേണ്ടത്. ലളിതമാണ്, കാക്കനാടാണ് ചെക്ക് റിട്ടേൺ ആയ ഒരു ബാങ്ക് നിൽക്കുക. എറണാകുളത്തെ മജിസ്ട്രേറ്റ് കോടതിയിലല്ല, കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ആ ഫയൽ ചെയ്യേണ്ടത്. എവിടെയാണോ ജൂറിസ്ഡിക്ഷൻ അവിടെയാണ് കംപ്ലൈന്റ് ഫയൽ ചെയ്യേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, 3 മാസത്തിൽ ചെക്ക് കൊടുത്തിരിക്കണം, ലീഗൽ നോട്ടീസ് അയക്കേണ്ട സമയം കൃത്യമായിട്ട് പാലിച്ചിരിക്കണം, അത് കഴിഞ്ഞ് അയക്ക് കൊടുക്കേണ്ട സമയം, അയക്ക് പണം തിരിച്ചു നൽകാനോ ബാങ്കിൽ ഇടാനോ ഉള്ള സമയം കൃത്യമായിട്ട് കൊടുക്കണം. ഈ സമയക്രമങ്ങൾ വളരെ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. 2018 NI ആക്ടുമായി ബന്ധപ്പെട്ട അമെന്റ്മെന്റ് ഉണ്ടാവുന്ന അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏതെല്ലാം ക്രിമിനൽ കേസ് പോലെ ഇതും നീണ്ടുപോകും എന്നുള്ളതുകൊണ്ടാണ്. അന്നുണ്ടായ ഒരു അമെന്റ്മെന്റ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം മജിസ്ട്രേറ്റ് കോടതിക്ക് വേണമെങ്കിൽ സെക്ഷൻ 143A അനുസരിച്ച് ആരാണോ പരാതിക്കാരൻ, ആ പരാതിക്കാരന് ഈ പ്രതിയായ ആളിൽ നിന്ന് 20% ചെക്കിന്റെ എമൗണ്ട് വേണമെങ്കിൽ ഈടാക്കാൻ ഉത്തരവിടാം എന്നൊരു വകുപ്പുണ്ടായിരുന്നു. പക്ഷെ അതേതാ വിമർശിക്കപ്പെട്ടു. കാരണം സാധാരണഗതിയിൽ ക്രിമിനൽ കേസിൽ പ്രതിയായ ആൾ കേസിൽ കുറ്റം

കുറ്റവാളിയായി തെളിയിക്കപ്പെടുന്നവരെ അയാൾക്ക് നിരപരാധിത്വത്തിനുള്ള അവകാശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോടതികളുടെ വിധികളനുസരിച്ച് തന്നെ വളരെ പ്രഥമദൃഷ്ട്യാ കേസ് നിലനിൽക്കുമെങ്കിൽ മാത്രമേ അങ്ങനെ കൊടുക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഒരു മജിസ്ട്രേറ്റ് കോടതി അല്ലെങ്കിൽ ഒരു വിചാരണ കോടതി ശിക്ഷിച്ചു നോക്കുക, ശിക്ഷിച്ചതിന് ശേഷം അപ്പീൽ കൊടുക്കുമ്പോൾ, പ്രതി അപ്പീൽ കൊടുത്താൽ ആ അപ്പീൽ കൊടുക്കുമ്പോൾ എന്തായാലും ഈ ചെക്കിൻ്റെ 20% തുക സാധാരണഗതിയിൽ അപ്പലേറ്റ് കോടതിക്ക് കെട്ടിവെക്കാൻ നിശ്ചയിക്കാം. ഈ അപ്പലേറ്റ് കോടതിയിൽ നിന്ന് ആ പണം ഈടാക്കിയതിനു ശേഷം പിന്നീട് ഭാവിയിൽ അപ്പീലിൽ വല്ലതും കുറ്റമൊക്കെ അകപ്പെട്ടാൽ പണം തിരിച്ചു കൊടുക്കണം, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇത് ഏറ്റവും കൂടുതൽ ഇന്ന് ഉപയോഗിക്കപ്പെടുന്ന ഒരു ഏരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോണുകളുമായി ബന്ധപ്പെട്ടാണ്. അതായത് നമ്മൾ ഇന്ന് സാധാരണഗതിയിൽ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു നോക്കുക, നമ്മുടെ അക്കൗണ്ടിൽ നിന്നാണ് ആ ലോണിൻ്റെ തുക പിടിക്കുന്നതെന്ന് നോക്കുക. ഈ ലോൺ എടുക്കുമ്പോൾ അവർ ചിലപ്പോൾ നമ്മുടെ നിന്ന് ഒന്നോ രണ്ടോ ചെക്ക് ഒപ്പിട്ട് വാങ്ങും. ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് നമ്മുടെ പണം പിടിക്കുന്നത് കൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടിൽ എപ്പോഴെങ്കിലും പണമില്ലാത്ത സാഹചര്യം വന്നാൽ ഇവർ ആ ചെക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ചെക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ നമ്മുടെ ബാങ്കിൽ സ്വാഭാവിക അക്കൗണ്ടിൽ പണമില്ലാത്തതുകൊണ്ട് ഫണ്ട് ഇൻസഫിഷ്യൻ്റ് ആകും. ഈ ഫണ്ട് ഇൻസഫിഷ്യൻ്റ് ആയി ചെക്ക് ഡിസോണർഡ് ആയാൽ അവർ നമുക്കെതിരെ ചെക്ക് കേസ് കൊടുക്കും. ബാങ്കുകളുടെ ഒരു രീതി അനുസരിച്ച് അല്ലെങ്കിൽ ലോൺ നൽകുന്ന സ്ഥാപനങ്ങളുടെ രീതി അനുസരിച്ച് അവർക്ക് സ്ഥിരമായ സ്റ്റാൻഡിംഗ് കൗൺസിൽ എന്ന് വിളിക്കുന്ന തരത്തിൽ സ്ഥിരമായ വക്കീൽ സംവിധാനങ്ങൾ ഉണ്ടാവും. അവർ ഈ പ്രൊസീജിയറൊക്കെ കൃത്യമായി ഫോളോ ചെയ്ത് കേസ് വരും. ആ കേസിൻ്റെ സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. എല്ലാ ചെക്ക് കേസിലെയും ചെക്ക് വലിയ ചതിക്കണമെന്ന് തീരുമാനിച്ച് തന്നെ കാര്യങ്ങൾ ഉണ്ടാവണമെന്നൊന്നുമില്ല. ബാങ്കിൽ ചെറിയ തിരിച്ചടവുകൾ മുടങ്ങിയാലും ഒക്കെ ഈ കേസുകൾ ഉണ്ടാവാറുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ കേസ് വന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യം ബാങ്കുമായി സംസാരിച്ച് പണം പെട്ടെന്ന് അടയ്ക്കാമെങ്കിൽ അടച്ചു കഴിഞ്ഞാൽ അവർ ആ കംപ്ലൈൻറ്റ് വിഡ്രോ ചെയ്യാം. ഏത് സ്റ്റേജിൽ അവർക്ക് കംപ്ലൈൻറ്റ് വിഡ്രോ ചെയ്യാം. സാമ്പത്തിക ഇടപാടായതുകൊണ്ട് തന്നെ ഈ പരാതി എപ്പോഴും ഏത് ഘട്ടത്തിലും സെറ്റിൽ ചെയ്യാൻ കോടതികൾ എൻ്റർടൈൻ ചെയ്യും. കോടതികൾ ഒരു തരത്തിലും അതിൽ ഇടപെടില്ല. ഇനി അതല്ല, പണം നമുക്ക് പെട്ടെന്ന് അടയ്ക്കാൻ പറ്റാത്ത സ്ഥിതിയാണെങ്കിൽ കോടതിയിൽ നിന്ന് സമൻസ് വരുന്ന സ്റ്റേജിലോട്ട് എത്തിയാൽ സമൻസ് വന്ന സ്റ്റേജ് ഒന്ന് നമ്മൾ കോടതിയിൽ അപ്പിയർ ചെയ്യണം. അതല്ലെങ്കിൽ വാറണ്ട് ആവും. വാറണ്ട് ആയി കഴിഞ്ഞാൽ പോലീസിന് മറ്റ് നടപടികളിൽ കിടക്കാം. അതുകൊണ്ട് സമൻസ് വന്നാൽ അപ്പീർ ചെയ്യുകയും പിന്നീട് ജാമ്യം എടുക്കുകയും അതിനുശേഷം സെറ്റിൽമെന്റ് നോക്കാം. ഈ കേസ് മുഴുവൻ വിചാരണ നേരിടേണ്ട കാര്യമൊന്നുമില്ല. ഏത് ഘട്ടത്തിലും നമുക്ക് സെറ്റിൽമെന്റ് നോക്കാവുന്നതാണ്. ഇന്ന് ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 380 ഓഫ് ബി എൻ എസ് ആണ്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 318 എന്ന സെക്ഷനാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഇത് ചീറ്റിംഗ് എന്ന സെക്ഷനാണ്. ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഐ പി സിയിലെ പഴയ 420 ആയിരുന്നു. ആ 420 ആണ് മറ്റൊരു തരത്തിൽ 318 അതിൻ്റെ സബ് സെക്ഷൻസും ഒക്കെ ആയിട്ട് മാറിയിട്ടുള്ളത്. അതായത് ഇന്ത്യൻ പിനൽ കോഡ് ഭാരതീയ ന്യായ സംഹിത എന്ന പുതിയ ക്രിമിനൽ നിയമമായി മാറിയപ്പോൾ അതിലെ സെക്ഷൻ 318 ആയിട്ടാണ് ബി എൻ എസിൽ ചീറ്റിംഗ് എന്നുള്ള വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പം ചീറ്റിംഗ് നമ്മൾ പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വഞ്ചിക്കുക അല്ലെ പറ്റിക്കുക എന്ന് മാത്രമേ ഓർമ്മ വരുള്ളൂ. ഒരാളെ പറ്റിച്ചു, നമ്മളോട് ഒരാളോട് വാക്ക് പറഞ്ഞു, അത് വാക്ക് പാലിച്ചില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിമിനൽ കേസ് കൊടുക്കാൻ പറ്റും. ചീറ്റിംഗ് എന്ന ക്രിമിനൽ കുറ്റം നിലനിൽക്കുന്നതിന് ചില ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വളരെ പേഴ്സണൽ ആയ ഒരു വിശ്വാസവഞ്ചനയ്ക്ക് ചീറ്റിംഗ് കേസ് നിൽക്കണമെന്നില്ല. ചീറ്റിംഗ് കേസ് നിൽക്കണമെങ്കിൽ വേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെയെന്ന് വെച്ചാൽ, ഒരാൾ മറ്റൊരാളെ പറ്റിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി വ്യാജമായിട്ട് ചില കാര്യങ്ങളൊക്കെ പ്രോമിസ് ചെയ്തുകൊണ്ട് സ്വത്തോ മറ്റെന്തെങ്കിലും ഫിനാൻഷ്യൽ സെക്യൂരിറ്റികളോ മറ്റെന്തെങ്കിലും കൈമാറ്റം ചെയ്യുകയോ മറ്റെന്തെങ്കിലും തരത്തിൽ അയാൾക്ക് ശാരീരികമായോ സാമ്പത്തികമായിട്ടോ ഒക്കെ നഷ്ടങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്ന ഒരു സ്ഥിതിയിലാണ് ചീറ്റിംഗ് എന്ന് വിളിക്കുക. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വഞ്ചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുണ പറഞ്ഞ് വഞ്ചിക്കുക എന്ന് മാത്രമല്ല, ചിലപ്പോൾ വസ്തുക്കൾ മനഃപൂർവ്വം മറച്ചു വെച്ചാലും മതി. കൺസീൽമെന്റ് ഓഫ് ഫാക്ട്സും ഒരർത്ഥത്തിൽ ചീറ്റിങ്ങിന്റെ ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അതുപോലെ ഒരു കാര്യം, ഒരു കരാറുണ്ട് നോക്കുക, രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു കരാർ നിലനിൽക്കുന്നുണ്ട്. ഈ കരാറിൽ ബാധ്യസ്ഥനായ ആൾ ചതിക്കണമെന്ന ഉദ്ദേശത്തോട് തന്നെ അയാൾ കരുതി കൂട്ടി തന്നെ മറ്റാൾക്ക് നഷ്ടം വരുത്തണം എന്ന് കരുതി ചെയ്യുന്നു നോക്കുക, ഇതൊക്കെയും ചീറ്റിങ്ങിന്റെ പരിധിയിൽ വരാം. പഴയ 420 വരുന്നത് പ്രധാനമായും ബി എൻ എസിന്റെ 318(4)ലാണ്. അതായത് വ്യക്തമായി പറഞ്ഞാൽ ചതിച്ച് അല്ലെങ്കിൽ വഞ്ചനാപരമായി തന്നെ എന്തെങ്കിലും തരത്തിൽ ഒരാളെ പറ്റിക്കണമെന്ന ഉദ്ദേശത്തോടെ പറ്റിക്കുകയും അതിലൂടെ അയാളിൽ നിന്ന് പണമോ മറ്റെന്തെങ്കിലും വാല്യുബിൾ സെക്യൂരിറ്റിയോ കൈമാറുകയോ കൈമാറാതിരിക്കാൻ സമ്മതിക്കാതിരിക്കുകയോ സ്വത്തോ മറ്റു ഡോക്യുമെൻ്റോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കുകയോ മറ്റൊരാൾക്ക് കൊടുക്കാൻ സമ്മതിക്കാതിരിക്കുകയോ അത് എന്തെങ്കിലും തരത്തിൽ തടസ്സം നിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിൽ, അതായത് ഒരു സാമ്പത്തികമോ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയോ ആയ ഇടപാടുകൾ നടക്കുന്ന തരത്തിൽ ഒരു വഞ്ചന നടക്കുന്ന ഒന്നിനെയാണ് സത്യത്തിൽ ചീറ്റിംഗ് എന്ന് പറയുന്നത്. ചീറ്റിങ്ങിന്റെ ഓഫൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പല ജഡ്ജിമെന്റിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, വഞ്ചിക്കുക എന്ന ഉദ്ദേശം ആദ്യം തന്നെ ഉണ്ടാവണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പൊതുവെ നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ചീറ്റിംഗ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് പറ്റിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് പറ്റിച്ചു എന്ന് പറയുമ്പോൾ, വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്യുമ്പോൾ തന്നെ പറ്റിക്കണമെന്ന ഉദ്ദേശത്തോടെ, അവിടെ ജോലിയൊന്നും ഉണ്ടാവില്ല, പറ്റിക്കണമെന്ന ഉദ്ദേശത്തോടെ പണം വാങ്ങുകയും ജോലി കൊടുക്കാതിരിക്കുകയും ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശം. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം വെസ്റ്റ് ഏഷ്യ വാർ നടക്കുകയാണ്, ഞാൻ ഉദാഹരണമാണ് പറയുന്നത്. ഈ ക്രൈസിസിന് മുമ്പാണ് ഒരാൾ മറ്റൊരാൾക്ക് ജോലി കൊടുക്കാം എന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ ജോലി കൊടുക്കാം എന്ന് വാക്ക് പറഞ്ഞാൽ നോക്കുക, അതനുസരിച്ച് പണം വാങ്ങി നോക്കുക, പ്രോസസ്സ് ചെയ്തു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു, പെട്ടെന്ന് അവിടെ ജോലി ഇല്ലാതാവുന്നു. പെട്ടെന്ന് അവിടെ ജോലി ഇല്ലാതാവുന്നത് നേരത്തെ ഉദ്ദേശത്തോട് കൊടുത്ത പറ്റിക്കലല്ല, അതായത് ജോലി കൊടുക്കണം എന്നാണ് ഉദ്ദേശം, പക്ഷെ അവിടെ ആ സമയത്ത് ജോലി ഇല്ല, പണം വാങ്ങി, അയാൾ ആ പണം കൊണ്ട് സാധാരണ രീതിയിൽ ചെലവഴിക്കേണ്ട പണം മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ, മറ്റു പണം ചിലപ്പോൾ തിരിച്ചു കൊടുക്കാൻ റെഡി ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് വഞ്ചിക്കണമെന്ന ഉദ്ദേശം, വഞ്ചിക്കാൻ വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുക പോലുള്ള
കാര്യങ്ങൾ വളരെ പ്രധാനമായി ഉണ്ടാവേണ്ടതാണ്. കാരണം ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്ന ഒരു പ്രവണത എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും തരത്തിൽ ഒരു സിവിൽ തർക്കം ഉണ്ടായാൽ എന്നാൽ പിന്നെ ഒരു ചീറ്റിംഗ് കേസ് കൊടുത്തേക്കാം. ചീറ്റിംഗ് കേസ് ആകുമ്പോൾ ഒരു ക്രിമിനൽ കേസാണല്ലോ. അപ്പോൾ നമുക്ക് സിവിൽ കേസുകളുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി സമയം കൂടുതലെടുക്കുന്ന ഒരു കുറേ നടപടിക്രമങ്ങളിലൂടെയാണ് പണമോ മറ്റെന്തെങ്കിലും സെക്യൂരിറ്റിയൊക്കെ വാങ്ങാൻ കഴിയുള്ളൂ എന്നുള്ളതുകൊണ്ട്. എന്നാൽ പിന്നെ ഒരു ഒരു ബലത്തിന്,

0: ഒരു ക്രിമിനൽ കേസ് കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് ക്രിമിനൽ കേസിനായിട്ട് ഈ പറയുന്ന ചീറ്റിംഗ് അടക്കമുള്ള സെക്ഷൻസ് ഉപയോഗിച്ച് ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാറുണ്ട്. പക്ഷേ അത് താൽക്കാലികമായിട്ടൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയാലും പിന്നീട് ആ കേസ് നിൽക്കണമെങ്കിൽ പറയുന്ന ക്രിമിനൽ സെക്ഷന്റെ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടാവണം. ഇവിടെ ചെക്ക് കേസിൽ നിന്ന് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ, ചെക്ക് കേസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോടതിയിലാണ് കംപ്ലൈന്റ് ഫയൽ ചെയ്യേണ്ടത്, അതിന് ലീഗൽ നോട്ടീസ് ഒക്കെ അയച്ച് കോടതിയിലാണ് കംപ്ലൈന്റ് ഫയൽ ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ FIR രജിസ്റ്റർ ചെയ്യേണ്ട പോലീസാണ്. ഇതൊരു കൊഗ്നിസിബിൾ ഒഫൻസ് ആണ്, അതായത് കുറെ കൂടി ഗൗരവകരമായ കുറ്റമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ തന്നെ FIR രജിസ്റ്റർ ചെയ്യാം, പോലീസ് സ്റ്റേഷൻ തന്നെയാണ് കംപ്ലൈന്റ് കൊടുക്കേണ്ടത്. പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്നില്ല എന്ന് നോക്കുക, അതായത് നമ്മുടെ കേസിൽ മെറിറ്റ് ഉണ്ട്, പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടും പോലീസ് രജിസ്റ്റർ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് SP-ക്കോ കമ്മീഷണർ ഓഫീസ്ക്കോ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ പരാതി കൊടുക്കാം. ഇനി ഇവരും രജിസ്റ്റർ ചെയ്യുന്നില്ലെങ്കിൽ ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിലും കമ്മീഷണർക്കും പരാതി കൊടുത്തു എന്ന റെസീപ്റ്റ് അടക്കം നമുക്ക് എവിടെയാണോ ആ കുറ്റം നടന്നിട്ടുള്ള അതിൻ്റെ പരിധിയിൽ, അധികാര പരിധിയിലുള്ള ജൂറിസ്ഡിക്ഷനുള്ള മജിസ്ട്രേറ്റിൽ സ്വകാര്യ അന്യായം എന്ന് വിളിക്കുന്ന പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്യാം. ഇങ്ങനെ പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്താൽ മെറിറ്റുള്ള കേസുകൾ പൊതുവെ വളരെ പെട്ടെന്ന് തന്നെ മജിസ്ട്രേറ്റ് കോടതികൾ FIR രജിസ്റ്റർ ചെയ്യാൻ ഉത്തരവിടാറുണ്ട്, കേസുകൾ രജിസ്റ്റർ ചെയ്യാറുണ്ട്. ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. സാമ്പത്തിക ഇടപാട് എന്നത് അല്ലെങ്കിൽ ഒരു അതിർത്തി തർക്കം എന്നൊക്കെ ഉള്ള സിവിൽ കേസ് സ്വഭാവത്തെ നമ്മൾ ക്രിമിനൽ കേസ് സ്വഭാവത്തിലേക്ക് താൽക്കാലിക ലാഭത്തിന് വേണ്ടി നമുക്ക് കൊണ്ടുവരാമെങ്കിലും അത് ലോങ് ടേമിൽ നിലനിന്ന് പോകുന്ന ഒരു കാര്യമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഈ രണ്ട് സെക്ഷന്റെയും പ്രാധാന്യം കുറച്ചുകൊണ്ടല്ല പറയുന്നത്, രണ്ട് സെക്ഷൻ പ്രധാനപ്പെട്ട സെക്ഷനാണ്. പക്ഷെ രണ്ട് സെക്ഷനും വ്യാജമായി നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പെട്ടാൽ നീണ്ട കാലത്തേക്ക് ആ കേസ് നിലനിൽക്കുന്നതായിരിക്കില്ല.
1: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്.
2: നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹായം നീതി MS,
3: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
4: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ, 9 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഓർമ്മചിന്ത്, 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 1 പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ ഫോണിൻ പ്രശ്നോത്തരി, 2 വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 സഹയാത്രിക സംരംഭക ആർഷ ജോസുമായി അഭിമുഖം, 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. വൈകിട്ട് 6:50 കാർഷിക ജീവനം, കൃഷിയിടങ്ങളിലെ കാലവർഷ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് മുൻ അധ്യാപകനും കർഷകനുമായ കാഞ്ഞൂർ സ്വദേശി ഗർവാസിസ് സംസാരിക്കുന്നു. തുടർന്ന് കരിമ്പ്, പച്ചക്കറി, വാഴ എന്നിവ കൃഷി ചെയ്യുന്ന കരുമാലൂർ സ്വദേശി KA രവി കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.

രാത്രി 8:05 AIHMS FM ഹെൽത്ത് ലൈൻ ടോൺസിലൈറ്റിസ്, അഡിനോയിഡ് തുടങ്ങിയ തൊണ്ടരോഗങ്ങൾക്ക് ഹോമിയോ ചികിത്സ. ഡോക്ടർ ഫെലിക്സ് ജെയിംസുമായി അഭിമുഖം. രാത്രി 9:30 ആത്മസഖി ആകാശവാണി, ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. റേഡിയോ നാടകങ്ങളുടെ സംവിധായകനും പ്രക്ഷേപകനുമായ

ശരത് ചന്ദ്രൻ പങ്കെടുക്കുന്നു. 10:30 ചില്ലുജാലകം. പതിനൊന്ന് സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ, മധ്യമ വർഗ കല്യാൺ എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം. ഇനി ഇന്നത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ആരുടെ ആത്മകഥയാണ് അൺബ്രേക്കബിൾ? ഉത്തരം: ഇന്ത്യൻ ഒളിമ്പിക് ബോക്സർ മേരികോമിന്റെ ആത്മകഥയാണ് അൺബ്രേക്കബിൾ. മണിപ്പൂരിലെ ദാരിദ്ര്യത്തെയും കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യത്തെയും മറികടന്ന് ലോക ചാമ്പ്യനാകുന്നതുവരെയുള്ള അവരുടെ കഠിനമായ ജീവിതയാത്രയെ വിവരിക്കുന്നു ഈ ആത്മകഥ. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ആരുടെ ആത്മകഥയാണ് അൺബ്രേക്കബിൾ? ഉത്തരം: ഇന്ത്യൻ ഒളിമ്പിക് ബോക്സർ മേരികോമിന്റെ ആത്മകഥയാണ് അൺബ്രേക്കബിൾ. ചിന്താശകലം: കളി ആസ്വദിച്ച് സ്വപ്നങ്ങളെ പിന്തുടരൂ, സ്വപ്നങ്ങൾ തീർച്ചയായും യാഥാർത്ഥ്യമാകും. കളി ആസ്വദിച്ച് സ്വപ്നങ്ങളെ പിന്തുടരൂ, സ്വപ്നങ്ങൾ തീർച്ചയായും യാഥാർത്ഥ്യമാകും. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ വാക്കുകൾ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാവുന്നു. FM ഡയറി വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:55.

ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 8:30 മിനിറ്റും 40 സെക്കൻഡും. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലേക്ഷോർ.

എസ് ലേക് ഷോർ. ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് നന്നായി പരിചയമുള്ള ഒരാളെ കുറിച്ച് ഒരഭിപ്രായം ആരെങ്കിലും ചോദിച്ചാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ പ്രതികരണം? എല്ലാവരും ചിന്തിക്കല്ലേ, ചിന്തിക്ക് ചിന്തിക്ക്. ചിന്തിച്ചിട്ട് കാര്യം എന്നോട് പറയണമെന്നൊന്നില്ല, മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും എത്രത്തോളം വലുതാക്കി കാണിക്കുന്നവരാണ് എന്ന് സ്വയം മനസ്സിലാക്കാനായുള്ള ഒരു ശ്രമം. ഒരിക്കലേ ഒരിടത്തൊരു രാജാവ് തന്റെ ചിത്രം മനോഹരമായി വരയ്ക്കുന്ന വ്യക്തിക്ക് വലിയ വലിയ പാരിതോഷികങ്ങൾ സമ്മാനമായി പ്രഖ്യാപിച്ചു. രാജ്യത്തിന്റെ പല കോണിൽ നിന്നും ചിത്രകാരന്മാരെത്തി. പക്ഷേ എല്ലാവരുടെയും മുഖം വാടി. കാരണം രാജാവിന് ഒരു കണ്ണില്ല, കാലിനും സ്വാധീനമില്ല, എങ്ങനെ വരച്ചാലും മനോഹരം എന്ന വാക്ക് പാലിക്കാനാവില്ല. ഒരു നിശ്ചിത ദിവസം അറിയിച്ച് രാജാവ് എല്ലാവരോടും യാത്ര പറഞ്ഞു മടങ്ങി. ചിത്രകാരന്മാർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി, ഒന്നും പറയാതെ പിരിഞ്ഞുപോയി. പറഞ്ഞ ദിവസം എത്തി. എല്ലാവരും കൊട്ടാരത്തിലെത്തി. രാജാവ് ഓരോരുത്തരോടായി ചിത്രം കൊണ്ടുവരാൻ പറഞ്ഞു. ആരും പക്ഷെ ചിത്രം വരച്ചിരുന്നില്ല. ഒരാൾ മാത്രം തന്റെ ചിത്രം കൊണ്ടുപോയി കൊടുത്തു. മനോഹരമായിരുന്നു രാജാവിന്റെ ആ ചിത്രം. നായാട്ട് നടത്തുന്ന രാജാവ് രഥത്തിൽ ഒരു കാൽ കുത്തിയിരുന്ന് അമ്പയ്യുന്ന രംഗം, ഒരു കണ്ണ് ചിമ്മി ഉന്നം പിടിക്കുന്ന രീതിയിലുള്ള സുന്ദര ചിത്രം. രാജാവ് സന്തോഷവാനായി പാരിതോഷികങ്ങൾ വാരി വാരി കൊടുത്ത ചിത്രകാരനെ അഭിനന്ദിച്ചു. എന്താണ് കഥയുടെ പൊരുൾ? മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും വിളിച്ചു പറയാതെ അവരിലെ നന്മയെ പ്രകീർത്തിക്കാൻ മനസ്സുണ്ടാവുന്നവനാണ് നല്ല മനുഷ്യൻ. ആ ചിത്രകാരൻ രാജാവ്.

0: ഭർത്താവിന്റെ കുറവുകൾ മറച്ചു പിടിച്ച് അദ്ദേഹത്തെ സുന്ദരനാക്കിയ പോലെ നിങ്ങളും ഒരാളെയും കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് മോശക്കാരനാക്കാതെ എല്ലാവരെയും നല്ലവരായി ചിത്രീകരിക്കാൻ പഠിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നും ആരംഭിക്കുന്നു വ്യത്യസ്തമായ പ്രോഗ്രാം. ഹലോ, VPS ലേക്ഷ്യൂർ, സ്പോൺസർഡ് ബൈ VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം.
1: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
0: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
1: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക്ഷ്യൂറിലേക്ക്
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം, VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ.
0: ഹലോ, ജാസ്മിൻ ആണോ?
2: ആരാണ്?
0: ജാസ്മിൻ ആണോ?
2: അതെ.
0: നല്ല സുഗന്ധം, ആശാലതയാണ്. ഹലോ, VPS ലേക്ഷ്യൂറിൽ നിന്നും
2: പിന്നെ ഒന്ന് പോയി,
0: പിന്നെ ഒന്ന് പോവാനോ? സത്യായിട്ടോ എന്തേ വിളിക്കണ്ടേ?
2: അയ്യോ, എനിക്ക് അതിലേക്ക് എന്നെ പറ്റിക്കണതാണോ? സത്യം പറയാൻ കണ്ടു.
0: അയ്യോ, ഞാൻ എന്റെ ജീവിതത്തിൽ പണ്ടൊക്കെ പറ്റിച്ചിരുന്നു, ഇപ്പൊ പറ്റിക്കാറില്ല ആര്.
2: അയ്യോ, ഇപ്പൊ സൗണ്ട് കേട്ടപ്പോ മനസ്സിലായി.
0: ജാസ്മിൻ എന്താ ചെയ്യുന്നത്?
2: അയ്യോ മാം, ഞാനിപ്പോ വീട്ടിലെ ഹൗസ് വൈഫ് ആണ്.
0: എവിടെയാണ് വീട്?
2: വീട് മറ്റേ കൈപ്പുരിക്കര എന്ന് പറയും, മറ്റേ മാറമ്പിളിക്കടുത്ത്.
0: അവിടെ ആരൊക്കെയുണ്ട് വീട്ടില്?
2: വീട്ടില് എനിക്ക് മോള്, മൂത്തയാള് +1 പഠിക്കണു, പിന്നെ രണ്ടാമത്തെ ആള് 5th standard മോനാണ്, മോള്, പിന്നെ ഏറ്റവും ഇളയാള് UKG.
0: അപ്പൊ മൂന്ന് പേരുടെയും പേരെന്തൊക്കെയാ?
2: ആ, മോളുടെ പേര് ഭീമ, രണ്ടാമത്തെ ആളുടെ പേര് ആമിർ, ഏറ്റവും ഇളയാള് ആലിം.
0: ഞാൻ വിചാരിച്ചു ഭീമ ജോയ് ആലൂക്കാസ്, ജോസ് ആലൂക്കാസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നു.
2: അല്ല അല്ല, നമ്മളിങ്ങനെ ഭീമാപ്പള്ളിയില് അങ്ങനെ നേർച്ച ഉണ്ടായിരുന്നു അവൾക്ക്, അങ്ങനെ ഇട്ട പേരാണ് അവള്. മോള് ഇവിടെ ഇല്ല, മോള് കോഴിക്കോട് സെയ്ത്തൂൺ എന്ന് പറഞ്ഞിട്ട് അവിടെ പഠിക്കണേ.
0: അതെവിടെയാ കോഴിക്കോട് സെയ്ത്തൂൺ?
2: കോട്ടയ്ക്കല്, മലപ്പുറം.
0: അതെന്താ അങ്ങോട്ട് പോയത്?
2: അത് അവിടെ ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞപ്പോഴേ എൻട്രൻസ് കോച്ചിങ് ഒക്കെ ആയിട്ട് അങ്ങനെ ചേർത്തത്. അവൾക്ക് അങ്ങനെ പോവാൻ താല്പര്യം, അപ്പൊ അങ്ങനെ ചേർത്തു. ഇന്നലെ മോളുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു.
0: ഓ, കോട്ടയ്ക്കല് പോയിട്ട് വരുവാണോ?
2: ആ, പോയി, ഇപ്പൊ വീട്ടിലുണ്ട്.
0: ഹസ്ബൻഡ് എന്താ ചെയ്യുന്ന മോളെ?
2: ഹസ്ബൻഡിന് പ്ലൈവുഡിന്റെ ബിസിനസ് ആണ്.
0: ഓ, വെരി ഗുഡ്.
2: അയ്യോ മാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
0: ആണോ? ഐ ലവ് യു ആണോ? ജാസ്മിന്റെ ഹസ്ബൻഡിന്റെ പേരെന്താ?
2: ഹസ്ബൻഡിന്റെ പേര് ഷെറിൻ.
0: ഷെറിൻ എന്നുള്ള പേര് ശരിക്കും പെണ്ണുങ്ങളുടെ പേരല്ലേ?
2: അതെ അതെ അതെ, എല്ലാവരും പറയാറുണ്ട്.
0: മൂപ്പർക്ക് എന്തോ തെറ്റുപറ്റി, മൂപ്പർക്കല്ല മൂപ്പരുടെ അച്ഛനും അമ്മയ്ക്ക് എന്തോ തെറ്റുപറ്റി, അതാണ്.
2: അതെ അതെ,
0: ഷെറിൻ. ഓക്കെ, വേറെന്തൊക്കെയാ വിശേഷം? ജാസ്മിന്റെ വിശേഷം?
2: എന്റെ വിശേഷം കുഴപ്പമൊന്നുമില്ല. ഞാനപ്പോ ഇവിടെ മഴ വരാൻ പോണപ്പം ഡ്രസ്സൊക്കെ എടുത്തിടായിരുന്നു.
0: ഓ, ഓക്കെ. ഇനിയിപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, വീട്ടമ്മമാർക്ക് മഴ വരുന്നുണ്ടോ എന്ന് നോക്കിട്ട് ഡ്രസ് എടുക്കുക. മഴ ഇല്ലാതെ
2: മോനൊക്കെ, എനിക്ക് ഡ്രസ്സൊക്കെ മോനൊക്കെ എടുത്ത് ഇട്ടോളും. പക്ഷെ അപ്പൊ അവര് ചെറിയ മോനല്ലേ, അപ്പൊ അവരെന്ന് വെച്ചാൽ ഈ നനഞ്ഞ ഡ്രസ്സിന്റെ ഒപ്പം ഇങ്ങനെയൊക്കെ എടുത്തിടണായിരുന്നു. ഞാൻ എടുത്തിട്ടിട്ട് കുളിക്കാല, കുളിച്ചിട്ടില്ല. അപ്പൊ ഇവർക്ക് ഫുഡ് എടുത്തിട്ട് അങ്ങനെ കുളിക്കാൻ കയറാലോ എന്ന്
0: വിചാരിച്ചിരിക്കും. നടക്കട്ടെ, ഏത് പാട്ട് വെച്ചേരണം ജാസ്മിന്?
2: ഓ മാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ട് നമ്മുടെ, അയ്യോ, ഗായത്രി ദേവി എന്റെ അമ്മയിലെ കുഞ്ഞീളം പൂവിൽ.
0: കുഞ്ഞീളം ചുണ്ടിൽ പുഞ്ചീരെ കാണാ ആകാശത്തമ്മ വന്നു അല്ലേ?
2: ആ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ഓക്കേ.
2: ഓ മാ, ഇവിടുത്തെ, അയ്യോ, ഇവിടുത്തെ റേഡിയോ കേടാ.
0: റേഡിയോ പെട്ടെന്ന് പോയിട്ട് വാങ്ങും, 100 rupees റേഡിയോ കിട്ടും, അല്ലെങ്കിൽ മൊബൈലിൽ കേക്ക്.
2: ഓക്കെ ഓക്കെ, ഭയങ്കര ഹാപ്പി ആയിട്ട് എന്തായാലും. ഓക്കെ മാം.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, DPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, രണ്ട് ആൽക്കഹോൾ ഒഴിവാക്കൽ, മൂന്ന് ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, നാല് ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: കുറച്ചു
3: നാൾ മുമ്പ് വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ തമാശ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പ്രോത്സാഹിപ്പിക്കുന്നതിനായി നാട്ടിലെ ചെറുകിട എഴുത്തുകാരും വായനാശീലമുള്ളവരെല്ലാം കൂടി അക്ഷരമുറ്റം എന്ന പരിപാടിക്ക് രൂപം കൊടുത്തിരുന്നു. ഓരോ മാസവും ഓരോരുത്തരുടെ വീട്ടിൽ വായനയും പുസ്തക നിരൂപണവും ആസ്വാദനവും കവിതാപാരായണവും ഒക്കെയായി ഒത്തുകൂടും. എല്ലാ അംഗങ്ങൾക്കും അതൊരു നല്ല അനുഭവമായിരുന്നു. അങ്ങനെ പുസ്തക ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് റിട്ടയർഡ് അധ്യാപകനായ മുഹമ്മദ് മാഷ് ഞങ്ങളുടെ നാട്ടിൽ ആരും അധികം ശ്രദ്ധിക്കാതെ കിടക്കുന്ന പഴക്കമുള്ള ഒരു പൊതുജന വായനശാലയെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞത്. നോക്കാനും ശ്രദ്ധിക്കാനും ആളില്ലാതെ വന്നതോടെ അതങ്ങനെ അടഞ്ഞുകിടന്നു. പിന്നീട് ആയിരക്കണക്കിന് പുസ്തകങ്ങളുമായി ആ വായനശാല എന്നേക്കുമായി വിസ്മൃതിയിലാണ്ടു. ആ ലൈബ്രറി തുറന്ന് പുനർജീവൻ നൽകണമെന്നും വർഷങ്ങളായി ഉറങ്ങിക്കിടക്കുന്ന പുസ്തകങ്ങളെ തട്ടിയുണർത്തണമെന്നും ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ വേണ്ടപ്പെട്ടവരുടെ അനുവാദമെല്ലാം വാങ്ങി ഞങ്ങളെല്ലാവരും പുറപ്പെട്ടു. ഡിജിറ്റൽ സ്ക്രീനുകളിലേക്ക് മനുഷ്യന്റെ കണ്ണുകൾ ചുരുങ്ങുന്നതിന് മുൻപ് ഒരു തലമുറ മുഴുവൻ തങ്ങളുടെ വൈകുന്നേരങ്ങൾ ചെലവഴിച്ചിരുന്ന ഇടം, ആഴ്ചകളോളം നീണ്ട അധ്വാനമായിരുന്നു അത്. കട്ടിപ്പൂപ്പൽ പിടിച്ച അലമാരകളിൽ നിന്നും ചിതലരിക്കാൻ തുടങ്ങിയ ചരിത്രരേഖകളിൽ നിന്നും ഞങ്ങൾ പുസ്തകങ്ങളെ ഓരോന്നായി പുറത്തെടുത്തു. പ്രശസ്തരായ എഴുത്തുകാരുടെ നോവലുകൾ, തത്വശാസ്ത്ര ഗ്രന്ഥങ്ങൾ, പഴയ മാസികകൾ, മനുഷ്യന്റെ ചിന്തകൾ തങ്ങി നിൽക്കുന്ന വലിയൊരു ശേഖരം. ക്ലീനിംഗ് പുരോഗമിക്കുമ്പോൾ വായനശാലയുടെ ഏറ്റവും പിന്നിലെ അലമാരയുടെ മുകളിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പഴയ കവിതാ പുസ്തകം എന്റെ കയ്യിൽ തടഞ്ഞു. കട്ടിപ്പൂപ്പൽ ബാധിച്ച കറുത്ത കവറുള്ള ഒരു പുസ്തകം.

0: ചട്ടയിലെ ചിത്രമാണ് എന്നെ ആകർഷിച്ചത്. ഏറെ കൗതുകത്തോടെ ഞാൻ ആ പുസ്തകത്തിന്റെ താളുകൾ പതുക്കെ മറിച്ചു നോക്കാൻ തുടങ്ങി. ഏകരാഗം ആശാലത. അതില്ല മലയാളത്തിലെ പ്രശസ്തമായ ഒരു പ്രണയകാവ്യത്തിന്റെ പുസ്തകമായിരുന്നു അത്. വരികളിലൂടെ കണ്ണോടിച്ച് പകുതിയോളം എത്തിയപ്പോൾ പുസ്തകം സ്വാഭാവികമായി ഒരു പ്രത്യേക താളത്തിൽ തുറന്നു നിന്നു. ആ പേജിലേക്ക് നോക്കിയ ഞാൻ ഒരു നിമിഷം വിസ്മയത്തോടെ നിശ്ചലമായിപ്പോയി. ആ പുസ്തകത്താളുകൾക്കുള്ളിൽ കാലം ഒരു നിധി പോലെ ഒളിപ്പിച്ചു വെച്ച, വർഷങ്ങളുടെ പഴക്കം കൊണ്ട് നിറം മങ്ങി ഉണങ്ങിപ്പോയ ഒരു ചെറിയ മയിൽപ്പീലിത്തുണ്ടും അതോടൊപ്പം കരിഞ്ഞുണങ്ങിയ ഒരു റോസാ പൂവിതളുമായിരുന്നു അത്. പൂവിതളിന്റെ നനവ് പടർന്ന ആ പുസ്തകത്താളിന് ഒരു നേർത്ത തവിട്ട് നിറം വന്നിട്ടുണ്ടായിരുന്നു. കരിഞ്ഞുണങ്ങിയിട്ടും ആ പൂവിതളിന് ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. ആ മയിൽപ്പീലിത്തുണ്ടും പൂവിതളും ഏത് വരികൾക്ക് മുകളിലാണ് ഇരുന്നതെന്ന് ഞാൻ നോക്കി. പ്രണയത്തിന്റെ ആഴത്തെയും കാത്തിരിപ്പിനെയും കുറിച്ചുള്ള മനോഹരമായ ഒരു കവിതാഭാഗമായിരുന്നു അത്. അതവിടെ വെച്ച മനുഷ്യൻ ആ വരികൾ എത്ര വട്ടം വായിച്ചിട്ടുണ്ടാകും. പുസ്തകം പതുക്കെ കയ്യിലെടുക്കുമ്പോൾ ആ പഴയ താളുകളിൽ നിന്നും കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത ഏതോ ഒരു സുഗന്ധം വായുവിലേക്ക് പടരുന്നതായി എനിക്ക് തോന്നി. ആ പൂവിതളും മയിൽപ്പീലിയും ആരാണ് അവിടെ വെച്ചത്? ആർക്കു വേണ്ടിയായിരിക്കും അത് ആ പുസ്തകത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകുക? ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുൻപ് ഈ വായനശാലയുടെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് തന്റെ പ്രിയപ്പെട്ടവൾക്ക് കൈമാറാൻ കരുതിയ പ്രണയലേഖനത്തിന് പകരമായി ഒരു കാമുകൻ സൂക്ഷിച്ചു വെച്ചതാകാം. അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാൾ സമ്മാനിച്ച ഓർമ്മയെ ജീവനോടെ നിലനിർത്താൻ ഒരു പെൺകുട്ടി ഈ പുസ്തകത്താളിനെ ഒളിത്താവളമാക്കിയതുമാകാം. അവർക്കിടയിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? ആ പ്രണയം സാഫല്യത്തിലെത്തിയോ, അതോ കാലത്തിന്റെ ഒഴുക്കിൽ അവർ പരസ്പരം കാണാതെ പിരിഞ്ഞുപോയോ? അറിയില്ല. ആ മയിൽപ്പീലിയും പൂവും അവിടെ വെച്ച മനുഷ്യൻ ഇന്ന് എവിടെയാണെന്നോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാൻ വഴിയില്ല. എങ്കിലും ഏതോ ഒരു കാലത്ത് ആരോ അനുഭവിച്ച തീവ്രമായ പ്രണയത്തിന്റെയോ ആഴമേറിയ സൗഹൃദത്തിന്റെയോ അടയാളമായി അത് ഈ പുസ്തകത്തിനുള്ളിൽ സുരക്ഷിതമായിരുന്നു. മനുഷ്യർ കടന്നുപോകും ആശിച്ചി, അവരുടെ ശരീരവും ഓർമ്മകളും മണ്ണടിയും. പക്ഷേ അവർ അനുഭവിച്ച വികാരങ്ങളുടെ തീക്ഷ്ണത ഇങ്ങനെയുള്ള ചില ചെറിയ വസ്തുക്കളിലൂടെ കാലത്തെ അതിജീവിച്ച് നിലനിന്നേക്കാം. ആ മയിൽപ്പീലിത്തുണ്ടും ഉണങ്ങിയ പൂവിതളും ഞാൻ ആ പുസ്തകത്താളിനുള്ളിൽ തന്നെ തിരികെ വെച്ചു. അതവിടെ നിന്നും മാറ്റാൻ എന്റെ കൈകൾക്ക് സാധിച്ചില്ല. കാരണം അത് ആ പുസ്തകത്തിന്റെ മാത്രം അവകാശമല്ല, മറിച്ച് ഭൂതകാലത്തിൽ നിന്നും ഇക്കാലത്തേക്ക് നീളുന്ന ഒരു വികാരത്തിന്റെ പാലമാണ്. ലൈബ്രറിയിലെ ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയിട്ടും പുസ്തകങ്ങൾക്കിടയിലെ ആ പൂവ് എന്റെ മനസ്സിൽ നിന്നും മാഞ്ഞുപോയില്ല. നമ്മുടെ ജീവിതവും ഇതുപോലെ ഒരു പഴയ പുസ്തകം പോലെയാണ്. അതിൽ നമ്മൾ അറിയാതെ പലരും പല ഓർമ്മകളും ഒളിപ്പിച്ചു വയ്ക്കുന്നുണ്ട്. ചിലർ കടന്നുപോകുമ്പോൾ നമ്മളിൽ ബാക്കി വയ്ക്കുന്ന ചില സ്നേഹത്തിന്റെ പൂവിതളുകൾ ഉണ്ട് കേട്ടോ. കാലം എത്ര മാറിയാലും നമ്മൾ പ്രായമായാലും ആ ഓർമ്മകളുടെ സുഗന്ധം നമ്മുടെ ഉള്ളിൽ അവശേഷിക്കും. ഈ തിരക്കുപിടിച്ച ആധുനിക ലോകത്ത് മെസ്സേജുകളിലൂടെയും ഇമോജികളിലൂടെയും പ്രണയം കൈമാറുന്ന തലമുറയ്ക്ക് ഒരുപക്ഷെ ഈ ഉണങ്ങിയ പൂവിതളിന്റെ മൂല്യം മനസ്സിലായി എന്ന് വരില്ല. എന്നാൽ ഒരു വരി കവിതയിലും ഒരു ചെറിയ പൂവിതളിലും ഒരായുസ്സു മുഴുവൻ ജീവിച്ച മനുഷ്യർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കണം. ആ ലൈബ്രറിയിലെ പഴയ പുസ്തകത്താൾ എനിക്ക് തന്നത് വെറുമൊരു കാഴ്ചയല്ല, മറിച്ച് പ്രണയത്തിനും സ്നേഹത്തിനും കാലത്തെ തോൽപ്പിക്കാൻ കഴിയുമെന്ന വലിയ ഒരു പ്രകൃതി നിയമമാണ്. സ്നേഹത്തോടെ ശാലിനി എം മേനോൻ. എത്ര മനോഹരായിട്ടാ കത്തുകൾ വരുന്നത്.
1: അതെ ശാലിനി, സൂപ്പറായിട്ടുണ്ട് കത്ത്. നല്ല രസം. വാലറ്റിനത് ഭംഗിയായിട്ട് വായിച്ച് അതിങ്ങനെ കേട്ടിരിക്കാൻ ഏതോ ഒരു സിനിമ കാണുന്ന പോലെ ഉണ്ടായിരുന്നു. എന്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഫോട്ടോ കയ്യിലുണ്ടായിരുന്നു. വീട്ടുകാരെ നല്ല പേടിയാണ്, എവിടെയും സൂക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം ഒരു മരത്തിന്റെ അടിയിൽ കുഴിച്ചിട്ട്. ചിരി കേൾക്കുമ്പോ നിങ്ങൾ കാണാൻ മനസ്സിലായില്ലേ, ഡാനിയല്ല, മരത്തിന്റെ അടിയിൽ കുഴിച്ചിട്ട കഥയൊക്കെ എന്നോട്
0: പറഞ്ഞിട്ടുണ്ട്.
1: നിങ്ങളെ പോലത്തെ പൊട്ടൻ. അതേപോലെ ഏതെങ്കിലും വീട്ടിൽ കൊണ്ടുപോവാൻ പേടിയുള്ള ആരെങ്കിലും ആയിരിക്കും.
0: ആർക്കിയോളജിക്കൽ സർവേയുടെ ആളെ വിളിച്ചു, മരം മുറിച്ചിട്ട് അതിന്റെ അടിയിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്.
1: അപ്പൊ അതേപോലെ വീട്ടുകാരെ പേടിയുള്ള ആരെങ്കിലും ഒളിപ്പിച്ചു വെച്ച ഒരു മയിൽപ്പീലി തുണ്ടായിരിക്കും അത്. പക്ഷെ അതിനുള്ളിൽ ആ മയിൽപ്പീലിക്ക് പറയാനായിട്ട് ഒരുപാട് പ്രണയ കഥകൾ ഉണ്ടാകും, പ്രണയ നൊമ്പരങ്ങൾ ഉണ്ടാകും അല്ലേ?
0: തീർച്ചയായിട്ടും മയിൽപ്പീലി എല്ലാ കാലത്തും എന്താണ് ഒരു പ്രണയത്തിന്റെ അടയാളമാണ് കണ്ടിട്ടുള്ളത്. ഒന്ന്, അത് ചൂടി നിൽക്കുന്ന കൃഷ്ണനോടുള്ള ഇഷ്ടമായിരിക്കാം. എന്താണെന്ന് അറിയില്ല,
1: മയിൽപ്പീലി എന്നൊക്കെ പറയും. സത്യമാണോ അത്? ഞാനൊക്കെ കൊറേ കൊണ്ടാച്ചിട്ടുണ്ട്.

0: നിങ്ങളതിന് വിരിയില്ല, ബാക്കി എല്ലാരും പുസ്തകത്തിലും
1: എന്റെ വിരിയത്ത്
0: അല്ല വിരി മനസ്സ് വേണല്ലോ. ഇത് വിരിയുന്നത് നമ്മുടെ മനസ്സിനനുസരിച്ചിട്ടാണ്.
1: ആയിക്കോട്ടെ, നിങ്ങൾ കൊറേ വിരിയിച്ചിട്ടുണ്ടല്ലോ.
0: എന്റെ ഒരു കെട്ട് മയിൽ വിരിഞ്ഞു വിരിഞ്ഞു വിരിഞ്ഞു. അപ്പൊ അങ്ങനെ പ്രണയത്തോട് വല്ലാത്തൊരു സാദൃശ്യമുള്ളതാണ് മയിൽപ്പീലി എന്ന് പറയുന്നത്. പിന്നെ ഒരു കാലം മുഴുവൻ പ്രണയത്തെ കൊണ്ടു നടന്നത് കവിതകളിലൂടെയാണ്. ഒരു കാലത്തെ കവികളെല്ലാം എഴുതി വെച്ചതും എഴുതി തീർത്തതും പ്രണയ കാവ്യങ്ങളാണ് അല്ലെ. ശാലിനി മേനോന് സങ്കടമൊന്നും വേണ്ട, ഇത്രയും നല്ല ഒരു കത്തയച്ചിട്ട് അതിനുള്ള മറുപടി ഇത്രയും മോശം ലെവലിലായി പോയല്ലോ.
1: എന്തേ, ഞാൻ എന്ത് മോശം പറഞ്ഞു?
0: അല്ല, നിങ്ങൾ പറഞ്ഞതല്ല, നമ്മൾ രണ്ടാളും കൂടി പറഞ്ഞു.
1: എന്തായാലും ശാലിനി നമ്മുടെ മനസ്സിലൊക്കെ പോയിട്ടില്ല.
0: അതായത് എന്തുകൊണ്ടാണ് ഇനി ആശിച്ച് ഇങ്ങനെ മറുപടി പറഞ്ഞതെന്ന് കൂടി ശാലിനിയോട് പറഞ്ഞാൽ ശാലിനിക്ക് വേഷമുണ്ടായില്ല. കരിങ്കല്ല, അതിന്റെ ഉള്ളിൽ പ്രണയമില്ല, പ്രണയമില്ല, കരിങ്കല്ല്. നമ്മളൊരു ബോൾ എടുത്തെറിഞ്ഞാൽ അതുപോലെ തിരിച്ചു വരും. ബൂമറാങ് എന്ന് പറയില്ല, അതാണ്.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റ് ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, 2 ആൽക്കഹോൾ ഒഴിവാക്കൽ, 3 ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, 4 ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോസ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഞാൻ ഇപ്പൊ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്ന കത്തൊക്കെ
3: വായിക്കും.
2: അല്ല, നാട്ടിന്നൊക്കെ ഞാൻ വിട്ടു, വണ്ടിയേറി
3: ഒഴിവാക്കി.
2: സിജു ജേക്കബ്, ഓസ്ട്രേലിയ. മെൽബണിലെ തണുപ്പുള്ള ഒരു വൈകുന്നേരം.
3: അടുത്ത കാലത്ത് എല്ലാ കത്തിന്റെ താഴെയും വേറെ രാജ്യത്തിന്റെ പേര് എഴുതുകയാണ്. കത്ത് മുഴുവൻ വരുന്നത് പാലാരിവട്ടം, കലൂര്, കമ്മനം ഭാഗത്തുനിന്നാണ്
2: വരുന്ന കത്ത്. എനിക്കൊക്കെ മെൽബണിൽ നിന്നൊക്കെ വരാൻ തുടങ്ങി.
3: ശരി.
2: മെൽബണിലെ തണുപ്പുള്ള ഒരു വൈകുന്നേരം, സൂപ്പർ മാർക്കറ്റിലെ തിരക്കുകൾ കഴിഞ്ഞ് ഞാൻ എവിടെ പോയിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ?

0: അറിയണം, നിനക്ക് ലോകം വരില്ല എല്ലാരും അറിയണല്ലോ.
1: എന്നൊക്കെ ഉണ്ടായിട്ടിപ്പോ എന്തായി?
0: അയ്യോ,
1: സൂപ്പർ മാർക്കറ്റിലെ തിരക്കുകൾ കഴിഞ്ഞ് ദിവ്യ പുറത്തിറങ്ങുമ്പോൾ കൈകളിൽ കനത്ത രണ്ട് ഗ്രോസറി ബാഗുകൾ ഉണ്ടായിരുന്നു. അല്പം മാറി ഫോണിൽ നോക്കി നിൽക്കുകയായിരുന്നു ഭർത്താവ് അരുൺ. അരുണെ, ഇതൊന്ന് പിടിക്കാമോ, നല്ല ഭാരമുണ്ട്, ദിവ്യ പതുക്കെ പറഞ്ഞു. അരുണിന്റെ നോട്ടത്തിൽ ഒരുതരം അവജ്ഞയുണ്ടായിരുന്നു. എന്ത്, നിനക്കിത് തനിയെടുത്താല്? വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് കേട്ടോ. ഒരു സിഗരറ്റ് തീ കൊളുത്തി അവൻ മുന്നോട്ട് നടന്നു. ആ നിമിഷം കയ്യിലെ ബാഗുകളേക്കാൾ വലിയൊരു ഭാരം തന്റെ മനസ്സിനെ ശ്വാസം മുട്ടിക്കുന്നത് ദിവ്യ അറിഞ്ഞു. താൻ അരുണിന് ആരാണ്? കൂടെ നടക്കേണ്ടവളോ അതോ ഭാരം ചുമന്ന് പിന്നാലെ കൂടേണ്ടവളോ? അപ്പാർട്ട്മെന്റിലേക്കുള്ള ആ 5 മിനിറ്റ് നടത്തത്തിൽ അരുൺ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയില്ല. അവന്റെ നിഴൽ പോലും അവളിൽ നിന്ന് അകന്നു പോകുന്നതായി അവൾക്ക് തോന്നി. അപ്പാർട്ട്മെന്റിന്റെ ഗേറ്റിന് മുന്നിൽ എത്തിയപ്പോൾ അവൾ കണ്ടത് തനിയെ താമസിക്കുന്ന വയോധികയായ അയൽവാസി മാർഗരറ്റിനെയാണ്. ദിവ്യ പെട്ടെന്നൊരു തീരുമാനമെടുത്തു. അവൾ ബാഗുകൾ മാർഗരറ്റിന്റെ വാതിൽക്കൽ വെച്ചു. സ്നേഹത്തോടെയുള്ള ഒരു ആലിംഗനത്തിന് ശേഷം തിരികെ ഫ്ളാറ്റിൽ എത്തിയപ്പോൾ അരുൺ ചോദിച്ചു, എവിടെ ഗ്രോസറി? ദിവ്യയുടെ മറുപടി ശാന്തമായിരുന്നു. അത് ഞാൻ അർഹതയുള്ള ഒരാൾക്ക് നൽകി. എന്റെ അധ്വാനത്തിന്റെ ഭാരം പങ്കിടാൻ കഴിയാത്തവന് അതിലെ ആഹാരം കഴിക്കാനും അവകാശമില്ല. അമ്പരന്ന് നിന്ന അരുണിനോട് അവൾ തുടർന്നു, എനിക്ക് വേണ്ടത് ഒരു പാർട്ട്ണറെയാണ്, ജീവിതത്തിന്റെ ഭാരങ്ങൾ ഒരുമിച്ച് ചുമക്കുന്ന ഒരാളെ. നീ ഒരു വലിയ കുഞ്ഞായി തുടരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്ക് വേണ്ടത് ഒരു ഭാര്യയല്ല, ഒരു കെയർ ടേക്കറെയാണ്. അവൾ അരുണിന്റെ വസ്ത്രങ്ങൾ ഒരു ട്രോളി ബാഗിലാക്കി പുറത്തു വെച്ചു. ഈ ഭാരം ഒറ്റയ്ക്ക് ചുമക്കാൻ നിനക്ക് പറ്റുമോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞ് അവൾ വാതിലടച്ചു. അരുണിനെ പോലെയുള്ളവരുടെ പെരുമാറ്റം പലപ്പോഴും അവരുടെ വളർച്ചയുടെ സാഹചര്യങ്ങളിൽ നിന്നാകാം രൂപപ്പെടുന്നത്. വീട്ടുപണികൾ സ്ത്രീകൾ മാത്രം ചെയ്യേണ്ടതാണെന്ന കണ്ടുശീലിച്ച കാഴ്ചകൾ അവരെ സ്വാധീനിക്കുന്നു. അതോടൊപ്പം വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുമ്പോൾ നേരിടേണ്ടി വരുന്ന ഒറ്റപ്പെടലും മാനസിക സമ്മർദ്ദവും ചിലരിൽ ഇത്തരത്തിലുള്ള അനാസക്തിയോ അധികാരഭാവമോ ഉണ്ടാക്കാം. എന്നാൽ സാഹചര്യങ്ങളെ പഴിചാരി ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് സ്നേഹബന്ധങ്ങളെ തകർക്കും. സ്വന്തം പെരുമാറ്റം പങ്കാളി എത്രത്തോളം മുറിപ്പെടുത്തുന്നു എന്ന തിരിച്ചറിവാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. സ്ത്രീകൾ അറിയാൻ സഹനം ഒരു കരുത്തല്ല. സ്നേഹത്തിന്റെ പേരിൽ എല്ലാ ഭാരങ്ങളും ഒറ്റയ്ക്ക് ചുമക്കുന്നത് വലിയൊരു തെറ്റായ മാതൃകയാണ്. ഒരു ബന്ധത്തിൽ ബഹുമാനവും തുല്യതയും ലഭിക്കുന്നില്ലെങ്കിൽ അവിടെ പ്രതിഷേധിക്കേണ്ടത് അത്യാവശ്യമാണ്. ദിവ്യയെ പോലെ ഇതെന്റെ മാത്രം ഭാരമല്ല എന്ന് ഉറക്കെ പറയാൻ സ്ത്രീകൾ തയ്യാറാകണം. ആത്മബോധമുള്ള സ്ത്രീകൾക്ക് ആരോഗ്യകരമായ ഒരു കുടുംബം കെട്ടിപ്പടുക്കാൻ കഴിയും. പുതിയ കാലത്തെ ദമ്പതികൾക്ക് വിവാഹം എന്നത് ഒരു ഉടമ്പടിയല്ല, അതൊരു യാത്രയാണ്. അവിടെ ലിംഗഭേദമില്ലാതെ പണികൾ പങ്കിടണം. അടുക്കളയിൽ ഒരുമിച്ച് നിൽക്കുന്ന കൈകൾ, ഷോപ്പിംഗ് ലിസ്റ്റ് ഒരുമിച്ച് തയ്യാറാക്കുന്നവർ, കുഞ്ഞിനെ ഒരുമിച്ച് ഉറക്കുന്നവർ, ഇവരാണ് ഭാവിയിലെ സന്തുഷ്ടമായ കുടുംബങ്ങൾ. ഭാരം പങ്കുവെക്കുന്ന കൈകളാണ് ഒരു വീടിന്റെ ഏറ്റവും ഉറച്ച അടിത്തറ. സ്നേഹത്തോടെ, സിജു ജേക്കബ്, ഓസ്ട്രേലിയ.
0: സിജോ, ഈ കത്ത് വായിച്ചു കഴിയുമ്പോഴാണ് ഭാരം ചുമക്കാൻ ഞാനും കൂടി തീരുമാനിക്കുന്നത്. അതായത്, നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇപ്പൊ ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം രാത്രി എന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ വലിയ ആളായിട്ട് വലിയ അധ്വാനമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഷർട്ട് മുണ്ടൊക്കെ മാറ്റി ടീഷർട്ടൊക്കെ ഇട്ട് സോഫയിലിരുന്ന് ടിവി റിമോട്ട് ഒക്കെ എടുത്തിട്ട് ടിവി കാണാനിരിക്കുകയാണ്. അതേ ഓഫീസിൽ നിന്ന് തന്നെ എന്നെക്കാൾ എത്രയോ ഇരട്ടി കഷ്ടപ്പെട്ട ജോലികൾ ചെയ്തിട്ടാണ് എന്റെ പ്രിയപ്പെട്ട ആ ഭാര്യ വീട്ടിലേക്ക് വന്നത്. പക്ഷെ അവള് നേരെ അടുക്കളയിലേക്ക് പോയിട്ട് ബാക്കി രാത്രിയൊക്കെയുള്ള ഭക്ഷണം മുഴുവൻ ഉണ്ടാക്കുകയാണ്. ആ മേശപ്പുറത്ത് കൊണ്ടുവെക്കുന്ന പ്ലേറ്റുകൾ പോലും എടുക്കാൻ എന്റെ മക്കളോ ഞാനോ തയ്യാറാവാത്ത ഒരു നിമിഷം ഇന്നലെ രാത്രി എന്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയി. അപ്പൊ ഞാൻ രണ്ടു മക്കളോടും പറഞ്ഞു, നമ്മൾ കിട്ടാവുന്ന സമയമൊക്കെ അമ്മയെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇത് അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്. നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഫുൾ ടൈം അധ്വാനിക്കാൻ ഒരാളെ നമ്മള് ഇങ്ങനെ വെച്ചിട്ടൊന്നുമില്ല. അമ്മയ്ക്കും നാളെ രാവിലെ വന്ന് സോഫയിൽ ഇരുന്നാൽ ആരും ഒന്നും പറയാനില്ല, നമുക്ക് ഭക്ഷണം ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഈ പങ്കുവയ്ക്കലിന്റെ കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എത്രയോ വീടുകളിൽ ഭാര്യമാർ മാത്രം വീട്ടിലെ മുഴുവൻ ജോലികളും പൂർത്തിയാക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഷട്ടം കെട്ടി നിൽക്കുന്ന എത്രയോ ഭർത്താക്കന്മാരെ നമ്മൾ ഈ ലോകത്ത് കണ്ടിട്ടുണ്ട്. മാറ്റം അനിവാര്യമാണ്. നമ്മള് പരസ്പരം പങ്കുവയ്ക്കേണ്ടവരും നമ്മൾ പരസ്പരം ചേർന്ന് പോകേണ്ടവരുമാണ്. നമുക്ക് തുല്യതാബോധം ഈ കാര്യത്തിലൊക്കെ ഉണ്ടാവേണ്ടതും ഒരു കാലഘട്ടത്തിന്റെ അനിവാര്യമാണ്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ അനിവാര്യതയാണ്, അല്ലെങ്കിൽ സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ കൂടിച്ചേരലാണ്. എന്താണാവോ
1: ഇപ്പൊ കുട്ടികളോട് ഈ ഡയലോഗ് അടിച്ചില്ലേ? ഈ ഡയലോഗിന്റെ ആവശ്യമില്ല, നേരെ അടുക്കളയിൽ പോവാ. സാഗു അത് എടുത്ത മോനെ, ചേട്ടൻ അതിന്റെ കൂടെ അങ്ങ് ചേർന്ന് പണിയെടുക്ക. നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടില്ല, മൗനം വിദ്വാന ഭൂഷണം, വർത്താനം വേണ്ട, പണിയെടുത്ത് കാണിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല മാതൃക. അപ്പൊ കുട്ടികള് തന്നാലെ വന്നെടുക്കും. ഇനി എടുത്തിട്ടില്ലെങ്കിൽ മോനെ ഇങ്ങോട്ട് വാതെടുത്തേ എന്ന് പറയാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ പ്രോഗ്രാമിൽ ഡയലോഗ് അടിക്കുമ്പോൾ വീട്ടിൽ പറ്റൂല മോനെ.
0: നിങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം.
1: നല്ല അച്ഛനായിട്ട് മാതൃക കാണിക്കും.

0: അശജി, അപ്പൊ ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാനുള്ള സമയമായി. നമ്മുടെ കത്തുകളൊക്കെ വളരെ വളരെ സൂപ്പർ കത്തുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതുപോലുള്ള കത്തുകൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിൽ നിന്ന്
1: എന്ത്
0: വേണം എന്നൊക്കെ പറയുന്നത് പോലെയാണ്. ഹലോ VPS ലേക്ക് ഷോർ സൗണ്ട് പാർക്ക് അക്കാദമി തൃക്കാക്കര PO. അപ്പൊ വീണ്ടും സ്നേഹപൂർവ്വം നാളെ എത്തിച്ചേരാം.
1: ഗുഡ് ബൈ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക്ക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റും 10 സെക്കൻഡും. ഇപ്പോൾ FM മോർണിംഗ് സെലക്ഷൻസ്. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഈ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക്. ആദ്യഗാനം ഘർഷോം എന്ന ചിത്രത്തിൽ ഹരിഹരൻ പാടിയത്, റഫീഖ് അഹമ്മദിന്റെ വരികൾ, സംഗീതം നൽകിയത് രമേശ് നാരായൺ.

ചിത്രം ലാവെൻഡർ. വിജയ് യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ വരികളെഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം നൽകിയത് ദീപക് ദേവ്.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM മോർണിംഗ് സെലക്ഷൻസ്. എന്നും എപ്പോഴും ഈ ചിത്രത്തിൽ ജയചന്ദ്രൻ, രാജലക്ഷ്മി എന്നിവർ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ.

വിനോദയാത്ര എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണൻ, ശ്വേത എന്നിവർ പാടിയത്. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ. സംഗീതം നൽകിയത് ഇളയരാജ.

ചിത്രം കല്യാണരാമൻ. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ബേണി ഇഗ്നേഷ്യസ്. പാടിയത് എം ജി ശ്രീകുമാർ, സുജാത.

ചേനപ്പറമ്പിലെ ആനക്കാര്യം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. അടുത്ത ഗാനം ഒരു സ്മോൾ ഫാമിലി. ഈ ചിത്രത്തിൽ വിജയ് യേശുദാസ്, ചിന്മയി എന്നിവർ പാടിയത്. ഗാനരചന അനിൽ പനച്ചൂരാൻ, രാജീവ് ആലുങ്കൽ. സംഗീതം നൽകിയത് എം ജയചന്ദ്രൻ.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം. 10:15
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ വിട്ടിറങ്ങി. ഗവൺമെന്റ് ജീവനക്കാരുടെ അന്യായമായ സ്ഥലമാറ്റം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐഎമ്മിലെ വി ജോയിയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സ്ഥലമാറ്റ വിഷയത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് സ്വീകരിച്ച നിലപാട് നിലവിലെ ഗവൺമെന്റ് കൈക്കൊള്ളില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ്. 10 വർഷമായി സെക്രട്ടേറിയറ്റ് കാണാത്ത ജീവനക്കാരുണ്ടെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഭരണമാറ്റമുണ്ടായതിന്റെ പേരിൽ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അന്യായമായ സ്ഥലമാറ്റം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. കർണാടക മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിയമിച്ചു. AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് ഇക്കാര്യം.

0: അറിയിച്ചത്. കർണാടക മുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാർ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലെ ഗ്ലാസ് ഹൌസിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്. മലയാളികളായ കെ ജെ ജോർജ്, യു ടി ഖാദർ ഉൾപ്പെടെ 11 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഗ്രാമീണ മേഖലയിൽ സുരക്ഷിത കുടിവെള്ള വിതരണം വർദ്ധിപ്പിക്കാൻ ജൽജീവൻ മിഷൻ 2.0 പ്രകാരം 4 സംസ്ഥാനങ്ങളുമായി കേന്ദ്രം ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. തമിഴ്നാട്ടിൽ ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് 16 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇന്തോനേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ പി വി സിന്ധു രണ്ടാം റൌണ്ടിൽ.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 10 മണിക്ക് സ്പോൺസർ പരിപാടി റേഡിയോ ഹെൽത്ത്, തിരുവനന്തപുരം റിലേ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കാലാവസ്ഥയിൽ ഇന്ന് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രമം തെറ്റിയ മഴയും കഠിനമായ ചൂടുമൊക്കെ നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ, പ്രത്യേകിച്ച് കുട്ടികളിൽ, വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. മൺസൂൺ മാസം പൊതുവെ രോഗാതുരതയുടെ ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ രക്ഷിതാക്കൾ തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണിത്. കുട്ടികളിലെ പകർച്ചവ്യാധികളും പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം.
2: റേഡിയോ ഹെൽത്തിലെ ശ്രോതാക്കൾക്ക് എന്റെ നമസ്കാരം. സുഹൃത്തുക്കളെ, മഴ വന്നും പോയും നിൽക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. നമ്മുടെ കുട്ടികൾക്ക് പലവിധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ സന്ദർഭങ്ങളിൽ എല്ലാ വർഷവും പോലെ ഇക്കൊല്ലവും കണ്ടുവരുന്നുണ്ട്. എന്തൊക്കെയാണെന്നല്ലേ, പ്രധാനമായിട്ട് രണ്ട് അവയവ ഭാഗങ്ങളിലാണ് അസുഖം കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ട് ഉള്ള അവയവമാണ് ശ്വാസകോശവും ശ്വാസനാളവും. പറഞ്ഞു വരുന്നത്, സാധാരണ വരുന്ന ജലദോഷപ്പനി തുടങ്ങി ന്യൂമോണിയയിൽ അവസാനിക്കുന്ന കണ്ടീഷനാണ്. നാം എപ്പോഴും ഒരു കോമൺ കോൾഡ് അല്ലെങ്കിൽ ജലദോഷം വന്നാൽ വളരെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. ശരിയാണ്, ഇത് പലപ്പോഴും നിസ്സാരമായിട്ട് തന്നെ മാറാറുണ്ട്. പക്ഷേ ചിലപ്പോഴെങ്കിലും അത് സീരിയസ് രോഗമായ എച്ച് ഇൻഫ്ലുവൻസ ആയിരിക്കാം, അല്ലെങ്കിൽ പന്നിപ്പനിയുടെ ലക്ഷണങ്ങളായിരിക്കാം, ചിലപ്പോൾ അത് ന്യൂമോണിയയിലോട്ടും കൊണ്ടുവിടാം. നാം എന്താണ് ചെയ്യേണ്ടത്? വളരെ ലളിതമായ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. കുഞ്ഞിന്റെ ക്ഷീണത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുക. പനി എന്ന് പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യം അല്ല, പക്ഷേ പനിയെയാണ് പലരും വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. ഒരു കുഞ്ഞിന് പനി വരുന്നു, മൂക്കൊലിപ്പ് വരുന്നു, ചെറിയ ചുമ വരുന്നു, ഇതൊക്കെ സാധാരണ കണ്ടുവരുന്ന കാര്യമാണ്. പക്ഷേ ഇങ്ങനെ കണ്ടുവരുമ്പോൾ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുക. തൊട്ടടുത്ത പ്രൈമറി ഹെൽത്ത് സെന്ററിലോ നമുക്ക് സൗകര്യപ്രദമായ ഏതൊരു ആശുപത്രിയിലോ പോയി കഴിഞ്ഞാൽ അതിനുവേണ്ട പ്രത്യേക ചികിത്സകൾ തന്നെ നമ്മുടെ കേരളത്തിൽ ഇന്ന് സജ്ജമാണ്. ഇങ്ങനെ ഉള്ള ട്രീറ്റ്മെന്റ് എടുത്താൽ വളരെ സീരിയസ് ആയ രോഗമായ ന്യൂമോണിയ വരാതെ നമുക്ക് നമ്മുടെ കുട്ടികളെ കാത്തുരക്ഷിക്കാൻ സാധിക്കും. അടുത്ത ഒരവയവമാണ് നമ്മുടെ ഗട്ട് എന്ന് പറയുന്നത്. അതായത് അന്നനാളവും ആമാശയവും വാ ഉൾപ്പെടെ അടങ്ങിയ അവയവ ഭാഗങ്ങളെയാണ് നമ്മൾ ഗട്ട് എന്ന് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വയറിളക്ക രോഗമാണ്. എന്താണ് ഇതിന് കാരണമെന്നല്ലേ, നമ്മൾ തന്നെയാണ് അതിന്റെ കാരണം. നമ്മൾ വലിച്ചെറിയുന്ന ഭക്ഷണ

പദാർത്ഥങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തും കടന്ന് ഈച്ച വരികയും എലി വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇത്തരം ഈച്ചകൾ നമ്മുടെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ വന്നിരിക്കുകയും അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ വ്യാപൃതമാകുകയോ അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന പാത്രത്തിന്റെ ഭാഗങ്ങളിൽ ഈച്ച വന്നിരിക്കുകയോ ചെയ്താൽ ഇത്തരം മലമൂത്ര വിസർജന സ്ഥലത്തുള്ള അണുക്കൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന അവസ്ഥയിലോട്ട് പോകാം. ഇതിനോടൊപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഓരോ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകുന്ന ലൂസ് മോഷൻ, അതായത് വയറിളക്കം. വയറിളക്കത്തിൽ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് അക്യൂട്ട് ഡയറിയൽ ഡിസീസസ് എന്ന് പറയും, അതായത് ഒരു 7 ദിവസം നിലനിൽക്കുന്ന വയറിളക്കം. സാധാരണഗതിയിൽ അത് വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. എന്താണെന്നല്ലേ പ്രതിവിധി? നമ്മൾ വലിയ ചികിത്സകൾ ഒന്നുമേ ഇതിനാവശ്യമില്ല. ഉപ്പിട്ട കഞ്ഞിവെള്ളം കൊടുക്കുക, കരിക്കുവെള്ളം കൊടുക്കുക, മറ്റ് ഭക്ഷണങ്ങൾ മുടക്കം കൂടാതെ

വെള്ളം കൊടുക്കുക, കരിക്ക് വെള്ളം കൊടുക്കുക, മറ്റ് ഭക്ഷണങ്ങൾ മുടക്കം കൂടാതെ കൊടുക്കുക. കൂടാതെ ഹൈജീൻ നിലനിർത്തുക, അതായത് എല്ലാ ദിവസവും കുളിക്കുക. ചികിത്സയായിട്ട് പറഞ്ഞാൽ രണ്ട് പ്രധാന മരുന്നുകളാണ് നാം ഉപയോഗിക്കേണ്ടത്. ഒന്ന് ORS, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്ന് പറയും. എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ORSന്റെ പാക്കറ്റുകൾ അവൈലബിൾ ആണ്, അത് ഫ്രീ ആണ്, നമുക്ക് അവിടെ പോയി കളക്ട് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. രണ്ടാമത്തെ മരുന്ന് എന്ന് പറയുന്നത് സിങ്ക് എന്നുള്ള മരുന്നാണ്. ഒരു കുഞ്ഞിന് വയറിളക്കം വന്നാൽ, പ്രത്യേകിച്ചും ആദ്യത്തെ 15 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഇത് നൽകുന്നത്, 14 ദിവസം മുടങ്ങാതെ തന്നെ സിങ്കിന്റെ ടാബ്ലറ്റും ORS ആവശ്യത്തിനനുസരിച്ചും ഉപയോഗിക്കേണ്ടതാണ്. ഇനി 6 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് 10 mg ടാബ്ലറ്റ് ആണ് തരുന്നത്. അത് അവൈലബിൾ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള തുള്ളിമരുന്നും മാർക്കറ്റിൽ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. 6 മാസത്തിന് ശേഷം 20 mg ആണ് ഡെയിലി നമ്മൾ കഴിക്കേണ്ടത്. പക്ഷെ ഇതിനെല്ലാത്തിനും ഉപരി വരാതിരിക്കാനുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും പ്രധാനം ഹാൻഡ് ഹൈജീൻ ആണ്, അതായത് കൈ കഴുകിയിട്ട് മാത്രമേ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കൈ തൊടാവൂ. നമ്മൾ പുറത്തു നിന്ന് വീട്ടിലോട്ട് അകത്ത് വരികയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴോ കൈയും മുഖവും വായും കഴുകിയിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത്തരം രോഗങ്ങൾ വരാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. നമ്മൾ ഭയപ്പെടേണ്ട ഒരു വയറിളക്കമുണ്ട്, കോളറയാണ്. കോളറ ഒരു പ്രത്യേക ഏരിയയിൽ ഒന്നിച്ചായിരിക്കും സംഭവിക്കുന്നത്, പക്ഷെ അത് വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ, ഒന്നിച്ച് ഒരു ഗ്രൂപ്പിൽ എവിടെയെങ്കിലും വയറിളക്കത്തിന്റെ രോഗം വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഹെൽത്ത് സെക്ടറുമായിട്ട്, ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പ്രതിവിധിയും കണ്ടെത്തേണ്ടതാണ്. ആരോഗ്യ പ്രവർത്തകർ പറയുന്ന മരുന്നുകളും ഉപയോഗിക്കേണ്ടതാണ്. കുട്ടികളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രധാന കാര്യങ്ങളാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, അതായത് ചുമ, ജലദോഷം, കൂടെ ന്യൂമോണിയ. രണ്ട്, വയറിളക്ക രോഗം. ഇനി വയറിളക്ക രോഗം 6 അല്ലെങ്കിൽ 7 ദിവസം നിന്ന് കഴിഞ്ഞാൽ അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറയാമെങ്കിലും അതിന് മുകളിലോട്ട് പോകുമ്പോൾ ക്രോണിക് ഡയറിയൽ ഡിസീസസ് എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏത് തന്നെ ആയിക്കോട്ടെ, ഈ വയറിളക്കത്തോടൊപ്പം മലത്തിൽ രക്തവും കാണുകയാണെങ്കിൽ അതിന്റെ പേരാണ് ഡിസെൻട്രി എന്ന് പറയുന്നത്. അവിടെ മാത്രമേ നമുക്ക് ആന്റിബയോട്ടിക്സിന്റെ ആവശ്യം വരുന്നുള്ളൂ. അല്ലാതെ ഉള്ള വയറിളക്കത്തിന് നിർജ്ജലീകരണം തടയാനായിട്ട് ORSഉം നമ്മുടെ അന്നനാളത്തിലെയും ആമാശയത്തിലെയും എല്ലാം പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് സിങ്കിന്റെ മെഡിസിനും മാത്രം മതിയായിരിക്കും. ഇതൊക്കെ നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ വളരെയധികം അവൈലബിൾ ആണ്. അതുകൊണ്ട് എല്ലാവരും ഈ സൗകര്യം ഉപയോഗിക്കണമെന്ന് നിങ്ങളോടെല്ലാം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മളുടെ കുട്ടികളുടെ ആരോഗ്യം നമ്മളെപ്പോഴും ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കേണ്ടതുമാണ്. ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നിരന്തരം കണ്ടുവരുന്ന ഒരു കാര്യമാണ് വൈറൽ പനി എന്നുള്ളത്. സാധാരണഗതിയിൽ വൈറൽ പനി ചികിത്സിച്ചാലും ഇല്ലെങ്കിലും ഒരാഴ്ച കൊണ്ട് മാറും. പക്ഷേ എല്ലാ പനിയും വൈറൽ പനിയാണോ? ഒരിക്കലുമല്ല. ചില പനിയെങ്കിലും സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഡെങ്കിപ്പനി പോലുള്ള അവസ്ഥകൾ, അത് വൈറൽ പനിയാണ്. ഡെങ്കിയിൽ തന്നെ പല സ്റ്റേജസ് ഉണ്ട്. പല രീതിയിൽ തന്നെ ഡെങ്കി നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഡെങ്കി ഫീവർ സാധാരണ വൈറൽ പനിയെ പോലെ തന്നെ മാറാറുമുണ്ട്. എന്നാൽ സീരിയസ് ആയിട്ടുള്ള ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഡെങ്കി ഹെമറാജിക് ഫീവറും ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്നുമാണ് പറയുന്നത്. മരണാവസ്ഥയിൽ വരെ എത്താം. ഒരു പനി വന്നാൽ ആദ്യത്തെ 3 ദിവസം നമ്മൾ സാധാരണ എല്ലാ ഡോക്ടേഴ്സും തരുന്നത് പാരസെറ്റമോൾ എന്നുള്ള മരുന്ന് മാത്രമാണ്, കാരണം അതാണ് പനിക്കുള്ള മരുന്ന്. പക്ഷേ അവിടെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ക്ഷീണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം, പനിക്ക് ഓവർ പ്രാധാന്യത്തിന്റെ ആവശ്യമില്ല. എന്നാൽ 3-ാമത്തെ ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ ഡയറക്ടറുടെ തന്നെ റെക്കമെൻഡേഷൻസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തപരിശോധനയും മൂത്രപരിശോധനയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം സാധാരണ വൈറൽ പനിയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് കണ്ടുപിടിക്കാനാണ്. അതിനോടൊപ്പം തന്നെ ചിലപ്പോൾ ഡോക്ടറിന് സംശയമുണ്ടെങ്കിൽ ഡെങ്കിപ്പനിയുടെയോ എലിപ്പനിയുടെയോ ഒക്കെ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. ഇനി 3 ദിവസം കഴിഞ്ഞിട്ടും വീണ്ടും പനിയല്ലേ ഉള്ളൂ, പാരസെറ്റമോൾ മാത്രം കൊടുത്തുകൊണ്ടിരിക്കാമെന്ന് നമ്മുടെ ഒരു പ്രവണത ഒരു കാരണവശാലും നല്ലതല്ല. കാരണം വേറെ പല പരിശോധനകളും ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. ഉദാഹരണം, ചിലപ്പോൾ സെപ്റ്റിസീമിയ എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്, അതായത് രക്തത്തിൽ കൂടെ തന്നെ അണുക്കൾ കലരുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ രക്തം കൾച്ചർ ചെയ്യേണ്ടി വരും. ചില സമയങ്ങളിൽ യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കും, അങ്ങനെയാണെങ്കിൽ യൂറിൻ കൾച്ചർ ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള വിദഗ്ധ പരിശോധനകൾക്കും ചിലപ്പോൾ നമ്മൾ എത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് സ്വയം ചികിത്സ കഴിയുന്നതും നല്ലതല്ല. എപ്പോഴായാലും പനിക്ക് പാരസെറ്റമോൾ ആണെങ്കിലും പനിയുടെ കാരണം നമ്മൾ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം എങ്ങനെ കണ്ടെത്താമെന്നല്ലേ,

0: തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്ത് സെന്ററിൽ പോയി കഴിഞ്ഞാല് ഡോക്ടേഴ്സ് ഇതിന്റെ വിദഗ്ധ പരിശോധന നടത്തുകയും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും മരുന്ന് നൽകുകയും ചെയ്യും. അതുകൊണ്ട് ഒരു മടിയും കൂടാതെ തന്നെ നമ്മൾ ഇത്തരം സെന്റേഴ്സിൽ എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. വേറൊരു പ്രശ്നം ഞങ്ങൾ കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ചിലരെങ്കിലും ഒരു പ്രാവശ്യം പ്രിസ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, ഡോക്ടറുടെ കുറിപ്പടി നമ്മുടെ കയ്യിലുണ്ട്, ഇതേ മരുന്നാണ് ഇതേ കണ്ടീഷനിൽ മുമ്പ് തന്നത്, അതുകൊണ്ട് ഇത് തന്നെ വാങ്ങിക്കൊടുത്താൽ പോരെ എന്ന് ചിന്തിച്ച് വീണ്ടും വീണ്ടും അതേ മരുന്ന് തന്നെ വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യുന്നത് വഴി വളരെ സീരിയസ് രോഗമായ ന്യൂമോണിയ പോലുള്ള കണ്ടീഷനിലോട്ട് കുഞ്ഞെത്താറുണ്ട്. ഒരിക്കലും അത്തരം പ്രവണതകൾ നല്ലതല്ല. സാധാരണഗതിയിലെ ഒരു പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഏകദേശം ഒരു 3-4 ദിവസം മുതൽ ഒരാഴ്ച വരെ നീണ്ടു നിൽക്കും, അതാണ് വൈറൽ പനി. അതുപോലെ തന്നെ വേറെ ഏത് രോഗമായാലും പനി കൂടപ്പുറപ്പാണ്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് മാറി ഒരു 48 മുതൽ 72 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു വീണ്ടും ഒരു പനി വരികയാണെങ്കിൽ, മനസ്സിലാക്കേണ്ടത് മുമ്പ് ഉണ്ടായ അസുഖവുമായിട്ട് ഈ പനിക്ക് ബന്ധം ഇല്ല എന്നാണ്. അതായത് രണ്ട് അസുഖമാണ്, ഒരേ അസുഖമല്ല. രണ്ട് അസുഖമാകുമ്പോൾ ഒരേ മരുന്ന് ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് നല്ലതല്ല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വീണ്ടും ഉണ്ടാകുന്ന രോഗം ആയാലും വീണ്ടും ഉണ്ടാകുന്ന പനിയായാലും ഡോക്ടർ കാണുകയും ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയും അതിനനുസരിച്ച് മരുന്ന് കഴിക്കുകയുമാണ് ഉചിതമെന്ന് പറയുന്നത്. നമ്മുടെ പരിസരം ശുചിയാക്കുന്നതിൽ നമുക്ക് വളരെയധികം റോളുണ്ട്. എന്താണെന്നല്ലേ പറയേണ്ടത്? നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്, ചെറിയ പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, ഏകദേശം 2 മില്ലി ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നാൽ പോലും അതിൽ കൊതുകുകൾ തന്നെ വളരും. അപ്പോൾ കൊതുകിന്റെ ഉൽപ്പാദനം കൂട്ടാനായിട്ട് ഇത്തരം വെള്ളക്കെട്ടുകൾ വളരെയധികം ഉപകരിക്കുന്നതാണ്. കൊതുക് പരത്തുന്ന രോഗം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് അറിയാം. എന്നിരുന്നാലും മനസ്സിലാക്കുക, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലേറിയ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതല്ലേ എന്നൊരു തോന്നൽ വരാം. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ നാട്ടില് മൈഗ്രേറ്റഡ് പോപ്പുലേഷൻ ഉണ്ട്, മറ്റു സംസ്ഥാനത്തിൽ നിന്ന് വന്നവരും നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിന് പുറമേ മലേറിയ വളരെ കോമൺ ആണ്. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന ആൾക്കാർ വഴിയും നമുക്ക് ഇത് പകരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒറ്റ വഴിയേ ഉള്ളൂ, കൊതുകിന്റെ ഉൽപ്പാദനം സംഭവിക്കുന്ന സ്ഥലങ്ങളെ വൃത്തിയായിട്ട് വെള്ളക്കെട്ടില്ലാതെയാക്കി മാറ്റുക. മഴക്കാലമായതുകൊണ്ട് വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ സീരിയസ് ആയ ഒരു രോഗത്തെ പറ്റിയാണ് ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമല്ല, എലിപ്പനി. വളരെ അധികം മരണകാരണമാകുന്ന ഒരു കണ്ടീഷനാണ് എലിപ്പനി. ആദ്യകാലങ്ങൾ നമ്മൾ അറിയാതെ പോകും, ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും മഞ്ഞപ്പിത്ത രൂപേണ ഈ അസുഖം കഠിനമാകുന്നത്. ഫലത്തിൽ നമ്മുടെ കരളിന്റെ ശക്തിയും അല്ലെങ്കിൽ കരളിന്റെ പ്രവർത്തനവും കിഡ്നിയുടെ പ്രവർത്തനവും നഷ്ടപ്പെടുകയും ആള് മരണത്തിലെത്തുകയും ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു രോഗമാണ് എലിപ്പനി. സുഹൃത്തുക്കളെ, മഴക്കാലമാണ്, നമ്മുടെ കുട്ടികൾ കളിച്ചുല്ലസിക്കേണ്ട സമയമാണ്, അതിനോടൊപ്പം പഠിത്തവും അത്യാവശ്യമാണ്. എന്നാൽ ഒരു കുഞ്ഞിന്റെ ഒരു രോഗം വന്നാൽ ഉടനെ തന്നെ നമ്മുടെ ശ്രദ്ധ അവർക്ക് അത്യാവശ്യമാണ്. കുട്ടികൾ അസുഖം പലപ്പോഴും മനസ്സിലാക്കാതെ കളിസ്ഥലങ്ങളിൽ വീണ്ടും വ്യാപൃതരാകുന്നതാണ് നാം കണ്ടുവരുന്നത്. അവർക്കുണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടും നമ്മൾ ശ്രദ്ധയോടുകൂടി നോക്കുകയും അവരുടെ അറിവില്ലായ്മയെ നമ്മൾ മനസ്സിലാക്കുകയും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും ഒരു ഡോക്ടറെ കാണിച്ച് അവരുടെ നിർദ്ദേശം സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് പറയുന്നത്. കുഞ്ഞ് അസുഖം ഇല്ലായെങ്കിൽ നല്ല രീതിയിൽ കളിക്കും, അസുഖമുണ്ടെങ്കിൽ കുഞ്ഞ് കിടക്കും. അത് മനസ്സിലാക്കി ക്ഷീണം കാണിക്കുന്ന ഓരോ കുഞ്ഞിനെയും എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോ ഡോക്ടറെയോ സമീപിച്ച് വിദഗ്ധ ചികിത്സ നേടേണ്ടത് ഓരോ മാതാപിതാക്കളുടെയും കടമയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: കുട്ടികളിലെ പകർച്ചവ്യാധിയും പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ബെനറ്റ് സൈലം നടത്തിയ പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസ്.

0: ഏകോപനം അഞ്ജു ജി പ്രസാദ്. ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10 കഴിഞ്ഞ് 15 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. മലയാളി മാമന് വണക്കം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, ഗാനരചന S. രമേശൻ നായർ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കളമശ്ശേരി നഗരസഭയിൽ നിന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വിധവ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ, നാളെ ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ ഈ മാസം 15 മുൻപായി നഗരസഭ ഓഫീസിൽ പുതുക്കിയ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്കായി 2026 നടപ്പിലാക്കുന്ന അന്ത്യോദയ ശ്രമിക് സുരക്ഷാ യോജന പദ്ധതിയുടെ 3 ഘട്ടത്തിലേക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകാം. പദ്ധതിയിലേക്ക് തൊഴിലാളികളെ ഉൾപ്പെടുത്തുന്നതിന് ഇതുവരെ പദ്ധതിയിൽ ചേരാൻ കഴിയാത്തവരും പുതുതായി രജിസ്റ്റർ ചെയ്തവരും അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്നും ഇന്ത്യൻ പോസ്റ്റൽ പേയ്മെന്റ് അക്കൌണ്ട് തുടങ്ങി അക്കൌണ്ട് വിവരങ്ങൾ, രജിസ്ട്രേഷൻ കാർഡ് പകർപ്പ്, മൊബൈൽ നമ്പർ, നോമിനി വിവരങ്ങൾ എന്നിവ ഈ മാസം 27 ഓഫീസിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0491251765.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
0: കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിലുള്ള കലൂർ മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 11 ക്ലാസ് പ്രവേശന നടപടികൾ തുടരുന്നു. ഏകജാലകത്തിലൂടെയോ അല്ലാതെയുള്ള അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ടോ thss.ihrd.ac.in എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി സമർപ്പിക്കാം. അപേക്ഷ ഓൺലൈൻ വഴി സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 5. പൂരിപ്പിച്ച അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 6. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 0484-234-7132. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിമൻസ് സ്റ്റഡീസ് സെന്ററിൽ നിശ്ചിത കാലാവധി അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. റിസർച്ച് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്കാണ് വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നത്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ wsc.cusat@gmail.com എന്ന വിലാസത്തിലേക്ക് ഈ മാസം 5 മുൻപായി സമർപ്പിക്കണം. ആലപ്പുഴ ജില്ലയിലെ കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിലെ അംഗങ്ങളുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം LKG 1 ക്ലാസുകളിൽ പുതുതായി പ്രവേശനം നേടുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ services.unorganized.wssb.org എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 5. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ ഇതാണ്: 0477-22-415-5.

0: 7 2 2 4 1 4 5 5. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 9 4 9 6 0 1 5 0 1 2 9 4 9 6 0 1 5 0 1 2. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:30:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 14,320 രൂപയും പവന് 1,14,560 രൂപയുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 10 മണി കഴിഞ്ഞ 31 മിനിറ്റും 40 സെക്കൻഡും. ഇപ്പോൾ
1: ഓർമ്മ ചിന്തയാണ്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചിന്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഓർമ്മച്ചിന്തിൽ നിങ്ങളോടൊപ്പം ഞാൻ എം വി ശശികുമാർ.
1: ഞാൻ പ്രീതി ജോസഫ്.
0: വീണ്ടും ഒരു പുതിയ അധ്യയന വർഷം വന്നെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഓർമ്മച്ചിന്തിൽ സ്കൂൾ ഓർമ്മകളിലാണ് തുടങ്ങിയത്. ഇത്തവണയും അങ്ങനെയാകാമെന്ന് തോന്നുന്നു. കാരണം ജൂൺ 1-നാണല്ലോ ഈ വർഷവും സ്കൂൾ തുറക്കുന്നത്. എന്താണ് സ്കൂൾ കാലഘട്ടത്തിലെ ആദ്യ സ്കൂൾ ദിന ഓർമ്മകൾ?
1: സ്കൂളിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു 4-5 സ്കൂളുകളുണ്ട് കേട്ടോ. അത്രയും സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണത്. ഈ 1-ാം ക്ലാസ്സിലിരുന്ന സമയം ഈ ബെഞ്ചിൻ്റെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതൊക്കെ ഓർമ്മയുണ്ട്. വേറെ ഒന്നും കാര്യമായിട്ട് ഓർമ്മയില്ല. ഉപ്പുമാവ് തിന്നത് ഓർമ്മയുണ്ട്. പിന്നെ കുറച്ചുകൂടെ മുതിർന്നു കഴിഞ്ഞപ്പോൾ ഈ ഊണ് കഴിഞ്ഞിട്ട് പാത്രം കഴുകാനായിട്ട് സ്കൂളിൻ്റെ 2 ഓട് ചേരുന്ന ഇടത്തൊരു തൂമ്പുണ്ടാവുമല്ലോ, ആ തൂമ്പ് വഴി ഇങ്ങനെ മഴവെള്ളം പാഞ്ഞു വന്ന് വീഴും. അവിടെ കൊണ്ടുവന്ന് പാത്രം കഴുകാനായിട്ടുള്ള ഒരു തിക്കും തിരക്കും ബഹളവും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ പോയി പാത്രം വെച്ചിട്ട് ഞാനവിടെ വീണത് ഓർമ്മയുണ്ട് എനിക്ക്.
0: അതെ, ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ശരിക്കും പാടത്തു കൂടെയൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്. അവരൊക്കെ ഇതുപോലെ വഴിക്ക് വീഴലും ഒക്കെ പതിവാണ്. ഞങ്ങളുടെ സ്കൂളിൻ്റെ അടുത്ത് ഞാൻ പഠിച്ചിരുന്ന ഒരു സ്കൂൾ, ഞാൻ ഈ പറഞ്ഞ പോലെ 5-6 സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. ഒരു സ്കൂളിൻ്റെ പുറകിൽ തോടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഒരു ഹോബി എന്ന് പറഞ്ഞാൽ ഊണ് കഴിഞ്ഞിട്ട് ഈ പാത്രം തോട്ടിലൂടെ ഇങ്ങനെ ഒഴുക്കും, അപ്പോൾ എന്നിട്ട് അതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കും. അപ്പോൾ നമുക്കറിയില്ല ഇങ്ങനെ പോവും, പാത്രം ഇങ്ങനെ പോവും, കാണാൻ രസമാണ്. അപ്പോൾ നമുക്ക് ചോറ് കൊണ്ടുപോകുന്ന പതിവില്ലായിരുന്നു, കാരണം വീടടുത്തായിരുന്നു, വീട്ടിൽ പോയി ഉണ്ണാമായിരുന്നു. എങ്കിലും ഇതിനു വേണ്ടി ചോറ് കൊണ്ടുപോയിട്ടുള്ള ദിവസങ്ങളുണ്ട്. അങ്ങനെ ഈ പാത്രം ഒഴുകി പോകുമ്പോൾ ഇങ്ങനെ നമുക്കിതിൽ പരിചയമില്ല. കുറേ എത്തിയപ്പോൾ പാത്രത്തിൽ വെള്ളം കയറി, പാത്രം മുങ്ങാൻ തുടങ്ങി. നമ്മൾ രണ്ടും കൽപ്പിച്ച് തോട്ടിലേക്ക് ചാടി. തോടി ചാടിയപ്പോൾ മുക്കാലും നനഞ്ഞൊട്ടി ക്ലാസ് പോയിരുന്നപ്പോൾ സാറ് ചോദിച്ചത് ഓർമ്മയുണ്ട്, എവിടെ പോയി, എന്ത് പറ്റി എന്നൊക്കെ. അപ്പം നമുക്ക് പറയാൻ പറ്റുമോ മാഡം നനഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ഇരുന്ന ഒരു ഓർമ്മയാണ് എനിക്ക് പെട്ടെന്ന്
1: വരുന്നത്.
0: ചെറിയ തോടല്ല ശരിക്കും, അത് നമുക്കതിൻ്റെ ആഴത്തെക്കുറിച്ചൊരു ധാരണയില്ലാതെ ചാടിയതാണ്. ഇതുപോലെയൊക്കെ കുട്ടികൾക്ക് സംഭവിക്കാം. കാരണം തോടിൻ്റെ ഏത് ഭാഗത്താണ് ആഴം എന്നൊന്നും അറിയില്ല. അന്നൊക്കെ ഈ പാടത്തുനിന്ന് എല്ലാ പാടത്തുനിന്നും വെള്ളം വരുന്ന ഈ തോട്ടിലേക്കാണ്, ഈ തോട് പോയി പുഴയിൽ ചേരുന്നു. അപ്പോൾ ഈ വെള്ളത്തിൽ മുങ്ങിയിട്ടുള്ള അപകടങ്ങൾ പറ്റാൻ സാധ്യതയുള്ള ഒരു കാലമാണ് വരാൻ പോകുന്നത്. ഇത്തരം ചോറ്റുപാത്രം ഒഴുക്കി നടക്കുന്നവരൊക്കെ അത് ഓർത്താൽ നല്ലത്, അതെ ഒരു ജാഗ്രത വേണ്ടതാണ്. കാരണം ഇപ്പോൾ സ്കൂളുകളിൽ പലപ്പോഴും ചില സ്കൂളുകളിലൊക്കെ പാമ്പുകൾ പ്രത്യക്ഷപ്പെടുന്നു, പാമ്പ് കടിക്കുന്നു. അപ്പോൾ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സ്കൂൾ തുറക്കുമ്പോൾ അതിൻ്റെ മേൽ

0: കൂര ഉറപ്പുള്ളതാണോ, ഇതെല്ലാം ഉറപ്പ് വരുത്തേണ്ടതുണ്ട്.
1: ക്ലാസിന്റെ ചുമരുകളിൽ പൊത്തുകളുണ്ടോ?
0: അതെ, ഈ അടുത്തൊരു പരിശോധന കണ്ടു, ഒരാള് ഒരു ബസിന്റെ അടിയിലേക്ക്, ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനാണ്, തലയിട്ട് പരിശോധിക്കുന്നു. അത്തരം പരിശോധനകൾ തീർച്ചയായും ആവശ്യമാണ്. കാരണം ബസ്സിന് ബ്രേക്ക് ഉണ്ടോ, ടയറെല്ലാം ശരിയാണോ, എങ്കിൽ മാത്രമേ നമ്മുടെ ഭാവിയിലെ പൗരന്മാർ കുരുന്നുകൾ ആരോഗ്യത്തോടെ ഇരിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് കുട്ടികളുടെ ഒരു ഓർമ്മയിൽ ഒരു പാട്ടോടെ ഇന്നത്തെ ഓർമ്മ ചിന്തന് തുടക്കം കുറിച്ചാലോ. ഒരു ടീച്ചർ പാടി പഠിപ്പിക്കുന്ന ഒരു പാട്ട് ഓർമ്മയിലുണ്ടോ? നമുക്ക് അത്തരം ഒരു പാട്ടിലേക്ക് പോയാലോ. ഇന്ന് ആദ്യം ഓപ്പോൾ എന്ന ചിത്രത്തിൽ അത്തരത്തിലൊരു ഗാനമുണ്ട്. രചന പി ഭാസ്കരനാണ്, സംഗീതം MB ശ്രീനിവാസൻ.

0: അപ്പോൾ ഞാൻ ഈ കത്തുകളിലേക്ക് കടക്കാം. എൻ്റെ പേര് ശ്യാമള. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ അഞ്ച് മക്കളാണ്. അച്ഛന് പാടത്ത് ചായക്കടയാണ്. ഞങ്ങളെല്ലാവരും പാടത്ത് ഓലഷെഡിലാണ് കിടക്കുന്നത്. പാടത്താണെങ്കിൽ നിറയെ ജോലിക്കാരും, നോക്കിയാൽ നോട്ടമെത്താത്ത പാടം. അച്ഛനും അമ്മയ്ക്കും കടയിൽ എപ്പോഴും നല്ല തിരക്കാണ്. ഈ പാടത്തൂടെ നടക്കുന്ന കാര്യം ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. നമ്മൾ സ്കൂള് തുറക്കുമ്പം പാടത്തൂടെയുള്ള യാത്ര, ഇതിപ്പോൾ ഓലഷെഡാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി ഒരു 8 മണിയായി കാണും. അച്ഛൻ കുളിക്കുകയാണ്, അമ്മയും 3 ചേച്ചിമാരും ചേട്ടനും ഭക്ഷണം കഴിക്കുകയാണ്. എനിക്ക് ചോറ് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവിടെയുള്ള ബെഞ്ചിൽ കിടന്നു. എല്ലാവരും ഊണ് കഴിക്കുന്ന തിരക്കിലാണ്. അതിനിടയ്ക്ക് അമ്മയാണ് ആ ശബ്ദം കേട്ടത്, ചീറ്റുന്ന ശബ്ദം. ആ വന്നു കേട്ടോ. അമ്മ മിണ്ടാതിരിക്കും മക്കളെ എന്നെല്ലാവരോടും പറഞ്ഞു. എല്ലാവരും നിശബ്ദരായപ്പോൾ ഉറക്ക ചീറ്റുന്ന ശബ്ദം കേട്ടു. അപ്പം തന്നെ അമ്മ അച്ഛൻ്റെ അടുത്ത് പോയി കാര്യം പറഞ്ഞു. നീ ആ ടോർച്ചിങ് എടുക്ക് എന്ന് അച്ഛൻ പറഞ്ഞു. ടോർച്ചടിച്ചു നോക്കിയതും ഉഗ്രൻ ഒരു കരിമൂർഖൻ പാമ്പ്. ഞാൻ കിടന്ന ബെഞ്ചിന് തൊട്ടരികിലാണ് മൂർഖൻ പത്തി വിടർത്തി നിന്നത്. ഞാനിതൊന്നും അറിഞ്ഞതേയില്ല. പാമ്പ് കിടക്കുന്നതിന് തൊട്ടപ്പുറത്ത് ഒരു മൺകൂന. അച്ഛൻ ചേച്ചിമാരോട് അയൽക്കാരെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. വിവരമറിഞ്ഞ് ആളുകൾ ഓടിയെത്തി. പാടത്തെ പണിയായുധങ്ങൾ അച്ഛൻ്റെ കടയുടെ സൈഡിലാണ് വയ്ക്കുന്നത്. എല്ലാവരും ആയുധങ്ങളുമായി എത്തിയപ്പോഴേക്കും പാമ്പിനെ കാണാനില്ല. അന്നത്തെ കാലത്ത് കറണ്ട് ഇല്ലായിരുന്നു. പെട്രോൾ മാക്സ് ആണ് പിന്നെ ഉണ്ടായിരുന്നത്. മൺകൂനയുടെ പൊത്തുകളിൽ അച്ഛൻ മണ്ണെണ്ണ ഒഴിച്ചു. എല്ലാവരും വടിയും പിക്കാക്സുമായി നിൽക്കുകയാണ്. കുറച്ചു സമയം തിരഞ്ഞെങ്കിലും പാമ്പ് പുറത്തു വന്നില്ല. അതിന് ജീവന് പേടിയുണ്ടല്ലോ പാവം.
1: അല്ല, ഒരു ചൊല്ല് തന്നെ ഉണ്ടല്ലോ, ആള് കൂടിയാൽ പാമ്പ് ചാവില്ല.
0: കറക്റ്റ്. മൺകൂനയുടെ ഏറ്റവും അടിയിലത്തെ പൊത്തിലേക്ക് മണ്ണെണ്ണ ഒഴിച്ചപ്പോൾ ഒരു നിമിഷത്തിനുള്ളിൽ അവൻ പുറത്തു ചാടി. അച്ഛൻ അവന്റെ തലയിൽ തന്നെ ആഞ്ഞു വെട്ടി. ശക്തിക്ക് പുറത്തേക്ക് വലിച്ചിട്ടും വരുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ശക്തമായി വലിച്ചു പുറത്തിട്ടു. അത്രയ്ക്ക് വലിയ പാമ്പായിരുന്നു. അതിനിടയിൽ ബഹളം കേട്ട് ഞാൻ ഉണർന്നു വന്നു. ആ പാമ്പിന്റെ വാൽ തള്ളവിരലിന്റെ മുന പോലെയായിരുന്നു. പ്രായമുള്ള പാമ്പായിരുന്നു അത്. പാമ്പിന്റെ പ്രായമൊക്കെ മനസ്സിലാക്കിട്ടോ. ചത്ത പാമ്പിനെ ആ രാത്രി കുഴിച്ചിട്ടില്ല. രാവിലെ പാടത്തെ ജോലിക്കാരെല്ലാം വന്ന് കണ്ടതിന് ശേഷം അതിനെ കത്തിച്ചു കളഞ്ഞു. പാമ്പിന്റെ ശല്യം അവിടെയുണ്ടെന്ന് എന്റെ അച്ഛന് നന്നായി അറിയാം. ഞങ്ങളെ 5 മക്കളെയും മുളകൊണ്ടുള്ള തൈതൽ ഉണ്ടാക്കി അതിലാണ് പൊക്കത്ത് രാത്രിയിൽ കിടത്തുന്നത്. മുളകൊണ്ടുള്ള തൈതൽ എന്തെങ്കിലും മനസ്സിലായോ?
1: എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു അതൊരു
0: അപ്പർ ബെർത്ത് ആണെന്ന് തോന്നുന്നു.
1: ഒരു കാവൽ മാടം പോലെ ഒന്നായിരിക്കാം.
0: അതിലാണ് പൊക്കത്ത് രാത്രിയിൽ കിടത്തുന്നത്. അച്ഛനും അമ്മയും വീതിയുള്ള ഡെസ്ക് കൂട്ടിയിട്ട് അതിൽ കിടക്കും. എന്റെ അച്ഛനും അമ്മയും ഇന്നില്ല. ഞങ്ങൾ മക്കളെല്ലാവരും ഇപ്പോഴും ഉണ്ട്. എനിക്കൊരു 5 വയസ്സുള്ളപ്പോഴത്തെ ഓർമ്മയാണിത്. ഇന്നെനിക്ക് 60 വയസ്സ് കഴിഞ്ഞു. എന്റെ മരുമകൾ രശ്മിയെ കൊണ്ടാണ് ഈ കത്ത് എഴുതിപ്പിക്കുന്നത്. എനിക്ക് 2 മക്കളാണ്. മകന്റെ പേര് കിഷോർ, മരുമകൾ രശ്മി. മകളുടെ പേര് ആതിര, മരുമകൻ ഷനിൽ. എനിക്ക് 2 പേരക്കുട്ടികളുണ്ട്, പ്രകൃതിലക്ഷ്മി, ഭുവനലക്ഷ്മി. എനിക്ക് ജയചന്ദ്രൻ പാടിയ സ്വർണഗോപുര നർത്തകി ശില്പം എന്ന പാട്ട് വെച്ചു തരുമോ? രാവിലെ എണീറ്റാൽ ഉടൻ റേഡിയോ വയ്ക്കും, എല്ലാ പരിപാടികളും കേൾക്കും, എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ്. ഈ പാട്ട് എന്റെ കുടുംബാംഗങ്ങൾക്കും ആകാശവാണിയിലുള്ള എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് ശ്യാമള ചേന്നമംഗലം. ഇപ്പൊ ഈ കത്ത് വായിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത്, ഈ അടുത്ത കാലത്ത് ഈ മഴ തുടങ്ങുന്നതിന് മുമ്പ് വരെ സോഷ്യൽ മീഡിയ തുറന്നാൽ ഉടനെ പാമ്പുകളുടെ ഒരു ആകെ ഒരു പ്രളയമാണ്. പാമ്പിനെ പിടിക്കുന്നവർ, പാമ്പിനെ കളിപ്പിക്കുന്നവർ, പാമ്പിനെ കണ്ട് ഓടുന്നവർ, പാമ്പിനെ എടുത്ത് പൊക്കി ഉയർത്തി പ്രദർശിപ്പിക്കുന്നവർ. എന്തല്ലേ, പണ്ടൊക്കെ പാമ്പിനെ കണ്ട ആളുകൾ ഓടുമായിരുന്നു, ഇപ്പൊ ആ പേടി മാറി. എനിക്ക് തോന്നുന്നു ഇതിന്റെയൊക്കെ ഇൻഫ്ലുവൻസ് ആയിരിക്കും. പാമ്പ് അങ്ങനെയൊന്നും ഉപദ്രവിക്കില്ല, അതിനെ ഉപദ്രവിച്ചാലേ അത് ഉപദ്രവിക്കുള്ളൂ, ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്തകൾ വന്നതുകൊണ്ടാവും.
1: അല്ല, ഇത് ഏറ്റവും വലിയ ഒരു കാര്യം ഇപ്പോൾ നടക്കുന്നത് ഇത്തരം സാഹസ പ്രവൃത്തികൾ റീലുകളാക്കുക എന്നുള്ള, അതുകൊണ്ടാണല്ലോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അതല്ലാതെ എല്ലാവർക്കും പാമ്പിനെയുള്ള പേടിയൊന്നും മാറിയിട്ടില്ല. ഇത് ചില സാഹസിക പ്രവൃത്തികളാണ്, റീലാക്കുക, പാമ്പിന് ഉമ്മ കൊടുക്കുക, പാമ്പിന്റെ തലയിൽ തൊടുക,

0: ഇതൊക്കെ വളരെ പരിശീലനം ലഭിച്ചവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളായിരിക്കും. ഇത് കണ്ട ഒരു സാധാരണ കുട്ടിയോ വ്യക്തിയോ ശ്രമിച്ചാൽ അത് അപകടത്തിൽ കലാശിക്കാനും മതി. അതുകൊണ്ട് അത്തരം സാഹസിക പ്രവൃത്തികൾ റീലിന് വേണ്ടി ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പാമ്പ് മനുഷ്യന്റെ മിത്രമാണെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ കൃഷികളെ നശിപ്പിക്കുന്ന ഈ എലി മുതലായ പല ജീവികളെയും ഇല്ലാതാക്കുന്നതിൽ, ആ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ പാമ്പിന് വലിയ പങ്കുണ്ടെന്ന് പറയുന്നു. അതോടൊപ്പം പാമ്പിനെ ആരാധിക്കുന്നവരുണ്ട് ഒരു ഭാഗത്ത്. അപ്പോൾ നമുക്കൊരു മിഡിൽ പാത്ത് അല്ലെ, പാമ്പിനെ ഉപദ്രവിക്കാനും പോണ്ട, കൂടുതൽ സാഹസിക പ്രവൃത്തികൾക്കും പോണ്ട.
1: പാമ്പിനെ സൂക്ഷിക്കുക, അതിനെ ഉപദ്രവിക്കാതിരിക്കുക.
0: അതെ, എല്ലാ ജീവികൾക്കും, ആരാണ് ഈ ഭൂമിയുടെ അവകാശികൾ എന്ന് ചോദിക്കുന്ന പോലെ പാമ്പിനും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടല്ലോ. അത് മനസ്സിലാക്കി നമ്മൾ മാറി നടക്കുക. ഈ കിങ് കോബ്ര, ഈ രാജവെമ്പാലയെ കുറിച്ച് പറയുന്നുണ്ട്, വനത്തിൽ രാജവെമ്പാല ഒരു പ്രത്യേകതയുണ്ട്, അത് മാത്രമാണ് കൂട് കൂട്ടി മുട്ടയിടുന്ന ഒരു പാമ്പ്. അപ്പൊ അത് കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന, അതല്ലെങ്കിൽ ആഫ്രിക്കൻ ആന എന്ന് നമുക്ക് എടുത്തു പറയാം. ഈ ആഫ്രിക്കൻ ആന അടക്കം രാജവെമ്പാലയെ കണ്ട വഴിമാറി പോകുമെന്നാണ് പറയുന്നത്. അതുപോലെ നമുക്കും വഴിമാറി നടക്കാം. അപ്പൊ ഇനി നമുക്ക് ഓർമ്മച്ചിന്തലെ അടുത്ത ഗാനത്തിലേക്ക് പോകാം. ഈ കത്ത് വായിച്ചപ്പോൾ ഏത് പാട്ട് കൊടുക്കുമെന്ന് ഇങ്ങനെ നമ്മൾ ആലോചിച്ചിരുന്നു. കാവൽമാടത്തിലൊരു പാട്ടായാലോ എന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് സ്വർണഗോപുര നർത്തകി ശില്പം എന്ന ഗാനം കത്തെഴുതിയ ആൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ദിവ്യദർശനം എന്ന ചിത്രത്തിലെ ആ ഗാനത്തിലേക്ക് നമുക്ക് പോകാം.

0: ഞങ്ങൾ, ഞാനും സജിനി, പുഞ്ചിരി എന്നിവർ മാലിയങ്കര SNM കോളേജിലേക്ക് PDC പഠിക്കുന്ന കാലമാണ്. അന്നത്തെ ഒരു ഓർമ്മയാണ് ഇന്ന് ഓർമ്മച്ചെന്തിൽ എനിക്ക് എഴുതാനുള്ളത്. ഈ കത്തയച്ചിട്ടുള്ളത് ഷെൻസി സാജനാണ്, കെടാമംഗലത്ത് നിന്ന്. പട്ടണത്ത് നിന്ന് ഷെൻസി എന്ന ഞാനും സജിനിയും ആളംതുരുത്തിയിൽ നിന്നുള്ള പുഞ്ചിരിയും, പുഞ്ചിരിയുടെ യഥാർത്ഥ പേര് ജയലക്ഷ്മിയാണ് കേട്ടോ, മുനമ്പം കവലയിൽ നിന്നും മാലിയങ്കരയ്ക്ക് ബസ്സിൽ പോവുകയും തിരിച്ച് മാലിയങ്കരയിൽ നിന്ന് മുനമ്പം കവലയിൽ വന്നിറങ്ങി നടന്ന് പട്ടണത്തേക്ക് പോവുകയുമായിരുന്നു പതിവ്. ഒരു ദിവസം മുനമ്പം കവലയിൽ നിന്നും നടന്ന് കലങ്കും കഴിഞ്ഞ് MLA റോഡിന് മുൻവശത്തുള്ള വീട്ടിൽ ഞങ്ങൾ ഒരു സായിപ്പിനെ കണ്ടു. നല്ല ഭംഗിയുള്ള ഒരു സായിപ്പ്. പിറ്റേ ദിവസവും ഞങ്ങൾ കോളേജിൽ പോയപ്പോൾ അദ്ദേഹത്തെ വീണ്ടും കണ്ടു. ഞങ്ങൾ സായിപ്പിനെ നോക്കി ചിരിച്ചു. തിരിച്ചു വന്നപ്പോൾ സായിപ്പിൻ്റെ ഒപ്പം 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയും 10 വയസ്സുള്ള ഒരു ആൺകുട്ടിയെയും കണ്ടു. ഞങ്ങളെ കണ്ടപ്പോൾ ആ കുട്ടികൾ കൈ കാട്ടി വിളിച്ചു. ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്നു. ആ വീട്ടിലെ ഒരു നഴ്സായി ജോലി ചെയ്തിരുന്ന ജർമ്മനിയിൽ നിന്നും വന്ന ആ ചേച്ചി, ആ സായിപ്പ്, അതായത് ഡോക്ടറായിരുന്നു അദ്ദേഹം, അദ്ദേഹത്തെ കല്യാണം കഴിക്കുകയായിരുന്നു. ആലീസ്, അലക്സാണ്ടർ എന്നീ രണ്ട് കുട്ടികളുമായി കേരളത്തിൽ വന്നതായിരുന്നു അവർ. ഞങ്ങളുടെ കൂട്ടത്തിൽ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന പുഞ്ചിരി അവരുമായി സംസാരിച്ച് നല്ല കൂട്ടായി. ഞങ്ങൾ കോളേജിൽ പോയി വരുമ്പോൾ അവരുമായി കുറച്ചുനേരം വർത്തമാനം പറയും. ഒരു ദിവസം ഞങ്ങൾ ആലീസിനെയും അലക്സാണ്ടറേയും ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആദ്യം പുഞ്ചിരിയുടെ, അതായത് ജയലക്ഷ്മിയുടെ വീട്ടിലേക്കും, പിന്നെ ഇത്തിൽപ്പറമ്പിലുള്ള സജിനിയുടെ വീട്ടിലേക്കും, അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്കും. ഈ കുട്ടികളെ കൂട്ടി നടക്കുമ്പോൾ ഞങ്ങൾ വലിയ ഗമയിലാണ് നടന്നിരുന്നത്. ആളുകൾ സായിപ്പ് കുട്ടികളെ കാണട്ടെ എന്ന് അഭിമാനത്തോടെ ഓർത്തു. എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ കരിക്കുണ്ടായിരുന്നു, അവർക്ക് അച്ഛൻ അത് കൊടുത്തു. ആലീസ് ഞങ്ങൾക്ക് സ്കെച്ച് പേന 3 പാക്കറ്റ് തന്നു. ജർമ്മനിയിൽ നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിക്കുന്നത് പഠിപ്പിച്ചു തന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ഫാമിലി ജർമ്മനിയിലേക്ക് തിരിച്ചുപോയി. പുഞ്ചിരി ഇംഗ്ലീഷിൽ അവർക്ക് ലെറ്റർ അയച്ചിരുന്നു. ആലീസും ഞങ്ങൾക്ക് ലെറ്റർ അയക്കുമായിരുന്നു. കുറച്ച് മാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തുകൾ അയച്ചു. ഇപ്പോഴും പുഞ്ചിരിയുടെ കയ്യിൽ അവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഉണ്ട്. എൻ്റെയും സജിനയുടെയും എല്ലാ വിശേഷങ്ങളും ചോദിക്കുമെന്ന് പുഞ്ചിരി പറയാറുണ്ട്. ഞങ്ങൾ 7 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പുണ്ടെങ്കിലും മഴവില്ല. പുഞ്ചിരി, സജിനി, സജിത, സോന, സീമ, പ്രീത ഡി പിള്ള, ഞാനും. ഇപ്പോഴും ഞങ്ങളുടെ പ്രീ ഡിഗ്രി ഗ്രൂപ്പ് സജീവമായി പ്രവർത്തിക്കുന്നു. ഇപ്പോഴും ഞങ്ങൾ ആ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ട്. ആ വഴി പോകുമ്പോൾ ആ സായിപ്പിനെ ഇപ്പോഴും ഞങ്ങൾ ഓർക്കാറുണ്ട്. അവർ ജർമ്മനിയിൽ സുഖമായി ജീവിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഒരു പാട്ട് വേണമെന്നും ഷെൻസി സാജൻ എഴുതിയിട്ടുണ്ട്. ഒരു സൗഹൃദത്തിൻ്റെ ഓർമ്മയാണ് ഷെൻസി സാജൻ പങ്കുവച്ചിട്ടുള്ളത്. അതിന് വംശമോ ജാതിയോ മതമോ ഒന്നും തടസ്സമല്ല എന്ന് കാണിച്ചു തരുന്ന ഒരു സൗഹൃദം അല്ലെ. കാരണം ഇവർക്ക് സംസാരിക്കാൻ പലർക്കും ഇംഗ്ലീഷ് കഷ്ടിയായിരുന്നു അന്ന്. എന്നിട്ടും അവരുടെ സൗഹൃദം ഇത്രയും കാലത്തിന് ശേഷവും 2-3 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകിച്ച് ഒരു ആവശ്യത്തിനുമല്ലാതെ ശരിയായ ഒരു സ്നേഹമായിരുന്നു ആ സൗഹൃദം എന്ന് വേണം മനസ്സിലാക്കാൻ.
1: ഈ കത്ത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയോ, കുട്ടിക്കാലത്തൊക്കെ ഈ ഫോറിനേഴ്സിനെയൊക്കെ കാണുമ്പോൾ എന്തൊരു കൗതുകത്തോടെയാണ് ആളുകൾ നോക്കുന്നത്.
0: അതെ, മാത്രമല്ല പണ്ട് ഈ തൂലികാ സൗഹൃദം കേട്ടിട്ടുണ്ടോ?
1: അതെ അതെ,
0: തൂലികാ സൗഹൃദങ്ങൾ പണ്ട് ആവശ്യപ്പെട്ട്
1: കാണാത്ത ദൂരത്തിരുന്നു കൊണ്ട് കണ്ടിട്ടില്ലാത്ത ആളുകളുമായി കത്തെഴുതുക അല്ലേ.
0: അതെ, പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും പങ്കുവെക്കേണ്ടതില്ല, അതല്ലാതെയുള്ള സൗഹൃദം എന്നൊക്കെ പറഞ്ഞ് പണ്ട് അതിന്റെ പരസ്യമൊക്കെ വരുമായിരുന്നു. അത്തരത്തിൽ ചിലരൊക്കെ ഇങ്ങനെ വിദേശത്തുള്ള വ്യക്തികളുമായിട്ട് കത്തിടപാടൊക്കെ അക്കാലത്ത് നടത്തിയിരുന്നു. ഇപ്പൊ തൂലിക സൗഹൃദമൊക്കെ ഏതാണ്ട് നിലച്ചമട്ടാണ്.
1: തൂലികയ്ക്ക് തന്നെ പ്രസക്തി ഇല്ലാണ്ടായി, വിരലുകൾക്കാണ് പ്രസക്തി മുഴുവനും.
0: ഒരുപക്ഷെ പണ്ട് മണലിൽ വിരൽ കൊണ്ട് എഴുതിയത് ഇപ്പൊ മൊബൈലിൽ എഴുതുന്നു. ഞാനിത് കണ്ടപ്പോ പെട്ടെന്ന് എനിക്ക് അതാണ് ഓർമ്മ വന്നത്. വിദേശത്തുള്ളവരായി തൂലിക സൗഹൃദമുള്ള ചില നമ്മുടെ സീനിയറായ ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരങ്ങനെ അവകാശപ്പെട്ടിരുന്നു. ചിലപ്പോ ഈ കഥ അയക്കുന്ന ഇവിടെ ഇരുന്നിട്ടായിരിക്കും എന്നാ പോലും. അത്തരത്തിലൊരു സൗഹൃദമായിരുന്നു ഇത്. എന്തായാലും അവരുടെ സൗഹൃദത്തിന്റെ ഓർമ്മയിൽ തച്ചോളി വർഗീസ് ചേകവർ എന്ന സിനിമയിലെ ഗാനം കേൾപ്പിക്കണമെന്നാണ് എഴുതിയിട്ടുള്ളത്. സൂര്യനാളം പൊൻവിളക്കായി എന്ന് മോഹൻലാൽ പാടി അഭിനയിക്കുന്ന ഗാനം. മോഹൻലാലിന് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാന സ്ഥാനമുണ്ടെന്നും ഷെൻസി സാജൻ എഴുതുന്നുണ്ട്. എന്തായാലും അതെന്താണെന്ന് അറിയാൻ നമുക്ക് അടുത്ത ഓർമ്മ ചിന്തയിലേക്കുള്ള കത്തിനായി കാത്തിരിക്കാം. നമുക്ക് ഗാനത്തിലേക്ക് പോകാം.

0: നമസ്തേ ഓർമ്മചിന്തേ. അവതാരകരുടെ ശൈലി വളരെ നന്നായി വരുന്നുണ്ട്. ആഹാ, പുകഴ്ത്തലാണ് കേട്ടോ.
1: ആരെയാണാവോ?
0: അവതാരകരുടെയും ഓർമ്മകൾ പങ്കുവയ്ക്കുന്നുണ്ടല്ലോ. ആ, അതിനെക്കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. അവതാരകർ ഇടയ്ക്കിടയ്ക്ക് ചില ഓർമ്മ ശകലങ്ങൾ ഇതിലിടാറുണ്ടല്ലോ. ഞാനിവിടെ ചെറിയ ഒരു ഓർമ്മ കുറിക്കട്ടെ. ഇപ്പോൾ മാമ്പഴക്കാലമല്ലേ? മാമ്പഴക്കാലം കഴിയാറായി അല്ലേ?
1: ഇപ്പോ ഒരു കാലം എന്ന് പറയാനില്ലല്ലോ. ഏത് സമയത്തും മാമ്പഴം കിട്ടും, അങ്ങനെയായിരിക്കുന്നു നമ്മുടെ നാട് അല്ലേ.
0: എങ്കിലും കാറ്റത്ത് ചില്ലകളൊക്കെ ഉലയുമ്പം വന്ന് വീഴുന്ന മാമ്പഴത്തിന്റെ ഓർമ്മയൊക്കെ ഉണ്ടല്ലോ.
1: അതെ, ആ കാലം കഴിഞ്ഞു.
0: അതേതാണ്ട് കഴിഞ്ഞു തോന്നുന്നു അല്ലേ.
1: മഴക്കാലമായില്ലേ ഇപ്പോ.
0: അതെ. അപ്പോ ഏതെല്ലാം തരത്തിലെ മാമ്പഴങ്ങളാണ് കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നത്? ഞെട്ടുകുഴിയൻ, തേങ്ങമാങ്ങ, ചീമ്പുമാങ്ങ, ചക്കരമാങ്ങ, മൂവാണ്ടൻ, കിളിച്ചുണ്ടൻ, കൈതച്ചിറ, ചുവന്ന നിറമുള്ളത്, ഓരോ തരം മാങ്ങയ്ക്കും പലതരത്തിലുള്ള രുചികളാണ്. ആ, അത് ശരിയാണ്. പഴയ കാലത്തൊന്നും വെറുതെ കളയില്ല. ഉപ്പിലിടും, ഉണക്കും, എന്നും ദാരിദ്ര്യമായിരുന്നല്ലോ. എന്നാൽ മഴക്കാലം പറയേ വേണ്ട, കൊടും പട്ടിണി. ആ സമയത്ത് ഒരു നേരത്തെ കഞ്ഞിക്ക് ഈ മാങ്ങയാണ് ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ വേറെ ഒരു കാര്യമുണ്ട്, മാങ്ങാണ്ടി കളയില്ല. മാങ്ങ പൂളിക്കഴിച്ചതിന് ശേഷം ഈ അണ്ടി തോട് പൊട്ടിച്ച് അതിൻ്റെ കാമ്പെടുത്ത് അരകല്ലിൽ അരച്ച് ഒരു പാത്രത്തിൽ കലക്കി വയ്ക്കും. എന്നിട്ട് പല പ്രാവശ്യം വെള്ളമൊഴിച്ച് അതിൻ്റെ തെളിനീര് ഒഴിച്ച് കളയും. ഇത് കട്ടുപോകുന്നതിന് വേണ്ടിയാണ്. അരി അരച്ച് അതിൽ അണ്ടിയുടെ ഭാഗം ചേർത്ത് ശർക്കരയും തേങ്ങയും ചേർത്ത് കുറുക്കി കഴിക്കും. ഇതുപോലെ തോട് പൊട്ടിച്ച് അണ്ടിയുടെ

0: കാമ്പ് ഉണക്കി തഴപ്പായയിൽ വെച്ച് ചുരുട്ടിക്കെട്ടി കുളത്തിൽ കെട്ടിയിടും. അത് താഴ്ന്നു പോകാതെ ഇരിക്കാൻ സസ്യത്തിൻ്റെ കമ്പിൽ കെട്ടും, അതായത് മരത്തിൻ്റെ കമ്പിൽ കെട്ടും. ഒരാഴ്ച കഴിയുമ്പോൾ ഇത് കരയിലെടുത്ത് വെള്ളമൊഴിച്ച് നന്നായി കഴുകി വൃത്തിയാക്കി തേങ്ങയും ശർക്കരയും ചേർത്ത് പാകത്തിന് വെള്ളവും ഉപയോഗിച്ച് വേവിച്ച് കഴിക്കും. ഈ മാങ്ങ എന്നൊക്കെ പറഞ്ഞപ്പോൾ വായിൽ വെള്ളം ഊറുന്നു കേട്ടോ. എന്തായാലും പഴയ കാലത്ത് ഇന്ന് കേൾക്കുന്ന തരത്തിലുള്ള രോഗങ്ങളോ അനാരോഗ്യമോ ഒന്നും ഇല്ലായിരുന്നു. ഇന്ന് എവിടെ നോക്കിയാലും കൂണുകൾ പോലെയല്ലേ ആശുപത്രികളും ലാബുകളും മെഡിക്കൽ ഷോപ്പുകളും. ഇല്ലായ്മയും വല്ലായ്മയും ആണെങ്കിലും പഴയ ജീവിതം ഒരു സുഖം തന്നെയാണ്. ആ മധുരം ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ഈ കത്ത് വായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കണിച്ചുകുളങ്ങരയിൽ നിന്ന് ലളിത സലിമോൻ.
1: പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന വൈവിധ്യമുള്ള പലതിൻ്റെയും ഉറവിടം മാങ്ങയും ചക്കയും ഒക്കെ ആയിരുന്നു. ഒരു തമാശ തന്നെയല്ലേ, ഒരു വീട്ടിൽ ചെന്നപ്പോൾ ചക്ക കൂട്ടാൻ, ചക്ക കൊണ്ട് മറ്റൊരു വിഭവം, ചക്ക പപ്പടം, ചക്ക കൊണ്ടാട്ടം, ഇങ്ങനെ ചക്ക അവിയൽ, ഇങ്ങനെയായിട്ട് മോരെടുക്കാൻ പോയപ്പോൾ അയാൾ പറഞ്ഞു വന്ന്, അതും ചക്ക കൊണ്ടാണെങ്കിൽ പിന്നെ വേണമെന്നില്ലെന്ന്. അതുപോലെ ശരിക്കും നല്ല സംഭവങ്ങളാണ് ചക്കക്കുരു, ഇതെല്ലാം വൈവിധ്യമുള്ള ഇപ്പം വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് എന്നൊക്കെ പറയും. എന്തായാലും അങ്ങനെ നമ്മുടെ നാട്ടിൻപുറത്ത് അതൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. മാങ്ങ കൊണ്ടും ഇതേപോലെ പല വിധത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ വീട്ടമ്മമാർക്ക് തന്നെ അറിവുണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം പാക്കറ്റിൽ വരുമ്പോൾ നമ്മൾ വലിയ വില കൊടുത്ത് കൗതുകത്തോടെ വാങ്ങുന്നു. അതാണ് ഇപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്.
0: അല്ല, അക്കാലത്ത് പട്ടിണി മാറാനുള്ള ഒരു ഉപാധി കൂടിയായിരുന്നു ഈ മാങ്ങ കൊണ്ടുള്ള പലവിധ വിഭവങ്ങൾ. അതാണ് പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത്. ഇല്ലായ്മയും വല്ലായ്മയും ആണെങ്കിലും ആ പഴയ ജീവിതം ഒരു സുഖം തന്നെയാണെന്ന് എഴുതിയിരിക്കുന്നു.
1: പഴയതെല്ലാം നല്ലതാണെന്ന് പറയുന്ന ഒരു പ്രായമാകുന്നതിന്റെ ലക്ഷണമാണെന്ന് പറയാറുണ്ട്. എന്നാൽ പോലും എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും ഇത്രയൊന്നും ധാരാളിത്വവും സൗകര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പഴയകാലം കുറച്ചുകൂടി സ്നേഹനിർഭരമായിരുന്നു. ആളുകൾ തമ്മിലൊരു അടുപ്പമുണ്ടായിരുന്നു. ഇത്ര സ്പീഡില്ലായിരുന്നു ഒരു കാര്യത്തിനും. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഒരു കാര്യം കേൾക്കാൻ നമ്മുടെ വീട്ടുകാർക്ക് പോലും സമയമില്ല. അന്ന് സമയം ധാരാളം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അന്നൊക്കെ ഒരു ദിവസത്തിന് 24 മണിക്കൂറിലധികം നീളം ഉണ്ടായിരുന്നിരിക്കാം.
0: ഇതിനൊരു ചൊല്ലുണ്ട്, നോ പെയിൻ നോ ഗെയിൻ എന്ന് പറയും. എന്തോ ഒന്ന് പോകാതെ ഒന്നും കിട്ടാൻ പോണില്ല അല്ലേ. ജീവിതത്തിന് സ്പീഡ് കൂടി, ആളുകളുടെ കയ്യിൽ കുറച്ചും കൂടി ധനമൊക്കെ ഉണ്ടായി, ജീവിതം സൗകര്യപ്രദമായി. അപ്പോൾ നഷ്ടപ്പെട്ട ചിലതിനെ ഓർത്തിട്ടാണ് നമ്മൾ പഴയ കാലം നല്ലതായിരുന്നു എന്ന് പറയുന്നത്.
1: അതെ, നമ്മളൊരു താരതമ്യം നടത്തി നോക്കുമ്പോൾ ചിലപ്പോൾ തോന്നും പഴയതായിരുന്നു നല്ലതെന്ന്. പാട്ടുകളുടെ കാര്യത്തിലും അങ്ങനെയല്ലേ, നമുക്കൊരു പഴയ പാട്ടിലേക്ക് പോയാലോ?
0: പോകാം, പിന്നെന്താ.

0: വോട്ട് ചെയ്യാൻ പോയ ബ്ലോക്ക് ഓഫീസിൽ ചെന്നപ്പോൾ ഓർമ്മകൾ കൊണ്ട് സങ്കടം വന്നു. 1980-90 കാലമാണ്. 10 വർഷം ജോലി ചെയ്ത സ്ഥലം, ജീവനക്കാർ, ഓഫീസ് എല്ലാം എന്നെ വേട്ടയാടി. 2 മക്കൾ, അവരെ വളർത്താനാണ് റവന്യൂവിൽ നിന്ന് ബ്ലോക്കിലേക്ക് പോയത്. നഴ്സറി കാലമായതുകൊണ്ട് അവരെ കൊണ്ടുപോകാനും ശ്രദ്ധിക്കാനും പറ്റിയില്ല. ജീവനക്കാരുടെ എല്ലാ സഹായ സഹകരണങ്ങളും എനിക്കുണ്ടായി. അവർ വലുതായപ്പോൾ ചേർത്തലയ്ക്ക് സ്ഥലം മാറ്റം വാങ്ങി. അവരുടെ പഠിത്തത്തിലും ശ്രദ്ധിച്ചു. കഷ്ടപ്പാടിൻ്റെ നാളുകൾ. ചേട്ടൻ പട്ടാളമായിരുന്നു. ഞാൻ തന്നെ എല്ലാം ചെയ്യണം. അടുപ്പ് കത്തിച്ചാണ് പാചകമെല്ലാം അന്ന് ചെയ്തിരുന്നത്. പ്രായമായ അമ്മയുമുണ്ട്. ഓഫീസിലും ടെൻഷൻ. 5:30 ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന ഇവരെ ഞാൻ ഓഫീസിൽ നിർത്തും. ഒന്നിച്ചാണ് വരുന്നത്. 2 പേരുടെ ബാഗും എൻ്റെ ബാഗും തൂക്കി കുറച്ച് നടന്നാലേ വീട്ടിലെത്തൂ. ഇപ്പോഴെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. കടലിൽ പങ്കായമില്ലാത്ത തോണി പോലെ. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്, പക്ഷേ മനസ്സമാധാനമില്ല. എൻ്റെ ബ്ലോക്ക് ജീവനക്കാർ ആരെങ്കിലും കേട്ടാൽ എന്നെ വിളിക്കാൻ മടിക്കരുത്. അതെനിക്ക് ആശ്വാസമാകും. പലരെയും ഞാൻ മറന്നു കഴിഞ്ഞു. എന്നാലും എനിക്ക് അവരെ ഓർക്കാതിരിക്കാൻ വയ്യ. ഇക്കത്ത് അയച്ചിട്ടുള്ളത് ആലപ്പുഴ ചേർത്തലയിൽ നിന്ന് വിമലയാണ്. റേഡിയോ എൻ്റെ കൂട്ടുകാരിയാണ്. രാവിലെ 5:50 മുതൽ വയ്ക്കും. എല്ലാവരെയും അറിയാം എന്നെല്ലാം കത്തിലെഴുതിയിട്ടുണ്ട്. ഈ കത്ത് അഖിൽ സുകുമാരൻ വായിക്കുമോ എന്നൊരു ചോദ്യവും ഉന്നയിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാം, അഖിൽ സ്ഥലത്തില്ല. അതുകൊണ്ട് ഈ കത്ത് അഖിലിനെ കൊണ്ട് വായിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. മൺമറിഞ്ഞവർക്ക് പ്രണാമം. മറ്റുള്ളവർക്ക് സമാധാനം ലഭിക്കട്ടെ. ഇങ്ങനെയാണ് ഓർമ്മചിന്തയിലേക്കുള്ള ഈ കത്ത് നിർത്തുന്നത്. ഈ കത്ത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് തീർത്തും ഒറ്റപ്പെട്ടുപോയ ഒരു വ്യക്തിയുടെ കരച്ചിലാണ് ഈ കത്ത് എന്നാണ്. അതായത് പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരു കാലത്ത് വളരെയധികം കഷ്ടപ്പെട്ടായിരിക്കാം ഒറ്റയ്ക്ക് കുട്ടികളെ വളർത്തുന്നവർ. അതോടൊപ്പം ഓഫീസിലെ ജോലി, ഓഫീസിലെ ടെൻഷൻ, കുട്ടികളെ പഠന കാര്യങ്ങളിൽ സഹായിക്കണം, വയസ്സായവർ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, പാചകം ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഒരുവിധം ഭംഗിയായി നിർവഹിച്ച് ജീവിതം എല്ലാവരുടെയും ഒരു കരപറ്റി കഴിയുമ്പോൾ ഒറ്റയ്ക്കായി പോകുന്ന അവസ്ഥ. ആ ഒരവസ്ഥയിലാണ് ഇത്തരമൊരു കത്ത് വന്നിട്ടുള്ളത് എന്ന് വേണം വിചാരിക്കുവാൻ. ഇപ്പൊ അവർക്ക് കൂട്ട് ആകാശവാണി മാത്രമാണ്.
1: നമ്മൾ ഈ പഴയ കാലത്തെ കുറിച്ച് പറഞ്ഞു. ഇപ്പോഴത്തെ കാലവും പഴയ കാലവും തമ്മിലുള്ളൊരു വ്യത്യാസം അതാണ്. ഒന്നുമില്ലെങ്കിൽ ഒരാൾക്ക് വേറൊരാൾ ഉണ്ടാകുമായിരുന്നു ആ കാലത്ത്, ബന്ധുജനങ്ങളോ കൂട്ടുകുടുംബത്തിലെ അംഗമോ, ഒന്നുമില്ലെ അയൽവക്കക്കാരോ. ഇപ്പോ പലപ്പോഴും അടുത്ത് താമസിക്കുന്നത് ആരാണെന്ന് അറിയാതെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒറ്റപ്പെടൽ വലിയൊരു ദുഃഖമായിട്ട് മാറുകയും ചെയ്യും. ഒറ്റപ്പെട്ടവരുടെ ജീവിതം വയസ്സായാലും ചെറുപ്പക്കാരായാലും എങ്ങനെയായാലും ഈ വയസ്സുകാലത്ത് കുറെ രോഗങ്ങളും കൂടെ കൂട്ടുണ്ടാകുമല്ലോ. അപ്പോ അതാണ് അവരുടെ ആ ദുരിത ജീവിതത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഇതിനെയൊക്കെ മറികടക്കാൻ സത്യം പറഞ്ഞാൽ ഒരു ഇവർക്കൊക്കെ ഒരു സോഷ്യൽ കെയറിങ് ആവശ്യമാണ് അല്ലേ?
0: അതെ, കേരളം നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. മക്കളെല്ലാം വിദേശത്തും അന്യദേശത്തൊക്കെയാണ് ജോലി ചെയ്യുന്നത്. തനിച്ചായി പോകുന്ന ഇത്തരം അമ്മമാര്, അതല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും ശോചനീയാവസ്ഥയാണ് അച്ഛന്മാരാണ് തനിച്ചായി പോകുന്നതെങ്കിൽ. അവർക്ക് പലർക്കും പാചകം അറിയില്ല, എന്ത് ചെയ്യണം എന്നറിയില്ല. കാരണം എല്ലാത്തിനും ഭാര്യയായിരുന്നു ആശ്രയം, എന്തൊക്കെ കുറ്റം പറഞ്ഞാലും. അങ്ങനെ ഒരു അവസരത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കഴിയുന്ന നിരവധി പേരുണ്ട്, വാർദ്ധക്യത്തിൽ തനിച്ചായി പോകുന്നവര്.
1: ഇതിന് എനിക്ക് തോന്നുന്ന സാമൂഹികമായ ഒരു പരിഹാരം ആവശ്യമാണെന്ന് തോന്നുന്നു. അത്തരം സ്ഥാപനങ്ങൾ ഇവർക്ക് ഈ ഒറ്റയ്ക്കായി പോയവർക്കൊക്കെ ഒന്നിച്ച് നിൽക്കാൻ പറ്റിയ തരത്തിലുള്ള ഏതെങ്കിലും തരം സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ സമൂഹം തന്നെ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു കാലമാണിതെന്ന് തോന്നുന്നു.
0: അതെ, ഒരുപക്ഷെ ഈ വൃദ്ധസദനങ്ങളല്ല വേണ്ട, പക്ഷെ ഇത്തരത്തിൽ സഹായം ആവശ്യമുള്ളവര്.
1: എനിക്ക് തോന്നുന്നത് വൃദ്ധ സൗഹൃദ കൂട്ടായ്മകൾ ആവശ്യം തോന്നുന്നു. ഒരേ പ്രായക്കാരും ഒരേ ശാരീരികാവസ്ഥകൾ പങ്കിടുന്നവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാര് ഒന്നിച്ചിരിക്കുക, അവിടെ ഈ ഒരു തരത്തിലുമുള്ള പിന്നെ ഭേദചിന്തകൾ ഇല്ലാതിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇവർക്ക് കുറച്ചും കൂടെ ആശ്വാസം കിട്ടുക എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: കിട്ടിയേക്കാം. അതൊക്കെ വളരെ പ്രയാസമുള്ള ഒരു സംഗതിയാണ്. കാരണം ഇവർക്ക് പലർക്കും എഴുന്നേറ്റ് നടക്കാൻ പോലും പ്രയാസമായിരിക്കും വാർദ്ധക്യത്തിൽ. മാത്രമല്ല മറ്റു പല വ്യത്യാസങ്ങളും കാണാം, സാമ്പത്തികമായും ഉച്ചനീചത്വങ്ങൾ വേറെയും കാണാം. അപ്പം അത്തരം കൂട്ടായ്മകളൊക്കെ ഉണ്ടാകട്ടെ, ഇതെല്ലാം മറന്നുകൊണ്ടുള്ള കൂട്ടായ്മകൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. വളരെ നിരാശാഭരിതമായ ഒരു മനസ്സിൽ നിന്ന് വന്ന ഒരു ആഗ്രഹമാണ് ഒരു പാട്ടായിട്ട് ഇവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ ക്ഷണിക്കാതെ. നമുക്ക് എന്തായാലും ആ പാട്ട് കേൾപ്പിക്കാമല്ലോ, അവരുടെ ആഗ്രഹമല്ലേ. ലങ്കാദഹനം എന്ന

0: ഓർമ്മച്ചിന്ത്.
1: അടുത്ത കത്ത്, ഒരു ചൂരൽപ്പഴത്തിന്റെ നിർവികാരമായ ഓർമ്മ. 1959 വിമോചന സമരം നടക്കുന്നു. ഞാനെന്ന് 5 മരം കയറിയായ എന്നെ കരിങ്കൊടി മതിലിനു മുകളിൽ നാട്ടാൻ മുതിർന്ന വിദ്യാർത്ഥികൾ മതിലിൽ കയറ്റുന്നു. സ്കൂൾ പ്യൂൺ എന്റെ ഷർട്ടിൽ പിടിച്ച് വലിച്ച് താഴെ ഇറക്കുന്നു. ഹെഡ്മാസ്റ്ററുടെ മുറിയിലേക്ക് ആനയിക്കുന്നു. 3 ഉശിരൻ ചൂരൽ പ്രയോഗം. അതുകൊണ്ട് യാതൊരു കുലുക്കവുമില്ലാത്ത എന്നെ മോചിപ്പിക്കുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഹാജർ വിളിക്കുമ്പോൾ പച്ചമാങ്ങ കടിച്ചു നിന്നിരുന്ന എന്നെ സ്റ്റാഫ് മുറിയിലേക്ക് വിളിപ്പിച്ച് ഉഗ്രൻ ചൂരൽ പ്രയോഗം. മൈലാഞ്ചി വടി. വടി ഒടിഞ്ഞിട്ടും എനിക്ക് ഒരു കുലുക്കവുമില്ല. അത് കണ്ടപ്പോൾ അടുത്ത വടിക്കായി തപ്പിയിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതേ വർഷം തന്നെ കൂട്ടുകാരുമായി ഉണ്ടായ സംഘർഷത്തിൽ എന്റെ കൺപോളയ്ക്കകത്ത് പെൻസിൽ മുന ഒടിഞ്ഞു കയറിയിരിക്കുന്നു. മരവിപ്പിക്കാതെ ബ്ലേഡ് കൊണ്ട് പോള മുറിച്ചെടുത്ത വനിതാ ഡോക്ടർ നഴ്സിനോട് പറയുന്നു, വാട്ട് എ അയൺമാൻ. പ്രിയ ആകാശവാണി, ഞാൻ ആരാണ് മോൻ എന്ന് മനസ്സിലായോ? ഇന്ന് സംഘർഷഭരിതമായ ഏത് സ്ഥലത്തും യാതൊരു ഭയവുമില്ലാതെ ഞാൻ എത്തുന്നു. ആകാശവാണി എന്തു പറയുന്നു? TD ഗോപാലകൃഷ്ണ റാവു, തെക്കേടത്ത്, മരട് പി.

0: തൃപ്പൂണിത്തുറ എന്താ ഈ കത്തിന്റെ ഉദ്ദേശ്യം എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ.
1: സ്കൂൾ ജീവിതകാലത്തെ ഒരു അനുഭവമാണ് അദ്ദേഹം എഴുതിയത്.
0: ആ
1: എന്തായാലും സ്കൂൾ തുറക്കുകയല്ലേ നമുക്ക്.
0: ബ്ലേഡ് കൊണ്ട് ഒരു ഡോക്ടർ കൺപോള കീറി അദ്ദേഹത്തിന്റെ കണ്ണിന്റെ ഉള്ളിലിരുന്ന പെൻസിൽ മുന എടുത്തു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്.
1: ഇതൊക്കെ എത്രമാത്രം
0: വിശ്വാസയോഗ്യമാണ്
1: പറയാൻ വയ്യ. പക്ഷെ ചില സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ ഒരു, എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്, കൈവരൽ മുറിഞ്ഞിട്ടുണ്ട് വാതിലിനിടയിൽ പെട്ടിട്ട്. അപ്പോൾ അങ്ങനെ മുറിഞ്ഞു നമ്മൾ പോകുമ്പോൾ തരിപ്പിക്കാനൊന്നുമില്ല, നേരെ സ്റ്റിച്ച് ചെയ്യായിരുന്നു. അപ്പം ഞാനിപ്പോൾ ആലോചിക്കുന്നു പച്ചയിറച്ചിയിലല്ലേ അപ്പോൾ തുന്നിയത്. അപ്പോൾ ഓരോ കൊത്തു കൊത്തുമ്പോഴും നമുക്ക് വേദനിക്കുന്നുണ്ട്. പക്ഷേ അത് എത്ര എളുപ്പം സ്റ്റിച്ച് ചെയ്യുക എന്നുള്ള നിലയ്ക്ക് എൻ്റെ വരൽ അങ്ങനെ ഒരു ഡോക്ടർ തുന്നി ചേർത്തത് ഞാൻ ഓർമ്മിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ ശരിയായിരിക്കും, അത് അത്രയും എളുപ്പം കണ്ണിൽ നിന്ന് അത് മറ്റു ഭാഗങ്ങളിലേക്ക് പോകാതിരിക്കാൻ എത്രയും എളുപ്പം ചെയ്യാവുന്ന ഒരു ലളിതമായ ശസ്ത്രക്രിയയായിരിക്കാം ചെയ്തത്.
0: എങ്കിലും അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്തൊരു,
1: അതെ, നമുക്കിപ്പോൾ ഒരു കൈവിരൽ മുറിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യണം, സൂചി കൊണ്ട് നമ്മളിപ്പോൾ ഒരു ബട്ടൺസ് തുന്നുന്ന പോലെ തുന്നണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. പക്ഷെ അത്തരത്തിലൊക്കെ ചെയ്യുമായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ.
0: അദ്ദേഹം ഒരു ഉരുക്ക് മനുഷ്യനാണ്.
1: അതെ, അഭിമാനം ഇപ്പോൾ ഉള്ളിൽ കരച്ചിൽ വന്നാലും ഉള്ളിൽ സങ്കടം ഉണ്ടട്ടോ എന്ന് പറഞ്ഞ പോലെ കരയാതിരിക്കുകയായിരിക്കും. കാരണം അങ്ങനെ ചില ധാരണകളുണ്ടല്ലോ, ആൺകുട്ടികൾ കരയരുത് അല്ലെങ്കിൽ പുരുഷന്മാർ കരയരുത് എന്നൊക്കെ ഉള്ള ധാരണ ഉണ്ട്. അഭിമാനപൂർവ്വം കരയാതിരുന്നതായിരിക്കാം. പക്ഷെ വേദന എല്ലാവർക്കും ഒരുപോലെയല്ലേ. പക്ഷെ വേദന സഹിക്കാനുള്ള കഴിവിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ. ചിലപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ വേദന, എന്താ അതിൻ്റെ പെയിൻ ത്രഷ് ഹോൾഡ് എന്ന് പറയുന്ന പോലെ വേദന സഹിക്കാനുള്ള ശക്തി കാണുമായിരിക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പ്രാർത്ഥനകളിൽ വേദന എനിക്ക് തന്നോളൂ, പക്ഷെ അത് സഹിക്കാനുള്ള കരുത്തും ശക്തിയൊക്കെ തരുമെന്ന് പറയുന്ന പോലെ ഇദ്ദേഹത്തിന് ആ കരുത്ത് ധാരാളം ഉണ്ടായിരിക്കാം.
0: അപ്പോൾ ഒരു ചൂരൽപ്പഴത്തിന്റെ നിർവികാരമായ ഓർമ്മ എന്നാണ് ടൈറ്റിൽ.
1: അതെ, നമ്മൾ പലപ്പോഴും ഈ ചൂരൽ പ്രയോഗത്തെ കുറിച്ച് മധുര ചൂരൽ എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അത്ര മധുരമൊന്നും ഉള്ള കാര്യമല്ലെങ്കിലും
0: തീർച്ചയായിട്ടും ഈ അടി ഓരോന്നും കുട്ടികൾക്ക് കൊള്ളുമ്പോഴേ അതൊരു അപമാനം കൂടിയാണ് അവർക്ക്. ശാരീരികമായ വേദന മാത്രമല്ല, അങ്ങനെ അടികൊണ്ടിരുന്ന കുട്ടികളാണ് പിന്നീട് സ്കൂളിലെ വലിയ ചട്ടമ്പികളൊക്കെ ആയി മാറുക. എത്ര അടി വേണേലും നമുക്ക് താങ്ങാൻ കഴിയും എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നി ഈ കത്തിനകത്ത് അതുപോലെ ഒരു ഒരു മനോഭാവം ഉണ്ടെന്ന് എനിക്ക് തോന്നി.
1: ആദ്യത്തെ
0: കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകാവുന്ന ഒരു മനോഭാവമാണ് ഇനിയിപ്പോ പേടിക്കാനൊന്നുമില്ല, ഇതല്ലേ അടി.
1: അടിയിലേക്ക് എത്തരുത് എന്നാണ് പറയുന്നത് പഴയ ആൾക്കാര്. എന്റെ മുത്തശ്ശി പറയാറുണ്ടായിരുന്നു അടിക്കാൻ പാടില്ല, ഓങ്ങാനേ പാടുള്ളൂ എന്ന്. അടി എന്നുള്ളൊരു പേടി അവിടെ നിലനിൽക്കണം. അടിച്ചു കഴിഞ്ഞാൽ അത് ഇത്രയല്ലോ ഉള്ളൂ എന്ന് ചിലപ്പോൾ തോന്നാം. വളയ്ക്കാനേ പാടുള്ളൂ, ഒടിക്കരുത്
0: ഒടിക്കരുത്
1: എന്നൊക്കെ പറയാറില്ല. അതുപോലെ അടിയൊരു ഭീഷണിയായിട്ട് എപ്പോഴും കുട്ടികളുടെ മുമ്പിൽ വെറുതെ ചൂരൽ നിന്നാൽ മതി. പക്ഷേ അത് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഇത്രയല്ലേ ഉള്ളൂ എന്നുള്ളൊരു ധാരണ അവർക്ക് വരാനും അവർ വീണ്ടും തെറ്റിലേക്ക് പോകാനും സാധ്യതയുണ്ട്.
0: അപ്പോൾ നമുക്ക് ഒരു പാട്ട് കൊടുക്കണ്ടേ?
1: അപ്പോൾ നമുക്ക് ദുഃഖമേ നിനക്ക് പുലർക്കാലം വന്ദനം, കാലമേ നിനക്ക് അഭിനന്ദനം ഈ ഗാനത്തിലേക്ക് പോവാം.

0: ഇന്നത്തെ ഓർമ്മചിന്തൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ചില വിദ്യാലയ ഓർമ്മകളും ജീവിതത്തിലെ ഏകാന്തതയും ഒക്കെയാണ് ഇത്തവണത്തെ ഓർമ്മചിന്തലേക്ക് വന്നിട്ടുള്ള കത്തുകൾ വിഷയമാക്കിയിരുന്നത്. തുടർന്നും നിങ്ങളുടെ ഓർമ്മകളും അനുഭവങ്ങളും ഓർമ്മചിന്തലേക്ക് എഴുതുക. ഓർമ്മചിന്ത തൽക്കാലം ഇവിടെ പറയുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നത് ഞാൻ എം വി ശശികുമാർ.
1: ഞാൻ പ്രീതി.
0: നിങ്ങൾക്കായി ഈ പരിപാടി എഡിറ്റ് ചെയ്തത് വിശ്വാസ്.

0: നാളെ രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
1: മഞ്ചാടിക്കുരു കുന്നിമാലകൾ മുരിക്കിൻ പൂക്കളിത്യാദിയും ചെഞ്ചോരിക്കു വിരോധിയാമധരവും തൃക്കൈകൾ തൃക്കാൽകളും.
0: അവതരണം ഇടപ്പള്ളി ചങ്ങമ്പുഴ അക്ഷര ശ്ലോക സമിതി.
2: കേശബന്ധമൊളി ചിന്തി പീലിയൊടുമാടി നിൻ മകര കുണ്ടലം.
0: അക്ഷര ശ്ലോക സദസ് നാളെ രാത്രി 9:30. ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 11:30:15. ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: കല, സാഹിത്യം, ചരിത്രം, സ്പോർട്സ്, സിനിമ എന്നീ മേഖലകളിൽ താല്പര്യമുള്ള വ്യക്തിയാണോ നിങ്ങൾ? എന്നാൽ ഇതാ, ഇവയെല്ലാം അടിസ്ഥാനമാക്കി കൊച്ചി FM ഒരു പുതിയ തത്സമയ പരിപാടി ഈ മെയ് മാസത്തിൽ ആരംഭിക്കുന്നു.
1: പറയൂ, നിങ്ങൾക്കറിയാമോ?
0: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
1: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446455888 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
0: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: സമയം 12 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: കേരളത്തിൽ എവിടെ എയിംസ് വന്നാലും സ്വീകരിക്കുമെന്ന്

0: മന്ത്രി കെ മുരളീധരന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വാർത്തകളിലൂടെയാണ് വിവരം അറിഞ്ഞതെന്നും ഗവൺമെന്റ് തലത്തിൽ തീരുമാനമുണ്ടാകണമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. നിയമസഭയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്ക്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെ പൊതുസ്ഥലം മാറ്റം വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പാക്കി വരുന്നതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പുതിയ ഗവൺമെന്റിന്റെ ഭരണപരമായ സൌകര്യാർത്ഥം സ്വാഭാവികമായ സ്ഥലം മാറ്റങ്ങളും വിരമിക്കൽ സ്ഥലം മാറ്റങ്ങളും മാത്രമാണ് നടത്തിയതെന്നും സണ്ണി ജോസഫ് നിയമസഭയിൽ പറഞ്ഞു. പുതിയ ഭരണത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിച്ച ഉദ്യോഗസ്ഥരുടെ താൽപര്യമാണ് അന്യായമായ സ്ഥലം മാറ്റത്തിന് പിന്നിലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മാനദണ്ഡങ്ങൾ മറികടന്ന് നടത്തിയ സ്ഥലം മാറ്റം റദ്ദാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ ഉപനേതാവ് എന്ന ആവശ്യത്തിൽ സിപിഐഎമ്മുമായി ചർച്ച നടത്തിയതായി സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇക്കാര്യത്തിൽ നിലപാടെന്തെന്ന് സിപിഐഎം പറയട്ടെയെന്നും ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് ലോക സൈക്കിൾ ദിനം. പരിസ്ഥിതി സൌഹൃദവും ചെലവ് കുറഞ്ഞതുമായ ഗതാഗത മാർഗമെന്ന നിലയിൽ സൈക്കിളിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതിനാണ് ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ജൂൺ 3 ലോക സൈക്കിൾ ദിനമായി ആചരിക്കുന്നത്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ 10 വയസ്സുകാരനെ അച്ഛൻ പൊള്ളലേൽപ്പിച്ചതായി പരാതി. സംഭവത്തിൽ ശാസ്താംകോട്ട പോലീസ് കേസെടുത്തു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം ആരംഭിച്ചു. കണ്ണൂർ കാടാച്ചിറ മേലൂർ റോഡിൽ സ്കൂട്ടർ അപകടത്തിൽ യുവാവ് മരിച്ചു. മമ്മാക്കുന്ന് ജുമാ മസ്ജിദിന് സമീപം മുഹമ്മദ് റസലാണ് മരിച്ചത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില വിവരം, ലളിത ഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, ദഹനപ്രശ്നങ്ങളും ഹോമിയോ ചികിത്സയും. ഡോക്ടർ വി വിനയ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 1 മണിക്ക് പറയൂ നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരി. 1:55 സേവന വാർത്തകൾ, 2 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സഹയാത്രിക സംരംഭക ആർഷ ജോസുമായി അഭിമുഖം. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4 മണിപ്പൂക്കൾ. 4:55 സേവന വാർത്തകൾ.
2: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
2: നമ്പർ മറക്കല്ലേ, 90 20 620 630.
0: 5 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, ഗ്രാമോദ്യോഗ് വികാസ് യോജന. 6:50 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 നിയമസഭയിൽ ഇന്ന്
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 6:50 കാർഷിക ജീവനത്തിൽ കൃഷിയിടങ്ങളിലെ കാലവർഷ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് കാഞ്ഞൂർ സ്വദേശി ഗർവാസീസ് സംസാരിക്കുന്നു. തുടർന്ന് കരിമ്പ്, പച്ചക്കറി, വാഴ എന്നിവ കൃഷി ചെയ്യുന്ന കരുമാലൂർ സ്വദേശി KA രവി കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, അവയവദാനത്തിലെ ചതിക്കുഴികൾ.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഇന്ന് രാത്രി 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയി പെറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 AIHMS FM ഹെൽത്ത് ലൈൻ. ഇതിൽ ടോൺസിലൈറ്റിസ്, അഡ്നോയിഡ് തുടങ്ങിയ തൊണ്ടരോഗങ്ങൾക്ക് ഹോമിയോ ചികിത്സ. ഡോക്ടർ ഫെലിക്സ് ജെയിംസുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, സേവന വാർത്തകൾ, ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9 മണിക്ക് ന്യൂസ് @9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

0: മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
1: ഇന്ന് രാത്രി 9:30 ആത്മസഖി ആകാശവാണി, ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. റേഡിയോ നാടകങ്ങളുടെ സംവിധായകനും പ്രക്ഷേപകനുമായ KV ശരത്ചന്ദ്രൻ പങ്കെടുക്കുന്നു. 10:30 ചില്ലു ജാലകം, 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ, 11:10 സദ്ഭരണത്തിന്റെ

2011-10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ, മധ്യമവർഗ കല്യാൺ എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം ഡൽഹിറിലെ. ഇന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പഴം പച്ചക്കറി വില വിവരം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കെ മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്. ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില എന്ന ക്രമത്തിൽ. ഏത്തയ്ക്ക നാടൻ മൊത്തവില 50, ചില്ലറ വില 57. മറുനാടൻ മൊത്തവില 50, ചില്ലറ വില 55. പയർ നാടൻ 48-55, മറുനാടൻ 40-45. ചേന നാടൻ 30-35, മറുനാടൻ 30-35. മരച്ചീനി നാടൻ 26-28. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീര പച്ചയും ചുവപ്പും 38-42. കുമ്പളങ്ങ 18-20. ഞാലിപ്പൂവൻ 48-55. പാളയംതോടൻ 26-32. പൂവൻ 50-55. റൊബസ്റ്റ 32-36. ബീട്രൂട്ട് 46-52. വെണ്ടയ്ക്ക 30-35. പാവയ്ക്ക 30-35. ചുരക്ക 27-32. വഴുതന 45-52. കത്തിരി ഉരുണ്ടത് 45-52. കാബേജ് 46-52. ക്യാരറ്റ് 75-80. കോളിഫ്ലവർ 40-45. കൊത്തമര 35-40. കൂർക്ക 42-50. ചേമ്പ് വലുത് 68-75. ചേമ്പ് ചെറുത് 48-55. വെള്ളരി 16-20. മുരിങ്ങക്കായ 36-45. ബീൻസ് 76-85. ഇഞ്ചി 146-152. പച്ചമുളക് 45-50. കറിനാരങ്ങ 45-50. ചെറുനാരങ്ങ 1-ന് 4-5 രൂപ. കോവയ്ക്ക 30-35. പച്ചമാങ്ങ 35-40. സവാള 24-28. ചെറിയ ഉള്ളി 65-70. ഉരുളക്കിഴങ്ങ് 25-30. മത്തൻ 22-27. പീച്ചിങ്ങ 50-57. പടവലം 33-40. തക്കാളി 54-60. അമരപ്പയർ 65-70. ഇനി വാഴക്കുളം മാർക്കറ്റിലെ പൈനാപ്പിളിന്റെ വില. പൈനാപ്പിൾ പച്ച 65-66. പൈനാപ്പിൾ പഴുത്തത് 45-46. ശ്രോതാക്കൾ കേട്ടത് പഴം പച്ചക്കറി വില വിവരം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്. സമയം 12:08 22 സെക്കൻഡും. ആകാശവാണി കൊച്ചി FM 102.3 പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം രവീന്ദ്രൻ ചെന്നിലോട് വരികളെഴുതി KP ഉദയഭാനു സംഗീതം നൽകി G വേണുഗോപാൽ പാടിയത്.

0: ലളിതഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിലുള്ള മലയാറ്റൂർ ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ വാർഡനെ നിയമിക്കുന്നതിന് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. വാക്ക് ഇൻ ഇന്റർവ്യൂവിന് നാളെ പകൽ 11 മണിക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി അങ്കമാലി ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. ആലപ്പുഴ ജില്ലയിലെ കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിലെ അംഗങ്ങളുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം LKG 1 ക്ലാസുകളിൽ പുതുതായി പ്രവേശനം നേടുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ സർവീസസ് www.unorganized.wssb.org എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 5. ഓൺലൈൻ അപേക്ഷയുടെ പകർപ്പും അനുബന്ധ രേഖകളും ജില്ലാ ഓഫീസിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04772-24-14-55 04772-24-14-55.
1: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
2: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യേഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ
1: 9447007786.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കലൂർ മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 11 ക്ലാസ് പ്രവേശന നടപടികൾ ആരംഭിച്ചു. ഏകജാലകത്തിലൂടെ അല്ലാതെയുള്ള അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ടോ thss.ihrd.ac.in എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായോ സമർപ്പിക്കാം. അപേക്ഷ ഓൺലൈൻ വഴി സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 5 വൈകിട്ട് 5 മണി. പൂരിപ്പിച്ച അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 6. കൂടുതൽ വിവരങ്ങൾക്കായി 04842-34-71-32 എന്ന നമ്പറിൽ വിളിക്കുക. 04842-34-71-32.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: കളമശ്ശേരി നഗരസഭയിൽ നിന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വിധവ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ, നാളിതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ, ഈ മാസം 15 മുൻപായി നഗരസഭാ ഓഫീസിൽ പുതുക്കിയ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. കളമശ്ശേരി റോട്ടറി ക്ലബിന്റെയും എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സൌജന്യ കൃത്രിമ കൈ വിതരണ ക്യാമ്പ് ഈ മാസം 30 കാക്കനാട് പ്രിയദർശിനി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ രാവിലെ 10:15 മുതൽ നടത്തും. LN4 കൃത്രിമ കൈവയ്ക്കുവാൻ കൈമുട്ടിന് താഴെ കുറഞ്ഞത് 4 ഇഞ്ച് നീളം വേണം. കൂടുതൽ വിവരങ്ങൾക്ക് രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുക 96-45-75-04-42 എന്ന നമ്പറിലേക്ക്. 96-45-75-04-42 എന്ന നമ്പറിലേക്ക്. കേരള സർവകലാശാല ബിരുദ കോഴ്സുകൾക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ സംശയ നിവാരണത്തിനും ഓപ്ഷൻ രജിസ്ട്രേഷൻ സൌജന്യമായി നൽകുന്നതിനും മാവേലിക്കര IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 85-47-00-50-46. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ 29 മിനിറ്റും 44 സെക്കൻഡും. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ.
7: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റ വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ തയ്യാറെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഡ്രൈവിംഗ് ലൈസൻസുകൾ പരീക്ഷ

0: പരീക്ഷകൾ കൂടുതൽ സുതാര്യമാക്കുമെന്നും മന്ത്രി. ഇന്ധന വില വർദ്ധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. ഹരിതാഭമായ ഭാവിക്കായി സൈക്കിൾ സവാരി എന്ന സന്ദേശവുമായി ഇന്ന് ലോക ബൈസിക്കിൾ ദിനം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സ്ഥലമാറ്റം സംബന്ധിച്ചുള്ള വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു. ഭരണനിർവഹണം കാര്യക്ഷമമാക്കുന്നതിന് നടത്തിയ സ്വാഭാവിക നടപടിയാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്ഥലംമാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ അറിയിച്ചു. ജീവനക്കാർക്ക് പരാതികളുണ്ടെങ്കിൽ അത് അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേറ്റതിനെ തുടർന്ന് ഭരണപരമായ സൌകര്യാർത്ഥം നടക്കുന്ന സ്വാഭാവിക സ്ഥലംമാറ്റങ്ങളും റിട്ടയർമെന്റ് മൂലമുള്ള മാറ്റങ്ങളും മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലോ യാതൊരു നടപടിയും ഈ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. സർക്കാർ സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഭരണക്രമം സുഗമമാക്കുന്നതിനുമുള്ള നടപടികൾ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ജീവനക്കാർക്ക് ഇക്കാര്യത്തിൽ പരാതികളുള്ള പക്ഷം അതായത് അനുഭാവപൂർവ്വം പരിഗണിച്ച് പരിഹാരമുണ്ടാക്കുന്നതിന് സർക്കാർ തയ്യാറാണെന്ന കാര്യവും സഭയെ അറിയിക്കുന്നു.
0: അതേസമയം ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിൽ സഭയിൽ ചർച്ച തുടരുകയാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19-ന്. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. തുടർന്ന് ജൂൺ 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയാണ്. ജൂലൈ 1-ന് ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. ഇന്ധന വില വർദ്ധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര സർക്കാർ നികുതി കുറയ്ക്കാൻ നേരത്തെ തയ്യാറായിരുന്നു. യുദ്ധ സാഹചര്യം മാറി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാൽ എണ്ണ കമ്പനികളോട് വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. കേരളത്തിൽ എയിംസ് എവിടെ വന്നാലും സ്വീകരിക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നതായും ശ്രീ സുരേഷ് ഗോപി അറിയിച്ചു. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നടന്ന 17-ാമത് ബാച്ച് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ട്രെയിനികളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യവും ആധുനികവുമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. 32 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ട്രെയിനികളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ കോൺക്ലേവിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ജനജാതീയ ഗരീമ ഉത്സവ് എന്ന പരിപാടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്തു. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സെന്റർ ഫോർ നാനോ സയൻസ് ആന്റ് എഞ്ചിനീയറിംഗിൽ സ്ഥാപിച്ച ട്രെയിനിംഗ് ഫാബിന്റെ ഉദ്ഘാടനം ശ്രീമതി ദ്രൌപദി മുർമു വെർച്വലായി നിർവഹിച്ചു. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂരുവിലെ ലോക്ഭവനിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന ഡി കെ ശിവകുമാർ ഈ പദവിയിലേക്ക് എത്തുന്നത്. അതേസമയം സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിനിടെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. പുതിയ നികുതി ഘടന പ്രകാരം വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതിയില്ല. ജി എസ് ടി നിലവിൽ വന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കുറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ വഴി അനുവദിച്ച 1.25 കോടി വീടുകളിൽ 98 ലക്ഷത്തിലധികം വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറി. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 43.52 കോടി ആരോഗ്യ കാർഡുകൾ വിതരണം ചെയ്തു. 40,000 വിദ്യാർത്ഥികൾ പുനർമൂല്യനിർണയത്തിനുള്ള അപേക്ഷകൾ സമർപ്പിച്ചതായും അപേക്ഷാ പ്രക്രിയയിൽ യാതൊരു പ്രശ്നങ്ങളും നേരിട്ടിട്ടില്ലെന്നും CBSE. 12-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമായി CBSE ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സൌകര്യം ലഭ്യമാകൂ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടി.

0: പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ 4 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം നാളെയോടെ കേരളത്തിലെത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയും മഴക്കെടുതികളും കുട്ടനാട്ടിൽ ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയരുകയും 100 വീടുകൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
2: തുടർച്ചയായ മഴയെ തുടർന്ന് കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. പമ്പ, അച്ചൻകോവിൽ, മണിമല തുടങ്ങിയ നദികളിലും കൈവഴികളിലും ശക്തമായ നീരൊഴുക്കുണ്ട്. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലുമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ 100 വീടുകൾ വെള്ളത്തിലായി. പുഞ്ചകൃഷിക്കും മഴ വില്ലനായി മാറി. ഇന്ന് രാവിലെ ജില്ലയിൽ പലയിടങ്ങളിലും മഴ പെയ്തു. എന്നാൽ ഉച്ചയോടെ മഴ മാറി. മോശമായ കാലാവസ്ഥ കാരണം മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് ഇറങ്ങിയില്ല. റോഡുകളിലെ വെള്ളക്കെട്ട് യാത്ര ദുരിതപൂർണമാക്കി. നിർമ്മാണം പുരോഗമിക്കുന്ന തുറവൂർ അരൂർ ഉയരപ്പാതയിൽ വെള്ളം ഒഴുക്കിവിടുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുമായി തർക്കമുണ്ടായിട്ടുണ്ട്. മഴക്കാലമായതോടെ കായലോര ടൂറിസം മേഖലയിലും തിരക്കൊഴിഞ്ഞു തുടങ്ങി.
1: തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികളും ദീർഘകാല മാസ്റ്റർ പ്ലാനും നടപ്പിലാക്കാൻ ഉന്നതതല യോഗം തീരുമാനിച്ചു. റെയിൽവേ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം പഴവങ്ങാടി തോടിന്റെ വീതി കുറയുന്നതും ആമയിഴഞ്ചൻ തോടിലും പാർവതിപുത്തനാറിലും നിക്ഷേപിക്കപ്പെടുന്ന മാലിന്യങ്ങൾ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്നതും നഗരത്തിൽ വെള്ളം പൊങ്ങുന്നതിന് കാരണമായതായി യോഗം വിലയിരുത്തി. തലസ്ഥാനത്തിന്റെ ശുദ്ധീകരണ ആധുനികവൽക്കരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു ായി ദീർഘ ഹ്രസ്വകാല പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനും തീരുമാനിച്ചു. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തൃശൂരിൽ അടിയന്തര മുന്നൊരുക്കങ്ങളും ജാഗ്രതാ നടപടികളും ശക്തമാക്കി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച മൺസൂൺ ദുരന്ത പ്രതികരണ മാർഗരേഖ അനുസരിച്ച് എല്ലാ വകുപ്പുകൾക്കും ആവശ്യമായ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിനും ജാഗ്രതാ നടപടികൾ ശക്തമാക്കുന്നതിനുമായി ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ, നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട്, നദീതീരങ്ങളിലും തീരദേശ മേഖലയിലും അപകട സാധ്യതകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളായി തിരിച്ചറിഞ്ഞ സ്ഥലങ്ങൾ താമസിക്കുന്നവരെ ആവശ്യമെങ്കിൽ മുൻകരുതലിന്റെ ഭാഗമായി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നതിനുള്ള നടപടികളും ഭരണകൂടം സ്വീകരിക്കും.
1: താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് നിരോധനം. രാവിലെ 6 മുതൽ രാത്രി 8 വരെയാണ് വിലക്ക്. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനുമാണ് കർശന നിയന്ത്രണം. ഇന്ന് ലോക ബൈസിക്കിൾ ദിനം. ലളിതവും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതിക്ക് അനുയോജ്യവുമായ സുസ്ഥിര ഗതാഗത മാർഗമെന്ന നിലയിൽ സൈക്കിളിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കാനും ആരോഗ്യം, പരിസ്ഥിതി സംരക്ഷണം എന്നിവ പ്രോത്സാഹിപ്പിക്കാനുമായാണ് ദിനാഘോഷം. ഹരിതാഭമായ ഭാവിക്കായി സൈക്കിൾ സവാരി എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. 37 പേരെ സംഭവസ്ഥലത്ത് നിന്നും രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. പ്രസാർഭാരതിയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ വേവ്സ് OTT 1 കോടിയിലധികം ഉപയോക്താക്കൾ എന്ന നേട്ടം കൈവരിച്ചു. 2024 നവംബറിൽ ആണ് വേവ്സ് സംവിധാനം ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സ്ഥലംമാറ്റ വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ തയ്യാറെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യമാക്കുമെന്നും മന്ത്രി. ഇന്ധന വിലവർദ്ധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഹരിതാഭമായ ഭാവിക്കായി സൈക്കിൾ സവാരി എന്ന സന്ദേശവുമായി ഇന്ന് ലോക ബൈസിക്കിൾ ദിനം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ആകാശവാണി.
5: ദഹന പ്രശ്നങ്ങളും ഹോമിയോ ചികിത്സയും ഡോക്ടർ BV ബിനയ സംസാരിക്കുന്നു.
6: ആമാശയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ
4: ദഹന അസ്വസ്ഥത.

എന്നും അറിയപ്പെടുന്ന ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ അസ്വസ്ഥത ഉണ്ടാക്കുകയും ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയും ചെയ്യും. വയറ്റിൽ ഭയങ്കര ഗ്യാസ് ആണെന്ന് തോന്നുന്നു, ആകെ വീർത്തതുപോലെ ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല, ഇങ്ങനെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പറയാത്തവർ ഉണ്ടാകില്ല. ഗ്യാസ്ട്രബിൾ എന്നാൽ പലതരം അസ്വാസ്ഥ്യങ്ങളാണ്. ഇതൊരു രോഗമല്ല, പല രോഗങ്ങളുടെയും ലക്ഷണമാണ്. വയറ്റിൽ നിന്ന് ഗ്യാസ് പോകുന്നത് പ്രധാനമായും രണ്ട് തരത്തിലാണ്. ഒന്ന്, ഏമ്പക്കമായി മുകളിലൂടെയും രണ്ട്, അഥവാ വായുവായി താഴേക്കും. വൻകുടലിൽ ഉണ്ടാകുന്ന വാതകങ്ങൾ പുറത്തേക്ക് പോകാതെ കെട്ടി നിൽക്കുമ്പോഴാണ് വയർ വീർത്ത് നിൽക്കുന്നത്. സാധാരണ ആമാശയ രോഗാവസ്ഥകളുടെ കാരണം, ലക്ഷണം, ചികിത്സ എന്നിവ എന്താണെന്ന് നോക്കാം. അമിതമായ അധോ വായു, ഏമ്പക്കം, പുളിച്ചു തികട്ടൽ, വയറു വീർത്തിരിക്കുക, നെഞ്ചരിച്ചിൽ, ചിലരിൽ നെഞ്ചുവേദന, പുറം വേദന, വയറിന്റെ പല ഭാഗത്തായുള്ള വേദന മുതലായവയാണ് സാധാരണയായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ. ഭക്ഷണം കഴിക്കുമ്പോൾ വിഴുങ്ങുന്ന വായു, ദഹനപ്രക്രിയ ശരിയായി നടക്കാതെ വരിക, മദ്യപാനം, പുകവലി, ചില മരുന്നുകളുടെ ഉപയോഗം, അമിതമായ മാനസിക സമ്മർദ്ദം, പയറുവർഗ്ഗങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, അമ്ലരസം കൂടുതൽ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, അന്നജം കൂടുതലടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങിയവ ഗ്യാസ്ട്രിക് അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. ആസ്പിരിൻ, സ്റ്റിറോയിഡുകൾ, എരിത്രോമൈസിൻ മുതലായ മരുന്നുകൾ ഗ്യാസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം ബുദ്ധിമുട്ടുള്ളവർ ചൂടും എരിവും കൂടുതലുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കണം. അതുപോലെ മദ്യപാനം, പുകവലി, രാത്രി വൈകിയുള്ള ഭക്ഷണം, വയറു നിറച്ചുള്ള ഭക്ഷണം, പാൽ, മധുര പലഹാരങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, ചോക്ലേറ്റ് എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക. രണ്ടാഴ്ച കഴിഞ്ഞിട്ടും മാറാത്ത ഗ്യാസ്ട്രബിൾ, ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട്, അമിത ക്ഷീണം, ശരീരഭാരം കുറയുക, വിശപ്പില്ലായ്മ എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ചികിത്സ തേടേണ്ടതാണ്. ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ നമ്മുടെ ഭക്ഷണം ക്രമീകരിക്കുന്നതിലൂടെ പരിഹരിക്കുവാൻ സാധിക്കും. അതായത്, മിതവും ക്രമവുമായ ഭക്ഷണരീതി സ്വീകരിക്കുക, കോള പോലുള്ള കാർബണേറ്റഡ് പാനീയങ്ങൾ ഒഴിവാക്കുക, തണുത്തതും പഴകിയതുമായ ഭക്ഷണം ഒഴിവാക്കുക, ശരീരം അധികം അനങ്ങാതെ ദീർഘനേരം ഇരിക്കുന്നത് ഒഴിവാക്കുക, ഇടയ്ക്കിടെ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുകയോ ചെറു വ്യായാമങ്ങളോ ചെയ്യുക, ആഹാര സാധനങ്ങൾ വേണ്ടത്ര വേവിച്ചു കഴിക്കണം. ശരിയായി വേവാത്ത ഭക്ഷണം ഗ്യാസിന് കാരണമാകും. സ്ഥിരമായി വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. വയറ്റിൽ ഗ്യാസ് നിറഞ്ഞതുപോലെ തോന്നുക, ഏമ്പക്കം, ഓക്കാനം തുടങ്ങിയ പ്രശ്നങ്ങൾ ഹൃദയാഘാതം മൂലവും ഉണ്ടാകാം. ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഗ്യാസ്ട്രബിൾ ആണെന്ന് കരുതി ലഘുവായി എടുക്കാതെ വൈദ്യസഹായം തേടുക. ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളുടെ കാരണങ്ങൾ പല രീതിയിൽ ഉണ്ടാകാം. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ പോലുള്ള നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ വേണ്ടത്ര കഴിക്കാത്തത് ദഹന പ്രശ്നങ്ങൾക്കും ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾക്കും ഇടയാക്കും. കൂടുതൽ എരിവുള്ളതോ കൊഴുപ്പുള്ളതോ ആയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ആമാശയത്തിനുള്ളിലെ മ്യൂക്കസ് പാളിയെ സാവധാനം നശിപ്പിക്കും. അതുപോലെ മാനസിക സമ്മർദ്ദം ദഹനത്തെ ബാധിക്കും. ഇത് വയറിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. വിട്ടുമാറാത്ത രോഗങ്ങളായ ഗ്യാസ്ട്രോ ഇസോഫേജിയൽ റിഫ്ലക്സ് രോഗം, പെപ്റ്റിക് അൾസർ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ക്രോൺസ് രോഗം അല്ലെങ്കിൽ സീലിയാഗ് രോഗം ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ, ആസ്പിരിൻ ഉൾപ്പെടെയുള്ള ചില മരുന്നുകൾ, ഗർഭനിരോധന ഗുളികകൾ മുതലായവ ആമാശയ പാളിയെ സാവധാനത്തിൽ നശിപ്പിക്കുന്നു. അത് മുഖേന ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അൾസർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ദഹനപ്രക്രിയയിലെ മാറ്റങ്ങളും ആരോഗ്യപരമായ അവസ്ഥകളിലെ ഉയർന്ന വ്യാപനവും കാരണം പ്രായമായവർക്ക് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഗ്യാസ്ട്രോ ഇന്റസ്റ്റൈനൽ ഡിസോർഡേഴ്സ്, GERD അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ബവൽ സിൻഡ്രോം പോലുള്ള അവസ്ഥകളുടെ കുടുംബചരിത്രം ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കും. ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ, ജീവിതശൈലി മാറ്റങ്ങൾ, സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്കുകൾ, ശരിയായ വൈദ്യചികിത്സ എന്നിവയിലൂടെ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഫലപ്രദമായി തടയാനോ നിയന്ത്രിക്കാനോ സാധിക്കും. ദഹനനാളത്തിൽ നിന്ന് അധിക വായു പുറന്തള്ളാനുള്ള ശരീരത്തിന്റെ മാർഗമാണ് ബെൽച്ചിംഗ്, സാധാരണയായി ബർപ്പിംഗ് എന്നറിയപ്പെടുന്നു. എന്നിരുന്നാലും ഇത് വേദന ഉണ്ടാക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായ ഗ്യാസ്ട്രിക് പ്രശ്നം മൂലം ആയിരിക്കാം. ബെൽച്ചിംഗ്, ഗ്യാസ്, വയറിളക്കം എന്നിവ ഒഴിവാക്കുവാൻ ഭക്ഷണം പതുക്കെ ചവയ്ക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്നത് ഒഴിവാക്കുക, ചെറിയ അളവിൽ ഭക്ഷണം കഴിക്കുക, കാർബണേറ്റഡ് പാനീയങ്ങൾ ഒഴിവാക്കുക, പുകവലി ഒഴിവാക്കുക, ബുദ്ധിമുട്ടുകൾ മാറാതെ തുടരുകയാണെങ്കിൽ ശരിയായ ചികിത്സ ലഭ്യമാക്കുക. ഹോമിയോപ്പതി ചികിത്സ ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക് അത്യുത്തമമാണ്. ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ മുഖേന സാധാരണ ആദ്യമുണ്ടാകുന്ന ലക്ഷണം വയറുവേദനയാണ്. ഇത് വ്യത്യസ്ത തീവ്രതയിൽ ഉണ്ടാകാം. നെഞ്ചിനും പെൽവിസിനും ഇടയിലാണ് ഇത് അനുഭവപ്പെടുന്നത്. കാരണങ്ങളെ ആശ്രയിച്ച് ഇത് ചെറിയ വേദനയായോ മങ്ങിയ ഇടവിട്ടുള്ള വേദനയായോ അല്ലെങ്കിൽ കടുത്ത വയറുവേദനയായോ അനുഭവപ്പെടാം. വയറുവേദന തോളിലേക്കും പുറത്തേക്കും വ്യാപിക്കുന്ന രീതിയിലും ഉണ്ടാകാം. ദഹന സംബന്ധമായതുപോലെ മറ്റു പല കാരണങ്ങളാലും വയറുവേദന ഉണ്ടാകാം. അതായത് ആസിഡ് റിഫ്ലക്സ് നെഞ്ചിരിച്ചിലും വയറുവേദനയും ഉണ്ടാക്കുന്നു.
ആമാശയ

0: ത്തിലെ ആസിഡ് അല്ലെങ്കിൽ ബൈൽ അന്നനാളത്തിലേക്ക് പിന്നിലേക്ക് പോകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഗ്യാസ്ട്രോ ഇസോഫേജിയൽ റിഫ്ലക്സ് GERD എന്നാൽ അടിവയറ്റിൽ വിട്ടുമാറാത്ത വേദന ഉണ്ടാകും. ഇത് ചിലപ്പോൾ ഭക്ഷണം വിഴുങ്ങാൻ ബുദ്ധിമുട്ട് പോലുള്ള മറ്റ് സങ്കീർണതകൾക്കും കാരണമാകും. അപ്പെൻഡിസൈറ്റിസ് വയറുവേദനയ്ക്ക് മറ്റൊരു കാരണമാണ്. അപ്പെൻഡിക്സ് വീക്കം സംഭവിക്കുന്ന ഒരു അവസ്ഥയാണിത്. അടിവയറ്റിലെ വലതുവശത്തുള്ള വൻ കുടലിലാണ് അപ്പെൻഡിക്സ് കാണപ്പെടുന്നത്. കോളിസിസ്റ്റൈറ്റിസ് കാരണം വയറുവേദന ഉണ്ടാകാം. ഈ അവസ്ഥയിൽ പിത്താശയത്തിന് വീക്കം സംഭവിക്കുകയും വലതുവശത്ത് കഠിനമായ വയറുവേദന ഉണ്ടാകുകയും ചെയ്യുന്നു. വയറുവേദനയ്ക്കും അസ്വസ്ഥതയ്ക്കുമുള്ള ഏറ്റവും സാധാരണമായ കാരണങ്ങളൊന്നാണ് മലബന്ധം. ക്രോൺസ് രോഗം വയറുവേദനയ്ക്ക് മറ്റൊരു കാരണമാണ്. ഈ രോഗത്തിൽ വൻകുടലും ചെറുകുടലും ആണ് സാധാരണയായി ബാധിക്കപ്പെടുന്നത്. ഇത് സാധാരണയായി മലബന്ധം അല്ലെങ്കിൽ മലബന്ധം പോലുള്ള മലവിസർജന ശീലങ്ങളിലെ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വയറിളക്കം അടിവയറ്റിലെ വേദനയ്ക്ക് കാരണമാകുന്നു. ഇത് അണുബാധ, മരുന്നിനോടുള്ള പ്രതികരണം അല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധ എന്നിവ മൂലം ഉണ്ടാകാം. പിത്താശയക്കല്ലുകൾ വയറുവേദനയ്ക്ക് കാരണമാകും. ഈ അവസ്ഥയിൽ പിത്തരസത്തിൽ ഉയർന്ന അളവിൽ കൊളസ്ട്രോൾ അടങ്ങിയിരിക്കുന്നതുമൂലം പിത്താശയത്തിൽ കല്ലുകൾ രൂപം കൊള്ളുന്നു. വയറുവേദനയുടെ ഒരു കാരണം ഗ്യാസ്ട്രൈറ്റിസ് ആണ്. ആമാശയം വീർക്കുകയും പലപ്പോഴും ഓക്കാനമുണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇത്. മദ്യം, പുകവലി, വേദന സംഹാരികൾ പോലുള്ള മരുന്നുകൾ, എരിവുള്ള ഭക്ഷണങ്ങൾ എന്നിവ ഗ്യാസ്ട്രൈറ്റിസിന് കാരണമാകും. ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് കുടലിനും ആമാശയത്തിനും വീക്കമുണ്ടാക്കുന്നു. ഇത് വയറുവേദനയ്ക്കും കാരണമാണ്. അതുപോലെ അമിത അസിഡിറ്റി വയറുവേദനയ്ക്ക് കാരണമാകും. അത് നിങ്ങളുടെ ദഹനനാളത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു. മരുന്നുകൾ, സമ്മർദ്ദം, പുകവലി, ജങ്ക് ഫുഡ് കഴിക്കൽ എന്നിവയാൽ ഇത് സംഭവിക്കാം. വൃക്കയിലെ കല്ലുകൾ അടിവയറിൽ വേദനയ്ക്ക് കാരണമാകും. ഇത് അതികഠിനമായിരിക്കും. ഇത്തരം കല്ലുകൾ നിങ്ങളുടെ വൃക്കകളിലോ മൂത്രസഞ്ചിയിലോ മൂത്രനാളിയിലോ ഉണ്ടായേക്കാം. ലാക്ടോസ് അസഹിഷ്ണുത വയറുവേദനയ്ക്ക് മറ്റൊരു കാരണമാണ്. ഈ അവസ്ഥയിൽ നിങ്ങളുടെ ശരീരത്തിന് ലാക്ടോസ് ശരിയായി ദഹിപ്പിക്കാൻ കഴിയില്ല. പെറിട്ടണൈറ്റിസ് മൂലമാണ് വയറു മുഴുവനും വ്യാപിക്കുന്ന വേദന ഉണ്ടാകുന്നത്. ഇത് വയറിന്റെ ഭിത്തിയിലും വയറിലെ അവയവങ്ങളെ ചുറ്റിയുള്ള പാളിയിലും ഉണ്ടാകുന്ന വീക്കം കാരണമാണ്. ചെറുകുടലിലും വയറിലും ഉണ്ടാകുന്ന പെപ്റ്റിക് അൾസർ വേദനയ്ക്ക് മറ്റൊരു കാരണമാണ്. ഇത് സാധാരണയായി H. പൈലോറി എന്ന ബാക്ടീരിയൽ അണുബാധ മൂലമാണ് ഉണ്ടാകുന്നത്. പുകവലി, വേദന സംഹാരികൾ പോലുള്ള മരുന്നുകൾ എന്നിവയാൽ അവസ്ഥ വഷളാകുന്നു. വയറിലെ ക്യാൻസർ പൊക്കിളിന് മുകളിലുള്ള വേദനയ്ക്ക് കാരണമാകുന്നു. ഇത് മലബന്ധം, വയറുവീർക്കൽ, എരിച്ചിൽ, ആവർത്തിച്ചുള്ള ഛർദി, വിശപ്പ് കുറയൽ, ഛർദിയിൽ രക്തം അല്ലെങ്കിൽ രക്തത്തിലെ ഹീമോഗ്ലോബിൻ കുറയൽ എന്നിവയ്ക്ക് കാരണമാകും. പാൻക്രിയാറ്റിസ് ദഹന സംബന്ധമായ തകരാറുകൾക്ക് കാരണമാകും. ഇത് നിരന്തരമായ ഛർദിയോടുകൂടെ കഠിനമായ വയറുവേദനയിലേക്ക് നയിച്ചേക്കാം. ദഹന എൻസൈമുകളും ഇൻസുലിനും ഉൽപ്പാദിക്കപ്പെടുന്ന പാൻക്രിയാസിന്റെ വീക്കമാണ് ഇതിന് കാരണം. പാൻക്രിയാറ്റൈറ്റിസ് ജീവന് ഭീഷണിയാണ്. അതിനാൽ അടിയന്തര വൈദ്യസഹായം ആവശ്യമാണ്. കുടൽ തടസ്സം മൂലം കുടൽ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുന്നത് കഠിനമായ വയറുവേദന ഉണ്ടാക്കാം. ഇത് ഛർദി, വയറുവേദന, ഗ്യാസ് കടന്നുപോകാൻ കഴിയാതെ വരിക എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ കാരണങ്ങൾ കൂടാതെ പേശികൾ വലിഞ്ഞുമുറുകൽ, ഭക്ഷണ അസഹിഷ്ണുത, വിരശല്യം, സീലിയാക് രോഗം, ഹെപ്പറ്റൈറ്റിസ്, സിസ്റ്റുകൾ, ക്യാൻസർ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ മൂലവും വയറുവേദന ഉണ്ടാകാം. ഓരോ രോഗാവസ്ഥകളിലും കാണുന്ന ലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഹോമിയോപ്പതിയിലൂടെ ഇത്തരത്തിലുണ്ടാകുന്ന ഏതുതരം ലക്ഷണങ്ങൾക്കും മരുന്ന് ലഭ്യമാണ്. ഹോമിയോപ്പതി എന്ന ചികിത്സാ സമ്പ്രദായത്തിൽ രോഗിയുടെ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളെ പരിഗണിച്ചാണ് മരുന്ന് നിർണയിക്കുന്നത്. ഇവിടെ രോഗത്തെക്കാളും രോഗലക്ഷണങ്ങൾക്കാണ് പ്രാധാന്യം. നെക്സ്ഫോമിക, ലൈക്കോപോഡിയം, കാർബോവെച്ച്, സിങ്കോണ, പൾസാരില്ല മുതലായ ധാരാളം മരുന്നുകൾ ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾക്ക് ഫലപ്രദമാണ്. ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർ എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കുക.
1: ദഹന പ്രശ്നങ്ങളും ഹോമിയോ ചികിത്സയും ഡോക്ടർ BV ബിനയ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഇനി 12:50 വാർത്തകൾ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലം മാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന്

0: ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി യുഎസ് ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗോത്രകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഗോത്രവിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾ അവരിൽ എത്തുന്നുണ്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ ഉറപ്പാക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 2026 ജൻജാതീയ ഗരീമ ഉത്സവത്തിന്റെ ഭാഗമായാണ് പരിപാടി നടക്കുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
1: സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ സ്ഥലംമാറ്റ നടപടികൾ മൂലം ജീവനക്കാരിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് വി ജോയിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ഗുരുതരമായ രോഗമുള്ളവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും സ്ത്രീകളെയും ഉൾപ്പെടെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലം മാറ്റം വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പിലാക്കി വരുന്നതെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി പറഞ്ഞു. സ്ഥലം മാറ്റം സംബന്ധിച്ച് ഏതെങ്കിലും സർക്കാർ ജീവനക്കാർക്ക് പരാതികളുണ്ടെങ്കിൽ അത് അനുഭാവപൂർവ്വം പരിഗണിച്ച് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും മന്ത്രി സണ്ണി ജോസഫ് മറുപടിയായി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച ഇപ്പോൾ സഭയിൽ പുരോഗമിക്കുകയാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശിന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19-ന്. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. ജൂൺ 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. ജൂലൈ 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് 5 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. മന്ത്രിമാർ ഉൾപ്പെടുന്ന ഉന്നതതല പ്രതിനിധി സംഘവും പ്രസിഡന്റിനെ അനുഗമിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡെൽസി റോഡ്രിഗസ് ഉഭയകക്ഷി ചർച്ച നടത്തും. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂരു ലോക്ഭവനിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന ഡി കെ ശിവകുമാർ ഈ പദവിയിലേക്കെത്തുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രാഹുൽഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, കെ സി വേണുഗോപാൽ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. CBSE 12-ാം ക്ലാസ് പുനർമൂല്യനിർണയത്തിനായി 40,000-ത്തോളം വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷകൾ സമർപ്പിച്ചതായും അപേക്ഷാ പ്രക്രിയയിൽ യാതൊരു പ്രശ്നങ്ങളും നേരിട്ടിട്ടില്ലെന്നും CBSE അറിയിച്ചു. 12-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമായി CBSE ഇന്നലെയാണ് ഓൺലൈൻ പോർട്ടൽ തുറന്നത്. ജൂൺ 6 പുനർമൂല്യനിർണയത്തിനായി അപേക്ഷിക്കാം. മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് സൌകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കുക. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 37 പേരെ സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും സഹായധനം നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി യുഎസ് ഇറാൻ സൈനിക സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നു. ബഹ്റൈനിലെ യുഎസ് നാവികസേന ആസ്ഥാനത്തിനും കുവൈറ്റിലെ വ്യോമതാവളത്തിനും നേരെ ഇറാൻ വൻതോതിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ഇറാനിയൻ സൈനിക താവളത്തിനു നേരെ അമേരിക്കൻ സേന ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇറാന്റെ തിരിച്ചടി. ഇറാൻ തുറമുഖത്തേക്ക് വരികയായിരുന്ന ഓയിൽ ടാങ്കറിന് നേർക്ക് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയതാണ് സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഖെഷം ദ്വീപിലെ IRGC കേന്ദ്രത്തിനു നേരെയും യുഎസ് ആക്രമണം നടത്തി. ഇതിന് മറുപടിയായി ബഹ്റൈനിലെ അമേരിക്കൻ അഞ്ചാം കപ്പൽപ്പട ആസ്ഥാനത്തിനു നേരെ ഇറാൻ ആക്രമണം നടത്തിയതായും റിപ്പോർട്ട്.

0: റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ തുടരുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്നുള്ള നിരണം ഒറ്റൂർ മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ യുവാക്കൾ സൈക്കിളിന്റെ ഉപയോഗം കൂടുതൽ പ്രയോജനപ്പെടുത്തി ആരോഗ്യകരമായ രാഷ്ട്രത്തിന് നേതൃത്വം നൽകണമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സൈക്ലിംഗ് ശീലമാക്കുന്നതിലൂടെ സന്തുലിതമായ ജീവിതശൈലി ഉറപ്പാക്കാൻ സാധിക്കുമെന്നും ലോക ബൈസൈക്കിൾ ദിനത്തിൽ നൽകിയ വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു.
1: സൈക്ലിംഗ് കോ അപ്നെ ജീവൻ കാ ഹിസ്സ ബനായി. സൈക്ലിംഗ് കേവൽ ഏക് വ്യായാം യാ ഏക് ദിൻ കീ ഹോബി നഹീ ബൽകി സ്വസ്ഥ് ഓർ സശക്ത ജീവൻ ശൈലി കീ പെഹചാൻ ഹൈ. യഹ് ഹമാരെ സ്വാസ്ഥ്യ കേ സാത് സാത് പര്യാവരണ കോ സുരക്ഷിത് രഖ്നെ കാ സബ്സേ സസ്ത സുന്ദർ ഓർ ടികാവ് മാധ്യമ ഹൈ. ജിത്നാ അധിക ഹം സൈക്കിൾ കാ ഉപയോഗ് കരേംഗേ ഉത്നാ ഹീ പ്രദൂഷണ കം ഹോഗാ.
0: മൊത്തവില സൂചിക ക്രമേണ നിർത്തലാക്കി പകരം സമഗ്ര ഉൽപാദക വില സൂചിക സംവിധാനം കൊണ്ടുവരാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ പണപ്പെരുപ്പ വിലനിർണയ സംവിധാനത്തെ അന്താരാഷ്ട്ര രീതികൾക്ക് അനുസൃതമായി ആധുനികവൽക്കരിക്കാൻ വേണ്ടിയാണ് നടപടി. മൊത്തവില സൂചികയുടെ അടിസ്ഥാന വർഷം 2011-12 നിന്ന് 2022-23 പരിഷ്കരിക്കാൻ സർക്കാർ അനുമതി നൽകിയതായും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. വാർഷിക സൌരോർജ്ജശേഷി വർദ്ധനവിൽ അമേരിക്കയെ മറികടന്ന് ഇന്ത്യ. നയപരമായ സഹായങ്ങളും നവീകരണവുമാണ് റെക്കോർഡ് നേട്ടത്തിന് പിന്നിലെന്ന് കേന്ദ്ര പുനരുപയോഗ ഊർജ്ജമന്ത്രി പ്രഹ്ലാദ് ജോഷി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കാലവർഷം നാളെയോടെ സംസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യക്കാർക്ക് ഇനി ജർമ്മനിയിലൂടെ ട്രാൻസിറ്റ് വിസയില്ലാതെ യാത്ര ചെയ്യാം. ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ നിബന്ധന ഒഴിവാക്കിക്കൊണ്ടുള്ള ജർമ്മൻ സർക്കാരിന്റെ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. തീരുമാനത്തെ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു. ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 81-ാമത് സമ്മേളനം ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. ഒരു വർഷ കാലയളവിലേക്കാണ് ചുമതല. സൈപ്രസിന്റെ പ്രത്യേക പ്രതിനിധി ആൻഡ്രിയാസ് കക്കോറിസിനെയാണ് വോട്ടെടുപ്പിൽ ഖലീലുർ റഹ്മാൻ പരാജയപ്പെടുത്തിയത്. ബ്രിക്സ് ദുരന്ത സാധ്യത ലഘൂകരണ പ്രവർത്തക സമിതിയുടെ ആദ്യയോഗം ഇന്ന് ഒഡീഷയിലെ പുരിയിൽ ആരംഭിക്കും. 3 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇന്ധനവില വർദ്ധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര സർക്കാർ നികുതി കുറയ്ക്കാൻ നേരത്തെ തയ്യാറായിരുന്നു. യുദ്ധ സാഹചര്യം മാറി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാൽ എണ്ണ കമ്പനികളോട് വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലംമാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഡൽഹിയിലെ മാളവ്യനഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി US ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 1 മണി കഴിഞ്ഞ് 32 സെക്കൻഡ്.
1: പറയൂ, നിങ്ങൾക്കറിയാമോ തത്സമയ ഫോണിൻ പ്രശ്നോത്തരി?

0: പറയൂ, നിങ്ങൾക്കറിയാമോ തത്സമയ ഫോണിൻ പ്രശ്നോത്തരി?
1: പറയൂ, നിങ്ങൾക്കറിയാമോ തത്സമയ പ്രശ്നോത്തരിയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം.
2: സ്വാഗതം എല്ലാവർക്കും.
1: എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും അല്ലേ, എന്തൊക്കെയാണ് ഇന്നത്തെ ചോദ്യങ്ങൾ എന്നുള്ളത്. നമ്മള് കുറേ ദിവസങ്ങളായിട്ട് ഇതിങ്ങനെ അനൗൺസ് ചെയ്തു, അതിനിടയ്ക്ക് ഇത് പ്രക്ഷേപണം ചെയ്തു, ഇപ്പൊ വീണ്ടും ഫുൾ ലൈവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ചോദ്യത്തിന്റെ ഉത്തരം അയക്കാനുള്ള നമ്പർ പറയാം, അതിനുശേഷം നമുക്ക് ചോദ്യത്തിലേക്ക്
2: പോകാം.
1: വാട്സാപ്പിലാണ് നിങ്ങൾ ഉത്തരങ്ങൾ അയക്കേണ്ടത്. നിങ്ങൾക്ക് ഏവർക്കും ആ നമ്പർ സുപരിചിതമായിരിക്കും, എന്നാലും ഒന്നും കൂടെ പറയുന്നു.
2: ചോദ്യം ചോദിച്ചതിന് ശേഷം ഞങ്ങളൊരു പാട്ട് പ്ലേ ചെയ്യും, ആ സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം.
1: അത്രയും സമയം നമ്മൾ തരുന്നുണ്ട്, ഒന്ന് ആലോചിക്കാനൊക്കെ ഉള്ള സമയം. അപ്പൊ നമ്പർ ഇതാണ്, 9446455888. 9446455888. അപ്പൊ ഇനി ചോദ്യത്തിലേക്ക് പോവാം.
2: ആദ്യ ചോദ്യം നമുക്ക് ഇപ്പം June 11 ആരംഭിക്കുന്ന ലോകകപ്പ് ഫുട്ബോളിനെ പറ്റി.
1: ഫുട്ബോൾ ഒരു ക്രിക്കറ്റ് മാമാങ്കം തീർന്നേ ഉള്ളൂ, ഇനിയിപ്പോ ഫുട്ബോൾ ആയിക്കോട്ടെ.
2: ഫുട്ബോളിന്റെ ഒരു കാലമാണ്. അപ്പോൾ അമേരിക്ക, മെക്സിക്ക, കാനഡ എന്നീ രാജ്യങ്ങളാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്.
1: അപ്പോൾ മൂന്ന്
2: രാജ്യങ്ങളാണ്. അപ്പോൾ ഇത്തവണത്തെ വേൾഡ് കപ്പിൽ എത്ര രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്? ഇത്തവണത്തെ 2026 വേൾഡ് കപ്പിൽ എത്ര രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്?
1: എനിക്ക് കഴിഞ്ഞ വർഷത്തെ ഉത്തരം അറിയാം, കഴിഞ്ഞ വേൾഡ് കപ്പ് ഖത്തറിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ
2: 32 ടീമുകളാണ്. ഇത്തവണ ചെറിയ മാറ്റമുണ്ട്,
1: കുറച്ചുകൂടെ കൂടുതൽ ടീമുകളുണ്ടോ? അതൊരു ക്ലൂ ആണ് കേട്ടോ, കുറച്ചുകൂടെ കൂടുതൽ ടീമുകളുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ആലോചിക്കുക,
2: മറുപടി
1: വേഗം വേഗം വാട്സാപ്പിലേക്ക് അയക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9446455888. അതിനുള്ളിൽ നമുക്കൊരു പാട്ട് കേട്ടിട്ട് വരാം. തുമ്പോളി കടപ്പുറം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം.

0: ഇത്രയധികം ഫുട്ബോൾ പ്രേമികൾ ഇവിടെ ഉണ്ടെന്നുള്ളത് ഇപ്പൊ
1: ഒരുപാട്
0: മനസ്സിലായില്ലേ?
1: പേര്, അതും എല്ലാം കറക്റ്റ് ഉത്തരമാണ്
0: അതെ
1: പറഞ്ഞിട്ടുള്ളത്.
0: അതെ,
1: അപ്പൊ എല്ലാവരുടെ പേര് ഇപ്പോൾ പറയാൻ പറ്റില്ല.
0: എല്ലാവരുടെ
1: കുറച്ച്
0: പേരും ഇല്ല.
1: ആദ്യം എഴുതി അയച്ച രണ്ട് മൂന്ന് പേര്, ഇത് ക്വസ്റ്റ്യൻ പറഞ്ഞു തീരുന്നതിന് മുൻപേ തന്നെ
0: നമ്മൾ
1: ഉത്തരങ്ങൾ
0: ശരി ഉത്തരം പറഞ്ഞിട്ടില്ല. എപ്പോഴും
1: ഉത്തരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു.
0: നമ്മൾ പറഞ്ഞിട്ടില്ല,
1: നമ്മൾ പറഞ്ഞിട്ടില്ല. അത് രശ്മി പറയും.
0: 48 അല്ലേ?
1: 48 ആണ്.
0: 48 ടീമുകളാണ് ഇത്തവണ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നത്, മൂന്ന് രാജ്യങ്ങളിലായിട്ടാണ്.
1: മൂന്ന് രാജ്യങ്ങളിലായിട്ട്.
0: ഓക്കെ, അപ്പൊ ആദ്യം
1: മെക്സിക്കോ, കാനഡ.
0: ആദ്യം വന്ന ഒരു നാലഞ്ച് പേരുകൾ പറയാലേ സർ. അമീൻ, അമീൻ എവിടുന്ന എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ സൽമ ജമാലുദ്ദീൻ ഇടയക്കുന്നം, ശോഭ മോഹൻ ആലുവ, ഇസ ചേരാനല്ലൂര്, അഭയ കളമശ്ശേരി. ഇത്ര പേരാണ് നമ്മൾ പറഞ്ഞതിന് ഒപ്പം തന്നെ മെസ്സേജ് അയച്ചത്. ബാക്കി കുറെ ഒരു 50 മെസ്സേജുകൾ വന്നിട്ടുണ്ട്. എല്ലാവരും കുറച്ച് കുറച്ച് കുറച്ച് സമയ വ്യത്യാസത്തിലാണ് അയച്ചിരിക്കുന്നത്.
1: ഉത്തരം എഴുതി അറിയിക്കുമ്പോൾ അവരുടെ പേരും കൂടെ,
0: പേരും പറ്റിയാൽ സ്ഥലവും,
1: പേരും സ്ഥലവും കൂടെ പറയണം. ഈ തിടുക്കത്തിൽ ഫസ്റ്റ് വരണം എന്നുള്ളതുകൊണ്ട് വെറും ഉത്തരം മാത്രം അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട്.
0: നമുക്കിവിടെ പറയുമ്പോ ഒരു സുഖം.
1: ആദ്യം തന്നെ പേരും എല്ലാം ടൈപ്പ് ചെയ്ത് വെച്ചോളൂ, എന്നിട്ട് ഉത്തരം അയച്ചാൽ മതി.
0: ഇതിന്റെ വേൾഡ് കപ്പിന്റെ ഇനി കൂടുതൽ ഞാൻ അത്രയ്ക്ക് ഫോളോ ചെയ്തിട്ടില്ല.
1: ഇത് ഇപ്പം ഫിഫ വേൾഡ് കപ്പ് June 11 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് മെക്സിക്കോയിൽ വെച്ചിട്ടാണ്. മെക്സിക്കോയിലെ മെക്സിക്കോ സിറ്റി, അതിന്റെ ക്യാപിറ്റൽ സിറ്റിയായ മെക്സിക്കോ സിറ്റിയിൽ എസ്റ്റാഡിയോ എസ്റ്റക്ക എന്ന സ്റ്റേഡിയത്തിലാണ് ഇത് അരങ്ങേറുന്നത്. അത് June 11 മെക്സിക്കോവും സൗത്ത് ആഫ്രിക്കയായിട്ടാണ് ആദ്യ മത്സരം. ഇതിന്റെ ഫൈനൽ മാച്ച് ഒരു മാസം കഴിഞ്ഞ് ജൂലൈ 20 അമേരിക്കയിൽ July 20 എന്ന് പറയുമ്പോൾ നമുക്ക് 21st
0: ഈ സമയ വ്യത്യാസം ശരിക്കും ഇന്ത്യയിലെ ഫുട്ബോൾ പ്രേമികളെ നല്ലോണം ബാധിക്കൂല്ലേ?
1: 21st മോർണിംഗിലായിരിക്കും ഇത് നടക്കുന്നത്. അത് മെറ്റ്ലൈഫ് സ്റ്റേഡിയം, ഈസ്റ്റ് റദർഫോർഡ് എന്ന് പറഞ്ഞ സിറ്റി, ന്യൂജേഴ്സിയിലാണ്. അത് അമേരിക്കയിലാണ്, USAയിലാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫിഫ വേൾഡ് കപ്പിന് തയ്യാറായിരിക്കുകയാണ്.
0: ശരിക്കും നമ്മുടെ നേരെ എതിരെയുള്ള ഭാഗത്താണ്,
1: നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇനി അടുത്ത ചോദ്യം കൂടെ വേൾഡ് കപ്പ് തന്നെ ആയിക്കോട്ടെ.
0: അതിന്റെ
1: ഒരു വൈബ്
0: നിൽക്കും.
1: അത് ഏറ്റവും വൈബ് ഉള്ള ഒരു ചോദ്യം കൂടിയാണ്. ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് ഔദ്യോഗിക ഗാനം പാടിയത് ആരാണ്? ഏതാണ് ആ ഗാനം? രണ്ട് ചോദ്യമാണ്. ഏതാണ് ഗാനം, പാടിയത് ആരാണ്? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ അടുത്ത പാട്ട് വരുന്ന സമയത്ത് എഴുതി വേഗം വേഗം അയക്കുക.
0: വേൾഡ് കപ്പിന്റെ ഔദ്യോഗിക ഗാനം ഏതാണ്, പാടിയത് ആരാണ്? ഓക്കേ.

0: വീണ്ടും ഞാൻ പറയുന്നു, ഫുട്ബോളിന് ഒരുപാട് ആരാധകരുണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഷക്കീര എന്നുള്ള പേരറിയാം, പക്ഷെ അതിന്റെ കൂടെ പാടിയ ബർണാബോയ് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അതാണ് ഉത്തരം.
1: അദ്ദേഹം നൈജീരിയയിലെ ഒരു ആഫ്രോ ബീറ്റ്സ് ഗായകനാണ്.
0: ഓക്കെ,
1: അദ്ദേഹമാണ് കൂടെ പാടിയിട്ടുള്ളത്. ഷക്കീരയും ദായി ദായി എന്നാണ് ഇതിന്റെ.
0: ഷക്കീരയ്ക്ക് എല്ലാ പാട്ടുകളിലും രണ്ട് പ്രാവശ്യം വേണല്ലേ.
1: വക്ക
0: വക്ക 2010 സൗത്ത് ആഫ്രിക്കൻ വേൾഡ് കപ്പ്,
1: സൗത്ത് ആഫ്രിക്കൻ വേൾഡ് കപ്പിൽ വക്ക വക്ക എന്ന പാട്ടായിരുന്നു. അത് ഗംഭീര ഹിറ്റായിരുന്നു. അതിനുശേഷമാണ് ശരിക്കും പാട്ടുകളെ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിച്ചു വന്നത്.
0: എനിക്ക് തോന്നുന്നു അതിനുശേഷമാണ് ഒരു ഫുട്ബോളിന് ഒരു പാട്ട് വേണം.
1: റിക്കി മാർട്ടിനൊക്കെ പാടിയിട്ടുണ്ട്, പക്ഷേ ഈ വക്ക വക്ക വന്നതോടുകൂടിയിട്ടാണ് ഒരു ഔദ്യോഗിക ഗാനം വളരെ പ്രശസ്തമായിട്ട് വന്നിരുന്നത്.
0: ഫുട്ബോളും കുറച്ചും കൂടെ സാധാരണക്കാരിലേക്ക് കുറേയും കൂടെ
1: ഇറങ്ങി വന്ന്. പിന്നെ ബ്രസീൽ 2014 ബ്രസീലിലെ ഇത് വേൾഡ് കപ്പ് നടന്നപ്പോൾ ജെന്നിഫർ ലോപ്പസും പിറ്റ്ബുൾ എന്ന് പറഞ്ഞ റാപ്പറും കൂടെ ചേർന്നിട്ടായിരുന്നു പാടിയത്. വി ആർ വൺ ഓല ഓല എന്നുള്ള പാട്ട്. ആ പാട്ടിനെ മറികടന്നുകൊണ്ട് അക്കാലത്ത് അത് ഔദ്യോഗിക ഗാനമായിരുന്നു, പക്ഷെ അക്കാലത്ത് ഷക്കീറ ഒരു ഗാനമിറക്കി സ്വന്തം നിലയിൽ, ലാലാല ലെഗോ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്, അതായിരുന്നു ഹിറ്റ്. ജെന്നിഫർ ലോപ്പസിന്റെ പാട്ട് അതിന് പിന്നെ ഹിറ്റ്.

0: ആ, അപ്പൊ
1: ഇക്കൊല്ലം വീണ്ടും ഷക്കീരയിലേക്ക് തന്നെ
0: ഷക്കീറയിലെ തന്നെ ഔദ്യോഗിക ഗാനം വന്നു
1: ഔദ്യോഗിക ഗാനം.
0: ഔദ്യോഗിക ഗാനം ഷക്കീറ ആൻഡ്
1: അതിപ്പോ ഓൾറെഡി ഹിറ്റായി.
0: അതെ, ഹിറ്റായി, ഹിറ്റായി കഴിഞ്ഞു. ഷക്കീറ ബർണാബോയ് ദായ് ദായ്
1: ദായ് ദായ്.
0: എനിക്കിപ്പോഴും പേഴ്സണൽ ഫേവറേറ്റ് വക്കാവക്ക
1: തന്നെയാണ്. ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയാം നമുക്ക്. എനിക്ക് തോന്നുന്നു ഫുട്ബോൾ എന്ന് പറയുമ്പോ തന്നെ ഓർമ്മ വരുന്നത് ആ പാട്ടും ഷക്കീറയാണ്. നമുക്ക് ഇത്തവണയും ഒരുപാട് മെസ്സേജുകൾ തന്നിട്ടുണ്ട്, ഒത്തിരി മെസ്സേജുകള്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മള് പറഞ്ഞു നിർത്തിയപ്പോഴേക്ക് നേരത്തെ സാറ് പറഞ്ഞ പോലെ ആൾക്കാർ റെഡി ആയിട്ടിരിക്കുന്നു തോന്നുന്നു, മറ്റേ ഇതെല്ലാം വെച്ച് പേരൊക്കെ എഴുതിയിട്ട്. അപ്പൊ നമുക്ക് നിക്സൺ ചോട്ടാനക്കരയാണ് ആദ്യം അയച്ചിരിക്കുന്നത്. പിന്നെ പി ഉണ്ണികൃഷ്ണൻ വെള്ളിയാംകുളം, ഷിലുമോൾ എറണാകുളം, സ്വപ്ന ഷാജി മൂവാറ്റുപുഴ, പ്രഫുല്ല ചന്ദ്രൻ പുന്നോർക്കോട്, ഇവരാണ് മത്സരിച്ച് ആദ്യം നമ്മൾ പറഞ്ഞ് മൈക്ക് താഴ്ത്തിയ ഉടനെ തന്നെ നമുക്ക് വന്ന മെസ്സേജുകൾ ഇവരുടെ എല്ലാവരുടെയാണ്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. ആ ഒരു സ്പിരിറ്റ് അല്ലേ, ഫുട്ബോളിന്റെ ഒരു സ്പിരിറ്റ്. ഇനിയുണ്ട് ചോദ്യം,
0: ഇനിയുണ്ട് ചോദ്യം. അടുത്ത ചോദ്യം ഒരു സംസ്കൃത കൃതിയെ കുറിച്ചാണ്, പക്ഷെ അത് കേരളവുമായി ബന്ധപ്പെട്ട് വളരെയധികം നിൽക്കുന്ന ഒരു പിന്നെ ഒരു ചോദ്യമാണ്. ഒരു ഗ്രന്ഥമാണ്, മാതംഗലീല എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. ഇത് ഒരു മൃഗത്തിന്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് മൃഗത്തിന്റെ പരിപാലനവും അതിന്റെ രോഗങ്ങളെ കുറിച്ചൊക്കെയുള്ള പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഇതേതാണ് ആ മൃഗം എന്നാണ് ചോദ്യം. ഏത് മൃഗത്തെ ആണ് മാതംഗലീല കൈകാര്യം ചെയ്യുന്നത്?
1: ഓക്കെ, അപ്പോ ഇതാണ് നിങ്ങൾ ഇനി അയക്കേണ്ട ഉത്തരങ്ങൾ. അപ്പോ റെഡി ആയിട്ടിരുന്നോളൂ, വേഗം വേഗം അയച്ചോളൂ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗമായതുകൊണ്ടായിരിക്കും ഇത്രയും മെസ്സേജുകൾ.
2: അതാണ് ഞാൻ പറഞ്ഞ സംസ്കൃത ഗ്രന്ഥമാണെങ്കിലും കേരളത്തോട് ഒട്ടി നിൽക്കുന്ന
1: അപ്പൊ ഉത്തരം എല്ലാവർക്കും കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മാതംഗലീല, അത് ആനയെ
2: പറ്റിയിട്ടുള്ളതാണ്.
1: ആനയുടെ സകല കാര്യങ്ങളും ഉണ്ടാവൂലേ അതില്?
2: അതെ, ആന വൈദ്യമുണ്ട്, പിന്നെ ആനയുടെ പരിപാലനമുണ്ട്. ഇപ്പം പാപ്പാന്മാരൊക്കെ മാതംഗലീലയില് ആ പിന്നെ അവര് പറഞ്ഞ കാര്യങ്ങളാണ്, ചിട്ടകളൊക്കെ പാലിച്ചാണ് ആനകളെ
1: പരിപാലിക്കുന്നത് അല്ലേ. ഓക്കെ,
2: ആധികാരികമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്
1: നീലകണ്ഠ ശർമ്മൻ
2: എന്ന. 13-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം അത് എഴുതിയത്. അതുകൊണ്ടാണ് സംസ്കൃതമായി പോയത്.
1: അപ്പൊ നാളെ ആന എവിടെ പോയി കാട്ടിൽ പോയിട്ടുണ്ടാവല്ലേ.
2: അന്നേ ആന ഒരു കേരളീയ,
1: അതെ, പ്രിയപ്പെട്ട മൃഗമാണ്,
2: മൃഗമാണല്ലോ. അപ്പം മലയാളി തന്നെയാണ്, പക്ഷെ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് നീലകണ്ഠ ശർമ്മൻ. അദ്ദേഹം 13-ാം നൂറ്റാണ്ടിൽ എഴുതിയ മാതംഗലീല എന്നതാണ് ആനയെ കുറിച്ചുള്ള ആധികാരികമായ
1: ആന
2: വൈദ്യവും ആന പരിപാലനവും.
1: ആന എന്നും അങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കും. സന്തോഷം ഉണ്ടാവും, ചിലപ്പോൾ അത് പ്രശ്നങ്ങളുടെ വാർത്തകളും ഉണ്ടാവും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ പ്രശ്നങ്ങൾ കുറയുമായിരിക്കും.
2: ആന ആത്യന്തികമായി ഒരു വന്യജീവിയാണ് എന്നുള്ളത് തന്നെയാണ് എന്റെ
1: അതൊരു സത്യമാണ്, നിഗമനല്ല, അതൊരു സത്യമാണ്.
2: എന്റെ ഒരു ഒപ്പീനിയൻ അതാണ്.
1: ഓക്കെ, നമ്മള് ഒരു ഒത്തിരി മെസ്സേജ് വന്നിട്ടുണ്ട് ഈ ആന ആയതുകൊണ്ട്. പക്ഷെ ആദ്യം ഒരു പരാതിയാണ് വന്നിരിക്കുന്നത്, ഉത്തരം അയക്കുന്ന എന്നെ പോലുള്ളവരെ നിരുത്സാഹപ്പെടുത്തല്ലേ, ഓൺലൈൻ വഴി കേൾക്കുമ്പോൾ അല്പം വൈകിയാണ് കേൾക്കുന്നത്, എല്ലാ ഉത്തരവും അയച്ചിരുന്നു. ബിന്ദു ദിലീപാണ് അയച്ചിരിക്കുന്നത് കേട്ടോ.
2: അതൊരു കാര്യം തന്നെയാണ്, പക്ഷെ
1: ഇവിടെ മത്സരം പോലെയാണ് ഉത്തരങ്ങൾ വരുന്നത്. അപ്പൊ എന്തായാലും ബിന്ദുവിന്റെ അപേക്ഷയെ പരിഗണിച്ചിട്ടുണ്ട്. ആദ്യം അയച്ചേക്കണത് ജലീല പുത്തൻചിറയിൽ നിന്ന്, ഷീജ രാംദാസ് പുത്തൻവേലിക്കര, ടി വി ഹരികുമാർ കണിച്ചുകുളങ്ങര, കൃഷ്ണകുമാർ എരയാംകുടി, ഭാഗ്യം തൃപ്പുണിത്തുറ, ഇത്രയും പേരാണ് ഈ പറഞ്ഞ പോലെ ഏറ്റവും വലിയ ആനപ്രേമികൾ. ഇന്നത്തെ ചോദ്യത്തിൽ ഏറ്റവും വലിയ ആനപ്രേമികൾ ഇവരൊക്കെയാണ്. അപ്പൊ ആ ചോദ്യം കഴിഞ്ഞു, ഇനി അടുത്ത
2: ചോദ്യം.
1: ഞാനും ആകാംക്ഷയോടെ ഇരിക്കുക. അടുത്ത ചോദ്യം,
2: ഇന്ത്യയുടെ ദേശീയ മൃഗം ബംഗാൾ കടുവ, ദേശീയ പക്ഷി മയിൽ.
1: പെട്ടെന്ന് ചോദിച്ചപ്പോഴേ.
2: എന്നാൽ ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്താണ്?
1: ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ്? വേഗം വേഗം മെസ്സേജുകൾ അയച്ചോളൂ.
2: ജലജീവി ഏതാണ്?
1: ഉത്തരവായിട്ട് നമ്മളൊരു പാട്ടിന് ശേഷം തിരിച്ചെത്താം.

0: മൃഗവും ദേശീയ പക്ഷിയൊക്കെ
1: ആദ്യം
0: മുതലേ ഉണ്ടായിരുന്നു.
1: ഇത് 2009
0: 2009 2009 ഒക്ടോബർ 5-ാം തീയതിയാണ്
1: ഈ പ്രഖ്യാപനം
0: ഉണ്ടായത്. അപ്പം പലരും അത് ശ്രദ്ധിച്ചു കാണില്ല.
1: അന്നത്തെ
0: പത്രങ്ങളിലൊക്കെ വന്നിരുന്നു,
1: പക്ഷെ
0: അത്
1: അതിനു മുമ്പ് PSC എഴുതിയിരുന്നു. എന്താ, കൊറേ പേര് അയച്ചിട്ടുണ്ട്, ഉത്തരം പറഞ്ഞില്ല നമ്മളിപ്പോഴും. ഗംഗാ ഡോൾഫിൻ അല്ലേ?
0: ഗംഗാ റിവർ ഡോൾഫിൻ
1: അങ്ങനെ. അത് പലരും ഡോൾഫിൻ അയച്ചിട്ടുണ്ട്, ഗംഗ എന്ന് മാത്രം വന്നിട്ടുണ്ട്. ഒരാൾ ഷാർക്ക് എന്ന് അയച്ചിട്ടുണ്ട്. എന്തായാലും
0: അക്വാറ്റിക് ആനിമൽ എന്നാണ് പറയുന്നത്, ജലജീവി എന്നാണ്. ഫിഷ് എന്നല്ല, ജലജീവി.
1: അപ്പൊ എന്തു ആവാം അല്ലേ? അപ്പൊ അതില് ആദ്യം ഈ നേരത്തെ പറഞ്ഞ പോലെ
0: മാമലാണ്.
1: അതെ അതെ, ഭംഗിയുള്ള ജീവിയാണ്. അതുങ്ങൾ കളിക്കുന്നതൊക്കെ കാണാം, കുട്ടികൾ കളിക്കുന്നത് പോലെയാണ്, നല്ല രസാ. അപ്പൊ ആദ്യം മത്സരാടിസ്ഥാനത്തിൽ മെസ്സേജ് അയച്ചവര് രാജീവ് വളറോട്ടാണ് ആദ്യം മെസ്സേജ് ചെയ്തത്. പിന്നെ ജിഷ ജോൺസൺ തിരുമുപ്പം, ഷേർലി ജെറോം പാനായിക്കുളം, ചക്രപാണി എടത്തല, അനില വെങ്ങോല, ജ്യോതിലക്ഷ്മി ജയൻ ചോറ്റാനിക്കര. ഇനിയും കുറെ മെസ്സേജുകൾ ഉണ്ട്, ഈ ഷാർക്കുന്തി മിങ്ങലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് മാറ്റിവെക്കാം. അപ്പൊ ഇനി അടുത്ത ചോദ്യം.
0: വിശ്വപ്രസിദ്ധമാണ് കോണാർക്കിലെ സൂര്യക്ഷേത്രം. അത് യുനെസ്കോന്റെ പൈതൃക പട്ടികയിൽ
1: ലിസ്റ്റിലുണ്ട്,
0: ഒരു മോണിമെന്റ് ആണ്. അപ്പൊ അത് പണി കഴിപ്പിച്ചത് ആരാണ്? പിച്ചതാരാണെന്ന് വെച്ചാൽ അതിന്റെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ എഞ്ചിനീയറാണ് ശരിക്കും പണി കഴിപ്പിച്ചിട്ടുണ്ടാവുക. അതിന്റെ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ അത്, പക്ഷെ അത് ഏത് രാജാവാണ് പണി കഴിപ്പിച്ചതെന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. താജ്മഹൽ ഷാജഹാൻ,
1: പിന്നെ എത്ര
0: പേരുണ്ടാവും, അതിന്റെ ഡിസൈൻ ചെയ്ത് ആരായിരിക്കും, അതൊക്കെ ഉണ്ടാവാം. പക്ഷെ ഈ സൂര്യക്ഷേത്രം പണി കഴിപ്പിച്ച ഏത് രാജാവാണ്?
1: അതെ, പിന്നിലുള്ളവരെ നമുക്ക് പറയാം. എനിക്കറിയാത്തത് കൊണ്ട് ഞാനും വെയിറ്റ് ചെയ്യാണ്. അറിയാമായിരുന്നു എപ്പോഴും, പക്ഷെ ഇപ്പൊ ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ എല്ലാവരും വേഗം എവിടേക്കാ നോക്കണ്ടെന്ന് വെച്ചാൽ നോക്കിട്ട് വേഗം മെസ്സേജ് ചെയ്തോളൂ. അപ്പോഴേക്കും നമുക്കൊരു പാട്ട് കേട്ടിട്ട് വരാം.

0: ഇത് കുറച്ച് ടഫായ ചോദ്യമായിരുന്നു.
1: ടഫാണോ?
0: അതല്ല, പലരും ഉത്തരം അറിയാം, പക്ഷെ കൃത്യമായിട്ട് എങ്ങനെ ഉത്തരം അയക്കേണ്ടതെന്ന് സംശയം.
1: എനിക്ക് തോന്നുന്നു വളരെ കഴിഞ്ഞാണ് നമ്മളിപ്പം പിന്നെ ദേശീയ

0: ഇതിന്റെ ഉത്തരം ടഫാവും എന്ന് വിചാരിച്ച ഞാനിപ്പോ ആരായി? ഇതും എല്ലാവർക്കും അറിയാം. ചോദ്യം, മറ്റേ കൊണാർക്ക് ക്ഷേത്രം പണി കഴിപ്പിച്ച, സൂര്യക്ഷേത്രം പണി കഴിപ്പിച്ച രാജാവ് ആരായിരുന്നു? ഉത്തരം
1: നരസിംഹദേവൻ ഒന്നാമൻ.
0: നരസിംഹദേവൻ ഒന്നാമൻ. ഞാൻ ഒന്നാണോ രണ്ടാണോ സംശയം വന്നിട്ട്.
1: അദ്ദേഹം ഗംഗാരാജവംശം, ഗംഗാരാജവംശം ഇന്ത്യ ഭരിച്ചിരുന്ന 1250 AD ക്രിസ്തബ്ദം 1250. ഇപ്പം ക്രിസ്തബ്ദം എന്നുള്ളത് CE എന്നാണ് അറിയപ്പെടുന്നത്. AD മാറ്റി
0: CE
1: അനോ ഡൊമിനി എന്നാണ് AD, അത് മാറ്റിയിട്ട് ഇപ്പൊ CE കോമൺ എറ എന്നാണ്, കോമൺ എറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ബിഫോർ ക്രൈസ്റ്റ് BC എന്നുള്ളത് BCE, അതായത് ബിഫോർ കോമൺ എറ,
0: കോമൺ എറ,
1: അത് അങ്ങോട്ടേക്ക് തിരിച്ചെണ്ണുന്ന എറയാണ് BCE. അപ്പൊ അങ്ങനെയൊക്കെയാണ്.
0: അപ്പൊ ഒരു ചോദ്യത്തിന്റെ കൂടെ കിട്ടുന്ന ഒരു മൊത്ത ജനറൽ നോളജുകളാണ് ഇതെല്ലാം.
1: 1250 നരസിംഹദേവൻ ഒന്നാമനാണ് ഗംഗ കൊണാർക്കിലെ സൂര്യക്ഷേത്രം പണി കഴിപ്പിച്ചത്.
0: ഒരുപാട് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് അത്രയും വലിയൊരു കണ്ടിട്ടുണ്ടോ?
1: അതും പിന്നെ ഈ സൂര്യരശ്മി പതിക്കുന്ന ഇത് വെച്ചിട്ട് നമുക്ക് ടൈം അളക്കാൻ പറ്റുന്ന ഒരു ചക്രം ഉണ്ട് അതിനകത്ത്,
0: കണ്ടല്ലേ?
1: അത്
0: കണ്ടിട്ടുണ്ട്.
1: വീഴുന്ന സൂര്യരശ്മി വീഴുന്ന വെച്ചിട്ട് നമുക്ക് സമയം കൃത്യമായിട്ട്, നമ്മള് ക്ലോക്കിലെ സമയം തന്നെ ആയിരിക്കും അതിലെ സമയം.
0: എത്ര വിവരമുള്ളവരാണെന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കണം. അപ്പൊ ഇനി ഇത് അയച്ചവര് നേരത്തെ പോലെ തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും നല്ല പൊതുവിജ്ഞാനമാണ്. അയച്ചവരില് ആതിര സൂര്യകുമാർ PS ചെറായി, ആളാണ് ആദ്യം മെസ്സേജ് ചെയ്തത്. പിന്നെ മേരി ആലുവ, ഹാൽവിൻ ഒളാൻഡ് എറണാകുളം, സിൽവി ദാസ് ചെറായി, ലതാ ചന്ദ്രൻ പട്ടിമറ്റം, ഇത്രയും 5 പേരാണ് ആദ്യം ഈ മെസ്സേജ് അയച്ചത്. അപ്പൊ ഇനി അടുത്ത ചോദ്യം,
1: കേരളത്തിന്റെ ദേശീയ പക്ഷി, കേരളത്തിന്റെ സംസ്ഥാനത്തിലെ പക്ഷി മലമുഴക്കി
0: വേഴാമ്പൽ
1: എങ്കില് കേരളത്തിന്റെ ദേശീയ മീൻ ഏതാണ്?
0: കേരളത്തിന്റെ ദേശീയ മീൻ എനിക്ക് തോന്നുന്നുണ്ട് ഉത്തരം എനിക്ക്
1: കിട്ടിയിട്ടുണ്ട്.
0: അപ്പൊ വേഗം എല്ലാവരും മെസ്സേജ് അയച്ചോളൂ കേരളത്തിന്റെ ദേശീയ മീൻ ഏതാന്നുള്ളത്. അപ്പോഴേക്കും നമുക്കൊരു പാട്ട് കേൾക്കാം.

0: പലതരം മത്സ്യങ്ങളുടെ പേര് വരുന്നുണ്ട്.
1: അതെ അതെ.
0: പക്ഷെ ഉത്തരവും കൃത്യം അയച്ചിട്ടുണ്ട്, കരിമീൻ.
1: കേരളത്തിന്റെ ഒരു തനത് രുചി എന്ന് പറയാൻ പറ്റുന്ന ഒരു,
0: അത് എല്ലായിടത്തും കിട്ടില്ല.

0: കേരളത്തിലിട്ടില്ല. അത് കേരളത്തിന്റെ ഒരു പ്രത്യേകതയായിട്ടാണ് ഫോറിനേഴ്സ് ഒക്കെ വരുമ്പോ പ്രൊജക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്
1: കരിമീൻ.
0: ടൂറിസത്തിലൊക്കെ പ്രൊജക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് കരിമീനിന്റെ ഒരു ടേസ്റ്റ്, ഒരു പ്രത്യേകതയുള്ള ടേസ്റ്റ് ആണ്.
1: പാട്ട് തന്നെ ഉണ്ടല്ലോ കരിമീൻ. അത് 2010
0: അത് അങ്ങനെ
1: ഈ ടൂറിസം ഒക്കെ നല്ലോണം ആയപ്പോഴാവും കരിമീനെ പറ്റി.
0: പ്രൊജക്ട് ചെയ്താൽ ടൂറിസ്റ്റുകളൊക്കെ ഓടിയെത്തും എന്നുള്ളത്.
1: നമ്മൾ ഈ ഹൗസ് ബോട്ടിലൊക്കെ പോകുമ്പോൾ പ്രധാനമായിട്ട് കാണുന്ന
0: പൊള്ളിച്ചത്,
1: അതെ കരിമീൻ പൊള്ളിച്ചത്.
0: അതിന്റെ എട്രോപ്ലസ് സുരൻഡെൻസിസ് എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം. അതാണ് ഗ്രീൻ ക്രോമൈഡ് എന്നാണ് ഇംഗ്ലീഷിൽ.
1: ആ വാക്ക് ഇവിടെ കുറെ പേര് അയച്ചിട്ടുണ്ട്. ആദ്യം എനിക്ക് മനസ്സിലായില്ല, പിന്നെ
0: ഗ്രീൻ ക്രോമൈഡ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷില് അറിയപ്പെടുന്നത്.
1: അങ്ങനെയാണ്
0: കരിമീൻ. കരിമീൻ ആണെങ്കിലും പച്ചയാണ് അവർക്ക്.
1: അതെ, എന്തായാലും അയച്ചവരില് ആദ്യത്തെ അഞ്ചു പേര് എപ്പോഴത്തെയും പോലെ വിഷ്ണുപ്രിയ കുമ്പളം, അജയൻ അരൂർ, വിപിൻ ഇഞ്ചക്കുട്ട്, ഗിരീഷ് കൈതാരം, ജോൺ കോശി വൈറ്റില. ദയവേ ഇതാരും വോയിസ് മെസ്സേജ് അയക്കരുത്, ഇവിടെ കേൾക്കാനുള്ള, ഞങ്ങൾ ലൈവിൽ ഇരിക്കുന്നതുകൊണ്ട് കേൾക്കാനുള്ള ഒരു നിർവാഹമില്ല. ഉത്തരമായിട്ട് അയച്ചാൽ ഞങ്ങൾക്ക് കാണാൻ എളുപ്പമുണ്ട്. ഒരു ചോദ്യത്തിനും കൂടിയുള്ള സമയം നമുക്കുണ്ട്.
0: ചോദ്യം കേരളവുമായിട്ട് ബന്ധപ്പെട്ട്
1: ആയിക്കോട്ടെ.
0: പല കവികളുടെയും ഒരു അപരനാമങ്ങളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ കേരള വാൽമീകി എന്നറിയപ്പെടുന്ന കവി ആരാണ് എന്നാണ് ചോദ്യം.
1: കേരള വാൽമീകി എന്നറിയപ്പെടുന്ന കവി ആരാണ് എന്നുള്ളതിന്റെ ഉത്തരം വേഗം വേഗം മെസ്സേജ് അയച്ചോളൂ. വോയിസ് മെസ്സേജ് അയക്കരുത്. ഒരു പാട്ട് കേൾക്കാം.

0: കേരളമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പേരായതുകൊണ്ടാവൂലെ, ആർക്കൊരു സംശയമില്ല.
1: പക്ഷെ കുറച്ചുപേരൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്, കാരണം അത് വാൽമീകി ആവുമ്പോ അധികം തുഞ്ചത്തെഴുത്തച്ഛനാവാനുള്ള രാമായണം അതായതുകൊണ്ട്
0: അങ്ങനെ ഒരു ചിന്ത പോയിട്ടുണ്ട് ചിലർക്കെങ്കിലും.
1: പക്ഷെ ഉത്തരം വള്ളത്തോൾ നാരായണ മേനോനാണ്. അദ്ദേഹത്തിന്റെ ഒരു രാമായണം തർജ്ജമയുണ്ട്, അത് ഏറ്റവും ഒരു സുന്ദരകാവ്യമായിട്ടാണ്
0: വാൽമീകി രാമായണത്തിന്റെ
1: തർജ്ജമ. മറ്റേത് ആധ്യാത്മ രാമായണം എന്ന് പറഞ്ഞാൽ അതൊരു സ്വതന്ത്ര രചനയാണ്. ഇത് 1907 അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്.
0: 1907
1: അതിനുശേഷം അദ്ദേഹം 1908 അദ്ദേഹത്തിന് എന്തോ അസുഖം വന്ന് ബധിരനായി, അദ്ദേഹം ചെവി കേൾക്കാതെ വന്നു. പിന്നെയാണ് ബധിര വിലാപം എഴുതുന്നത്. അത് വള്ളത്തോളിനെ പറ്റി പറയുമ്പോൾ, ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യൻ, വള്ളത്തോൾ പദസുന്ദരൻ, ആശാൻ ആശയ ഗംഭീരൻ എന്നാണ് പൊതുവെ പറയുന്നത്. അപ്പം വള്ളത്തോൾ പദസുന്ദരനാണ്. അപ്പോൾ സുന്ദരമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചിട്ട്
0: കവിതകൾ
1: നിർമ്മിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇതാണ് കേരള വാൽമീകി എന്ന പേരിൽ അദ്ദേഹത്തിന്.
0: ഈ ഒരു ചോദ്യത്തോടെ നമ്മളുടെ പരിപാടി അവസാനിപ്പിക്കാനുള്ള സമയമായല്ലേ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ വളരെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ പരിപാടിയിൽ വളരെ ലൈവായിട്ട് പങ്കെടുത്ത എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കാണ് പറയാം നിങ്ങൾക്കറിയാമോ എന്ന പ്രോഗ്രാം ആകാശവാണി കൊച്ചി FM-ലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുക. എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം, ഒപ്പം ആകാശവാണി കേട്ടുകൊണ്ടേയിരിക്കണം. ഇനിയും ഇതുപോലെ നല്ല നല്ല പരിപാടികൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്
1: ഞാൻ ഉണ്ണികൃഷ്ണൻ,
0: ഞാൻ രശ്മി.
2: പറയൂ, നിങ്ങൾക്കറിയാമോ തത്സമയ ഫോണിൻ പ്രശ്നോത്തരി.
0: ഇതാകാശവാണി കൊച്ചി FM 102.3, സമയം 1 മണി കഴിഞ്ഞ് 55 മിനിറ്റും 22 സെക്കൻഡും. സേവന വാർത്തകൾ. കോട്ടയം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ചങ്ങനാശ്ശേരിയിലെ ആൺകുട്ടികളുടെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്കും നാട്ടകത്തെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്കും പ്രവേശനത്തിന് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. സമീപത്തെ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും പ്രവേശനം നേടിയവർക്കും അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി 30 മാസം. സ്ഥാപന മേധാവി സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ, ജാതി വരുമാന സർട്ടിഫിക്കറ്റുകൾ സഹിതം 30 മാസത്തിനകം ജില്ലാ പട്ടികജാതി വികസന ഓഫീസർക്ക് നൽകണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04-812-56-25-03, 04-812-56-25-03.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ഭാരതീയ തപാൽ വകുപ്പിന്റെ ആലപ്പുഴ ഡിവിഷൻ കീഴിൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്, റൂറൽ പോസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് എന്നിവയിലേക്ക് ഡയറക്ട് ഏജന്റുമാരെയും ഫീൽഡ് ഓഫീസർമാരെയും തെരഞ്ഞെടുക്കുന്നു. ആലപ്പുഴ പോസ്റ്റൽ ഡിവിഷന്റെ പരിധിയിൽ വരുന്ന ചേർത്തല, അമ്പലപ്പുഴ, കുട്ടനാട് താലൂക്കുകളിൽ നിന്നുള്ളവർക്കാണ് അവസരം. ഈ മാസം 15 രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12 വരെ ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. 10 ക്ലാസ് തത്തുല്യ യോഗ്യതയും 18 വയസ്സ് പ്രായപൂർത്തിയായവർക്ക് ഡയറക്ട് ഏജന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാം. ഗ്രൂപ്പ് എ ബി തസ്തികകളിൽ നിന്നടക്കം വിരമിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ, ഗ്രാമീൺ ഡാക് സേവകർ മുതലായ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ എന്നിവർക്ക് ഫീൽഡ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. അഭിമുഖത്തിന് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നതിനായി അപേക്ഷകർ ബയോഡാറ്റ dopli4@gmail.com എന്ന അഡ്രസ്സിൽ മെയിലായോ ഇനി പറയുന്ന നമ്പറിൽ വാട്സാപ്പായോ അയയ്ക്കുക. ഫോൺ നമ്പർ ഇതാണ്: 85 47 68 03 24. അവസാന തീയതി ഈ മാസം 15.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: സാംസ്കാരിക വകുപ്പും അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന സൌജന്യ കലാപരിശീലനത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. പ്രായഭേദമന്യേ കഥകളി, ചെണ്ട, കൂടിയാട്ടം, ചിത്രരചന, കഥകളി വേഷം, കഥകളി സംഗീതം, ശാസ്ത്രീയ സംഗീതം എന്നീ കലാരൂപങ്ങളിൽ പരിശീലനം നേടാം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള വിവിധ സെന്ററുകളിലാണ് ക്ലാസുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഫോൺ നമ്പർ 85 47 52 94 64. 85 47 52 94 64. കൊഴിഞ്ഞാമ്പറ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. കോമേഴ്സ്, ഇംഗ്ലീഷ് വിഭാഗത്തിൽ യു ജി സി നെറ്റ്, പി എച്ച് ഡി യോഗ്യതയുള്ളവർക്കാണ് അവസരം. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തവർ www.gasck.edu.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കണം. യോഗ്യരായവർ സർട്ടിഫിക്കറ്റുകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം 5 രാവിലെ 10:30 അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 91 88 90 01 90. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ ഉപകേന്ദ്രമായി പൊന്നാനിയിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിൽ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. kscsa.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ക്ലാസുകൾ ഈ മാസം 15 ആരംഭിക്കും. സേവന വാർത്തകളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടത്. സമയം 2 മണി.
5: ആകാശവാണി FM വാർത്തകൾ.
0: ന്യൂഡൽഹി മാൽവിയ നഗറിൽ രാവിലെയുണ്ടായ തീപിടുത്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം അറിയിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ന്യൂഡൽഹി തീപിടുത്തത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും അനുശോചനം അറിയിച്ചു. സംഭവം ഏറെ ദുഃഖകരമാണെന്നും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും ഉപരാഷ്ട്രപതി അറിയിച്ചു. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലെ ഗ്ലാസ് ഹൌസിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലെ കേന്ദ്ര ഗവൺമെന്റ് 12 വർഷത്തിനിടെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. പുതിയ നികുതി ഘടന പ്രകാരം വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെ നികുതിയില്ല. ജി എസ് ടി നിലവിൽ വന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കുറഞ്ഞു. ലോക സൈക്കിൾ ദിനത്തിൽ യുവാക്കൾക്കിടയിൽ സൈക്ലിംഗ് പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ആഹ്വാനം ചെയ്തു. രാജ്യത്ത് സൈക്കിളത്തോണുകളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുക. June 22 മുതൽ സഭയിൽ ബജറ്റ് പൊതുചർച്ചയാണ്. കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ

0: നേതൃത്വത്തിലെ ദേശീയ കോൺക്ലേവിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ജനജാതീയ ഗരിമ ഉത്സവ് എന്ന പരിപാടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്തു. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ 111-ാമത് സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് വെസ്റ്റേൺ ഘട്ട് റീജിയണൽ സെന്റർ ഹാക്കത്തോൺ 2026 സംഘടിപ്പിച്ചു. കേരള കർണാടക സംസ്ഥാനങ്ങളിലെ പരമ്പരാഗത ജൈവ വൈവിധ്യ അറിവുകൾ എന്ന വിഷയത്തിലാണ് ഹാക്കത്തോൺ.
1: ആകാശവാണി FM വാർത്തകൾ.

0: കൊച്ചി FM. ഇത് ആകാശവാണി കൊച്ചി 102.3 MHz. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 3:14. ഇപ്പോൾ കേൾക്കാം.
1: വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര. വെള്ളിത്തിര, വെള്ളിത്തിര, വെള്ളിത്തിര.
0: പ്രിയപ്പെട്ടവരെ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളിത്തിരയിൽ നിങ്ങളോടൊപ്പം ഞാൻ റിയാസ്. വെള്ളിത്തിരയിലേക്ക് വിളിക്കാം, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 94 46 455 8888. മറ്റൊരു നമ്പർ 0484 242 6397. ഒരു നമ്പർ കൂടിയുണ്ട്, 0484 242 6387. അപ്പോൾ ഈ 3 നമ്പറുകളിലേക്കും വിളിച്ചുകൊള്ളൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനം ഓർമ്മയിലുണ്ടാവണം. നമുക്ക് ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. നമസ്കാരം, വെള്ളിത്തിരയാണ്, ആരാണിത്?
2: രാജേഷ് കുമ്പളങ്ങി.
0: രാജേഷ്?
2: അതെ.
0: ആ, രാജേഷ് കുമ്പളങ്ങി അല്ലേ?
2: അതെ.
0: എന്തൊക്കെയുണ്ട് വിശേഷം?
2: സുഖം.
0: സുഖമായിട്ടിരിക്കുന്നു. രാജേഷ് എന്ത് ചെയ്യുന്നു? ബിസിനസ് ആണോ? എന്താ, എന്ത് ബിസിനസ്സാ?
2: പലഹാരങ്ങളുടെ.
0: പലഹാരങ്ങളുടെ. ആരൊക്കെയുണ്ട് ഇവിടെ വീട്ടില്?
2: ചേച്ചിയുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ട്, ഒരു മോനുണ്ട് ചേച്ചിക്ക്.
0: ആണോ? ഓ, ശരി ശരി. രാജേഷ് എന്താ ഇതിൽ, എന്താണ് ബിസിനസിന്റെ ഏത് പാർട്ടാണ് ചെയ്യുന്നത്?
2: കോളുകൾ ആൾക്കാർ വിളിക്കൂലേ, അപ്പോൾ എടുക്കും.
0: ആ,
2: ചേച്ചിനോടൊക്കെ പറയൂ.
0: ആ, എന്നിട്ട് ഓർഡർ എടുക്കുന്ന ആളാണ്.
2: അതെ.
0: ആ, അപ്പൊ മെയിൻ കോളെല്ലാം വരുന്നതൊക്കെ കൺട്രോൾ ചെയ്യുന്നതും എത്ര ഓർഡർ വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത് രാജേഷ് ആണ്. ഇതെല്ലാം എഴുതി വെക്കോ? എങ്ങനെയാ ഇതെല്ലാം ഓർത്ത് വെക്കുന്നത്? അവിടെ നിന്ന് ഇത്ര വന്നു, ഇവിടെ
2: എഴുതി
0: വെക്കും. എത്ര നാളായി തുടങ്ങിയിട്ട് പരിപാടി?
2: കൊറേ
0: നാളായി. ഓർമ്മയൊന്നും ഇല്ല, അതിൽ കൂടുതലായി അല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് ഏതാ പാട്ട് വേണ്ട? ഏതാ?
2: ഞാൻ പറഞ്ഞിട്ടുണ്ട്, യുദ്ധകാന്ഡത്തിലെ
0: പാട്ട് വേണം. പാട്ട് പാടുവോ?
2: പാടാം.
0: ആ, പാടിക്കോളൂ.

0: ഇഷ്ടമാണ്.
1: ഓ ശരി ശരി. അപ്പൊ അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ വായിക്കാറുണ്ടോ?
0: പഠിക്കുമ്പോ പഠിച്ചിട്ടുണ്ട്.
1: പഠിച്ചിട്ടുണ്ട്. ആ അപ്പൊ ഇപ്പൊ ഇപ്പൊ അവിടെ
0: ഒരു വട്ടം കൂടി,
1: ഒരു വട്ടം കൂടിയൊക്കെ ഓർമ്മയുണ്ട്. ആ സ്കൂളിലെ കുമ്പളങ്ങി തന്നെ ആയിരുന്നോ സ്കൂളിങ്ങൊക്കെ?
0: അതെ.
1: ആ അപ്പോ
0: റിയാസ് സാറല്ലേ?
1: അതെ, റിയാസാണ്. ആ സ്കൂളിലേക്കൊക്കെ പോകാറുണ്ട്? ഇപ്പൊ

0: ഇതൊക്കെ ഇപ്പൊ കുറെ
1: സാധിച്ചിട്ടുണ്ട്.
0: നാളായിട്ട് കുറെ വലുതായി കഴിയുമ്പോ തിരിച്ച്
1: കാണാറുണ്ട് വഴിയിലൊക്കെ പോകുമ്പോ,
0: വഴിയിലൊക്കെ. അപ്പൊ ഈ
1: വഴിയിലൊക്കെ പോകുമ്പോ
0: മനസ്സിൽ
1: കാണാറുണ്ട്.
0: ഈ പാട്ട് വരൂലേ അപ്പോ ഒരു വട്ടം കൂടിയൊക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഈ പാട്ടിലേക്ക് പോകാം. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഇത് കേൾക്കുന്ന എല്ലാവർക്കും
0: എല്ലാവർക്കും വേണ്ടി. ശരി, അപ്പൊ ബിസിനസ് ഒക്കെ തഴച്ച് വളരട്ടെ, കൂടുതൽ കൂടുതൽ കോളൊക്കെ എടുക്കാൻ പറ്റട്ടെ. നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. ഓക്കെ.
1: താങ്ക് യു.

0: നമസ്കാരം, വെള്ളിത്തിരയാണ്. ആരാണ് വിളിക്കുന്നത്?
1: ഞാൻ തുറവൂരിൽ നിന്ന് മഞ്ജു ആണ് വിളിക്കണത്.
0: തുറവൂരിൽ നിന്ന് മഞ്ജു, എന്തൊക്കെയുണ്ട്
1: അതെ,
0: വിശേഷം? തുറവൂര്?
1: നല്ല വിശേഷം.
0: നല്ല വിശേഷം. എന്ത് ചെയ്യുന്നു മഞ്ജു?
1: ഞാൻ ഇവിടെ ഒരു ഫീലിംഗ് ഷെഡിൽ വർക്ക് ചെയ്യുന്നു.
0: ആ, ഇപ്പൊ ജോലി സ്ഥലത്താണോ?
1: അതെ അതെ അതെ.
0: അതെ. ഉണക്ക് കഴിഞ്ഞോ?
1: ആ, ഊണ് കഴിഞ്ഞു.
0: ഊണ് കഴിഞ്ഞു. ആ, അപ്പൊ അവിടെ കുറെ പേരുണ്ടാവൂലേ കൂട്ടുകാരികള്?
1: കൊറേ ചേച്ചിമാരുണ്ട്, ഞാൻ ഇതിനു മുന്നേ വിളിച്ചിട്ടുണ്ട്.
0: വിളിച്ചിട്ടുണ്ട് അല്ലേ? ഓ, ശരി ശരി, സന്തോഷം. എന്നിട്ട് എങ്ങനെയുണ്ട് ജോലിയൊക്കെ?
1: ജോലി കുഴപ്പമില്ല.
0: ഭയങ്കര സ്പീഡായോ? നിങ്ങൾ തമ്മിൽ ഒരു മത്സരമൊക്കെ ഉണ്ടോ, ആരെ ഏറ്റവും കൂടുതൽ ഫീൽ
1: ചെയ്യുന്നൊക്കെ? ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നു.
0: വർക്ക് ചെയ്യാണ്. ശരി ശരി. അപ്പൊ വേറെ ഇന്ന് ഏതാ നമുക്ക് പാട്ട്? ഏതാ വേണ്ടേ?
1: എനിക്ക് സ്നേഹത്തുമ്പി പാട്ട്.
0: പാടി തുടങ്ങിയതാണല്ലോ, എന്നാ അങ്ങ് പൂർത്തിയാക്കിക്കോളൂ.
1: വേണ്ട വേണ്ട.
0: ചേച്ചിമാരൊക്കെ എന്തായാലും നല്ല പ്രോത്സാഹനമാണ് അവിടെ നിന്ന്. ആ, അതാണ്. അപ്പൊ പിന്നെ ഒരു പാട്ടും കൂടെ അവർക്ക് പാടിക്കൊടുക്കായിരുന്നു. ആ, ഓക്കെ, എന്നാ ശരി, നമുക്ക് സ്നേഹത്തുമ്പി കൊടുക്കാം. അപ്പൊ ആർക്കൊക്കെ വേണ്ടിയാണ് പാട്ട്?
1: ഇവിടെയുള്ള എല്ലാ ചേച്ചിമാർക്കും, പിന്നെ ഞങ്ങളുടെ മുതലാളി, ഞങ്ങളുടെ അൻസാരി കേൾക്കും.
0: ശരി, അവർക്കെല്ലാവർക്കും വേണ്ടിയാണ്. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഇതാ പാട്ട് വരുന്നുണ്ട്. അപ്പൊ ഒത്തിരി സന്തോഷം ഈ തിരക്കിനിടയിൽ ഞങ്ങൾ ഓർത്തതിനും വിളിച്ചതിനും ഒക്കെ.
1: ആ, ഞാൻ എപ്പോഴും ട്രൈ ചെയ്യും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വെള്ളിത്തിര. വെള്ളിത്തിരയിലേക്ക് വിളിക്കാം, നിങ്ങളുടെ പ്രിയഗാനങ്ങളുമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 94 46 455 888. നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം,
0: ആരാണിത്?
1: ഷാഫി.
0: ഷാഫി, എവിടെന്നാ വിളിക്കുന്നത്?
1: മലപ്പുറം ജില്ലയിലെ പുലാമന്തോൾ ചെമ്മലശ്ശേരി.
0: ഓ, മലപ്പുറം ജില്ലയിൽനിന്നാണ്. അപ്പൊ എങ്ങനെയാ കേൾക്കുന്നത് ഞങ്ങളുടെ റേഡിയോ ഒക്കെ?
1: റേഡിയോ
0: കിട്ടുന്നുണ്ട്. ആ, ഞാൻ കേൾക്കുന്നത് വിചാരിച്ചു. ശരി ശരി,
1: റേഡിയോയിൽ കിട്ടും, പിന്നെ മഞ്ചേരി എഫ്എം കിട്ടും.
0: ആ, മഞ്ചേരി എഫ്എം കിട്ടും. ആ, അപ്പൊ കൊച്ചി എഫ്എം മലപ്പുറത്തും കേൾക്കാൻ പറ്റും റേഡിയോ വഴി അല്ലേ?
1: കിട്ടും, കോഴിക്കോടൊക്കെ കിട്ടുന്നുണ്ട്.
0: കൊള്ളാം കൊള്ളാം. ആ, കോഴിക്കോടും മഞ്ചേരിയും പിന്നെ കുറച്ചുകൂടെ അടുത്താണല്ലോ. ആ, സാധാരണ അവിടെ നിന്ന് വിളിക്കാറുണ്ട്. അപ്പൊ മിക്കവാറും ആപ്പ് വഴിയാ കേൾക്കുന്നതാ പറയാറ്. ഇപ്പൊ റേഡിയോ തന്നെ
1: ഉയർന്ന പ്രദേശമാണ്, അപ്പൊ ക്ലിയർ ആയിട്ട് കിട്ടും.
0: ശരി ശരി ശരി. അപ്പൊ എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷം? അവിടെ മഴ എങ്ങനെ മലബാർ ഭാഗത്തൊക്കെ?
1: ഇന്ന് മഴ രാവിലെ ഉണ്ടായിരുന്നു.
0: മഴ മഴയാണ്. ആ ശരി. വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്?
1: വേറെ ഭാര്യ സർഫുനീസ, മക്കളി മിഥിലാജ്, മിൻഹാജ്, ഫാത്തിമ, നേഹ.
0: ഓ ശരി. അവരെല്ലാരും പഠിക്കുകയാണോ?
1: സ്കൂളിൽ
0: പോയി. എല്ലാരും സ്കൂളിൽ പോയി അല്ലേ? ഏറ്റവും മൂത്തയാള് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: പ്ലസ് ടു
0: തൊട്ട്. പ്ലസ് ടു. ഏറ്റവും ഇളയാളോ?
1: 9-ാം ക്ലാസ്.
0: 9-ാം ക്ലാസ്. ആ, അപ്പൊ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ എല്ലാം ഉണ്ട് വീട്ടില്. എങ്ങനെയുണ്ടായിരുന്നു സ്കൂള് തുറന്നിട്ട്?
1: കുഴപ്പമില്ല,
0: അടുത്ത് തന്നെയാണ് സ്കൂളൊക്കെ. ആ, താങ്കൾ എന്ത് ചെയ്യാണ്? ശരി ശരി. ആ, അപ്പൊ നിർമ്മാണ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടിയൊക്കെ ആയിട്ട് നടക്കാണ്. ശരി, നമുക്ക് പാട്ട് ഏതാ വേണ്ടത് ഇന്ന്?
1: എനിക്ക് ചിത്രത്തിലെ കുരിശ് വരച്ചാലും.
0: ആ, കുറി വരച്ചാലും കുരിശ് വരച്ചാലും എന്നുള്ള പാട്ടാണ് വേണ്ടത്. ഈ പാട്ട് ഇഷ്ടമാണോ?
1: ഈ പാട്ട് ഇഷ്ടമാണ്.
0: പാടാറുണ്ടോ?
1: ഇല്ല, പാടാറൊന്നുമില്ല.
0: ആ, ഇല്ല, പാട്ട് കേൾക്ക്, ആസ്വദിക്കാറേ ഉള്ളൂ.
1: ഈ പാട്ട് രണ്ട് ശ്രോതാക്കൾക്ക് ഡെഡിക്കേഷൻ
0: പറയൂ. ആർക്കൊക്കെയാണ്?
1: KP മോഹനൻ, പെരുമ്പളം, രാധാ വയലാർ.
0: ശരി ശരി, ഇവർക്ക് കണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ പാട്ട്.
1: ആ, പിന്നെ ഒരു ശ്രോതാവ് കൂടി ഉണ്ട്, എം ഷാജി വേങ്ങൂര്, പിന്നെ അബ്ദുസലാം കൊടുങ്ങല്ലൂർ, അഴീക്കോട്.
0: ശരി ശരി, അപ്പൊ ഇവരെല്ലാരും കേൾക്കുന്നുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പൊ ഇവർക്കെല്ലാവർക്കും ആയി ഇതാ മലപ്പുറത്തുനിന്ന് ഷാഫി തരുന്ന പാട്ട്, ഇതാ വരുന്നു. ഒത്തിരി നന്ദി വിളിച്ചതിന്.
1: ഓക്കെ ഓക്കെ, ശരി.

0: നമസ്കാരം, വെള്ളിത്തറയിലേക്ക് സ്വാഗതം.
1: ആ നമസ്കാരം.
0: ആരാണിത്?
1: ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന്,
0: തൃശ്ശൂരിൽ നിന്നാരാണ്? പേര്?
1: വലപ്പാട്. ഷീല.
0: ഷീല, തൃശ്ശൂർ വലപ്പാട് എന്നല്ലേ. എങ്ങനെയുണ്ട്? ഊണൊക്കെ കഴിഞ്ഞോ?
1: ആ ഊണ് കഴിച്ചു.
0: ഊണ് കഴിച്ചു. എന്തൊക്കെയായിരുന്നു കറി?
1: കറി സാമ്പാർ.
0: സാമ്പാർ മാത്രം? തോരൻ?
1: പച്ചക്കറി ആയിരുന്നു.
0: ആ, പച്ചക്കറി നല്ല കാര്യല്ലേ. സാമ്പാറിന്റെ കൂടെ നല്ലതല്ലേ? അതൊക്കെ പറയണ്ടേ. അപ്പൊ കൃഷിയൊക്കെ ഉണ്ട് വീട്ടില്? ചെറിയ ചെറിയ തോതിൽ. ഇങ്ങനെ വഴുതനങ്ങ കൊറേ കിട്ടിയോ? ആ, കൃഷിയിൽ നിന്നൊരു സന്തോഷമൊക്കെ കിട്ടി. കൊള്ളാം കൊള്ളാം. വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് എനിക്ക് രണ്ട് മക്കളാണ്, ആകാശ് അനഘ.
0: അവരെന്ത് ചെയ്യുന്നു?
1: ആകാശ അബുദാബിയില്.
0: ആ, പുറത്താണ്.
1: അനഘ ഇവിടെ ജയ ഹോസ്പിറ്റലിൽ നേഴ്സാണ്, പലപ്പാട്.
0: ആ, ശരി ശരി. ഇപ്പൊ ജോലിക്ക് പോയി കാണും അല്ലേ?
1: ആ, ജോലിക്ക് പോയി. ഓഫാണ്, വീട്ടിലുണ്ട്.
0: വീട്ടിലുണ്ടോ? ആ, ഓക്കെ. ആ, ഇന്നൊരു ദിവസം അവധി അവധി കിട്ടിയപ്പോ ഒന്ന് വിശ്രമിക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ
1: ഞാനൊരു പ്രിപ്പയർ ടെക്സ്റ്റൈൽ വർക്ക് ചെയ്യാം.
0: ഓ, ഇന്ന് ജോലി ചെയ്യാണ്? അപ്പൊ ജോലി സ്ഥലത്താണോ? ആ, ശരി ശരി. ഓക്കെ ഓക്കെ. ഊണൊക്കെ കഴിഞ്ഞ് അപ്പൊ നമ്മൾ ഇനിയൊരു പാട്ട് കേൾക്കാന്ന് വിചാരിച്ചു. ഏതാ പാട്ട് വേണ്ടത്?
1: ഇന്ന് പാട്ട് ഒറ്റക്കമ്പി നാദം, തേനും വയമ്പും.
0: ആ, ആ സിനിമയിലെ ഒറ്റക്കമ്പി നാദം എന്ന പാട്ട്. എന്തോ പറഞ്ഞു വരികയായിരുന്നു.
1: മരുമകളുണ്ട്.
0: മരുമകൾ? ആ, ഓക്കെ. മരുമകളുടെ പേര് പറഞ്ഞില്ല.
1: മരുമകളുണ്ട്, സോന.

0: സോന അവിടെ തന്നെയാണോ? അപ്പൊ ദുബൈയിലാണോ?
1: അല്ല, സോന ഇപ്പൊ ഇവിടെ നാട്ടിൽ ചീര ക്ലാസ്സിന് കൊണ്ട്.
0: ഓ ശരി ശരി,
1: തൃശ്ശൂര്.
0: തൃശ്ശൂരാണ്. ഓക്കെ ഓക്കെ. എന്നാ പാട്ടാർക്കൊക്കെ ഡെഡിക്കേഷൻ?
1: പാട്ട് മോന് പേരക്കുട്ടീനെ എൽ കെ ജിയിൽ ചേർത്തിട്ടുണ്ട്. അവൻ തിങ്കളാഴ്ച തൊട്ട് അവന് ക്ലാസ് തുടങ്ങും.
0: ക്ലാസ് എട്ടാം തീയതി ക്ലാസ് തുടങ്ങുന്നുള്ളു.
1: എട്ടാം തീയതി. അഹാൻ എന്നാണ് പേര്.
0: അഹാൻ. ഓക്കെ. അപ്പൊ അഹാൻ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അമ്മൂമ്മയൊക്കെ വിളിച്ചോ? ആളെങ്ങനെ എക്സൈറ്റഡ് ആണോ? സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ? നമ്മളൊക്കെ ചെറുപ്പത്തില് സ്കൂളിൽ പോകുമ്പോ കരഞ്ഞ് ബഹളം വെച്ചോണ്ടിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂന്നാണോ? തുള്ളിച്ചാടിയൊക്കെ.
1: അപ്പൊ
0: അഹാന് വേണ്ടിയാണ് ഇന്നത്തെ പാട്ട്.
1: പിന്നെ ഞാന് വർക്ക് ചെയ്യുന്ന ടെക്സ്റ്റൈലിലെ സുബ്രഹ്മണ്യം ചേട്ടൻ ആള് വിളിക്കാറുള്ള ആളാണ്. വിളിക്കാറുള്ള ആളാണ്.
0: ശരി ശരി. ഇന്നാണ് ബർത്ത്ഡേ. അപ്പൊ ഞങ്ങളുടെ ഒക്കെ പിറന്നാൾ ആശംസകളുണ്ട് സുബ്രഹ്മണ്യം ചേട്ടന്. അപ്പൊ എന്തായാലും പിറന്നാൾ സമ്മാനമായിട്ടൊരു പാട്ട് കൂടി ഇരിക്കട്ടെ അല്ലേ? അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോകാം.
1: പിന്നെ നമ്മുടെ ചന്ദ്രപ്പനിലുള്ള ലതി ചേച്ചിക്ക്, പിന്നെ രഘുനാട്ടിക.
0: ശരി.
1: ഓക്കെ.
0: അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഒത്തിരി സന്തോഷം വിളിച്ചതിന്.
1: ഓക്കെ, ബൈ.

0: ഹലോ.
1: ഹലോ, നമസ്കാരം. വെള്ളിത്തിരയാണ്.
0: ആ അതെ, അയ്യപ്പൻകാവിൽ നിന്ന് ബാബുവാണ്.
1: അയ്യപ്പൻകാവിൽ നിന്ന് ബാബുവാണ്. എന്ത് ചെയ്യുന്നു?
0: എറണാകുളം. ആ റിയാസ്, റിയാസ് അല്ലേ?
1: റിയാസ് ആണ്, റിയാസ് ആണ്.
0: ആ അതെ, നമ്മളെ റാസ്റ്റ് ഇപ്പോഴല്ലാട്ടോ വെള്ളിത്തിരയിലല്ല, അല്ലാതെ റാസ്റ്റ്
1: സംസാരിച്ചിട്ടുണ്ട്.
0: റിയാസ് ലീവ് ഇനി വന്ന് പോയ അവനെ ഓഫീസിൽ വിളിച്ചിട്ട് MD വാസുദേവ് എന്നാരുടെ പരിപാടി എടുക്കാത്തതിനൊക്കെ പറ്റി പറഞ്ഞ ഓർക്കണടാ.
1: ആണല്ലേ. ഓക്കെ, ശരി ശരി.
0: ആ ആളാണ് ഞാൻ, ഈ ബാബു.
1: ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു?
0: ഞാൻ ഒന്നും ചെയ്യുന്നൊന്നുമില്ല, നമ്മളതിൻ്റെ
1: ഓ ശരി.
0: ആ പഠിച്ചിട്ടൊക്കെ ഉണ്ട്, പിന്നെ അങ്ങനെ പോവാനായിട്ടുള്ള സാഹചര്യമൊന്നും മറ്റോ ഇത് ഞങ്ങളുടെ കോഴ്സ് ഒന്നും അങ്ങനെ പോവാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായില്ല.
1: ഉണ്ടായില്ല. ഇതുവരെ പഠിച്ചു?
0: ഡിഗ്രി.
1: ഡിഗ്രി വരെ പഠിച്ചു.
0: അപ്പൊ
1: എവിടെയായിരുന്നു പഠനമൊക്കെ?
0: ആലുവ ബ്ലൈൻഡ് സ്കൂളില്, പിന്നെ മഹാരാജാസിലെ.
1: മഹാരാജാസിലായിരുന്നു അല്ലേ?
0: എന്തായിരുന്നു
1: മഹാരാജാസിലെ എടുത്ത സബ്ജക്ട് ഏതായിരുന്നു?
0: ഹിസ്റ്ററി.
1: ഹിസ്റ്ററി ആയിരുന്നു.
0: ഞാൻ പ്രീ ഡിഗ്രി ഫിലോ ഇതായിരുന്നു, ലോജിക്കായിരുന്നു.
1: ലോജിക്കോ?
0: ആ പിന്നെ ആ പിന്നെ ഇപ്പൊ നിങ്ങളുടെ പരിപാടിയൊക്കെ ആസ്വദിച്ചോണ്ട് അങ്ങനെ ഇരിക്കുന്നു.
1: ഓ ശരി, സന്തോഷം.
0: ആ
1: പിന്നെ
0: ഈ നാടകോത്സവത്തിലെ മറ്റേ 16-ാം തീയതി പ്രക്ഷേപണം ചെയ്ത നാടകം ഒന്ന് പുനഃപ്രക്ഷേപണം ചെയ്യാൻ പറയോ. കേൾക്കാൻ പറ്റിയില്ല, എല്ലാ ബാക്കിയുള്ള എല്ലാ നാടകവും കേട്ടായിരുന്നു.
1: പിറ്റേന്ന്, അതിന്റെ പിറ്റേന്ന് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു. അത്
0: KV ശരത്ചന്ദ്രന്റെ നാടകം.
1: ആ അതായത് കാൺക കടലിനെ കണ് തുറക്കാതെ.
0: കടലിനെ എനിക്ക് പേര് പെട്ടെന്ന്.
1: കാൺക കടലിനെ കണ് തുറക്കാതെ. കാൺക കടലിനെ കണ്ടു
0: പറയാവോ? ബാക്കി എല്ലാ നാടകം കേട്ടപ്പിടെ അഭിപ്രായവേദിയിൽ എല്ലാരും ഇങ്ങനെ പറയുമ്പോ ഞാൻ കേട്ടില്ലല്ലോ.
1: അതിന് പിറ്റേന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു ആ നാടകം, അതേ
0: നാടകം.
1: നമുക്കത് നമുക്കത് പരിഗണിക്കാം കേട്ടോ, ഏതെങ്കിലും ഒരു ദിവസം ആ നാടകം കിട്ടി.
0: അതെ, രണ്ടു ദിവസം പറ്റില്ല, അത് ഒരു ആവശ്യത്തിനായിട്ട് പോകണ്ടി വന്ന്. ഇനി ഞായറൊരു മാരേജിന്റെ, അപ്പൊ രണ്ടു ദിവസം പോണോല്ലോ.
1: ആ ഓക്കെ ഓക്കെ. അപ്പൊ അതുകൊണ്ട് ആ നാടകം മിസ്സായല്ലേ.
0: അങ്ങനെ
1: നോക്കെന്തായാലും നോക്കെന്തായാലും നോക്കാം. വേറെ വീട്ടിലാരൊക്കെ ഉണ്ട്?
0: വീട്ടില് ഞാന്, ഉമ്മ, മൂന്ന് പെങ്ങന്മാര് ഉണ്ടായിരുന്നു. മൂന്നും ഒരാള് മരിച്ച്, രണ്ട് പെങ്ങന്മാരുണ്ട്. പിന്നെ ബാപ്പയില്ല. പിന്നെ ചേട്ടൻ ഉണ്ടായിരുന്നു, രണ്ട് ചേട്ടന്മാര്. ഇപ്പൊ ഞാനും ഉമ്മയും പിന്നെ പെങ്ങള്
1: ആരൊക്കെ
0: വരും ഇടക്ക്.
1: ശരി ശരി ശരി. ഉമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ?
0: ആ കുഴപ്പമില്ല, ചെറിയ അസുഖമൊക്കെ ഉണ്ട്. ഇങ്ങനെ
1: റേഡിയോ റേഡിയോ സ്ഥിരമായി കേൾക്കാറുണ്ട്?
0: കേൾക്കാറുണ്ട്, ഓർമ്മച്ചിന്തൊക്കെ കേൾക്കാറുണ്ട്.
1: കേൾക്കാറുണ്ട്.
0: ആ ഓർമ്മച്ചിന്റെ കത്തുകൾ കുറച്ച് കൂട്ടുകയാണെങ്കിൽ സന്തോഷമായിരുന്നു കേട്ടാ.
1: കത്തുകള്
0: കുറച്ച് കൂട്ടുകയാണെങ്കിൽ.
1: കത്തുകള് കൂട്ടാനല്ലേ? കത്തുകൾ അതെ, 1 മണിക്കൂർ കൊണ്ടാണല്ലോ നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ. അപ്പൊ കാലം ഒരു 5-6 കത്തുകൾ വായിക്കുമ്പോഴേക്കും സമയം തീർന്നു. കത്തുകൾ തീർച്ചയായും നമുക്ക് കൂട്ടാൻ പറ്റുമോ നോക്കാം. ചെറിയ ചെറിയ കത്തുകൾ.
0: എന്റെ ഒരു അഭിപ്രായമാണ്, വെറുതെ വിമർശനായിട്ട് എടുക്കും.
1: ഇല്ല ഇല്ല, തീർച്ചയായും തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം വേണമല്ലോ.
0: ഞാനെപ്പോഴും നോക്കാറുണ്ട്.
1: താങ്കളുടെ അനുഭവങ്ങളും ഓർമ്മിച്ചതിലേക്ക് അയക്കുകയാണ് കേട്ടോ. ആരെങ്കിലും ഒന്ന് എഴുതിത്തരാൻ പറഞ്ഞാൽ മതി, താങ്കൾ പറഞ്ഞു കൊടുക്കാമല്ലോ. എങ്ങനെയാണ് വിദ്യാഭ്യാസം, മഹാരാജസിലെ കാലമൊക്കെ പറഞ്ഞ്
0: എഴുതാം. അതെ, അഭിപ്രായവേദിയിലേക്ക് ഒന്ന് കത്തയക്കാനുള്ള സാഹചര്യം ഒന്നുമില്ല. അപ്പൊ ഫോണിൽ ഇങ്ങനെ പറ്റൂല. ഫോണിൽ വിളിക്കുമ്പോ എന്തെങ്കിലും ചെറിയ നിർദ്ദേശമൊക്കെ ഞാൻ അങ്ങനെ പറയാറുണ്ട്. പിന്നെ ഇന്ന് പറയൂ, നിങ്ങൾക്കറിയാം, നല്ല പരിപാടി ആയിരുന്നു കേട്ടോ.
1: അറിയിച്ചേക്കാം, തീർച്ചയായും.
0: കേട്ടായിരുന്നു, പക്ഷെ ഇന്ന് ഓപ്ഷൻ കൊടുത്തില്ല. അപ്പൊ അടുത്ത

0: കുറച്ച് തുടങ്ങി ഓപ്ഷൻ കൊടുക്കാൻ പറയണം കേട്ടോ ശശികുമാർ സാറുകളൊക്കെ കൊടുക്കാറുണ്ട്.
1: നമ്മുടെ ശ്രോതാക്കൾക്ക് ഓപ്ഷൻ ഇല്ലാതെ തന്നെ ചോദ്യത്തിന് ഉത്തരം പടപടെ നയിച്ചു തരികയാണ്.
0: അല്ല കുഴപ്പമില്ല, കഴിഞ്ഞ മുത്താഴ്ച അവതരിപ്പിച്ചപ്പോ ഓപ്ഷൻ
1: കൊടുത്തിരുന്നു. ആ ഇത്തവണ നമ്മൾ ഓപ്ഷൻ കൊടുക്കാതെ ഇരുന്നാൽ എങ്ങനെ ഉണ്ടാവും നോക്കിയതാണ്. അപ്പൊ അത് ഓപ്ഷൻ പോലും വേണ്ട, ശ്രോതാക്കളൊക്കെ മിടുക്കന്മാരും മിടുക്കുകളായിരുന്നു.
0: പിന്നെ രശ്മി അവതരണം ഒക്കെ നല്ലതായിരുന്നു.
1: അവതരണം
0: അവരെയൊക്കെ അറിയിക്കണം കേട്ടോ. പിന്നെ അവരെയൊക്കെ വെള്ളിത്തിരയിലും ഓർമ്മച്ചിന്തലിലേക്ക് ഒന്ന് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലതായിരുന്നു.
1: തീർച്ചയായും,
0: അതായത് ഓർമ്മച്ചിന്തലും വെള്ളിത്തിരയിലും വരാത്ത അവതാരകരൊക്കെ ഉണ്ടല്ലോ.
1: അതെ അതെ.
0: അപ്പൊ അവരൊക്കെ ഇടക്കൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയിൽ ഫോൺ പരിപാടിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ സദാക്കളൊക്കെ അവരോടൊക്കെ
1: സംസാരിക്കാമല്ലോ.
0: ആ നിർദ്ദേശം ഒന്ന് പരിഗണിക്കണം കേട്ടോ.
1: പരിഗണിച്ചിരിക്കുന്നു, പരിഗണിച്ചിരിക്കുന്നു. എന്തായാലും നമുക്കത് അറിയിക്കാൻ വേണ്ടപ്പെട്ടവരെ മാറ്റങ്ങളൊക്കെ.
0: പിന്നെ അതുപോലെ സംഗീത പരിപാടികളെ ഇപ്പൊ കൊറേ ഈ ഇങ്ങനെ ചെമ്പൈ ഈ നവരാത്രി മുമ്പ് കൊടുത്തിരുന്നു, നമ്മ കൊടുക്കാറില്ല. അതൊന്ന് ശ്രദ്ധപ്പെടുത്തണം കേട്ടാ,
1: കാരണം
0: അത് ആസ്വദിക്കുന്നവര് ബാലനാരായണ സാറിലൊക്കെ കൊടുക്കാറുണ്ട്.
1: അപ്പൊ ശാസ്ത്രീയ സംഗീതം ആസ്വദിക്കാറുണ്ടല്ലേ, കേൾക്കാറുണ്ടല്ലേ.
0: ആ ഓ കേൾക്കാറുണ്ട്. പിന്നെ എഫ്എമ്മിലൂടെ കേൾക്കുമ്പോ കുറച്ച് കൂടി ക്ലിയർ ആയിട്ട് കേൾക്കാം.
1: കുറച്ചും കൂടെ അതില് താളവും കാലവും ഒക്കെ പറയുന്നത് കൊണ്ട് കുറച്ചും കൂടി രസകരമായിരിക്കും. പാട്ട് പാടാറുണ്ടോ ബാബുചേട്ടൻ? പാട്ട് പാടുന്നുണ്ടെങ്കിൽ ഒരു പാട്ട് പാടിത്തരും. ഇന്ന് ഏത് പാട്ടാണ്?
0: വേറൊരു പാട്ടോടാ ചോദിച്ച പാട്ട്. അത് വേറെ പാട്ട് പാടിയാ മതിയാ?
1: എന്നാ വേറെ പാട്ട് പാടിയാ മതി.
0: മതിയല്ലേ.

തമസമിന്തി വരുവ ഹിമം ഭയാമിനി തൻ പൊൻവില

0: കിളികൾ മയങ്ങാറായി. അയ്യോ മതി,
1: ഞാനിങ്ങ് പാട്ട് കേട്ട മയങ്ങി മയങ്ങി വരികയായിരുന്നു.
0: ഇഷ്ടപ്പെട്ട
1: പിന്നെ വളരെ നന്നായിട്ട് പാടി. പാട്ട് പാടാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നഷ്ടമായാണ്.
0: നമുക്കിങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടാതെ സാധാരണ കുളിക്കുമ്പോ ചോദിക്കണ വട്ട പാടാറുള്ള എന്നൊരു ചേഞ്ച്
1: വരുത്താൻ പറ്റില്ല.
0: പരിപാടികളൊക്കെ കേൾക്കാറുണ്ട് ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
1: പിന്നെ
0: സാറിന്റെ നന്ദീനെ പറ്റിയ ഓർമ്മ ചിന്തി പറഞ്ഞ കുറച്ച് ഞാൻ ചിരിക്കാറുണ്ട്.
1: അറിയായിട്ടുള്ള പരിപാടികളും കൃത്യമായി കേൾക്കാറുള്ള ആളാന്ന് മനസ്സിലായി. അപ്പൊ ഇനി അഭിപ്രായ വേദിയിലേക്കൊക്കെ നമുക്ക് ആരുടെങ്കിലും സഹായത്തോടു കൂടി കത്തുകളൊക്കെ അയക്കാൻ നോക്കൂ. നമുക്ക് അത് വായിക്കാം. കൃത്യമായ അഭിപ്രായങ്ങളൊക്കെ ആണല്ലോ പറയുന്നത്. നമുക്ക് എന്തായാലും ഇന്ന് ചോദിച്ച പാട്ടിലേക്ക്
0: പോകാം. നന്ദനവനിയിൽ
1: എന്നുള്ള പാട്ടാണ്
0: കൂട്ടുകാരൻ. പിന്നെ നെയ്വേലിൽ വർക്ക് ചെയ്യുന്ന അല്ല മൈസൂരിൽ വർക്ക് ചെയ്യുന്ന ഹിയ. പിന്നെ
1: എല്ലാവർക്കും വേണ്ടി
0: സംസാരിക്കാൻ പറ്റിയൊരു സന്തോഷം.
1: എനിക്ക് ഒത്തിരി സന്തോഷം. പാട്ടിനും ഈ വർത്തമാനത്തിനും ഒക്കെ സന്തോഷം. അപ്പൊ താങ്കളുടെ അഭിപ്രായങ്ങളും ഞങ്ങൾ ഇവിടെ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അതും
0: പ്രത്യേകിച്ച് നാടകത്തിന്റെ മറക്കരുത്.
1: തീർച്ചയായും മറക്കില്ല, മറക്കില്ല.
0: എല്ലാം കേൾക്കണാണ്. ഇങ്ങനൊരു അവസരം വന്നോണ്ട് കേൾക്കാൻ പറ്റിയില്ല. അതാണ്
1: സന്തോഷം. ഒത്തിരി സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം.

0: വെള്ളിത്തിരയിലേക്ക് വിളിക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ആവശ്യപ്പെടാം. നമ്പർ ഇതാണ്, 0484 242 3 9 7, അല്ലെങ്കിൽ 9446 455 888. നമസ്കാരം, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ.
0: ഹലോ, ആരാണിത്? വയ്യപ്പാടി, കോട്ടയം ജില്ലയിൽ നിന്നാണല്ലേ? കോട്ടയം ഏത് ഭാഗത്തായിട്ട് വരും ഇത്?
1: കോട്ടയം
0: പുതുപ്പള്ളി അടുത്തൊക്കെയാണ്. ഓക്കെ, പാല പുതുപ്പള്ളി ആ ഭാഗത്തൊക്കെ ആയിട്ടാണ്. എന്ത് ചെയ്യുന്നു താങ്കൾ?
1: ഞാൻ ബാർബർ ഷോപ്പ്
0: നടത്തുകയാണ്. ആ, ഇപ്പൊ അവിടെ കടയിലാണോ?
1: കടയിലാണ്.
0: ആ, എങ്ങനെയുണ്ട് തിരക്ക്?
1: ഓ, തിരക്കൊന്നും ഇല്ല.
0: എന്നാലും നമ്മുടെ സ്ഥിര ആളുകളൊക്കെ വരും. എന്റെ പേര് റിയാസ്. അവിടെ ഉണ്ടോ? അവിടെ റേഡിയോ എപ്പോഴും ഉണ്ടോ? ഓണം ആയിരിക്കും
1: അല്ലേ?
0: ആ, പുതിയത് വാങ്ങിച്ചു. ആ, ശരി ശരി. അവിടെ ശീലം മാറ്റാൻ പറ്റില്ലല്ലോ അല്ലെ?
1: ഉണ്ട്.
0: വീട്ടിലാരൊക്കെ ഉണ്ട് വേറെ?
1: വീട്ടിൽ മകനുണ്ട്, ജോലിയുണ്ട്.
0: മകൻ എവിടെയാണോ? കോട്ടയത്ത് തന്നെയാണോ?
1: പാമ്പാടി
0: അറിയാം, പാമ്പാടി അറിയാം. പാമ്പാടി ഒരു കോളേജ് ഒക്കെ ഉണ്ടല്ലോ, രാജീവ് ഗാന്ധി.
1: ആ
0: ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട്. ശരി ശരി. അപ്പൊ ഒത്തിരി നാളായോ കടയൊക്കെ ഇട്ടിട്ട്? പത്തഞ്ച് വർഷമായി. അപ്പൊ പണ്ട് നമുക്ക് ഈ ബാർബർ ഷോപ്പിൽ പോകാന്നൊക്കെ ഉള്ളത് ഒരു കുട്ടിക്കാലത്തൊക്കെ ഒരു ഫാന്റസി ആയിരുന്നു. ഇങ്ങനെ കറങ്ങുന്ന കസേരയും മറ്റേ വെള്ളം ഇങ്ങനെ തെറിക്കുന്ന ഒരു കുപ്പിയൊക്കെ ഉണ്ടല്ലോ അവിടെ. അന്ന് അതൊക്കെ എന്റെ വീട് സ്വദേശം തൊടുപുഴ ഭാഗത്താണ്. അവിടെ ആ ഭാഗത്താണ്, തൊടുപുഴയാണ്. അവിടെ നിന്ന് കുറച്ചുകൂടി കൂടെ പോണം. ഇപ്പൊ ഇവിടെ കാക്കനാടാണ്. സംസാരിച്ചിട്ടുണ്ടായിരിക്കും. ശരിയാണ്. വിളിക്കാറുണ്ടോ വെള്ളിത്തിരയിലേക്ക്? ആ, ഓക്കെ. നമുക്ക് ഇന്ന് ഏതാ പാട്ട്? ഏതാ വേണ്ടേ?
1: പാട്ട് പണിയാത്ത വീണാത്തേ.

0: വയ്യാം കണ്ണീർ തുള്ളിയ സ്ഥിതിയോട് ഉപമിക്കുന്നു.
1: ആ പാട്ടാണ് വേണ്ടത്, കണ്ണീർ തുള്ളിയ സ്ഥിതിയോട് ഉപമിച്ച ആ പാട്ടാണ്. ഓക്കെ, ആരെയാണ് പാട്ടുകൾ കേൾക്കാറുണ്ടോ?
0: പാട്ടുകൾ
1: സ്ഥിരം കേൾക്കാറുണ്ടോ? എന്ന പാട്ടുകളോടാണ് ഇഷ്ടം? റേഡിയോയിൽ ഏത് തരത്തിലുള്ള പരിപാടികളൊക്കെയാണ് ഇഷ്ടം?
0: റേഡിയോ എല്ലാ
1: പരിപാടികളും. ആരാണ് പ്രിയപ്പെട്ട ഗായകൻ അല്ലെങ്കിൽ ഗായിക?
0: ഓ അങ്ങനെയൊന്നും ഇല്ല,
1: എല്ലാവരും പഴയ പാട്ടാണ് കൂടുതൽ ഇഷ്ടം അല്ലേ. പുതിയ പാട്ടുകൾ കേൾക്കാൻ ശ്രമിക്കാറുണ്ടോ? ഈ അടുത്ത കാലത്ത് കേട്ട പുതിയ പാട്ടിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാ? പഴയ പാട്ടിലാണ് അപ്പോഴും നമുക്കൊരു മനസ്സിലാകും. ശരി ശരി, അപ്പൊ നമുക്ക് എന്തായാലും ഈ പാട്ടിലേക്ക് പോകാം. ആർക്കെങ്കിലും ഇൻഡിക്കേഷൻ ഉണ്ടോ?
0: എല്ലാവർക്കും
1: കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി. ശരി, അപ്പൊ ഇതാ പാട്ട് വരുന്നു. ഒത്തിരി നന്ദി വിളിച്ചതിന്.

0: വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം. ആരാണ്
1: നമസ്കാരം.
0: ഇത്?
1: തിരുമ്പാവൂർ കോപ്പിടി നിന്നാണ്
0: ആ
1: ജയപ്രകാശ്.
0: ജയപ്രകാശ് അല്ലേ? എന്ത് ചെയ്യുന്നു?
1: എനിക്ക് പാചകത്തിന് പണിയാണ്, കേറ്ററിംഗിന്റെ.
0: കേറ്ററിംഗിന്റെ പരിപാടിയാണ്. ശരി ശരി.
1: അതെ.
0: ആ, അപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട്, തിരക്കുണ്ടോ?
1: ഇപ്പൊ ഇനി തിരക്ക് കുറയാണ്, സീസൺ കഴിയാറായി.
0: സീസൺ കഴിയാൽ. ആ ശരിയാണ്, നമ്മുടെ ഈ വേനൽക്കാലത്താണല്ലോ കൂടുതൽ പരിപാടികളും കല്യാണം ഒക്കെ നടക്കുക.
1: കല്യാണം കാര്യങ്ങളൊക്കെ
0: മഴ സമയത്താകുമ്പോ നമുക്കൊന്ന് കുറച്ച് കുറയും.
1: കുറച്ച് കുറയും.
0: അപ്പൊ ഒരു വിശ്രമത്തിന്റെയും കൂടെ സമയമാണല്ലോ. ഇപ്പൊ നമുക്ക് ഇത്രയും നേരം തിരക്കായിരുന്നല്ലോ, അപ്പൊ കുറച്ച് വിശ്രമിക്കാനും കൂടെ അത് ഉപയോഗിക്കാം. ആ, എന്താ എന്തൊക്കെയാണ് അവിടെ? വെജിറ്റേറിയൻ ഇതാണ് എല്ലാം ചെയ്യുക? വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ. ആ, ഓക്കെ ഓക്കെ. ഒത്തിരി നാളായോ പരിപാടി തുടങ്ങിയിട്ട്? ഇരുപത്തഞ്ച് വർഷമായി. അപ്പൊ അങ്ങ് എക്സ്പീരിയൻസ്ഡ് ആളാണ്. ഈ ഇതുപോലെ വലിയ വലിയ പാചകപ്പുരകളൊക്കെ ഉള്ളവർക്ക് രണ്ടു മൂന്ന് പേർക്കൊക്കെ വെക്കുന്നത് അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണോ? അതായത് എനിക്ക് 100-ഉം 50-ഉം പേർക്കൊക്കെ വെക്കാൻ അറിയുള്ളൂ, 3-4 പേർക്ക്. നമ്മളെ വീട്ടിലൊക്കെ ചെറുതായിട്ട് പാചകം ചെയ്യുന്ന പോലെ, കാരണം നിങ്ങളുടെ ചെയ്യാറുണ്ട്. അപ്പൊ ഈ വലിയ വലിയ കണക്കുകളായിരിക്കുമല്ലോ അറിയുക. ഇത്ര അരി ഇടണം എന്ന് പറഞ്ഞാൽ വരും ചാക്ക് കണക്കിന് അരി എന്നൊക്കെ ആയിരിക്കുമല്ലോ മനസ്സിൽ വരിക.
1: അങ്ങനെയല്ലല്ലോ, നമുക്ക് കണക്കുണ്ടല്ലോ.
0: ആ ഓക്കെ. അല്ല, ഈ 3-4 പേർക്കെന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ വരുമെന്ന് ചോദിച്ചതാ. ചെറിയ ഇപ്പൊ വീട്ടില് അപ്പൊ അതിനനുസരിച്ച് കണക്കൊക്കെ കുറയ്ക്കും അല്ലേ? അതറിയാക്കി കിട്ടും. അപ്പൊ ഇതിൽ കണക്കിനും ഒരു വലിയ ഇത് വേണം അല്ലേ, കഴിവ് വേണം. ഇത്ര ആയിരിക്കും ഇത്ര
1: വെള്ളം.
0: ഇപ്പൊ എല്ലാം ഇത്ര 25 എല്ലാം ഇതുള്ളത് കൊണ്ട് കൃത്യമായിട്ട് എല്ലാം കണക്കുകൂട്ടി ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പൊ നമുക്കിന്ന് ഏതാ പാട്ട് വേണ്ടത്? ഏതാ?
1: ഞാൻ ഓമനാളെ കണ്ടു ഞാൻ പൊങ്ങിന.
0: ആ പാട്ടാണ് വേണ്ടത്. അപ്പൊ ഈ പാചകത്തിന്റെ മുന്നിൽ ഇങ്ങനെ രസകരമായി പാചകം ചെയ്യുമ്പോ പാട്ടിന്റെ ഒരു പിന്നണി ഉണ്ടാവുമോ? പാട്ട് പാടിയാണ്, പാട്ട് പാടുന്ന പോലെ തന്നെയാണ് പാചകം ചെയ്യുന്നത് അല്ലെ? ഒരു സംഗീതാത്മകമായ
1: പരിപാടിയാണ്.
0: ഇങ്ങനെ ആസ്വദിച്ച് ചെയ്യുന്നോണ്ടായിരിക്കും ഒരു സന്തോഷം. ആ രുചി അതുപോലെ തന്നെ ആളുകൾക്ക് കൈമാറണല്ലോ.
1: നമ്മള് ഭക്ഷണം കൊടുക്കുന്നതല്ലേ, മരുത്തിനാണല്ലോ അതും.
0: അതെ അതെ അതെ, തീർച്ചയായും തീർച്ചയായും. വേറെ ആരൊക്കെ ഉണ്ട് കൂട്ടത്തില് ഇവിടെ സഹായിക്കാനൊക്കെ?
1: വേറെ പുറത്തുനിന്നൊക്കെ വരും,
0: പുറത്തുനിന്ന് ആൾക്കാരുണ്ട്. ശരി ശരി. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഓമലാളെ എന്ന പാട്ടിലേക്ക് പോകാം. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എല്ലാം കേൾക്കുന്നല്ല
0: എല്ലാവർക്കും വേണ്ടി. ആ ഓക്കെ. അപ്പോൾ നന്നായി തന്നെ. ഇനിയും ഇനിയും ആളുകളുടെ ഒക്കെ വിശപ്പ് മാറ്റൂ, നമുക്ക് പാട്ട് കേൾക്കാം.
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്റെ വൈഫിന് കൊടുക്കാം.
0: ആ കൊടുക്കും കൊടുക്കും.
2: ഹലോ
0: ഹലോ, പേര് പറഞ്ഞില്ല.
2: ജ്യോതി.
0: ജ്യോതി, അപ്പൊ താങ്കളാണ് ഇതിന്റെ പിന്നാമ്പുറത്ത് എല്ലാവിധ സപ്പോർട്ടും കൊടുത്ത് നിൽക്കുന്ന ആളല്ലേ? സഹായിക്കാറുണ്ടോ ജയപ്രകാശ് ചേട്ടനെ? ആണുങ്ങള് തന്നെ. ശരിക്കും ആണുങ്ങൾക്ക് നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാം, പക്ഷെ വീട്ടിൽ വരുമ്പോ
2: എല്ലാ
0: സ്ത്രീകൾ

0: കുട്ടികളോട് മാത്രം ഭക്ഷണം പാചകം ചെയ്യാൻ പറയണല്ലോ. ഇത് ശരിക്കും അവർക്ക് പഠിക്കാവുന്ന കാര്യമുള്ളൂ അല്ലേ.
1: ഓ
0: നമുക്ക് ഇനിയിപ്പോ ഒത്തിരി സംസാരിക്കാൻ സമയമില്ല അല്ലേ, കുറച്ചും കൂടെ വിശേഷം ചോദിക്കായിരുന്നു. നമുക്ക് പാട്ടിലേക്ക്
1: അതെ,
0: വരാം കേട്ടോ, ഇനി ഒരു ദിവസം വിളിക്കാം വിശാലമായിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. ഓക്കെ, ശരി, ഒത്തിരി നന്ദി.

0: ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ വെള്ളിത്തിരയുടെ സമയം ഇവിടെ സമാപിക്കുകയാണ്. ഇന്ന് വെള്ളിത്തിരയ്ക്ക് സാങ്കേതിക സഹായം നൽകിയത് കെ എച്ച് യൂസഫ്, എസ് ഗോവിന്ദപ്രസാദ്. പാട്ടുകൾ എടുക്കാൻ എന്നെ സഹായിച്ചത് അനു. ഞാൻ റിയാസ്. വെള്ളിത്തിര വീണ്ടും നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. വിളിച്ച എല്ലാവർക്കും നന്ദി. വെള്ളിത്തിര.
1: തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര. വെള്ളിത്തിര, വെള്ളിത്തിര, വെള്ളിത്തിര.
2: ആകാശവാണി FM വാർത്തകൾ.
3: വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 21 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. അനുശോചനം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലം മാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യമാക്കുമെന്നും മന്ത്രി. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂർ ലോക്ഭവനിൽ വൈകുന്നേരം 4 സത്യപ്രതിജ്ഞ. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിൽ നിന്നും നിരണം, ഒറ്റൂർ മേലുകാവ് ഗ്രാമപഞ്ചായത്തുകളും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തും പുരസ്കാരം ഏറ്റുവാങ്ങും. ആരവല്ലി മലനിരകളുടെ അതിർത്തി നിർണയം സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ട് അവലോകനം ചെയ്യാൻ സുപ്രീംകോടതി വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. പശ്ചിമേഷ്യയിൽ താൽക്കാലിക

0: നിർത്തൽ പ്രതിസന്ധിയിലാക്കി യു എസ് ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കുവൈറ്റ് വിമാനത്താവളത്തിൽ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒരു മരണം, നിരവധി പേർക്ക് പരിക്ക്. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3 സമയം 3 മണി കഴിഞ്ഞ് 3 മിനിറ്റ്.

0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് സംരംഭകയായ ആർഷ ജോസാണ്. നമസ്കാരം ആർഷ.
1: നമസ്കാരം മാഡം.
0: ആർഷ, ഒരു കേശ സംരക്ഷണത്തിന് ഉപയോഗപ്പെടുന്ന വസ്തുക്കൾ അല്ലേ, പ്രോഡക്ട്സ് ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന ഒരാളാണ്.
1: അതെ.
0: അപ്പോൾ നമുക്ക് പൊതുവേ സ്ത്രീകൾ പ്രത്യേകിച്ചും മുടിയുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്ന ആളുകളാണ് അല്ലേ?
1: അതെ അതെ.
0: അപ്പോൾ അവർക്കെപ്പോഴും മുടിക്ക് നീളം വേണം, കനം വേണം അല്ലേ?
1: അതെ.
0: അത്തരം കാര്യങ്ങളിൽ പിന്നെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ വളരെ ടെൻഷനാവും സ്ത്രീകൾക്ക് പൊതുവെ. അപ്പോൾ ഈ ഒരു നിങ്ങൾ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇത്തരം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇത് വിപണനം ചെയ്യാം എന്ന് നിങ്ങൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? എന്നായിരുന്നു ഇതിനെ, ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാം എന്നുള്ളൊരു ആലോചന വന്നത് എന്നാ?
1: നമ്മൾ കോവിഡ് സമയത്താണ് ഈ ബ്രാൻഡ് തുടങ്ങുന്നത്. ഞാൻ വരുന്ന ഇടുക്കിയിൽ നിന്നാണ്. അപ്പം ഇടുക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, എല്ലാവിധ ഔഷധ സസ്യങ്ങളും എല്ലാ കാര്യങ്ങളുമായിട്ട് സമ്പന്നമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇടുക്കി. അപ്പോൾ ഞാൻ പഠിച്ചത് കോട്ടയത്താണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എം ടെക് ചെയ്തു. അത് കഴിഞ്ഞ് ബാംഗ്ലൂരായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ പണ്ട് മുതലേ ഈ പറഞ്ഞ വീട്ടിൽ ഉണ്ടാക്കുന്ന കാച്ചിയെണ്ണ, ഈ ഔഷധക്കൂട്ടുകളിട്ട് ഉണ്ടാക്കുന്ന കാച്ചിയെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ വീട്ടുകാർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, എനിക്ക് ചേച്ചി അനിയത്തി, ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ്. ഞങ്ങൾക്ക് മൂന്നുപേർക്ക് അത്യാവശ്യം നല്ല മുടി ഉണ്ടായിരുന്നു. മുടി കൊഴിച്ചിലിൻ്റെ ഇഷ്യൂ അതൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇത് ഞാൻ ഫേസ് ചെയ്യുന്നത് ഞാൻ ബാംഗ്ലൂർ എത്തിയപ്പോഴാണ്, ഈ മുടി കൊഴിച്ചില് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പം ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, എന്തിനാണ് ഈ പുറത്തുനിന്ന് ഇത്ര ക്യാഷ് മുടക്കി ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു ഫാൻസി വേൾഡിലേക്ക് ഞാനും പോയായിരുന്നു. അതായത് ഞാനും അവിടെ ചെന്നിട്ട് ഈ പല പല ബ്രാൻഡ്സിൻ്റെ പല പല പ്രോഡക്ട്സ് യൂസ് ചെയ്ത് നോക്കി എല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഞാൻ നാട്ടിലെത്തിയത് കോവിഡ് ടൈമിലാണ്. നമ്മൾ നാട്ടിൽ തിരിച്ചെത്തുന്നത് എത്തിയ ടൈമിൽ ആണ് എനിക്ക് മനസ്സിലത് ശരിക്കും നമ്മുടെ കയ്യിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. ഒരു കെമിക്കൽസും ഇല്ലാണ്ട് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും, നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് പുറത്ത് ആൾക്കാർക്ക് അങ്ങനെ അറിയില്ല. പുറത്ത് കടയിലൊക്കെ കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു ഓയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കുറേ കെമിക്കൽസ് ഉണ്ടാവും, മിനറൽ ഓയിൽസ് ആഡഡ് ആണ്, നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ലാത്ത കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ആഡഡ് ആണ് ഈ ബ്രാൻഡ്, ഈ പറയുന്ന പല ബ്രാൻഡ്സിലും. അപ്പം നമുക്ക് പ്യുവറായിട്ടുള്ളൊരു സംഭവം നമ്മുടെ കയ്യിലുണ്ട്, അപ്പം അതെന്തുകൊണ്ട് ആൾക്കാരിലേക്ക് എത്തിച്ചുകൂടാ എന്നുള്ളൊരു തോട്ടിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാം യൂസ് ചെയ്ത് റിസൾട്ടുള്ള പ്രോഡക്ട്സ് ആണ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്.
0: ആദ്യമായിട്ടുണ്ടാക്കിയത് എണ്ണയായിരുന്നു.
1: ആദ്യമായിട്ടുണ്ടാക്കിയത്
0: ഉപയോഗിക്കുന്ന അതേ എണ്ണ തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ ആൾക്കാർക്ക് കൊടുക്കുന്നത്?
1: അതെ അതെ. ഇത് നമ്മൾ ഒരു ബ്രാൻഡായിട്ട് തുടങ്ങണം എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തതല്ല. ആക്ച്വലി ഈ കോവിഡ് ടൈമിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, പ്രത്യേകിച്ചും ആൺസുഹൃത്തുക്കൾ ഉള്ളവർക്ക് ഈ മുടി കൊഴിച്ചിൽ ഈ ഒരു 30s ഒക്കെ ആകുമ്പോഴേക്കും കുറച്ച് കൂടുതലായിരിക്കും, അവർക്ക് ടെൻഷനും കൂടുതലായിരിക്കും. അപ്പം ഇങ്ങനെ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എൻ്റെ അടുത്ത്, അവന് മുടി കൊഴിച്ചിൽ കൂടിയിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഓയിൽ അവർക്ക് കൊടുത്തിട്ട് അത് അവർക്ക് റിസൾട്ട് ഉണ്ടായി. അവർ വീണ്ടും വീണ്ടും ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് നമ്മളൊരു ബ്രാൻഡായിട്ട് ഇത് ഉണ്ടാക്കിയത്.
0: അപ്പം സ്വാഭാവികമായിട്ടും ആളുകൾ വീടുകളിലുണ്ടാക്കുന്ന എണ്ണ എന്ന് പറയുന്നത് സാധാരണ വെളിച്ചെണ്ണയിൽ
1: അല്ലേ, അതെ,
0: എന്തെങ്കിലും ചെമ്പരത്തിയോ അല്ലെങ്കിൽ തുളസിയോ അങ്ങനെയൊക്കെ ഇട്ട്
1: നമ്മളൊരു 14
0: പൊതുവെ ഉപയോഗിക്കുന്നത് അല്ലേ.
1: അതെ.
0: അതല്ലാതെ നിങ്ങൾ ഔഷധക്കൂട്ടുകൾ അതിൽ ചേർത്തോ? എങ്ങനെയാണ് ഇതുണ്ടാക്കിയത്?
1: നമ്മളവിടെ തന്നെ, നമ്മളവിടെ പ്യുവർ ആയിട്ട്.

0: ഉള്ള എല്ലാ സാധനങ്ങളും കിട്ടും. അധികം കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത, ഈവൻ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ലോക്കലി സോഴ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഒരു 14 കൂട്ടം എണ്ണ, മീൻസ്
1: പച്ചമരുന്ന്,
0: അതെ അതെ, 14 കൂട്ടം പച്ചമരുന്നുകൾ അവിടെ തന്നെ ചക്കിലാട്ടി ശുദ്ധമായ വെളിച്ചെണ്ണയിൽ 7 ദിവസം ഇട്ടിട്ടാണ് നമ്മൾ ഓരോ ബാച്ചും ഉണ്ടാക്കുന്നത്.
1: ആ ശരി. അപ്പം എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ, ആർഷ ഇത് വീട്ടിലാണ് ഉണ്ടാക്കുന്നത് അല്ലേ?
0: അതെ.
1: അപ്പം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ വീട്ടിലൊരു എണ്ണ, ഒരു എണ്ണ കൂട്ട് തയ്യാറാക്കി എണ്ണ ഉപയോഗിക്കുന്നു. പക്ഷേ ഇതൊരു വ്യാപകമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ നിങ്ങളത് പുറത്തേക്ക് കൊടുക്കുന്ന സമയത്ത് അതിന് വേണ്ട സാഹചര്യങ്ങൾ, ഒരു ഫാക്ടറി പോലെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു യൂണിറ്റൊക്കെ വേണ്ടേ?
0: നമ്മളിപ്പം നമുക്ക് യൂണിറ്റ് ഉണ്ട്. നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 2 ലിറ്റർ എണ്ണയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്തുനിന്ന് യൂസ് ചെയ്തവർ ഇഷ്ടപ്പെട്ട് അവർ അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു,

0: ഈ നമ്മുടെ അടുത്തുനിന്ന് യൂസ് ചെയ്തവർ ഇഷ്ടപ്പെട്ട് അവർ അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞ് അവരുടെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്കങ്ങനെ ഓർഡേഴ്സ് കൂടാൻ തുടങ്ങി. ഇപ്പം നമുക്ക് അവിടെ ഇടുക്കിയിൽ തന്നെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്,
1: ആ ശരി.
0: അവിടെയാണ് നമ്മൾ ചെയ്യുന്നത്.
1: എത്ര ദിവസം എടുക്കും ഒരു എണ്ണ തയ്യാറാക്കി എടുക്കാൻ?
0: നമുക്കൊരു 7 to 10 ദിവസം
1: വേണ്ടിവരും
0: ഈ ഓരോ ബാച്ച്
1: ഉണ്ടാക്കിയെടുക്കാൻ.
0: അതെ,
1: ശരി. അപ്പൊ ആദ്യകാലത്ത് വീട്ടിലെ അമ്മയും നിങ്ങളൊക്കെ കൂടി ആയിരിക്കുമല്ലോ അതുണ്ടാക്കി, അല്ലെ? അപ്പൊ അതേ കൂട്ടുകൾ തന്നെയാണോ ഇപ്പോഴും ഉപയോഗിക്കുന്നത്? അതേ കൂട്ടിയിട്ട് അങ്ങനെയാണോ?
0: അതെ അതെ, അതേ അളവ്, മീൻസ് അതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മൾ ഇപ്പോഴും കൊടുക്കുന്നത്. വേറെ കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ കളേഴ്സോ ഒന്നും ആഡഡ് അല്ല.
1: വെളിച്ചെണ്ണയും നിങ്ങൾ തന്നെ ആട്ടിയെടുക്കുന്നതാണ്?
0: വെളിച്ചെണ്ണ നമ്മുടെ അവിടെ ഇടുക്കിയിൽ കിട്ടുന്ന ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഒരു വെളിച്ചെണ്ണയാണ് നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്നത്. അപ്പൊ നമ്മൾ അവരുടെ മില്ലിൽ പോയി കളക്ട് ചെയ്യുവാണ് ഇപ്പോൾ ചെയ്യുന്നത്.
1: അത് ശരി. അപ്പൊ ഈ ഇങ്ങനെ ഒരു ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്തു, അല്ലെ? അത് വിപണനം ചെയ്യാൻ തുടങ്ങി. ഇപ്പം അത്യാവശ്യം നന്നായി പോകുന്നുണ്ട്, അല്ലെ?
0: അതെ.
1: അന്ന് ഇത് തുടങ്ങുമ്പോ അതിനായിട്ടുള്ളൊരു മൂലധനം അതൊക്കെ ആവശ്യമായിരുന്നില്ലേ?
0: നമ്മള് വലിയ മൂലധനത്തിൽ തുടങ്ങിയ സംഭവം അല്ല ഇത്. ജസ്റ്റ് ആദ്യത്തെ ആ ഒരു 2 ലിറ്റർ എണ്ണയിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. അപ്പൊ അത് ജസ്റ്റ്
1: അതും ഫ്രണ്ട്സിന് മാത്രം കൊടുത്തു.
0: നമുക്ക് ഓൺലൈൻ ആണ്, നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്, പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ കാനഡ, UK ഇവിടെയൊക്കെ ഷോപ്സിൽ അവൈലബിൾ ആണ് നമ്മുടെ. നമ്മൾ എല്ലായിടത്തേക്കും അയച്ചു
1: കൊടുക്കാറുണ്ട്.
0: അല്ല, എല്ലായിടത്തേക്കും നമ്മൾ ഓൺലൈനില് വെബ്സൈറ്റിൽ ഓർഡർ ചെയ്താൽ അയച്ചു കൊടുക്കുന്നതാണ്, അവിടെ ഷോപ്സിലും അവൈലബിൾ ആണ്.
1: അത് ശരി. ഇപ്പൊ പൊതുവെ ഇപ്പൊ കടകളിൽ ഇത് വെക്കുന്നുണ്ട്?
0: നമ്മുടെ ഇവിടെ കടകളിൽ അങ്ങനെ വെച്ച് തുടങ്ങിയിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അയച്ചു കൊടുക്കാൻ 2-3 ദിവസത്തിൽ എല്ലായിടത്തേക്കും കിട്ടുന്ന കാരണം കടയിൽ വെച്ച് തുടങ്ങിയിട്ടില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഗ്രോയിങ് ഫേസിലാണ്, ഇപ്പൊ പുതിയൊരു ഫാക്ടറിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിവിടെ കഴിഞ്ഞിട്ട് വേണം.
1: അവിടെ തന്നെ?
0: അവിടെ തന്നെയാണ്.
1: അപ്പൊ ഇത് വീടിനടുത്ത് തന്നെയാണോ ഫാക്ടറി?
0: അതെ അതെ.
1: അപ്പൊ ഇതിന് ഇപ്പൊ ആർഷയാണ് അതിന് മുന്നിട്ടിറങ്ങിയത്?
0: അതെ. കാര്യം ആ സമയത്ത് ഞാൻ ജോലി റിസൈൻ ചെയ്ത ടൈമായിരുന്നു. ഞാൻ ബേസിക്കലി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യായിരുന്നു.
1: അപ്പൊ പറഞ്ഞല്ലോ കോവിഡിന്റെ സമയത്ത്,
0: കോവിഡിന്റെ ടൈമിൽ ആ സമയത്ത് എനിക്ക് കുട്ടി ഉണ്ടായിട്ട് ഒരു 2 മന്ത്സിലാണ് ഞാൻ ഈ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
1: ശരി.
0: ആ സമയത്ത് എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെ ഇതിന് ആവശ്യക്കാർ വന്നപ്പോഴേക്കും എനിക്ക് പിന്നെ ഇത് ബ്രാൻഡാക്കാം എന്നൊരു തോട്ടിലാണ് നമ്മൾ തുടങ്ങിയത്.
1: ഇതിലിപ്പം ഈ കേശ സംരക്ഷണത്തിന് ഇപ്പം എണ്ണ അല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്?
0: എണ്ണയുണ്ട്, ഇപ്പൊ ഷാമ്പുവും കണ്ടീഷണർ ഉണ്ട്, ഹെയർ പാക്ക് ഉണ്ട്, അങ്ങനെ കുറച്ചൊരു 10 പ്രോഡക്ട്സ് ഉണ്ട്. നമുക്ക് ലിപ്ബാം ഉണ്ട്, എല്ലാം നാച്ചുറൽ ആണ്.
1: അത് ഏതൊക്കെയാണെന്ന് പറയൂ.
0: നമുക്ക് ലിപ്ബാംസ് 2 തരത്തിലുള്ളത് അവൈലബിൾ ആണ്. ബീട്രൂട്ട് ഉണ്ട്, പിന്നെ മിന്റ് ഉണ്ട്. മിന്റ് കൂടുതലും ജെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ചുണ്ട് കറക്കുന്ന പ്രശ്നമുള്ളവരത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ദന്തപാല ഓയിൽ ഉണ്ട്. ദന്തപാല ഓയിൽ ഈ താരൻ മാറാൻ ഭയങ്കര നല്ലതാണ്. അപ്പൊ അതുണ്ട്. പിന്നെ ഷാമ്പു ഉണ്ട്, കണ്ടീഷണർ ഉണ്ട്, റോസ്മേരി വാട്ടർ ഉണ്ട്, അലോവേര ജെല്ലുണ്ട്, പിന്നെ കസ്തൂരി മഞ്ഞളുണ്ട്, ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ.
1: അതെ,
0: നമ്മളവിടെ ഒരു ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞ് കൃഷി ചെയ്യിപ്പിക്കുന്നുണ്ട്. കാര്യം നമുക്ക് കുറച്ച് ഓർഡേഴ്സ് കൂടുതലായത് കാരണം നമ്മൾ തന്നെ ഇത് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നുണ്ട്, കൃഷി
1: ചെയ്യിപ്പിക്കുന്നുണ്ട്.
0: ഉണക്കി പൊടിച്ച്, അതെ, പൊടിയായിട്ടാണ് കൊടുക്കുന്നത്. കാര്യം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒറിജിനൽ അല്ല, മഞ്ഞ കളറുള്ള സാധനം ഈ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ശരിക്കും കസ്തൂരി മഞ്ഞൾ ഒരു ക്രീം കളറാണ്, അത് പലർക്കും അറിയത്തില്ല. ഈ കസ്തൂരി മഞ്ഞൾ മുഖത്തിടുമ്പോഴേക്കും ഒരു തണുപ്പ് വരും മുഖത്ത്. മോക്കൂരി മാറാനൊക്കെ ഭയങ്കര നല്ല സാധനം, പക്ഷെ അത് ഒറിജിനൽ അങ്ങനെ കിട്ടാറില്ല. കട കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സാധനം ഒറിജിനൽ അല്ല. കുറെയൊക്കെ ഈ സിന്തറ്റിക് കളേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത് വരുന്നുണ്ട്. പിന്നെ നീറ്റല് വരുമല്ലോ ചിലത് തേച്ചാല്. ശരിക്കും ഉള്ള ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ തേക്കുമ്പോഴേക്കും ഒരു ഭയങ്കര കൂളിംഗ് എഫക്റ്റാണ് മുഖത്ത് വരുന്നത്. പിന്നെ അതിന്റെ സ്മെല്ല് എന്ന് പറഞ്ഞ ഒരു കർപ്പൂരത്തിന്റെ പോലത്തെ സ്മെല്ല, ആ സംഭവം അങ്ങനെ അധികം മാർക്കറ്റിൽ അവൈലബിൾ അല്ല കസ്തൂരി മഞ്ഞളും. അത് നമ്മൾ ഒറിജിനൽ തന്നെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്
1: കൃഷി ചെയ്യുന്നത്.
0: അതെ അതെ.
1: ശരി. പിന്നെ ഇത്രയും പ്രോഡക്ട്സ് ആണ് ഉള്ളത്.
0: അതെ
1: അല്ലെ. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് എന്താണ്? എണ്ണയാണ്,
0: ഹെയർ ഓയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. അതെ.
1: അപ്പൊ എല്ലാ ആളുകൾക്കും ഈ എണ്ണ ഉപയോഗിക്കുന്നത്
0: ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും യൂസ് ചെയ്യാം. ചെറിയ കുട്ടികൾക്ക് മുതലേ യൂസ് ചെയ്യാം. അതിന്റെ അകത്ത് വേറെ ഞാൻ പറഞ്ഞ പോലെ ഒരു കെമിക്കൽസും ആഡഡ് അല്ല. എന്റെ മോൾക്ക് ഒരു 3 മാസം ഉള്ളപ്പോ മുതൽ ഈ ഓയിൽ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്. ഈവൻ നമുക്ക് ക്യാൻസർ പേഷ്യൻസ് ഒക്കെ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങാറുണ്ട്. കാര്യം അതിന്റെ അകത്ത് വേറെ കെമിക്കൽസ് ഒന്നും ആഡഡ് അല്ല. അതുകൊണ്ട് തന്നെ അതൊരു 4 മന്ത്സ്, ഇപ്പൊ ഒരു ബോട്ടിൽ ഓപ്പൺ ആക്കിയാൽ ഒരു 4 മന്ത്സിൽ അത് തീർക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. കാര്യം പ്രിസർവേറ്റീവ്സ് ചേർക്കാത്തത് കൊണ്ട് എണ്ണയായ കാരണം ചിലപ്പം കനച്ചു പോകാനുള്ള ചാൻസസ്
1: കൂടുതലായതുകൊണ്ട്
0: ഓപ്പൺ ആക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ പുറത്തേക്കൊക്കെ കുറേ ബോട്ടിൽസ് മേടിച്ചോണ്ട് പോകുന്നവരുണ്ട്, അതിന് പ്രശ്നമില്ല. പക്ഷെ ഓപ്പൺ ആക്കി കഴിഞ്ഞ ഒരു 4-5 മാസത്തിൽ യൂസ് ചെയ്ത് തീർക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്.
1: ഓക്കെ. ഇത്രയും പ്രോഡക്ട്സ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഇത്രയും വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് പാക്കിംഗ് ഒരുപാട് തൊഴിലാളികൾ വേണ്ടേ ഇതിന്? പാക്കിംഗ്
0: നമുക്ക് ഇപ്പം തൊഴിലാളികൾ ഉണ്ട്,
1: മെഷീൻസ് വേണ്ടേ?
0: ഉണ്ട് ഉണ്ട്. നമുക്ക് വലിയ മെഷീൻസിലേക്കൊന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, പക്ഷേ സ്റ്റിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്,
1: അതിനുള്ള ജോലിക്കാരുണ്ട്.

0: മോശമായ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ഒരുപക്ഷെ പലർക്കും ഇങ്ങനത്തെ കഴിവുകൾ അറിവുകളൊക്കെ ഉണ്ടാവും അല്ലെ, മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയിട്ടുള്ളതോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടിയ ചില അറിവുകളൊക്കെ ഉണ്ടാവുക. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. പലരും എനിക്ക് തോന്നുന്നു വെറുതെ കളയുന്ന സമയം അല്ലെ,
1: ഇത്തരം
0: കാര്യങ്ങളിലേക്ക് തിരിച്ചുവിട്ടാല് നമുക്കൊരു വരുമാനം മാത്രമല്ല, നമ്മള് ആ സ്ത്രീകളെ സ്വയം പര്യാപ്തത നേടുക എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുകയും ചെയ്യും അല്ലെ. അതെ കുറിച്ച് ആർഷ എന്താ പറയുന്നത്?
1: അതായത് മാഡം, എന്റെ വീട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മമ്മിയുണ്ട്, ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ്. എന്റെ പപ്പ 20 വർഷം മുന്നേ മരിച്ചു പോയതാ. അപ്പം ഞാൻ ചെറുപ്പത്തിലെ മുതൽ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മി ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ എനിക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്റെ ഫിനാൻഷ്യൽ ലൈഫ് ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള ഒരു തോട്ട് എനിക്ക് പണ്ടേ ഉള്ളതാണ്. അതായത് അതിങ്ങനെ സ്ത്രീയാണല്ലോ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ അങ്ങനെയുള്ള ഒരു സംഭവമല്ല, പണ്ട് മുതൽ ഇത് നോർമലൈസ്ഡ് ആണ്. കാര്യം വീട്ടിൽ വേറെ ആരും ചെയ്യാനില്ല. ഞാൻ 8ാം ക്ലാസ്സിലായിരുന്നു പപ്പ മരിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. എനിക്ക് അനിയത്തിയുണ്ട്, അനിയത്തിക്ക് 7 വയസ്സ്, ചേച്ചി. ഞങ്ങൾ 3 പേരും സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് പപ്പ മരിച്ചു പോകുന്നത്. അപ്പൊ ആ സമയത്ത് വേറെ ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ മമ്മി ഞങ്ങളെ 3 പേരെ, മമ്മി ടീച്ചറായിരുന്നു, മമ്മി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരുന്നു, മമ്മി തന്നെ എല്ലാത്തിന്റെയും റെസ്പോൺസിബിലിറ്റി എടുത്ത് മമ്മിയാണ് ഞങ്ങളെ വളർത്തിയത്. അപ്പം കൊച്ചിലെ മുതൽ എനിക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ എനിക്ക് ചെയ്യണം, അല്ല വേറൊരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കണം എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നിട്ടില്ല. എനിക്ക് അതിൽ ഭയങ്കര ഇതാണ്. കാര്യം സ്ത്രീകൾക്കെല്ലാം ചെയ്യാൻ പറ്റൂ. ഇവൻ ഞങ്ങൾ ആ സമയത്ത് വീട്ടിൽ കാറുണ്ടായിരുന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് കോളേജിൽ പോയിട്ട് ലേറ്റ് ആയിട്ടൊക്കെ ഞങ്ങൾ വരുമ്പോഴേക്കും വേറെ ആൾക്കാർ പിക്ക് ചെയ്യാൻ വിടാൻ പറ്റാത്ത കാരണം മമ്മി 50-ാമത്തെ വയസ്സിൽ ഡ്രൈവിംഗ് പഠിച്ച് കാറ് വാങ്ങിച്ച് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും ഒരു സ്ട്രോങ് വുമണാണ് എന്നെ വളർത്തിയത്. അപ്പൊ ഇത് ഭയങ്കര നോർമലൈസ്ഡ് ആയിരുന്നു. നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ ഇറങ്ങി ചെയ്യണം എന്നുള്ള കാര്യം നോർമലൈസ്ഡ് ആയിരുന്നു പണ്ടേ. ഇങ്ങനെ ഒരു തോട്ട് വന്നപ്പോഴേക്കും വേറെ ആരെയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഞാൻ തന്നെ ഇറങ്ങി ഞാൻ തന്നെ ചെയ്യണം, എന്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളും എല്ലാത്തിലും ഞാൻ തന്നെ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്ന് എനിക്കൊരു തോട്ട് ഉണ്ടായിരുന്നു.
0: ജീവിതത്തിൽ നമ്മളൊരു കാര്യം തീരുമാനിച്ചാല് അത് നടപ്പാക്കാൻ സ്ത്രീകൾക്ക് പ്രത്യേക ഒരു കഴിവുണ്ട് അല്ലെ. അവര് ഏത് പ്രതിസന്ധിയും തരണം ചെയ്തു പോകും
1: അല്ലെ.
0: അത് തന്നെ ആയിരിക്കണം ആർഷയുടെ അമ്മയും ചെയ്തത് അല്ലെ. അപ്പൊ 3 പെൺകുട്ടികളാകുമ്പോ പൊതുവെ ആളുകൾ പറയും, ഓ 3 പെൺകുട്ടികളെയും കൊണ്ട് ഇവരെന്ത് ചെയ്യും.
1: അതെ, അത് ഞങ്ങൾ കുറെ ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. മമ്മി, അയ്യോ ടീച്ചറിന് 3 പെൺകുട്ടികളാണല്ലോ, അവരെ ഇനി പഠിപ്പിക്കണം, കല്യാണം കഴിപ്പിക്കണം, ഇതെല്ലാം കൂടെ ടീച്ചർ എന്ത് ചെയ്യുന്നു. പക്ഷെ മമ്മി അതൊന്നും ബോധേടായിരുന്നില്ല. മമ്മി എല്ലാ കാര്യങ്ങളും ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്തു. ഞങ്ങൾക്ക് 3 പേർക്കും ജോലിയുണ്ട്. ഞാനും അനിയത്തി ഞങ്ങൾ രണ്ടുപേരും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണ്, എന്റെ ചേച്ചി മൈക്രോബയോളജിസ്റ്റ് ആണ്, ഞങ്ങൾ 2 പേരുടെ കല്യാണം കഴിഞ്ഞു. അപ്പൊ എല്ലാ കാര്യങ്ങളും മമ്മി ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് അത് ഞാൻ കണ്ടു വളർന്ന കാരണം ഞങ്ങൾ 3 പേരും ഇൻഡിപെൻഡന്റ് ആണ്. അത് തന്നെയാണ് എനിക്കും ചെയ്യാനുള്ള കാര്യം. എനിക്കൊരു കുട്ടിയുണ്ട്, പെൺകുട്ടിയാണ്. എന്റെ കുട്ടി ജനിച്ചപ്പോഴാണ് ഞാൻ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് എപ്പോഴും മദർഹുഡ് എനിക്ക് ഭയങ്കര കാര്യമുള്ള കാര്യമാണ്. അപ്പൊ എന്റെ കുട്ടി വളർന്നു വരുമ്പോഴും ഞാൻ ആ സമയത്ത് ജോലിക്ക് പോവാണ്ട് ഞാൻ ഇരുന്ന് എന്റെ കുട്ടിയെ നോക്കുന്ന കൂടെ തന്നെ എന്റെ ഒരു ഡ്രീമും ഞാൻ വളർത്തി എന്നുള്ള കാര്യമാണ് എന്റെ മോള് കണ്ടു വളരേണ്ടത്. അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യമാണ് പാർട്ട്ണർ. ഇപ്പം നമ്മൾ ആണായാലും പെണ്ണായാലും നമ്മൾ ലൈഫ് പാർട്ട്നേഴ്സിനെ കണ്ടുപിടിക്കുമ്പോഴേക്കും അവരുടെ സപ്പോർട്ട് ഭയങ്കരമാണ്. കാര്യം ഇപ്പം ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ച ആളാണ്. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതായിരുന്നു. ഞാൻ വിപ്രോയിൽ ജോയിൻ ചെയ്ത സമയത്ത് എൻ്റെ കൂടെ വിപ്രോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ആളും. അപ്പം ആ സമയത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറിയ കുട്ടികളാണ്. അന്നേരം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഭാവിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, അപ്പം ഇയാൾ സപ്പോർട്ട് ചെയ്യണം, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യം കാരണം ഇതിനെല്ലാം കൂടെ നിൽക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണറിനെയാണ് എനിക്ക് കിട്ടിയത്. അതായത് എന്തൊക്കെ പറഞ്ഞാലും പാർട്ട്ണറാണ്, ഈക്വൽ ആണെന്നൊക്കെ ഇപ്പോൾ ഉള്ള ആൾക്കാർ പറഞ്ഞാലും ഒരു കുടുംബം എന്ന് പറയുമ്പോൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി വരുന്നത് ഒരു പെൺകുട്ടിയുടെ തലേ തന്നെ ആയിരിക്കും എന്തായാലും. അതായത് ഒരു കുട്ടിയും കൂടെ ആയി കഴിയുമ്പോഴേക്കും ഈക്വലി നോക്കണം എന്നൊക്കെ ഇപ്പൊ ആൾക്കാർ പറഞ്ഞാലും കൊച്ചിന് എപ്പോഴും അമ്മ വേണം. അപ്പൊ ആ ഒരു സമയത്ത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യുക, നമ്മുടെ ഡ്രീംസ് ഒക്കെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണറെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്കാണ്. അക്കാര്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഈ ഒരു കാര്യം നമ്മൾ പാർട്ട്നേഴ്സിനെ നോക്കുമ്പോഴേക്കും ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി ഇതിൻ്റെ അകത്ത് നിന്ന് ഞാൻ ചെയ്തു എന്ന് പറയുന്ന ആൾക്കാരെ അല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മളുടെ ഡ്രീംസ് അതേപോലെ അക്സെപ്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണറിനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളത്.
0: അതെ, നമുക്ക് കുടുംബത്തിൽ നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് വളരെ
1: ഇമ്പോർട്ടന്റ് ആണ്.
0: അതെ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് അച്ഛനും അമ്മയുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവും, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ വീട്ടുകാരുടെ ആ ഒരു സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഒരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഒരു വിവാഹിതയെ സംബന്ധിച്ച്.
1: അതെ,
0: ആ ഒരു ഭാഗ്യം ആശയ്ക്ക് കിട്ടി.
1: അതെ, അതായത് അതിന് എടുത്തു പറയേണ്ട എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ വീട് ഇവിടെ എറണാകുളത്താണ്. അപ്പൊ എനിക്ക് ബിസിനസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഞാൻ ഇടുക്കിയിൽ നിൽക്കണം, അവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ആള് ഇവിടെ നിൽക്കാണ്ട് എന്റെ കൂടെ വന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇപ്പം ലൈഫിൽ എന്ത് ഡിസിഷൻ എടുത്താലും എന്റെ ബിസിനസ് അതെങ്ങനെ എഫക്ട് ആവും എന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് ആൾ അവളുടെ ലൈഫിലെ ഡിസിഷൻസ് എടുക്കുന്നത്. ഇവൻ കരിയറിലായാലും വേറെ കുറെ ജോബ്

0: ഓപ്പർച്യൂണിറ്റീസ് വന്നപ്പോഴും അത് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ് എങ്ങനെ അത് എന്നെ അഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് ആള് ഡിസൈഡ് ചെയ്യുന്നത്. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ആളുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ എനിക്കറിയില്ല ഞാൻ ഇപ്പൊ ഇങ്ങനെ എത്തുമോ എന്നുള്ള കാര്യം.
1: അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.
0: അതെ അതെ,
1: നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ ഉള്ളവര് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമുക്ക് എപ്പോഴും ഒരു താങ്ങായിട്ട് നിൽക്കുക എന്ന് പറയുന്നത്.
0: അതെ, പിന്നെ പുറത്തുനിന്ന് അധികം സപ്പോർട്ടൊന്നും ആദ്യമേ ഉണ്ടാവാൻ എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. കാര്യം ഇപ്പം എല്ലാവരും പറയും സ്ത്രീകൾ എന്തെങ്കിലും ചെയ്യണം, പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴേക്കും എന്റെ അടുത്ത് തന്നെ നമ്മുടെ നാട്ടുകാർ ഇത്രയും നല്ല ജോലി കളഞ്ഞിട്ട് എന്തിനാണ് എണ്ണക്കച്ചവടം കൊണ്ട് നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഈ റീസൻലി ഇപ്പൊ ഞാൻ കുറച്ചൊന്ന് ആൾക്കാർക്ക് നമ്മുടെ പ്രോഡക്ട്സിനെ പറ്റി കുറച്ചുകൂടെ അറിഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഈ ചോദ്യം കുറച്ച് കുറഞ്ഞത്. ഇല്ലെങ്കിൽ ആൾക്കാർ എന്നെ കാണുമ്പോഴും ഇവൻ എന്റെ മമ്മിയെ കാണുമ്പോൾ ചോദിക്കുന്നത് മോൾ ഇത്രയും പഠിച്ചിട്ട് മോളെ പുറത്തു വല്ലതൊക്കെ ജോലിക്ക് വിടാനുള്ളതിന് എന്തിനാണ് എണ്ണക്കച്ചവടം കൊണ്ട് നടത്തിക്കുന്നത് എന്ന് ചോദിക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ ആൾക്കാർ നമ്മളെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഇവക്ക് ഇതാണ് വേണ്ടത് അല്ലെങ്കിൽ എന്റെ മോളുടെ ഡ്രീം ഇതാണ് ഇതിങ്ങനെയാണ് അവളിൽ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുന്ന കുറച്ച് വീട്ടുകാരും പാർട്ട്ണറൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും കാര്യങ്ങൾ.
1: സ്ത്രീകൾ പലപ്പോഴും മുന്നിട്ടിറങ്ങുമ്പോൾ പിന്നോട്ട് വലിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലെ, ഒരുപാട് കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അതിനെ മറികടന്ന് പോവുക എന്നുള്ളതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം.
0: അതെ,
1: മറ്റുള്ളവരെന്ത് പറയും എന്ന് വിചാരിച്ച് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇഷ്ടം നടത്തിയെടുക്കാതിരിക്കുകയോ ചെയ്യുന്നതല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്, ഇപ്പൊ എനിക്കൊരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഒരു കാര്യം പഠിക്കണം അല്ലെങ്കിൽ അതിന് ഇന്നൊരു ജോലി ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ അത് സ്ത്രീക്ക് പറ്റുമോ, പെണ്ണുങ്ങൾ അതിന് പോണോ എന്നുള്ള ഒരു പലപ്പോഴും അങ്ങനത്തെ ആറ്റിറ്റ്യൂഡാണ് പലരും കാണിക്കാറ്.
0: ആ കാര്യം മാഡം പറഞ്ഞത് ഭയങ്കര ശരിയാണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താലും അതിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ ഞാന് ഇത് ചെയ്യാണ്ട് ഞാൻ കൊച്ചുണ്ടായി കഴിഞ്ഞാൽ ഉടനെ ജോലിക്ക് പോകണമെങ്കിൽ എന്തിനാണ് മോളെ നോക്കാണ്ട് ജോലിക്ക് പോയത്, എന്തിനാണ് മോളെ വീട്ടിലിട്ടിട്ട് ജോലിക്ക് പോയെന്ന് ചോദിക്കാൻ ആൾക്കാരുണ്ടാവും. ജോലി കളഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ എന്തിനാണ് ഇത്രയും നല്ല ജോലി കളഞ്ഞിട്ട് വീട്ടിലിരിക്കുന്നേ, കുട്ടി എന്തായാലും വളർന്നോളൂ അല്ലേ എന്ന് ചോദിക്കാനും ആൾക്കാരുണ്ടാവും. അപ്പൊ എന്ത് ചെയ്താലും ചോദിക്കാൻ ആൾക്കാരുണ്ടാവും. നാട്ടുകാരെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. അതോർത്ത് നമ്മൾക്ക് എന്താ വേണ്ടതെന്ന് നമുക്കറിയാമെങ്കിൽ അത് നമ്മൾ ചെയ്യാന്നല്ലാതെ ബാക്കിയുള്ളവരെന്താ ചിന്തിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു തോട്ടം. അതെനിക്ക് പണ്ട് മുതലേ മമ്മി പറയുമായിരുന്നു, നാട്ടുകാരെന്താന്ന് വെച്ചാൽ പറയട്ടെ, നീ നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പണ്ട് മുതലേ പറഞ്ഞു തരുമായിരുന്നു. കാര്യം വീട്ടിൽ ആണുങ്ങളില്ല, ഞങ്ങൾ 3 പെൺകുട്ടികളായിരുന്ന കാരണം തന്നെ നാട്ടുകാർ കുറെ റൂൾസ് ഇങ്ങനെ ഇമ്പോസ് ചെയ്യാൻ, അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു, നമ്മൾ ഇങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ എന്ന് നാട്ടുകാർ ചിന്തിക്കുന്ന ഒരു പോയിന്റ് ഓഫ് ടൈം ഉണ്ടായിരുന്നു. കാര്യം ഞങ്ങളെല്ലാം ചെറിയ കുട്ടികളായിരുന്നു. അപ്പം മമ്മി പറഞ്ഞ എന്താന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പം എന്റെ ചേച്ചിക്ക് മൈക്രോബയോളജി പഠിക്കാനായിരുന്നു താല്പര്യം. അപ്പോൾ ആൾക്കാർ വന്നിട്ട് എന്തിനാ ടീച്ചറിന് നല്ലത് കുട്ടി നേഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫിനാൻഷ്യലി സപ്പോർട്ട് കിട്ടില്ലേ എന്ന് ചോദിച്ച സമയത്ത് മമ്മി ഓപ്പൺലി ചോദിച്ചിട്ടുണ്ട്, എന്റെ മോക്കി പഠിക്കാൻ ഇഷ്ടമുള്ളതല്ലേ അവള് പഠിക്കേണ്ടത്, എനിക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് കിട്ടുമെന്ന് ഓർത്തിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് ഞാൻ വിടില്ല എന്ന് മമ്മി ഓപ്പൺലി പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ നമ്മളെ പറ്റി ചിന്തിക്കുന്നതല്ല നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്.
1: തീർച്ചയായിട്ടും അത് മറ്റുള്ളവരെന്നല്ല, ഇപ്പൊ നമ്മുടെ ബന്ധുക്കളായാലും മറ്റു പൊതു സമൂഹമായാലും പലപ്പോഴും സ്ത്രീകൾ ഇങ്ങനെയും ചെയ്യാൻ പാടുള്ളൂ, ഈ വഴിയിലേ പോകാൻ പാടുള്ളൂ അല്ലേ.
0: അത് അതെനിക്ക് കുറേ അക്കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്, അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. കാര്യം ഒന്നാമത്തെ കാര്യം, ഞാൻ ജോലിക്ക് ബാംഗ്ലൂർ പോയ സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാര്യം ബാംഗ്ലൂർ പോയ പെൺകുട്ടികൾ വഴിതെറ്റിപ്പോകും എന്നുള്ള ഒരു തോട്ടുള്ളത് കാരണം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളായിരുന്നു. അപ്പം കുറെ ആൾക്കാർ ഇങ്ങനെ മമ്മീൻ്റെ അടുത്ത് പറയുന്നത് എന്തിനാണ് മോളെ ബാംഗ്ലൂർ വിട്ട്, ഇവിടെയാണെങ്കിൽ വീട്ടിലെ ആണുങ്ങൾ പോലും ഇല്ല എന്തെങ്കിലും ഒരു ഇത് വന്നാൽ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇത് കേട്ടത് ജോലി വിട്ട് കഴിഞ്ഞപ്പോഴാണ്. ജോലി വിട്ടപ്പോൾ മോളെന്തിനാണ് ജോലി വിട്ടത്, ഇത്രയും നല്ല സാലറി ഉള്ള ഒരു ജോബ് വിട്ടിട്ട് എന്തിനാണ്. പക്ഷെ ആ സമയത്ത് ഞാൻ ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ IT ജോബ് ചെയ്യുന്നതിലും എനിക്ക് സന്തോഷമുണ്ടാകുന്ന, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്, ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പ്രോഡക്ട്സ് ആയാലും എല്ലാം ഞാൻ ആദ്യമേ എന്നെ പരീക്ഷിച്ചിട്ട് എൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ക്ലോസ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട് അവർക്ക് റിസൾട്ട് ഉള്ള പ്രോഡക്ട്സ് ആണ് നമ്മൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ കൊടുക്കുന്ന ഒരു സാധനം നല്ലതാണ്. കാര്യം ഭയങ്കര വില കൊടുത്ത് നമ്മൾ ഒരു പ്രോഡക്റ്റ് പുറത്തുനിന്ന് വാങ്ങിയാലും അതിൻ്റെ അകത്ത് നല്ല സാധനങ്ങൾ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോരം നല്ല നല്ല സാധനങ്ങളുള്ളതാണ്, പ്യുവർ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നതാണ്. അപ്പൊ ഇത് അധികം റേറ്റ് ഇല്ലാതെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഹാപ്പി ആകുമ്പോഴേക്കും നമ്മുടെ ഫാമിലി ഫുള്ളോടെ ഹാപ്പിയാവും. അപ്പൊ അതില് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്.
1: ഇപ്പോ കേശ സംരക്ഷണം അല്ലെങ്കിൽ സൗന്ദര്യ സംരക്ഷണം, അതിനായിട്ടാണ് ഈ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കിയത് ആർഷ. അപ്പൊ ആർഷ പറഞ്ഞു, ആർഷ എല്ലാം ആർഷ തന്നെ പരീക്ഷിച്ചു നോക്കി ഫലം ഉണ്ടെന്ന് കണ്ടതിന് ശേഷമാണ് അത് വിപണിയിൽ ഇറക്കുന്നതെന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ഓരോന്നും ചെയ്യുമ്പോ അത് ഇപ്പൊ ഞാൻ ചോദിക്കുന്ന എന്താന്ന് വെച്ചാല്, ഇപ്പൊ നമ്മള് സാധാരണ പറയുമ്പോ ഇത് ഒരു ആയുർവേദ പ്രോഡക്റ്റ് പോലെ ആണല്ലോ ഇതെല്ലാം, ഇപ്പൊ പച്ചമരുന്നുകളും അങ്ങനെയുള്ളതെല്ലാം കൂട്ടുകൾ. അപ്പൊ ഈ കൂട്ടുകളില് അതിന്റെ അളവ്

0: ഒക്കെ നമ്മൾ എങ്ങനെയാണ് നിശ്ചയിക്കുക? പണ്ട് കാലത്തുള്ള ആൾക്കാർ ഇതിന്റെ അളവ് അങ്ങനെ പ്രോപ്പർലി ഇത്ര അങ്ങനെയല്ലായിരുന്നല്ലോ. അപ്പൊ ഓൾറെഡി വീട്ടിലുണ്ടായിക്കൊണ്ടിരുന്ന സംഭവമാണ്. അപ്പം മമ്മിക്കൊരു അളവ് അറിയാലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി ഇതിന്റെ കുറച്ച് കോഴ്സസ് ചെയ്തിട്ടുണ്ട്. ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഓൺലൈനിൽ കുറച്ച് ആയുർവേദ കോഴ്സസും ഇതൊക്കെ എടുത്തിട്ട് ഞാൻ ഓരോന്നിന്റെയും എങ്ങനെയൊക്കെ ചെയ്താൽ കൂടുതൽ റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം പഠിച്ചിട്ടാണ് പ്രോപ്പർലി ഒരു ഫോർമുലേഷൻ ഉണ്ടാക്കിയിട്ട് അതിൽ ചെയ്യാൻ തുടങ്ങിയത്. ഷാമ്പും കണ്ടീഷണർ ആയാലും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് കുറേ ഹാർഷായിട്ടുള്ള കെമിക്കൽസ് ഉണ്ട്. ഇപ്പൊ ഏത് ബ്രാൻഡ് എടുത്താലും അതിൻ്റെ അകത്ത് പ്രോപ്പർലി ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ മനസ്സിലാവും ഇത് നമ്മുടെ മുടിക്ക് ഭയങ്കര കേടാണത്. മുടി പൊട്ടിപ്പോവാനും മുടി ഡ്രൈ ആവാനൊക്കെ അത് ഭയങ്കര ഇതാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് നാച്ചുറലി ഇതിന് നമ്മുടെ തലയിൽ ശരിക്കും ഓയിൽസ് ഉണ്ട്. അത് പോവാണ്ട് തന്നെ ക്ലെൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ നാച്ചുറലുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ്, അതായത് സോപ്നെട്ട്, ശിഖാക്കായ് ഇങ്ങനെ കുറെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മുടെ ഷാമ്പൂ കണ്ടീഷണറൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഞാൻ പ്രോപ്പർലി പഠിച്ചിട്ടാണ് ചെയ്യുന്നത്.
1: അപ്പൊ ഈ ശിക്കക്കായ പോലുള്ള സാധനങ്ങളൊക്കെ അതെല്ലാം പുറത്തുനിന്ന് വരുത്തേണ്ടി വരുന്നുണ്ടോ? എങ്ങനെയാണ്?
0: ഇല്ല, നമ്മള് അവിടെ കിട്ടാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ അങ്ങാടിക്കടയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പ്യുവർ ആയിട്ടുള്ള സംഭവങ്ങൾ അവിടെ എത്തിച്ചു തരാം. നമുക്ക് കിട്ടാതെ നമ്മൾ അവിടത്തെ ഫാമേഴ്സിന്റെ അടുത്തു തന്നെയാണ് എല്ലാം കളക്ട് ചെയ്യുന്നത്. ഇപ്പൊ കുറച്ചുകൂടെ ലാർജ് ആയിട്ട് ഉണ്ടാക്കുമ്പോഴേക്കും നമ്മള് എല്ലാം അവിടെ ഉള്ള ഇടുക്കി തന്നെയുള്ള പ്രോഡക്ട്സ് ആണ് നമ്മള് മീൻസ് ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്.
1: ഇപ്പൊ ഈ എണ്ണ അതിനോട് അനുബന്ധമായിട്ടുള്ള വസ്തുക്കൾ അല്ലേ, അതെല്ലാം ഉണ്ടാക്കുന്നു, അത് ഉപയോഗിക്കുന്നു. ഇപ്പൊ എണ്ണയുടെ കാര്യം പറയുമ്പോ ഇപ്പൊ ആർഷ കാണുമ്പോ എനിക്കറിയാം ആർഷ പറയുന്നതില് സത്യമുണ്ട്, ആർഷയുടെ മുടി കാണുമ്പോഴും അല്ലേ. അപ്പൊ അത് ഇതിന്റെ പരസ്യങ്ങളും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്.
0: പരസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നമുക്കൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട്, അതിന്റെ അകത്ത് മെയിൻലി ഞാൻ തന്നെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. കാര്യം ഇങ്ങനത്തെ ഒരു ബ്രാൻഡ് ആവുമ്പോഴേക്കും ഉണ്ടാക്കുന്ന ആൾക്കാർ അത് എന്താണെന്നുള്ള കാര്യം പ്രോപ്പർലി പറഞ്ഞാലാണ് ആൾക്കാർക്ക് അത് കൺവേ ആവുന്നത്. നോർമൽ പരസ്യം പോലെ മുടിയുള്ള ഒരാളെ കാണിച്ച് ചെയ്തിട്ട് കാര്യമില്ല. കാര്യം നമ്മുടെ ബ്രാൻഡ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ബ്രാൻഡ് എന്താണെന്നുള്ള കാര്യമാണ് നമുക്ക് എത്തിക്കേണ്ടത് ആൾക്കാരിലേക്ക്. അപ്പൊ അത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്.
1: അപ്പൊ അതില് ഈ പ്രത്യേകിച്ചായിട്ട് കെമിക്കൽസ് ഒന്നുമില്ല, എല്ലാം പൂർണ്ണമായിട്ടും ശുദ്ധമായിട്ടുള്ള സാധനങ്ങളാണ് ഈ പ്രോഡക്റ്റിൽ ഉപയോഗിക്കുന്നതെന്ന് ആശ തന്നെയാണ്.
0: ഞാൻ തന്നെയാണ് അതിൻ്റെ അത് പറയുന്നത്. ഇത് ഞാൻ ചെയ്യാൻ വേറൊരു ഈ ഷാമ്പൂ കണ്ടീഷണറും ഞാൻ റീസെന്റ്ലി ആണ് ലോഞ്ച് ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ എത്തിയെന്ന് പറഞ്ഞാൽ എന്റെ ഒരു ക്ലോസ് റിലേറ്റീവിന് ഈ പറഞ്ഞ പോലെ ക്യാൻസർ ആയിട്ട് പുള്ളിക്കാരന് ഒരു കെമിക്കൽസും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോഴേക്കും എങ്ങനെ എന്ത് ചെയ്യാം, കാര്യം പുറത്തുനിന്നുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ പറ്റാത്തപ്പം അങ്ങനെ ഞാൻ പഠിച്ച് ഡെവലപ്പ് ചെയ്തതാണ് ഈ ഷാമ്പൂ കണ്ടീഷണറും. അത് കുറേ നമ്മളൊരു 2 ഇയേഴ്സ് ട്രയൽ ആൻഡ് എറർ നടത്തിയാണ് ഇപ്പോൾ ഉള്ള ഫോർമുലേഷനിൽ എത്തിയത്. അതായത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി എളുപ്പമല്ല. ഓയില് ബേസിക്കലി പണ്ട് മുതലേ നമ്മൾ ഉണ്ടാക്കുന്ന കാരണം ഓയിൽ ആദ്യമേ ലോഞ്ചായി, അത് ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ പുതിയ പ്രോഡക്റ്റ് ഇറക്കുമ്പോഴേക്കും ഇവർക്ക് നമ്മളിലുള്ള വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കണമല്ലോ. നമ്മുടെ അത് ഇപ്പൊ കഴിഞ്ഞ 2 വർഷമായിട്ട് കൊറേ തവണ ഞാൻ ഓൾറെഡി പഠിച്ചിട്ട് കൊറേ തവണ ട്രയൽ ആൻഡ് എറർ നടത്തി ഇപ്പോഴാണ് നമ്മൾ ഫൈനൽ ഫോർമുലേഷനിൽ എത്തിയിട്ട് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തത്. അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു സംഭവം ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടണമെന്നും ആൾക്കാർക്ക് യൂസ് ചെയ്യുമ്പോൾ നല്ല എഫക്റ്റ് ഉണ്ടാവണം എന്നുള്ള കാര്യം എനിക്ക് നിർബന്ധമാണ്.
1: ഇത്തരം പ്രോഡക്ട്സിന് പേറ്റന്റ് എടുക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: നമ്മൾ ലൈസൻസ് എടുത്തിട്ടുണ്ട്, പേറ്റന്റിനുള്ളത് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്.
1: ഇപ്പൊ എത്ര വർഷമാവുന്നു? കോവിഡിന്റെ സമയത്ത് തുടങ്ങിയെന്നല്ലേ പറഞ്ഞത്?
0: 4 വർഷമാവുന്നു.
1: 4 വർഷം. ഇപ്പൊ ഈ 4 വർഷം കൊണ്ട് സാമാന്യ ഒരു നല്ല രീതിയിലുള്ള ഒരു വരുമാനം കിട്ടി കാണണമല്ലോ?
0: ഉണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പൊ ഞാനൊരു IT ജോലി ചെയ്യുന്നവരുന്നെങ്കിൽ കിട്ടുന്ന സാലറി എനിക്കിപ്പോ ഇതിന്റെ അകത്തുനിന്ന് കിട്ടുന്നുണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എനിക്ക്,
1: ആ ഒരു സന്തോഷം. ഇപ്പൊ കുറച്ചാളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് ആളുകൾക്ക് ഉപയോഗവും ഉണ്ടാവുന്നുണ്ട്. അവർക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവുന്നു എന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം.
0: അതായത്
1: നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഒരു വസ്തു മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നു എന്ന് അറിയുമ്പോഴുള്ള ഒരു സന്തോഷം. അത് എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ ഒരു ജോലി ചെയ്ത് ശമ്പളം മേടിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് വലുതാണ്.
0: അതെ. അതായത് ഇത് ആദ്യമായിട്ട് ഞാൻ കൊടുത്ത എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ആളിപ്പോഴും എന്റെ അടുത്തുനിന്ന് വാങ്ങാറുണ്ട്. അതായത് എന്റെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 98% ആൾക്കാരും വീണ്ടും വന്ന് നമ്മുടെ അടുത്തുനിന്ന് പ്രോഡക്റ്റ് നല്ലതാണ് ഇനിയും വേണം എന്ന് പറഞ്ഞ് വാങ്ങുന്നുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സംരംഭകയായ ആർഷ ജോസ് ആണ്. കേശ സംരക്ഷണവും സൗന്ദര്യ സംരക്ഷണത്തിനുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ് ആർഷ ഉണ്ടാക്കി വിൽക്കുന്നത് അല്ലെ. ആർഷ ഒരു സംരംഭം തുടങ്ങിയത് വിജയിപ്പിച്ചെടുത്ത ഒരാളാണ്. കേശ സംരക്ഷണത്തിനൊപ്പം
0: നമുക്ക് സൗന്ദര്യ സംരക്ഷണത്തിന് കസ്തൂരിമഞ്ഞൾ, അലോവേര ജെല്ല്, ലിബം, ഈ 3 പ്രോഡക്ട്സേ ഉള്ളൂ. അല്ലാതെ വേറെ ക്രീംസിലേക്കൊന്നും നമ്മൾ വന്നിട്ടില്ല. മെയിൻലി ഹെയർ കെയർ പ്രോഡക്ട്സ് ആണ് നമുക്കുള്ളത്.
1: അപ്പൊ കൂടുതലും കേശ സംരക്ഷണത്തിനുള്ള പ്രോഡക്ട്സ് ആണ് ആർഷ ഉണ്ടാക്കി വിൽക്കുന്നത് അല്ലെ.
0: അതെ.
1: അപ്പൊ അതിന്റെ കൂടെ ഈ ലിബാം പോലെ

0: ഉള്ള സാധനങ്ങളും ഉണ്ട്. അപ്പോൾ എന്തായാലും ആർഷയുടെ ഒരു ഐ ടി കമ്പനിയിലെ ജോലി വിട്ട് സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ടാക്കിയെടുത്ത ആളാണ് ആർഷ. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് ഒരു മാതൃകയാക്കാവുന്ന ഒരാളാണ് ആർഷ. ആർഷയുടെ പ്രോഡക്ട്സ് മാത്രമല്ല ആർഷയുടെ ചിന്താഗതിയും നമുക്ക് പ്രചോദനമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി അത് വിജയിപ്പിച്ചെടുത്ത ഒരു വനിതയാണ് ആർഷ ജോസ്. അപ്പോൾ താങ്ക് യു ആർഷ, ആർഷയുടെ ജീവിതത്തെക്കുറിച്ച് ആർഷയുടെ ഈ ബിസിനസ്സിനെ കുറിച്ചൊക്കെ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. താങ്ക് യു.
1: ഒത്തിരി സന്തോഷം മാഡം, ഇവിടെ വന്ന് സംസാരിക്കാൻ പറ്റിയതിലും നിങ്ങളിവിടെ കാണാൻ പറ്റിയതിലും ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഹയാത്രിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സംരംഭകയായ ആർഷ ജോസ് ആണ്. ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം രമ്യ കെ പ്രഭ.

0: നാളെ രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
1: മഞ്ചാടിക്കുരു കുന്നിമാലകൾ മുരിക്കിൻ പൂക്കളിത്യാദിയും ചെഞ്ചോരിക്കു വിരോധിയാമധരവും തൃക്കൈകൾ തൃക്കാൽകളും.
0: അവതരണം ഇടപ്പള്ളി ചങ്ങമ്പുഴ അക്ഷര ശ്ലോക സമിതി.
2: കേശബന്ധമൊളി ചിന്തി പീലിയോടുമാടി നിൻ മകര കുണ്ടലം.
0: അക്ഷര ശ്ലോക സദസ് നാളെ രാത്രി 9:30.
3: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 3:30. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജതിൻ ലളിതിന്റെ സംഗീതത്തിൽ കുമാർ സാനുവും അൽക്കയാഗ്നിക്കും പാടിയ ഗാനമാണ് ആദ്യം. ചിത്രം കുച്ച് കുച്ച് ഹോത്താ ഹെ.

സിംഗ് ഈസ് കിങ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം ഇനി. ഗാനരചന മയൂർ പുരി, സംഗീതം പ്രീതം, പാടിയത് രാഹത്ത് ഫത്തേഹ് അലി ഖാൻ, ശ്രേയ ഘോഷാൽ.

നുസ്രത് ബാദറിന്റെ വരികൾ. ആദേശ് ശ്രീവാസ്തവയുടെ സംഗീതം. പാടിയത് കൈലാഷ് ഖേർ, അൽക്ക യാജ്ഞിക് എന്നിവർ ചേർന്ന്. ചിത്രം ദീവാർ.

ബധായി ഓഹോ ബധായി. ഈ ചിത്രത്തിൽ സോനു നിഗം, അനുരാധ ശ്രീറാമും സംഘവും പാടിയ ഗാനം. ജാവേദ് അക്തറിന്റെ വരികൾ, അനു മാലിക്കിന്റെ സംഗീതം.

അപ്കെ ബരസ് എന്ന ചിത്രത്തിൽ സോനു നിഗമും പ്രീതി പിങ്കിയും ചേർന്ന് പാടിയ ഗാനമാണ് കേട്ടത്. സമീറിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് അനു മാലിക്. അനു മാലിക്കിന്റെ സംഗീതത്തിൽ മറ്റൊരു ഗാനം കൂടി, ഉംറാവ് ജാൻ എന്ന ചിത്രത്തിൽ ജാവേദ് അക്തറിന്റെ വരികൾ പാടിയത് അൽക്ക യാഗ്നിക്.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സമയം 4 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാനത്ത് ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ ജൂൺ 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ഓൺലൈനായി ഈ മാസം 30 വരെ സമർപ്പിക്കാം. SE.census.gov.in എന്ന പോർട്ടൽ വഴിയാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. അടുത്ത മാസം 6 മുതൽ 9 വരെ എറണാകുളത്ത് നടക്കുന്ന ബ്രിക്സ് വനിതാ ശിശുക്ഷേമ മന്ത്രിമാരുടെ അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഉന്നതതലയോഗം ചേർന്നു. അരവല്ലി മലനിരകൾ സംബന്ധിച്ച കേന്ദ്ര സർക്കാർ റിപ്പോർട്ടിന്റെ സ്വതന്ത്ര അവലോകനം നടത്താൻ ഉന്നതാധികാര വിദഗ്ധ സമിതി രൂപീകരിച്ച് സുപ്രീംകോടതി. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലം മാറ്റുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യമാക്കുമെന്നും മന്ത്രി. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി US ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കുവൈറ്റ് വിമാനത്താവളത്തിൽ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ 1 മരണം, നിരവധി പേർക്ക് പരിക്ക്. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നാലുമണിപ്പൂക്കളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നാലുമണിയായപ്പോഴേക്കും എല്ലാവരും റെഡി ആയിട്ടുണ്ടല്ലോ അല്ലെ? പ്രിയപ്പെട്ടവർക്കുള്ള സന്ദേശങ്ങൾ

അവർക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ, ഡെഡിക്കേഷൻസ് ഒക്കെ അറിയിക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും പ്രിയപ്പെട്ടവർക്കുള്ള വിഷസൊക്കെ അറിയിക്കാനുള്ള വാട്സ്ആപ്പ് നമ്പർ 9446455888 9446455888 വേഗം വേഗം വിഷസ് അറിയിച്ചോളൂ.

ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മിമിയാണ് വല്ലത്ത് നിന്ന്. ഹായ്, എനിക്കൊരു പാട്ട് വേണം. ജോമോന്റെ സുവിശേഷം എന്ന സിനിമയിലെ ഒരു അടിപൊളി പാട്ട് തരുമോ, സുന്ദരി പൂവേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ പരിപാടി, എന്നും കേൾക്കാറുണ്ട്. ബിജു, അഞ്ജു എന്നിവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാട്ടോടെ, ജോമോന്റെ സുവിശേഷങ്ങളിലെ പാട്ടോടുകൂടി നമുക്ക് ഇന്നത്തെ 4 മണിപ്പൂക്കൾ തുടങ്ങാം. ഇതുപോലെ നിങ്ങൾക്കും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ ഒരിക്കൽ കൂടി 9444654558 8 8 8.

അടുത്ത മെസ്സേജ് വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം വായിച്ച് പഠിച്ചിട്ടിരിക്കാൻ കേട്ടോ. ഹായ് നാലുമണിപ്പൂവേ, നീ ഇല്ലാതെ നാനില്ല, പ്രോഗ്രാം മധുരമാണ്,

അടുത്ത മെസ്സേജ് വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം വായിച്ച് പഠിച്ചിട്ടിരിക്കാൻ കേട്ടോ. ഹായ് നാലുമണിപ്പൂവേ, നീ ഇല്ലാതെ ഞാനില്ല, പ്രോഗ്രാം മധുരമാണ്. ഇന്ന് എന്റെ മകൾ ആർ ശ്രീകർഷകയുടെ ബർത്ത്ഡേ ആണ്. ഞാൻ രാജാമണി കവിത ഫ്രം ഇടുക്കി കാന്തള്ളൂർ എന്ന സ്ഥലത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് മലയാളവും കുറച്ച് തമിഴും കലർത്തി അത് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ട് അയച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമായിരുന്നു, പക്ഷേ രണ്ട് മൂന്ന് പ്രാവശ്യം വായിച്ചപ്പോൾ ശരിയായി, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. പൂവേ പൂച്ചുടവ എന്ന ചിത്രത്തിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രീകുട്ടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നല്ലൊരു ബർത്ത്ഡേ ആവട്ടെ, കുറേ കുറേ വർഷം അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൂടെ നല്ല സന്തോഷമായിട്ടിരിക്കാൻ പറ്റട്ടെ, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാൻ സാധിക്കട്ടെ കേട്ടോ. അപ്പോൾ രാജാമണിയും കവിതയും ആവശ്യപ്പെട്ട പൂവേ പൂച്ചുടവ എന്ന ചിത്രത്തിലെ ഗാനം.

ഹായ് നാലുമണി പൂവേ, ചായ കുടിച്ചോ? കുടിച്ചിട്ടില്ല. ഞാൻ ആദ്യമായി ഇന്നലെയാണ് ഈ പ്രോഗ്രാം കേൾക്കുന്നത്. എൻ്റെ പേര് മിനി പെരുമ്പാവൂരിൽ നിന്ന്. എനിക്ക് ഒരു നല്ല പാട്ട് വെച്ച് തരണമെന്നാണ് മിനി പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇനി നമുക്കിതുപോലെ പുതിയ പുതിയ ശ്രോതാക്കൾ വീണ്ടും വീണ്ടും ഉണ്ടാവട്ടെ അല്ലേ. അതുപോലെ അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് കീർത്തിയാണ്, മാമ്പ്രയിൽ നിന്ന്. ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. പേര് ഷീബ. എനിക്കൊരു മലയാള ഗാനം വെച്ച് തരണം. നമ്മൾ എന്ന ചിത്രത്തിലെ എന്നെ അമ്മയെ ഒന്ന് കാണാൻ എന്ന് പറയുന്ന ആ പാട്ടാണ് കീർത്തി അമ്മയ്ക്ക് വേണ്ടി, അമ്മ ഷീബ, ഷീബാമ്മയ്ക്ക് വേണ്ടി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും അമ്മേ. നല്ലൊരു പിറന്നാളാവട്ടെ, മക്കളെല്ലാവരും അടുത്തുണ്ടാവട്ടെ. ഇനി ഇങ്ങനെ ഒരുപാട് പിറന്നാളുകൾ മക്കളുടെ കൂടെ ആഘോഷിക്കാനിട വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയ ശ്രോതാവായിട്ടുള്ള മിനിക്കും ഒപ്പം ഷീബാമ്മയ്ക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.

എന്റെ പേര് സജീന്ദ്രൻ ഫറൂഖ്. എന്റെ മുതലാളിയുടെ 40-ാം വിവാഹ വാർഷികമായിരുന്നു വെള്ളിയാഴ്ച. പേര് കുമാരൻ, ഭാര്യയുടെ പേര് ഗിരിജ. അവർക്ക് വേണ്ടി ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടാണ് സജീന്ദ്രൻ കോഴിക്കോട് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ രമ്യ പാലാംകോട് നിന്ന് ഒരു നല്ല പാട്ട് വെച്ച് തരുമോ നാലുമണിപ്പൂവേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ജിജി പെരുമ്പടപ്പിൽ നിന്ന് നല്ലൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ സുമ കളമശ്ശേരിയിൽ നിന്നും ഒരു നല്ല പാട്ട് വെച്ച് തരണേ നാലുമണിപ്പൂവേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ശരണ്യ കൊരട്ടിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കൂട്ടുകാരി രച്ചുവിന് വേണ്ടിയിട്ട് വന്ദനം എന്ന ചിത്രത്തിലെ അന്തിപ്പൊൻവെട്ടം എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും പേർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാണ് അടുത്തതായിട്ട് വരുന്നത് വന്ദനത്തിലെ. അപ്പൊ സജീന്ദ്രൻ മെസ്സേജ് ചെയ്ത അദ്ദേഹത്തിന്റെ മുതലാളിയായിട്ടുള്ള കുമാരൻ, ഗിരിജ ദമ്പതികൾക്ക് 40-ാം വിവാഹ വാർഷികമായിരുന്നു. അവർക്ക് എല്ലാവിധ ആശംസകളും കഴിഞ്ഞു പോയി എങ്കിലും അറിയിക്കുന്നു. ഇനിയും ഒരുമിച്ച് കുറെ വർഷങ്ങൾ ഉണ്ടാവാൻ പറ്റട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഒപ്പം രമ്യയ്ക്കും ജിജിക്കും സുമയ്ക്കും ശരണിയുടെ ഫ്രണ്ട് രച്ചുവിനും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.

പ്രിയപ്പെട്ട നാലുമണിപ്പൂവേ, ഞാൻ മെസ്സേജ് അയക്കുന്നത് എറണാകുളത്ത് നിന്നാണ്. എന്റെ പേര് ദീപ്തി. എനിക്ക് പൂക്കൾ പൂക്കും തരണം എന്ന സോങ് വെച്ച് തരുമോ പ്ലീസ് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കരയണ ഇമോജി ഒക്കെ ഇട്ടിട്ടുണ്ട് ദീപ്തി. എന്തിനിപ്പോ കരയണേ, ഞാൻ പാട്ട് വെക്കാൻ പോവാണല്ലോ, അപ്പൊ എനിക്ക് അറിയണ്ട കേട്ടോ. അപ്പോ അതുപോലെ അനിത മെസ്സേജ് ചെയ്തിട്ടുണ്ട് ആലുവയിൽ നിന്ന്, ഒരു നല്ല തമിഴ് പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഷാജഹാന്റെ മെസ്സേജ് ഉണ്ട്, ഷാജഹാന്റെ സുഹൃത്തായിട്ടുള്ള ഹബീബിന്റെ ബർത്ത്ഡേ ആണെന്ന്, അപ്പൊ ഒരു നല്ല പാട്ട് വെച്ച് തരണേ നാലുമണിപ്പൂവേ എന്ന് പറഞ്ഞു. അപ്പൊ ഹബീബ് ഹാപ്പി ബർത്ത്ഡേ, നല്ലൊരു ബർത്ത്ഡേ ആഘോഷിക്കാം കേട്ടോ. അപ്പോ ദീപ്തി ചോദിച്ച ആ ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, നമ്മുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വേണ്ടി.

പുറത്തിങ്ങനെ നല്ല മഴ പെയ്യുമ്പോൾ കേൾക്കാൻ പറ്റിയൊരു പാട്ട് ആവശ്യപ്പെട്ടിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. ശ്രീദേവിയാണ് തൃപ്പൂണിത്തുറയിൽ നിന്ന്. 1942 എ ലവ് സ്റ്റോറി എന്ന ചിത്രത്തിലെ റിംജിം റിംജിം എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ചു തരാമോ നാലുമണിപ്പൂവേ.

എന്റെ ബ്രദർ സന്തോഷിനു വേണ്ടി സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല സുഖം ഉണ്ടാവില്ലേ? ഈ നേരത്തെ ഈ പാട്ട് കേൾക്കുക, കയ്യിലൊരു ഗ്ലാസ് ചായ പിടിക്കുക അല്ലെങ്കിൽ കാപ്പി പിടിക്കുക, എന്നിട്ട് കേക്ക് ആസ്വദിക്കുക. പുറത്ത് മഴ പെയ്യുന്നെങ്കിൽ അതും ആസ്വദിക്കുക. എന്തായാലും നാല് മണിപ്പൂക്കളുടെ അടുത്ത പാട്ട്.

ഹലോ നാലുമണിപ്പൂവേ, നമസ്കാരം. ഞാൻ കെ കെ രാജു, ഒപ്പം കുടുംബമുണ്ട്. മാവേലിക്കരയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. അർത്ഥം എന്ന ചിത്രത്തിലെ ശ്യാമാംബരം എന്ന പാട്ട് വെച്ചു തരുമോ? സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ട് ഈ പരിപാടി. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് അറിയിച്ചിട്ടുണ്ട് കൊച്ചി എഫ് എമ്മിന്റെ. ഒപ്പം ഞങ്ങളുടെ മോന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഈ എന്നാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അവര് ഫാമിലിയായിട്ട് ജർമ്മനിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വെഡിങ് ആനിവേഴ്സറി വിഷസും അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ എന്നോ ആണ്, കൃത്യമായിട്ട് ഡേറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ മെസ്സേജ് അയച്ചത് കെ കെ രാജുവും ഫാമിലിയാണ്. അപ്പോൾ മോനും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു, വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുന്നു. അപ്പോൾ ചോദിച്ച ഗാനത്തിലേക്ക് പോകാം.

നാലുമണിപ്പൂവേ സുഖമാണോ ചോദിച്ചിട്ടുണ്ട്. സുഖമാണ്. എന്റെ പേര് സിന്ധു ശ്രീകാന്ത്. കാക്കനാടാണ് താമസിക്കുന്നത്. എന്റെ ഹസ്ബൻഡ് ശ്രീകാന്തിന് വേണ്ടി മുത്തമഴ എന്ന സോങ് വെച്ചു തരുമോ? ശ്രീകാന്ത് സ്ഥിരം റേഡിയോ ശ്രോതാവാണ്. തഗ് ലൈഫിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് സിന്ധു. അതുപോലെ അരവിന്ദൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് അങ്കമാലിയിൽ നിന്നും. അരവിന്ദന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു നല്ല പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിന്ധുവിന്റെ ഹസ്ബൻഡായിട്ടുള്ള ശ്രീകാന്തിനും അരവിന്ദനും അരവിന്ദന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടി ആ ഗാനം.

നാലുമണിപ്പൂവേ, ശുഭ സായാഹ്നം നേരുന്നു. അങ്ങോട്ടും നല്ല ഹാപ്പി ഈവനിങ് നേരുന്നു. നാലുമണിപ്പൂവിന് സുഖമാണോ, ചായ കുടിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കുറേ ദിവസങ്ങളായിട്ട് മെസ്സേജ് അയച്ചിട്ട് പാട്ട് വെച്ച് തരാത്ത ഒരു വിഷമാണ് ഈ ഒരു മെസ്സേജിൽ അയച്ചിരിക്കുന്നത്. ബീന ബിജു ആണ് കറുകുറ്റിയിൽ നിന്ന്. ഞാനും എന്റെ മകളും എല്ലാ ദിവസവും ഇത് കേൾക്കും. എനിക്കും മകൾക്കും ഇഷ്ടമുള്ളൊരു പാട്ടാണ് ചോദിക്കുന്നത്. സൈന്യം എന്ന ചിത്രത്തിലെ കന്നിക്കുയിലെ എന്ന് തുടങ്ങുന്ന പാട്ട്. എന്റെ ഹസ്ബൻഡിനും മക്കൾക്കും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്നെങ്കിലും തരുമോ നാലുമണിപ്പൂവേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് ആ പാട്ട് വരുന്നുണ്ട്. ബീനയ്ക്കും മകൾക്കും ബീനയുടെ ഹസ്ബൻഡിനും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട്.

ദിയ മഞ്ഞുമ്മൽ നിന്ന്, ദിയ കല്യാണി മഞ്ഞുമ്മൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ശാന്തമി രാത്രിയിൽ എന്ന പാട്ട് വേണം, മുത്തശ്ശന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. മുത്തശ്ശന് ഒരുപാട് ഇഷ്ടമുള്ള കൊച്ചുമോളാണ് അല്ലേ. അതുപോലെ നമ്മുടെ റേഡിയോ ശ്രോതാവ് സുബ്രഹ്മണ്യൻ തളിക്കുളത്തിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ ഒരു നല്ല പാട്ട് കേൾപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് താജുദ്ദീൻ നാട്ടികയിൽ നിന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോ ദിയ കല്യാണിയുടെ മുത്തച്ഛനും ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന സുബ്രഹ്മണ്യൻ തളിക്കുളത്തിന് വേണ്ടി ആ പാട്ടിലേക്ക് പോകാം. അപ്പോ സുബ്രഹ്മണ്യന് എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഒരു ഗാനത്തോടുകൂടി ഇന്നത്തെ നാലു മണിപ്പൂക്കൾ ഇവിടെ സമാപിക്കുകയാണ്. മെസ്സേജ് അയച്ച എല്ലാവർക്കും നന്ദി. എല്ലാ മെസ്സേജുകളും ഒരുമിച്ച് വായിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് എല്ലാം പരിഗണിക്കാത്തത്. തുടർന്ന് മെസ്സേജുകൾ അയക്കുക, പിണങ്ങൊന്നും വേണ്ട. നാലു മണിപ്പൂക്കൾ വീണ്ടും നാളെ വൈകിട്ട് 4 മണിക്ക്. ഇതാകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഓപ്പറേറ്റർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. യോഗ്യത SSLC, മെക്കാനിക്, പ്ലംബർ, ഇലക്ട്രിക്, മെക്കാനിക്കൽ ട്രേഡ്സ് എന്നീ ട്രേഡുകളിൽ ഏതെങ്കിലുമുള്ള ITI അല്ലെങ്കിൽ NTC സർട്ടിഫിക്കറ്റ്. വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും പമ്പുകൾ, ഫിൽട്ടറുകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനുള്ള പരിചയം. പ്രായം 50 വയസ്സിൽ താഴെയായിരിക്കണം. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നാളെ രാവിലെ 11 മണിക്ക് തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രി ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 04842 77 74 89 എന്ന നമ്പറിലേക്ക്. 04842 77 74 89.
1: നോവില്ല ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വാസമേകാൻ, ഹോമിയോപ്പതി.
1: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
0: ICAR CIFT കൊച്ചി പ്രോജക്ട് അസിസ്റ്റന്റ് 1 താൽക്കാലിക ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നാളെ നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 04842 41 00 04842 41 00. പാലക്കാട് കെൽട്രോണിൽ ഒരു വർഷത്തെ സൌജന്യ ഒ ലെവൽ കമ്പ്യൂട്ടർ കോഴ്സിലേക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 20. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 85 90 60 52 73.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം.

0: തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
1: കോട്ടയം ജില്ലയിലെ ടൂറിസം വകുപ്പിന് കീഴിൽ കുമാരനല്ലൂരിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തൊഴിലധിഷ്ഠിത കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. ഒരു വർഷം ദൈർഘ്യമുള്ള ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് ആന്റ് ബീവറേജ് സർവീസ് എന്നീ കോഴ്സുകളിൽ പ്ലസ് ടു ജയിച്ചവരെയാണ് പരിഗണിക്കുന്നത്. ഇതിനുള്ള അവസാന തീയതി ഈ മാസം 15. വിശദവിവരങ്ങൾ www.fcikerala.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ഫോൺ നമ്പറുണ്ട് 94 95 71 64 65. 94 95 71 64 65. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിമൻ സ്റ്റഡീസ് സെന്ററിൽ നിശ്ചിത കാലാവധി അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. റിസർച്ച് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്കാണ് വാക്ക് ഇൻ ഇന്റർവ്യൂ. റിസർച്ച് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് സോഷ്യൽ സയൻസ്, വിമൻ സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദവും, അസിസ്റ്റന്റ് ഒഴിവിലേക്ക് ഡിഗ്രിയും പി ജി ഡി സി എയും, ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് 10-ാം ക്ലാസ്സിൽ കുറഞ്ഞ വിദ്യാഭ്യാസവുമാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ WSC.CUSAT@gmail.com എന്ന വിലാസത്തിലേക്ക് നാളേക്ക് മുൻപായി അയക്കണം. കൂടുതൽ വിവരങ്ങൾ WSC.CUSAT@gmail.com എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. മുസ്ലിം ന്യൂനപക്ഷ സംവരണത്തിന് അർഹത നിശ്ചയിക്കുന്നതിനുള്ള പ്രവേശന പരീക്ഷ ഈ മാസം 13 ശനിയാഴ്ച രാവിലെ 10 മുതൽ 12 വരെ പൊന്നാനി ഈശ്വരമംഗലത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04942 66 54 89. സേവന വാർത്തകളാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടത്.

0: ആകാശവാണി FM വാർത്തകൾ.
1: കർണാടക മുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. വിമാന കമ്പനികളെ സഹായിക്കുന്നതിനായി 10,000 കോടി രൂപയുടെ വിമാന ഇന്ധന വിലസ്ഥിരത ഫണ്ടിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് വിമാന ഇന്ധനവില കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിലാണ് നടപടിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. തമിഴ്നാട്ടിലെ രാമേശ്വരം മുതൽ ഒഡീഷയിലെ പാരദ്വീപ് വരെ 163 കിലോമീറ്റർ നീളത്തിൽ പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും മന്ത്രിസഭ അംഗീകാരം നൽകി. 8,300 കോടിയിലധികം രൂപയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. വോട്ടർമാരുമായി കൃത്യമായ ആശയവിനിമയം ഉറപ്പാക്കാൻ ബൂത്ത് തല ഉദ്യോഗസ്ഥർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശീലനം നൽകുന്നുണ്ടെന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. റിസർവ് ബാങ്കിന്റെ 3 ദിവസത്തെ പണനയ സമിതി യോഗം ഇന്ന് മുംബൈയിൽ ആരംഭിച്ചു. പണനയം സംബന്ധിച്ച തീരുമാനം വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണികളിൽ അസ്ഥിരത തുടരുന്ന പശ്ചാത്തലത്തിലാണ് നിർണായക അവലോകനം നടക്കുന്നത്. സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാനത്ത് ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ ജൂൺ 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ഓൺലൈനായി ജൂൺ 30 വരെ സമർപ്പിക്കാം. sc.census.gov.in എന്ന പോർട്ടൽ വഴിയാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലം മാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ആരവല്ലി മലനിരകൾ സംബന്ധിച്ച കേന്ദ്ര സർക്കാർ റിപ്പോർട്ടിന്റെ സ്വതന്ത്ര അവലോകനം നടത്താൻ ഉന്നതാധികാര വിദഗ്ധ സമിതി രൂപീകരിച്ച് സുപ്രീംകോടതി. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യമാക്കുമെന്നും മന്ത്രി.

0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 5 മണി കഴിഞ്ഞ് 3:32. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പട്ടാളം എന്ന ചിത്രത്തിൽ കല്യാണിയും സംഘവും പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

വിജയ് യേശുദാസും മഞ്ജരിയും പാടിയ ഗാനം ചിത്രം പൊന്മുടി പുഴയോരത്ത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ഇളയരാജ.

ദലീമ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം നീ വരുവോളം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ. ഗിരീഷ് പുത്തഞ്ചേരി ജോൺസൺ കൂട്ടുകെട്ടിലെ മറ്റൊരു ഗാനം യേശുദാസും മിൻമിനിയും പാടിയത്. ചിത്രം മേലെപ്പറമ്പിൽ ആൺവീട്.

ബിജു മങ്ങാട്, സൗമ്യ, അനിൽ റാമും സംഘവും പാടിയ ഗാനം ചിത്രം ചതുരംഗം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം എം ജി ശ്രീകുമാർ.

ചിത്രം മായാമോഹിനി. ബിജുനാരായണൻ, ഫ്രാങ്കോ, റിമി ടോമി എന്നിവർ പാടിയ ഗാനം. വയലാർ ശരത് ചന്ദ്രവർമ്മ വരികളെഴുതി, ബേണി ഇഗ്നേഷ്യസ് ഈണം നൽകിയത്.

0: കലാഭവൻ മണി പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം കബഡി കബഡി. ഗാനരചന ബാബുരാജ് തൃപ്പൂണിത്തറ, സംഗീതം നാദിർഷ. ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു യുവ കർഷകനെ പരിചയപ്പെടാം. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്ക് സമീപം വെട്ടിക്കവല അനൂപ് നിവാസിൽ ശ്രീ അമൽ അശോകാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. MBA ബിരുദധാരിയായ ഇദ്ദേഹത്തിന് മികച്ച ഒരു സംരംഭകനാകണമെന്നായിരുന്നു ആഗ്രഹം. അതിനായി സമൂഹമാധ്യമത്തിലൂടെ വിവിധ മേഖലകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. ഒടുവിൽ കാർഷിക മേഖല തന്നെയാണ് ഉചിതമായ തീരുമാനം എന്നതിൽ എത്തിച്ചേർന്നു. ഹൈഡ്രോപോണിക്സ് കൃഷിരീതികളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും അറിവ് നേടാനും തുടങ്ങി. അങ്ങനെ മികച്ച ഒരു കർഷകനും സംരംഭകനുമാകാൻ ശ്രീ അമൽ അശോകിന് സാധിച്ചു. ഈ യുവാവ് ഇന്ന് മികച്ച കർഷകൻ, സംരംഭകൻ എന്നതിലൊക്കെ ഉപരിയായി ഈ മേഖലയിൽ പ്രത്യേകിച്ച് യുവാക്കളെ ആകർഷിക്കാനുള്ള വിവിധ പരിശീലനങ്ങളും സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ട അടിസ്ഥാന സൌകര്യങ്ങളുമൊക്കെ ഒരുക്കിക്കൊടുക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ഹൈഡ്രോപോണിക്സ് കൃഷിയുടെ സാധ്യതകൾ വിവരിച്ച് പുതിയ സംരംഭകരെ ആകർഷിക്കാനുള്ള ദൌത്യം ഏറ്റെടുത്ത് മുന്നോട്ടു പോകുകയാണ്. ശ്രീ അമൽ അശോക് ഹൈഡ്രോപോണിക്സ് കൃഷിയിലേക്ക് കടന്നുവന്ന സാഹചര്യങ്ങൾ ആദ്യം വിവരിക്കുന്നു.
3: MBA പഠിക്കുന്ന സമയത്താണ് ഹൈഡ്രോപോണിക്സിനെ പറ്റി ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ട് കാണുന്നത്. അപ്പൊ എനിക്ക് പുറത്തോട്ട് പോകണമെന്നുള്ള ഒരു ആഗ്രഹം ഇല്ലായിരുന്നു, നാട്ടിൽ തന്നെ നിൽക്കണമെന്നുള്ള ഒരു ആഗ്രഹം. അങ്ങനെ യൂട്യൂബിൽ കൂടുതൽ ഈ ഹൈഡ്രോപോണിക്സിനെ പറ്റി നോക്കി. അപ്പൊ നമ്മുടെ ഇവിടെ അധികം അങ്ങനെ ഇല്ല. ഇതിന്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് ലേബർ ഒരുപാട് കുറവാണ്, കൂടുതൽ ഓട്ടോമേഷൻസ് ആണ് വരുന്നത്. അപ്പം കീടങ്ങളുടെ പ്രശ്നം, അങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ കാണിച്ചു. അപ്പൊ ഇതെല്ലാം നമുക്ക് ഹൈഡ്രോപോണിക്സിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. എല്ലാം നമുക്ക് ഇങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം നമുക്ക് സോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ പിന്നെ ഹൈഡ്രോപോണിക്സ് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തി. അപ്പം നോക്കിയപ്പം ഒരുവിധപ്പെട്ട ക്രോപ്സ് എല്ലാം നമുക്ക് പുറത്തുനിന്നാണ് വരുന്നത്. നമ്മൾ നോർമലി ചെയ്യുന്ന വെജിറ്റബിൾസിന് പകരം ഈ പറഞ്ഞ ഇംഗ്ലീഷ് കുക്കുംബർ, ബ്രൊക്കോളി, ക്യാപ്സിക്കം, ലീഫി ഗ്രീൻസ് ഇങ്ങനെയുള്ളത് മാർക്കറ്റ് നമുക്ക് ഇഷ്ടംപോലെ വരുന്നുണ്ട്. പുറത്തുനിന്ന് വരുന്നതായതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ചെയ്യാന്ന് വിചാരിച്ച് ഫസ്റ്റ് ടൈം അതിലേക്ക് തന്നെ ഇറങ്ങി.
0: ഓൺലൈനിലൂടെ പഠനം, പിന്നെ പരീക്ഷണം.
3: ഞാൻ അഗ്രികൾച്ചർ ഫുള്ള് ഓൺലൈൻ നോക്കി തന്നെയാണ് പഠിച്ചത്. ഇപ്പം നമ്മൾ കൂടുതലും നോക്കുമ്പോൾ നോർത്തിലോട്ടൊക്കെയാണ്. അപ്പൊ അവരൊക്കെ ഫീസ് ചോദിക്കുന്നത് 25,000-50,000 അങ്ങനെ അതാണ് ചോദിക്കുന്നത്. അത് ഞാൻ MBA പഠിക്കുന്ന ടൈമിലാണ്, എനിക്ക് വേറെ സോഴ്സ് ഓഫ് ഇൻകം ഇല്ല. അപ്പൊ ഞാൻ ഫസ്റ്റ് ആദ്യമേ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ എന്റെ ഫെർട്ടിലൈസറും സീഡും എല്ലാം വാങ്ങി വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കി. അപ്പം നല്ല റിസൾട്ട് കിട്ടി. MBA കഴിഞ്ഞപ്പോൾ തന്നെ പോളിയോസ് പണിഞ്ഞു.

0: അത് എസ് എച്ച് എമ്മിന്റെ സബ്സിഡി സ്കീമുകളൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ ഹെൽപ്പോട് കൂടി തന്നെ പണിഞ്ഞു. നാച്ചുറലി വെന്റിലേറ്റഡ് പോളിയോസ് ആണ് ആദ്യമേ പണിഞ്ഞത്. അപ്പോൾ 2.5 ലക്ഷം രൂപയോളം സബ്സിഡി കിട്ടി. അങ്ങനെയാണ് ആദ്യത്തെ പോളിയോസിലേക്ക് വരുന്നത്. ലീഫി ഗ്രീൻസ് ആണ് ചെയ്തത്. ആദ്യമേ എല്ലാം നല്ല വിളവ് തന്നെ കിട്ടിക്കൊണ്ടിരുന്നു. ഞാൻ ആദ്യമേ കൃഷിഭവനിൽ തന്നെയാണ് പോയത്, കാരണം നമുക്ക് ഇതിനെപ്പറ്റി വലിയ അറിവില്ല. ഞാൻ അഗ്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളല്ല. അപ്പോൾ ആദ്യമേ കൃഷിഭവനിൽ തന്നെയാണ് പോയത്. അവിടെ നല്ല സപ്പോർട്ടായിരുന്നു. പോളിയോസ് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും ഒരു ഇന്നോവേഷൻ കൊണ്ടുവരുന്നുണ്ട്, അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അവിടുന്ന് AO ആണേലും DDH ആണേലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഫീൽഡ് അസിസ്റ്റന്റ് ഒക്കെ വന്നു പ്ലോട്ടൊക്കെ നോക്കി ഇന്ന ഇന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യണം, മരങ്ങളൊക്കെ മാറ്റി, കാരണം മറവൊന്നും വരല്, ഷെയ്ഡോ കാര്യങ്ങളൊക്കെ വന്നാൽ അത്രയും സ്ഥലത്ത് ക്രോപ്പ് പ്രൊഡക്ഷൻ ഒക്കെ കുറയും, അതെല്ലാം പറഞ്ഞു തന്നു. നല്ല സപ്പോർട്ടായിരുന്നു അവിടുന്ന്. അങ്ങനെയാണ് നമ്മുടെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ ഓഫീസർ തന്നെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. പിന്നെ നമ്മൾ ബാക്കിയുള്ള ഫാർമേഴ്സുമായിട്ടൊക്കെ കണ്ടു. അപ്പോൾ അവരും എല്ലാം പറഞ്ഞു സബ്സിഡി കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഫസ്റ്റ് പോളിയോസ് പണിഞ്ഞു, പിന്നെ ബില്ലെല്ലാം കൊടുത്തു. അപ്പം ഫീൽഡ് അസിസ്റ്റന്റും ബാക്കിയുള്ളവരൊക്കെ ഫാം വന്ന് വിസിറ്റ് ചെയ്യും, എല്ലാം ഓക്കെ ആണോ നോക്കിയിട്ട് ഒരു 1 വീക്കിനുള്ളിൽ തന്നെ നമുക്ക് സബ്സിഡി എമൗണ്ട് ക്രെഡിറ്റ് ആക്കി തന്നു. മെയിനായിട്ട് ആ സബ്സിഡി വന്നുകൊണ്ടാണ് നമുക്ക് വലിയൊരു ഗുണമുണ്ടായത്. കാരണം നമ്മൾ ഒരു ഇത് തുടങ്ങുമ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന കുറേ എക്സ്പെൻസുകളുണ്ട്, അതിലങ്ങ് മീറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ലാതെ പോകാൻ പറ്റി. പിന്നെ നമുക്ക് രണ്ടാമത്തെ ഫാം പണിഞ്ഞപ്പോഴും അതേപോലെ SHM-ന്റെ സബ്സിഡീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇയർലി മറ്റേ നമുക്ക് പ്ലാന്റിംഗ് മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞ്, പിന്നെ ഹൈഡ്രോപോണിക്സിന് പ്രത്യേക സബ്സിഡി, അങ്ങനെ കുറച്ച് സബ്സിഡീസ് അല്ലാതെയും കിട്ടിയിട്ടുണ്ട്. രണ്ട് പോളിഹൗസുകളും എന്റെ വീടിന്റെ അടുത്തായിട്ട് തന്നെയാണ് ഉള്ളത്.
1: പോളിഹൗസ് കൃഷിയുടെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നത് കേട്ടാലോ?
0: നമുക്ക് പോളിഹൗസിൽ കൃഷി ചെയ്യുമ്പോൾ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പെസ്റ്റിൻ്റെ അങ്ങോട്ട് മാറ്റി വെച്ചാൽ നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് പുറത്ത് ഇപ്പം മഴയോ വെയിലോ, നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫാൻ ആൻഡ് പാഡ് എന്ന് പറയുന്ന പോളിഹൗസ് ആണ്. ഇപ്പോൾ പുറത്ത് ചെയ്യുന്നതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് മഴ ബാധിക്കും അല്ലെങ്കിൽ വെയിൽ ബാധിക്കും, അങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഫാൻ ആൻഡ് പാഡ് പോളിഹൗസിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനകത്ത് അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. ഒരു ചെടിക്ക് വേണ്ടുന്ന എത്ര ഈർപ്പം വേണം അല്ലെങ്കിൽ എത്ര ടെമ്പറേച്ചർ വേണം. അപ്പം പുറത്ത് നമ്മൾ ചെയ്യുമ്പം ഈർപ്പം കൂടുന്നതിനനുസരിച്ച് ഈ പെസ്റ്റ് അറ്റാക്ക് പെട്ടെന്നുണ്ടാവും. പിന്നെ ഓപ്പണിംഗ് ചെയ്താൽ എന്തായാലും പെസ്റ്റ് അറ്റാക്ക് ഉണ്ടാവും. പോളിഹൗസിലേക്ക് വരുമ്പോൾ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നതൊക്കെ ഒരുപാട് കുറവാണ്, വിസിറ്റേഴ്സിനെ ഒന്നും അലോ ചെയ്യത്തില്ല. അതേപോലെ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ പ്രത്യേകം കോട്ട്, ഗ്ലൗസ്, മാസ്ക് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം യൂസ് ചെയ്ത് എപ്പോഴും ക്ലീൻ ആയിരിക്കും. നമ്മളൊരു ICU കയറുമ്പോൾ എത്രത്തോളം ക്ലീൻ ആയിരിക്കും അതേപോലെ തന്നെ ആയിരിക്കും പോളിഹൗസിൽ കയറുമ്പോൾ ക്ലീൻ ആയിരിക്കും. അതുകൊണ്ട് പെസ്റ്റ് അറ്റാക്ക് വളരെ കുറവാണ് പോളിഹൗസിൽ.
1: പോളിഹൗസ് കൃഷിയുടെ ഉൽപാദനക്ഷമത വളരെ കൂടുതലാണ്, അത് തന്നെയാണ് ലാഭത്തിലേക്ക് നയിക്കുന്നത്.
0: പുറത്ത് ചെയ്യുന്ന കൃഷിയും പോളിഹൗസിൽ ചെയ്യുന്ന കൃഷിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം പുറത്ത് ചെയ്യുമ്പം നമുക്ക് ക്ലൈമറ്റിക് ഫാക്ടേഴ്സ്, പിന്നെ ഈ പറഞ്ഞ പെസ്റ്റ് അറ്റാക്ക് അതൊക്കെ ഉണ്ടാകുമ്പം ഈൽഡ് ഒരുപാട് കുറയും. പക്ഷേ പോളിഹൗസിലേക്ക് വരുമ്പം ഇതൊന്നും നമ്മളെ ബാധിക്കുന്നേയല്ല. അപ്പം നമുക്ക് ഈൽഡ് എപ്പോഴും കൂടുതലാണ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു പെർ പ്ലാന്റ് കുക്കുമ്പറൊക്കെ നമുക്കൊരു 6 കിലോ 7 കിലോ വരെ കിട്ടുന്ന ക്രോപ്സ് ഉണ്ട്. അതേപോലെ ലീഫി ഗ്രീൻസ് ആണെങ്കിലും പെർ പ്ലാന്റ് ഒരു 200-300 ഗ്രാം പെർ പ്ലാന്റ് ഒക്കെ വെച്ച് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടാറുണ്ട്. ഇംഗ്ലീഷ് കുക്കുമ്പറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഇംഗ്ലീഷ് കുക്കുമ്പറിന് നമുക്ക് പ്രത്യേകം മാർക്കറ്റിങ്ങോ കാര്യങ്ങളോ നമ്മൾ പ്രൊമോഷനോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരു 6-7 കടകളിലായിട്ട് നമ്മൾ കൊടുക്കുന്നതേ ഉള്ളൂ. ഓൾമോസ്റ്റ് നമുക്ക് ഡെയിലി ഒരു 550-600 കിലോളം പ്രൊഡക്ഷൻ ഉണ്ട്. അത് ആ ഒരു കടകളിലേക്ക് പോകുന്നതേ ഉള്ളൂ, കാരണം അത്രയും ഡിമാൻഡ് ഉണ്ട് നമുക്ക് ഇംഗ്ലീഷ് കുക്കുമ്പറിന്. പിന്നെ ലീവ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ നേരെ എറണാകുളം, ട്രിവാൻഡ്രം സിറ്റിയിലേക്കാണ്. നമ്മുടെ ഫാമിൽ ഒരു 60% പ്രൊഡക്ഷൻ അങ്ങോട്ട് പോകും, 40% നമ്മുടെ ഫാമിൽ തന്നെ റീറ്റെയിൽ ആയിട്ടാണ് സെല് ചെയ്യുന്നത്, കസ്റ്റമേഴ്സ് ഫാമിലേക്ക് വരും. പിന്നെ ബ്രൊക്കോളിയും കളർ കാപ്സിക്കും സിറ്റിയിലെ സൈഡിലോട്ടൊക്കെ തന്നെയാണ് പോകുന്നത്. സെയിൽസിൽ ബുദ്ധിമുട്ടൊന്നുമില്ല.
1: തൊഴിലാളികൾ വളരെ കുറവ്, ഉൽപാദനക്ഷമത കൂടുതൽ, എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഹൈഡ്രോപോണിക്സ് കൃഷി മികച്ച ലാഭത്തിൽ തന്നെയാണ്.
0: കുക്കുംബർ വന്നിട്ട് ഫാമിൽ ഓൾമോസ്റ്റ് 8000 കുക്കുംബർ ചെടിയുണ്ട്. നമുക്ക് ഒരു പ്ലാന്റിൽ നിന്ന് ഓണാൻ ആവറേജ് ഒരു 4-7 കിലോയുടെ ഇടയിൽ കിട്ടും. ഒരു ക്രോപ്പ് സൈക്കിൾ എന്ന് പറയുന്നത് 3 മാസമാണ്. നമുക്ക് ആവറേജ് സെല്ലിംഗ് പ്രൈസ് വന്നിട്ട് ഹോൾസെയിൽ പ്രൈസ് വന്നിട്ട് 50 rupees, റീറ്റെയിൽ പ്രൈസ് വന്നിട്ട് 80-90 rupees. അത് നമ്മുടെ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുന്ന ബ്രാൻഡിങ് പോലെ ഇരിക്കും. ലീവ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് 150-250 rupees പെർ കെ ജി കിട്ടാറുണ്ട്. കളർ ക്യാപ്സിക്കം വരുമ്പോൾ above 300, ബ്രൊക്കോളി ആണെങ്കിലും above 300 rupees ആണ് നമുക്ക് കിട്ടുന്നത് പെർ കെ ജി. ഹൈഡ്രോപോണിക്സിലെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ഓട്ടോമേഷൻസ് ഉപയോഗിക്കാം. നമുക്കിപ്പോൾ നമ്മളൊരു കൃഷി ചെയ്യുമ്പം 10 രൂപയുടെ ഉൽപ്പന്നം വിറ്റാൽ അതിലൊരു 5 അല്ലെങ്കിൽ 6 രൂപ ലേബർ തന്നെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. പിന്നെ 2 രൂപ വിത്ത്, വളവ് എല്ലാം കൂടെ ബാക്കി വരുന്ന ഒരു ചെറിയ എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൃഷി നഷ്ടമാണെന്ന് എല്ലാവരും പറയുന്നത്, കാരണം ഇത്രയും എക്സ്പെൻസ് അതിൽ ഓൾറെഡി വരുന്നു. പക്ഷേ ഹൈഡ്രോപോണിക്സിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിൻ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ ഇതിൽ ലേബർ കുറവാണ്. എൻ്റെ ഒരു കേസ് പറഞ്ഞാൽ ഒരു 20,000 sq ft ഒരു ലേബർ മാത്രമേ ഉള്ളൂ, ബാക്കി ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. നമുക്ക് അവിടെ ലേബറിൻ്റെ ജോബ് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഹാർവസ്റ്റിംഗ് പിന്നെ സീഡിങ്. സീഡിങ് ഒക്കെ 3 മാസം കൂടുമ്പം ചെയ്യുന്നതാണ്. പിന്നെ ഡെയിലി ഹാർവസ്റ്റിംഗ് ഉണ്ട്, ബാക്കി എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. ഈ പറഞ്ഞ ഫാന്, പാഡ്, മോട്ടേഴ്സ്, എന്ത് എക്യുപ്മെൻറ്റ്സ് ഉണ്ടോ എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. നമ്മുടെ ഫാമിലെ കൾട്ടിവേഷൻ കൂടാതെ നമ്മൾ നമ്മുടെ സ്വന്തം ഫാമിലെ ട്രെയിനിങ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. 3-4 ദിവസം വരെയുള്ള ട്രെയിനിങ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഫാമിൽ വന്ന് ഇന്ന് ഫാമിലെ ആക്ടിവിറ്റീസ് എല്ലാം പഠിച്ചുകൊണ്ട് ഹൈഡ്രോപോണിക്സ് എന്താണെന്ന് പുതിയതായിട്ട് പഠിക്കാൻ ഇൻട്രസ്റ്റ്

0: ഉള്ളവർക്കും തുടങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും നമ്മുടെ ഫാമിൽ വന്ന് ഇന്ന് പഠിക്കാൻ പറ്റും. അത് മന്ത്ലി ഏതെങ്കിലും ഒരു 3-4 ഡേയ്സ് ആയിരിക്കും എൻ്റെ ക്ലാസ് വരുന്നത്. പിന്നെ അല്ല, അത് കൂടാതെ നമ്മൾ ഫാമുകൾ എല്ലായിടത്തും കൺസ്ട്രക്ഷൻ, അതായത് ടേൺകി പ്രോജക്ട്സ് പോലെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൽ അഗ്രോണമിക്കൽ സപ്പോർട്ട് നമ്മൾ തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ കേരളത്തിൽ ഒരുവിധപ്പെട്ട എല്ലാ ഡിസ്ട്രിക്റ്റിലും നമ്മുടെ പ്രോജക്ട്സ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 4 വർഷമായി ഞാൻ ഇപ്പോൾ ഹൈഡ്രോപോണിക് ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട്. ആക്ച്വലി നമുക്ക് SHM ത്രൂ, അതായത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ത്രൂ നല്ലൊരു ബാക്ക് സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും എത്തിയത്. കാരണം ഈ പറഞ്ഞ സബ്സിഡീസ്, ഗ്രാൻസ്, ബാക്കിയുള്ള അറിവുകൾ കാര്യങ്ങളെല്ലാം ഉണ്ടായതുകൊണ്ടാണ് എത്തിയത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ആദ്യത്തെ ഫാമിൽ ഇടയ്ക്ക് വെച്ചെന്ന ഫെയിലിയറോടുകൂടി ചിലപ്പോൾ ഒരുപക്ഷെ നിർത്തിയേക്കാം. പക്ഷേ നല്ലൊരു ബാക്ക് സപ്പോർട്ടും സിസ്റ്റം ഉണ്ടായതുകൊണ്ട് നല്ലപോലെ പോകാൻ പറ്റി.
1: ശ്രീ അമലിനെ പോലെ ധൈര്യമായി കടന്നുവരുന്ന അഭ്യസ്ത വിദ്യരുടെ മേഖലയായി മാറുകയാണ് കാർഷിക രംഗം. മികച്ച വരുമാനവും അന്തസ്സുമുള്ള ഒരു തൊഴിലായി ഇത് മാറുമ്പോൾ നാടിന് അഭിവൃദ്ധിയും യുവാക്കൾക്ക് മികച്ച തൊഴിലും കൈവരുന്നു.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471-231-4358.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 5 മണി കഴിഞ്ഞ് 59:39. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര.
2: ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ച് ചില വിവരങ്ങൾ. ഗ്രാമോദ്യോഗ് വികാസ് യോജന ഗ്രാമീണ വ്യവസായങ്ങളുടെ ഉന്നമനത്തിനും ഗ്രാമീണ മേഖലയിലെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഒരു പദ്ധതിയാണ്. ഗ്രാമീണ വ്യവസായ വികസന പദ്ധതി എന്നും ഇത് അറിയപ്പെടുന്നു. ഈ പദ്ധതിയിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, നൈപുണ്യ വികസനം ഉറപ്പാക്കുക, രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഗ്രാമോദ്യോഗ് വികാസ് യോജനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി നോക്കാം. ചെറുകിട വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഗ്രാമീണ ജനതയ്ക്ക് സുസ്ഥിരമായ ഉപജീവനാവസരങ്ങൾ ലഭ്യമാക്കുകയാണ് ഒന്നാമതായി ഇത് ലക്ഷ്യമിടുന്നത്. രണ്ടാമതായി സാങ്കേതികവിദ്യ നവീകരിച്ചും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയും ഉൽപ്പന്ന ഗുണനിലവാരമുയർത്തിയും നിലവിലുള്ള ഗ്രാമീണ വ്യവസായങ്ങളെ വികസിപ്പിക്കാനുള്ള പരിശ്രമമാണ്. അവസാനമായി ഗ്രാമീണ സംരംഭകർക്ക് വിപണിയുമായുള്ള ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ കച്ചവടം ഉറപ്പാക്കാനും ഇത് ലക്ഷ്യമിടുന്നു. ഈ പദ്ധതി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ആർക്കൊക്കെ ഇതിൽ നിന്ന് പ്രയോജനം നേടാമെന്നും നോക്കാം. ഗ്രാമോദ്യോഗ് വികാസ് യോജനയ്ക്കു കീഴിൽ കൃഷി, കാർഷികോൽപ്പന്ന സംസ്കരണം, കൈത്തറി, കരകൗശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് സാമ്പത്തിക സഹായവും പിന്തുണയും നൽകുന്നു. ശേഷി വികസനം, സാങ്കേതിക വിദ്യ നവീകരണം, വിപണനം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കായി പദ്ധതി ധനസഹായം നൽകുന്നുണ്ട്. ഈ സ്കീമിന്റെ ഗുണഭോക്താവാകണമെങ്കിൽ ആ വ്യക്തി ഒരു ഗ്രാമീണ മേഖലയിലെ താമസക്കാരനായിരിക്കണം. പ്രായോഗികമായ ഒരു ബിസിനസ് ആശയം കൊണ്ടുവരികയോ നിലവിൽ ഒരു സംരംഭം ഉണ്ടായിരിക്കുകയോ വേണം. ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ, ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ, സംസ്ഥാന തലത്തിലുള്ള മറ്റ് നോഡൽ ഏജൻസികൾ തുടങ്ങി വിവിധ സർക്കാർ ഏജൻസികൾ മുഖേന അപേക്ഷാ പ്രക്രിയ ആരംഭിക്കാവുന്നതാണ്. ഗ്രാമോദ്യോഗ് വികാസ് യോജന ഇതിനകം തന്നെ നിരവധി ഗ്രാമീണ സംരംഭകരുടെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുണ്ട്. അവർക്കാവശ്യമായ പിന്തുണ ഇതു നൽകി. സ്വയം തൊഴിലും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പദ്ധതി രാജ്യത്തുടനീളം നിരവധി വിജയഗാഥകൾ രചിച്ചു. ഈ പദ്ധതിയുടെ പ്രയോജനങ്ങൾ കൂടുതൽ പേർക്ക് ലഭിക്കാനായി ഗ്രാമീണ സംരംഭകരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള പരിശീലന പരിപാടികളും സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. മാർക്കറ്റ് ഡൈനാമിക്സ്, ഉൽപ്പന്ന ഗുണനിലവാര ആവശ്യകതകൾ, അതത് മേഖലകളിലെ ഏറ്റവും പുതിയ സാങ്കേതിക മുന്നേറ്റങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ ഈ പരിശീലനം അവരെ സഹായിക്കുന്നു. കൂടാതെ വിപണികളുമായുള്ള ബന്ധം ഉറപ്പാക്കുന്നതിനും ഗ്രാമീണ ഉൽപ്പന്നങ്ങളുടെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്നതിനും സർക്കാർ വിവിധ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ എക്സിബിഷനുകൾ, ബയർ സെല്ലർ മീറ്റുകൾ എന്നിവ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഗ്രാമീണ സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള വേദിയാവുക മാത്രമല്ല, ബിസിനസ് സഹകരണങ്ങളും കയറ്റുമതി അവസരങ്ങളും അവർക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഓർക്കുക, ഗ്രാമോദ്യോഗ് വികാസ് യോജന നിങ്ങളുടെ വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനും നാടിന്റെ വികസനത്തിന് സംഭാവന നൽകുന്നതിനുമുള്ള മികച്ച അവസരമാണ് ഒരുക്കുന്നത്.

0: registered a notable win in mixed doubles with Rohan Kapoor and Ritvika Gadde, defeating Chinese Taipei Xiang Po Suan and Hu Lingfang. And with that, we end this news bulletin.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ് 10 സെക്കൻഡ്.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 നിയമസഭയിൽ നിന്ന് തിരുവനന്തപുരം റിലേ. 6:50 കാർഷിക ജീവനം. കൃഷിയിടങ്ങളിലെ കാലവർഷവും കാലവർഷ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് കാഞ്ഞൂർ സ്വദേശി ഗർവാസി സംസാരിക്കുന്നു. കരിമ്പ്, പച്ചക്കറി, വാഴ എന്നിവ കൃഷി ചെയ്യുന്ന കരുമാലൂർ സ്വദേശി കെ എ രവി കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണിവരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. അവയവദാനത്തിന്റെ ചതിക്കുഴികൾ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 AHMS FM ഹെൽത്ത് ലൈൻ. ടോൺസിലൈറ്റിസ്, അഡിനോയിഡ് തുടങ്ങിയ തൊണ്ടരോഗങ്ങൾക്ക് ഹോമിയോ ചികിത്സ. ഡോക്ടർ ഫെലിക്സ് ജെയിംസുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്നുസ്വരൂപം. 8:50 മഹിതം മലയാളം. സേവന വാർത്തകൾ, ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 ആത്മസഖി ആകാശവാണി. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. റേഡിയോ നാടകങ്ങളുടെ സംവിധായകനും പ്രക്ഷേപകനുമായ കെ വി ശരത് ചന്ദ്രൻ പങ്കെടുക്കുന്നു. 10:30 ചില്ലുജാലകം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ, മധ്യമവർഗ കല്യാൺ എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം ഡൽഹിയിലെ.
1: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിക്കുന്നത് അനിത കർത്ത. 6:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. 6:37 ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ഒ എൻ വി കുറിപ്പിന്റെ ആവണിപ്പാടം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം. 7:10 ഈ ഗാനം ഇന്നത്തെ ഗാനം. ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. സമകാലികം. മടങ്ങാതെ അതിഥി തൊഴിലാളികൾ, മുടങ്ങുന്ന തൊഴിലിടങ്ങൾ. 7:50 നോവൽ പാരായണം. തക്ഷൻ കുന്നസ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. എന്തു പഠിക്കണം

0: ഉണ്ടാകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 ചിത്രപതംഗം. മേക്കപ്പ് ആർട്ടിസ്റ്റ് മിറ്റ MC പങ്കെടുക്കുന്നു. തുടർന്ന് ഇന്നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹെലോ VPS ലേക്ഷോർ. 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, ആകാശവാണി FM വാർത്തകൾ. 10 മണിക്ക് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി. 10:55 നാട്ടുവിശേഷം. 11 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, സോപാന സംഗീതം. പാർവതീദേവിയും അഞ്ജന നായരും അവതരിപ്പിക്കുന്നത്, ഇടയ്ക്ക രജീഷ് രാമചന്ദ്രൻ. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വിലവിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര, പുരുഷന്മാരിലെ വന്ധ്യതയുടെ കാരണങ്ങളും പരിഹാരങ്ങളും, ഡോക്ടർ ഗണപത് S സംസാരിക്കുന്നു, തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില,
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. സഹകരണത്തിന്റെ തണലിൽ കൂൺ വിളവ്. വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ മാതൃകാ സംരംഭത്തെക്കുറിച്ച് വെളിയത്തുനാട് സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് SB ജയരാജ് സംസാരിക്കുന്നു. ബട്ടൺ കൂൺ കൃഷിയിലെ വിജയഗാഥകൾ പങ്കുവയ്ക്കുന്നു മാമ്പ്ര സ്വദേശി ഷാജു പഞ്ഞിക്കാരൻ. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ് ഇതിൽ സമകാലികം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, ഗായികയും വയലിനിസ്റ്റുമായ രേവതി നാരായണൻ അവതരിപ്പിക്കുന്ന പരിപാടികൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യോത്തരം, നാളത്തെ പരിപാടികൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 അക്ഷരശ്ലോക സദസ്, ഇടപ്പള്ളി ചങ്ങമ്പുഴ അക്ഷരശ്ലോക സമിതി അവതരിപ്പിക്കുന്നത്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: 10 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ, സ്വാസ്ഥ്യ സേവ എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ മധുരം ഗീതം. ആകാശവാണിയുടെ ലളിതഗാനശേഖരത്തിൽ നിന്നുള്ള ഗാനം. പാടിയത് വിജയരാഘവക്കുറുപ്പ്. ഗാനരചന ഉമ്മന്നൂർ സോമനാഥ്. സംഗീതം എം ജയദേവൻ.

0: നിങ്ങൾ കേട്ടത് മധുരം ഗീതം. സേവന വാർത്തകൾ. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന ഒപി തുടങ്ങുന്നതിന്റെ ഭാഗമായി ഡോക്ടർ നഴ്സ് തസ്തികയിൽ നിയമനം നടത്തുന്നു. യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകളും പകർപ്പുകളുമായി ഈ മാസം 10-ാം തീയതി രാവിലെ 11 മണിക്ക് കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0491284254. നമ്പർ ആവർത്തിക്കാം, 0491284052.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90 20 620 630.
0: മലമ്പുഴ ആശ്രമം സ്കൂളിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ ലൈബ്രറിയൻ തസ്തികകളിലേക്ക് ദിവസവേതനടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. പ്രവൃത്തി പരിചയം അഭിലഷണീയം. സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, ജാതി, തൊഴിൽ പരിചയം തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഈ മാസം 5-ാം തീയതി രാവിലെ 11 മണിക്ക് മലമ്പുഴ ആശ്രമം സ്കൂളിൽ എത്തണം. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 0491281594. നമ്പർ ആവർത്തിക്കാം, 0491281584.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: കോട്ടയം ജില്ലയിൽ കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ജൂണിൽ ആരംഭിക്കുന്ന മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 7994449314. നമ്പർ ആവർത്തിക്കാം, 7994449414.
4: നാളെ രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
5: മഞ്ചാടിക്കുരു കുന്നിമാലകൾ മുരിക്കിൻ പൂക്കളിത്യാദിയും ചെഞ്ചോരിക്കു വിരോധിയാമധരവും തൃക്കൈകൾ തൃക്കാൽകളും.
4: അവതരണം ഇടപ്പള്ളി ചങ്ങമ്പുഴ അക്ഷര ശ്ലോക സമിതി.
6: കേശബന്ധമൊളി ചിന്തി പീലിയൊടുമാടി നിൻ മകര കുണ്ടലം.
4: അക്ഷര ശ്ലോക സദസ് നാളെ രാത്രി 9:30.
0: കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിലെ പ്രവേശനത്തിന് അപേക്ഷിക്കാം. ലാറ്ററൽ എൻട്രി അപേക്ഷകർക്ക് ജൂൺ 7 വരെയും റെഗുലർ അപേക്ഷകർക്ക് ജൂൺ 22 വരെയും. www.polyadmission.org എന്ന വെബ്സൈറ്റ് മുഖേനയോ കടുത്തുരുത്തി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നേരിട്ടോ അപേക്ഷിക്കാം. വിവരങ്ങൾക്കായി വെബ്സൈറ്റ് www.polyadmission.org. ഫോൺ നമ്പർ 94-95-77-87-50. നമ്പർ ആവർത്തിക്കാം, 94-95-77-87-50. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 6 മണി കഴിഞ്ഞ് 29:40. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് നിയമസഭയിൽ ഇന്ന് തിരുവനന്തപുരം.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തുരാന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ .gov.in.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രി. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഇന്ധന വില സ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരന് ജീവൻ നഷ്ടമായി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിയേക്കും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് വി ജോയിയാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സർക്കാർ ജീവനക്കാരെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി സ്ഥലം മാറ്റുന്നതായും 33 വകുപ്പുകളിലായി 1982 ജീവനക്കാരെ ഇത്തരത്തിൽ സ്ഥലം മാറ്റിയതായും അദ്ദേഹം പറഞ്ഞു. ഗുരുതരമായ രോഗമുള്ളവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും സ്ത്രീകളെയും ഉൾപ്പെടെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ മനുഷ്യത്വരഹിതമായി ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലംമാറ്റ വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പിലാക്കി വരുന്നതെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെയാണ് പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്തത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ ഇന്നും തുടർന്നു. കർണാടകയുടെ 25-ാമത് മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ബംഗളൂരു ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
5: ಕಾನೂನು ಮೂಲಕ ಸ್ಥಾಪಿತವಾದ ಭಾರತದ ಸಂವಿಧಾನ ವಿಷಯದಲ್ಲಿ ನಿಜವಾದ ಶ್ರದ್ಧೆ ಮತ್ತು ನಿಷ್ಠೆಯನ್ನ ಹೊಂದಿರುತ್ತೇನೆಂದು ನಾನು ಭಾರತದ ಸಾರ್ವಭೌಮತ್ವವನ್ನ ಮತ್ತು ಅಖಂಡತೆಯನ್ನ ಎತ್ತಿ ಹಿಡಿಯುತ್ತೇನೆಂದು ಮತ್ತು ಕರ್ನಾಟಕ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಕರ್ತವ್ಯವನ್ನ ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಮತ್ತು ಅಂತಃಕರಣಪೂರ್ವಕವಾಗಿ ನಿರ್ವಹಿಸುತ್ತೇನೆಂದು ಪ್ರಮಾಣ ಮಾಡುತ್ತೇನೆ.
4: ഉപമുഖ്യമന്ത്രി ജി പരമേശ്വരയും 12 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. കെ എച്ച് മുനിയപ്പ, കെ ജെ ജോർജ്, പ്രിയങ്ക് ഖാർഗെ, യു ടി ഖാദർ, കൃഷ്ണബൈരഗൌഡ തുടങ്ങിയവർ മന്ത്രിമാരിൽ ഉൾപ്പെടുന്നു. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, കെ സി വേണുഗോപാൽ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകളാണ് പുരസ്കാരങ്ങൾക്ക് അർഹരായത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് കരസ്ഥമാക്കി. അടിസ്ഥാന സൌകര്യ വികസന രംഗത്തെ മികവിനുള്ള പുരസ്കാരം കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്ത് ഏറ്റുവാങ്ങി.

0: ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് പത്തനംതിട്ട ജില്ലയിലെ നിരണം ഗ്രാമപഞ്ചായത്തും ശിശു സൌഹൃദ വിഭാഗത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ ഗ്രാമപഞ്ചായത്തും മൂന്നാം സ്ഥാനം സ്വന്തമാക്കി. ഇന്ത്യൻ വിമാനക്കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൻ ഇന്ധനവില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വ്യോമയാന ഇന്ധനവില സ്ഥിരപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വ്യോമയാന മേഖലയിലെ 77 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ തീരുമാനം സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധനവില 60.5 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി US ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിൽ ഇന്ന് ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരൻ മരിച്ചതായി കുവൈത്തിലെ ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിമാനത്താവളത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചതിനെ തുടർന്ന് വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു. ഇറാൻ തുറമുഖത്തേക്ക് വരികയായിരുന്ന ഓയിൽ ടാങ്കറിന് നേർക്ക് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയതാണ് സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഖഷൻ ദ്വീപിലെ IRGC കേന്ദ്രത്തിന് നേരെയും US ആക്രമണം നടത്തിയതിന് മറുപടിയായി ബഹ്റിനിലെ അമേരിക്കൻ 5-ാം കപ്പൽപ്പട ആസ്ഥാനത്തിന് നേരെയും ഇറാന്റെ ആക്രമണമുണ്ടായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്ക്. പുറത്താക്കപ്പെട്ട TMC MLA ഋതഭദ്ര ബാനർജി 58 നിയമസംഭാഗങ്ങളുടെ പിന്തുണയോടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചു. പിളർപ്പിന് പിന്നിൽ BJP ആണെന്ന് മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചു. സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാനത്ത് ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ June 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരം ഓൺലൈനായി June 30 വരെ സമർപ്പിക്കാം. SC.census.gov.in എന്ന പോർട്ടൽ വഴിയാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പാലക്കാട് ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി നെല്ല് സംഭരണ വില നൽകാനുള്ള കഴിഞ്ഞ സർക്കാരിന്റെ നടപടി റദ്ദാക്കാൻ തീരുമാനം. ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതി പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: നെല്ല് സംഭരണത്തിന്റെ നോഡൽ ഏജൻസിയായ സപ്ലൈകോയുമായി ധാരണയിലുള്ള ബാങ്കുകൾ വഴി മറ്റ് ജില്ലകളിലെ പോലെ തന്നെ നെൽകർഷകർക്ക് PRS വായ്പയായി വില നൽകാനാണ് ധാരണയായിരിക്കുന്നത്. SBI, കാനറ എന്നീ ബാങ്കുകളാണ് സപ്ലൈകോയുമായി ധാരണയുള്ള ബാങ്കുകൾ. ഈ രണ്ട് ബാങ്കുകളുമായുള്ള കരാർ പുതുക്കി നടപടികൾ പുനരാരംഭിക്കാനാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പാലക്കാട് ജില്ലയിലെ 2-ാം വിള നെല്ല് സംഭരണത്തിന്റെ വില നൽകാൻ LDF സർക്കാർ പ്രാഥമിക സഹകരണ സംഘങ്ങളെ ചുമതലപ്പെടുത്തിയിരുന്നത്.
0: വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ കതിര് പദ്ധതി ആവിഷ്കരിച്ച് സംസ്ഥാന സർക്കാർ. കൃഷിവകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം June 5 രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കും. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനുമായി വയനാട് താമരശ്ശേരി ചുരത്തിൽ വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: രാവിലെ 6 മുതൽ രാത്രി 8 വരെയാണ് നിയന്ത്രണം. കാലവർഷം അവസാനിക്കുന്നവരെയോ അല്ലെങ്കിൽ അടുത്ത ഉത്തരവുണ്ടാകുന്നവരെയോ നിയന്ത്രണം തുടരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട്ടിലേക്കും തിരിച്ചുമുള്ള ഭാരം കൂടിയ വാഹനങ്ങൾ, കുറ്റ്യാടി നാടുകാണി ചുരങ്ങൾ ഉൾപ്പെടുന്ന ബദൽ റോഡുകൾ ഉപയോഗപ്പെടുത്തണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. യാത്രാ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ അവശ്യ സർവീസുകളും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്.
0: കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച ജില്ലകളിലും സമീപ ജില്ലകളിലുമുള്ള വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇത് സംബന്ധിച്ച് വിനോദസഞ്ചാര വകുപ്പിനും DTPC ക്കും പ്രത്യേക നിർദ്ദേശം

0: നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രി. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഇന്ധന വില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരന് ജീവൻ നഷ്ടമായി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിയേക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ആർ പ്രദീപ്, ചീഫ് റിപ്പോർട്ടർ, ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം സുധിൻ സൈനുദ്ദീൻ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിന്റെ ചർച്ചയിൽ ഇന്ന് 23 പേരാണ് സംസാരിച്ചത്. ഭരണപക്ഷത്തു നിന്നുള്ള ബി ടി ബൽറാം തുടങ്ങിവെച്ച ഇന്നത്തെ ചർച്ച ടി ജെ വിനോദാണ് അവസാനിപ്പിച്ചത്. പി എ മുഹമ്മദ് റിയാസും കെ രാജനും വി ബി ഗോപകുമാറും ഉമ തോമസും ആര്യാടൻ ഷൌക്കത്തും കെ യു ജനീഷ് കുമാറും അടക്കമുള്ള ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ചർച്ചയുടെ ഭാഗമായി. വാഗ്ദാനങ്ങൾ പാലിക്കുന്ന സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ളതെന്ന് വി ടി ബൽറാം പറഞ്ഞു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശാപ്രവർത്തകരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്തു നിർത്തി. ചരിത്രത്തിൽ ആദ്യമായാണ് ആശാപ്രവർത്തകരുടെ ശമ്പളം 3,000 രൂപ കൂടി വർദ്ധിപ്പിക്കുന്നത്. ഘട്ടംഘട്ടമായി ആശാ ജീവനക്കാരുടെ വേതനം 21,000 ആക്കണമെന്നാണ് സർക്കാർ നയമെന്നും ബൽറാം പറഞ്ഞു. ഈ സർക്കാർ ജനോപകാര നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന്റെ സഹകരണം ഉണ്ടാകുമെന്ന് പി എ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. മുഖ്യമന്ത്രിയാകാൻ കേരളത്തിൽ തെരുവ് യുദ്ധം നടന്നത് നമ്മൾ കണ്ടു. അത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമായാണ് ഞങ്ങൾ കാണുന്നത്. എന്നാൽ 1-ാം പിണറായി വിജയൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ച പാരമ്പര്യമാണ് കോൺഗ്രസിന്റേതെന്നും അദ്ദേഹം പറഞ്ഞു. നിലപാടുകളുടെ രാജകുമാരനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ ശബരിമല സ്വർണക്കൊള്ളയിലെയും സി എം ആർ എൽ അഴിമതിയിലെയും നിലപാട് കൂടി വ്യക്തമാക്കണമെന്ന് ബി ജെ പി കക്ഷി നേതാവ് ബി പി ഗോപകുമാർ സഭയിൽ ആവശ്യപ്പെട്ടു. കാലാകാലങ്ങളായി ഇടതും വലതും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തും. പക്ഷേ അധികാരത്തിലെത്തിയാൽ ആരോപണങ്ങൾ തെളിയിക്കാനുള്ള ഭരണപരമായ ഉത്തരവാദിത്തം കാണിക്കുന്നില്ല എന്നതിന് തെളിവാണ് നയപ്രഖ്യാപന പ്രസംഗമെന്നും ഗോപകുമാർ ചർച്ചയിൽ പങ്കെടുത്തു പറഞ്ഞു. ഖജനാവിൽ പൂച്ചപെറ്റുകിടക്കുകയാണെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദമെന്നും 5,500 കോടി പ്രസവിക്കാൻ പറ്റിയ പൂച്ച ഖജനാവിലുണ്ടെന്നും കെ രാജൻ പരിഹസിച്ചു. സിൽവർ ലൈനിന്റെ പേരിൽ മഞ്ഞക്കുട്ടികൾ സ്ഥാപിച്ചത് ഭൂമി ഏറ്റെടുക്കാനല്ലെന്നും അലൈൻമെന്റ് നിശ്ചയിക്കാൻ മാത്രമായിരുന്നുവെന്നും രാജൻ പറഞ്ഞു. കേരളിന്റെയും മുനമ്പത്തിന്റെയും പേരിൽ സർക്കാർ നാട്ടുകാരെ കബളിപ്പിക്കുകയാണ്. ആകാശത്തിൽ കൂടി പോകുന്ന തീവണ്ടിയാണെങ്കിലും ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നത് മറച്ചുവെച്ചാണ് പ്രചരണം നടത്തുന്നത്. മുനമ്പത്ത് നികുതി അടയ്ക്കാനും പോക്കുവരവ് നടത്താനുമുള്ള അവകാശം ഇടത് സർക്കാർ നിയമയുദ്ധത്തിലൂടെ നേടിയെടുത്തതാണ്. വെറും കവലപ്രസംഗമായി നയപ്രഖ്യാപനം മാറിയെന്നും കെ രാജൻ അഭിപ്രായപ്പെട്ടു. ഭരണപക്ഷത്തുനിന്ന് ആര്യാടൻ ഷൌക്കത്തിന്റെ പ്രസംഗം സഭയെ അല്പനേരം ബഹളത്തിലുമാക്കി. നജീബ് കാന്തപുരം, ഷിബു തെക്കുംപുറം, വിഷ്ണുമോഹൻ, വി കെ പ്രവീൺ, ടി കെ ഗോവിന്ദൻ മാസ്റ്റർ, പി മമ്മിക്കുട്ടി, ടി പി അഷറഫ് അലി, അബിൻ വർക്കി കോടിയാട്ട്, എം റഹ്മത്തുള്ള, എം എസ് അരുൺകുമാർ, കെ ജയന്ത്, നാട്ടകം സുരേഷ്, റെജി ചെറിയാൻ, കുർക്കുളി മൊയ്തീൻ, ടി ജെ വിനോദ് എന്നിവരും ചർച്ചയിൽ സംബന്ധിച്ചു. ചർച്ച നാളെയും തുടരും. സർക്കാർ പ്രതികാര ബുദ്ധിയോടെ ജീവനക്കാരെ സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയതോടെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും 2-ാം ദിനവും വാക്കൌട്ട് നടത്തി. ബി ജോയിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത്. സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നേ തന്നെ 3,000 പേരെ സ്ഥലം മാറ്റിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങൾ തള്ളിയ ഭരണപക്ഷം ഭരണപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുവേണ്ടിയുള്ള പൊതുവായ മാറ്റങ്ങൾ മാത്രമാണ് വരുത്തിയിട്ടുള്ളതെന്നും എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ടാണ് സ്ഥലംമാറ്റം നടക്കുന്നതെന്നും വ്യക്തമാക്കി. എൻ ജി ഒ അസോസിയേഷൻ നേതാക്കളുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും സ്ത്രീകളെയും രോഗബാധിതരെയും യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ സ്ഥലം മാറ്റിയെന്നും പ്രതിപക്ഷം ആരോപിച്ചു. മുൻ സർക്കാരിനെ തങ്ങൾ മാതൃകയാക്കില്ലെന്നും നയമനുസരിച്ച് മാത്രമേ ഈ സർക്കാർ പ്രവർത്തിക്കുകയുള്ളൂവെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി സഭയിൽ മറുപടി പറഞ്ഞ മന്ത്രി സണ്ണി ജോസഫ് വ്യക്തമാക്കി. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി പ്രതികാര ബുദ്ധിയോടെയാണ് സ്ഥലം മാറ്റങ്ങൾ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു.

0: അന്യായമായ സ്ഥലം മാറ്റങ്ങൾ റദ്ദാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഗുരുതരമായ രോഗം ബാധിച്ചവരെയും ചികിത്സയിൽ കഴിയുന്നവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും തിരഞ്ഞുപിടിച്ചാണ് തലങ്ങും വിലങ്ങും മനുഷ്യത്വരഹിതമായി സ്ഥലം മാറ്റിയത്. നവമാധ്യമങ്ങളിൽ വരുന്ന പോസ്റ്റുകൾ ഷെയർ ചെയ്തതിന്റെ പേരിൽ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുന്നത് ക്രൂരതയാണെന്നും കുടുംബശ്രീ ഉൾപ്പെടെയുള്ളവയിലെ വർഷങ്ങളായി ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ കോടതി നിർദ്ദേശിച്ചിട്ടും അവരെ പോലും പിരിച്ചുവിടുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ കൂട്ടസ്ഥലം മാറ്റ കണക്കുകളും അന്നത്തെ മുഖ്യമന്ത്രി സഭയിൽ സ്വീകരിച്ച നിലപാടുകളും ഭരണപക്ഷം ഉയർത്തിക്കാട്ടി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നവീൻ ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരോട് കാട്ടിയ ക്രൂരതയും സ്ഥലമാറ്റത്തെ തുടർന്ന് ജീവനക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവം ഉൾപ്പെടെയുള്ളവയും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ ആരോപണങ്ങളെ സർക്കാർ നേരിട്ടു. സ്പീക്കർ നോട്ടീസ് തള്ളിയതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. അതേസമയം സഹോദരി ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫാക്കിയ വിവാദം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചെങ്കിലും മന്ത്രി സണ്ണി ജോസഫ് മൌനം പാലിച്ചു. നിയമസഭാ അംഗങ്ങളെ ചട്ടം പഠിപ്പിക്കാൻ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റൂളിംഗ് നടത്തിയത് ശ്രദ്ധേയമായി. ചരിത്ര പ്രാധാന്യമുള്ള സഭയുടെ അന്തസ്സത്ത കാത്തുസൂക്ഷിക്കാൻ ബാധ്യതയുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു. സഭയുടെ മര്യാദ എല്ലാവരും പാലിക്കണം. ഒരംഗം സഭയിൽ സംസാരിക്കുമ്പോൾ അതിനെ മറികടന്നു പോകുന്നതും സഭയിൽ തലങ്ങും വിലങ്ങും നടക്കുന്നതും ഒഴിവാക്കണം. 71 പുതിയ അംഗങ്ങളുണ്ട്. അവർ സഭയിലുള്ള മുതിർന്ന അംഗങ്ങളെ ജ്യേഷ്ഠ സഹോദരന്മാരായി കണ്ട് അവർ പാലിക്കുന്ന നല്ല രീതികൾ മാതൃകയാക്കണം. ഇത് സംബന്ധിച്ച് പുതിയ അംഗങ്ങൾക്കായി 17 സെമിനാർ നടത്തും. സെമിനാറിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പങ്കെടുക്കുമെന്നും സ്പീക്കർ അറിയിച്ചു. പക്ഷാഘാത ചികിത്സയുടെ ചെലവ് വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ കാരുണ്യ മെഡിസബ് സുരക്ഷാ പദ്ധതി പാക്കേജ് വർദ്ധിപ്പിക്കുന്നത് പരിഗണനയിലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിയമസഭയിൽ പറഞ്ഞു. കാരുണ്യ മെഡിസബ് സുരക്ഷാ പദ്ധതിയിൽ 2 മുതൽ 4 ലക്ഷം വരെയാണ് പക്ഷാഘാത രോഗത്തിന്റെ ചികിത്സാ പാക്കേജ്. ഇത് 5 ലക്ഷമായി ഉയർത്താൻ സ്റ്റേറ്റ് ഇൻഷുറൻസ് ഏജൻസിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് കോവിഡിന് ശേഷം പക്ഷാഘാതം വർദ്ധിക്കുന്നത് സംബന്ധിച്ച് എ കെ മഷറഫ് ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ജീവിതശൈലി രോഗി പരിചരണത്തിന്റെ ഭാഗമായി 12 ജില്ലകളിൽ സ്ട്രോക്ക് യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മലപ്പുറം വയനാട് ജില്ലകളിൽ സ്ട്രോക്ക് യൂണിറ്റ് മെഡിക്കൽ കോളേജുകളിലാണ് നടപ്പിലാക്കുക. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് മരുന്നുകൾ ജില്ലാ ആശുപത്രികളിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ജില്ലാ ആശുപത്രികളിൽ ഫിസിക്കൽ മെഡിസിൻ വിഭാഗത്തോട് ചേർന്ന് സ്ട്രോക്ക് വന്ന് ഭേദമായ ശേഷമുള്ള പരിചരണത്തിന് സംവിധാനമുണ്ട്. കോവിഡിന് ശേഷം പക്ഷാഘാതം ഉയരുന്നുവെന്ന കാര്യത്തിൽ ശാസ്ത്രീയ പഠനം നടത്തി വരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. CBSE മൂല്യനിർണയത്തിലെ പ്രശ്നങ്ങളിൽ വിദ്യാർത്ഥികളുടെ ആശങ്ക കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ നിയമസഭയിൽ പറഞ്ഞു. CBSE പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതല കേന്ദ്ര സർക്കാരിനാണ്. അവർക്ക് വേണ്ട അടിസ്ഥാന സൌകര്യം ചെയ്തുകൊടുക്കാനുള്ള നടപടികളെല്ലാം സംസ്ഥാന സർക്കാർ നിർവഹിച്ചിരുന്നു. മൂല്യനിർണയത്തിലെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് ആശങ്കയറിയിച്ച് കത്തയച്ചിട്ടുണ്ടെന്നും GR അനിലിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മന്ത്രി പറഞ്ഞു. ഈ പ്രശ്നങ്ങൾ വിദ്യാർത്ഥികളെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്നും നമ്മുടെ സംസ്ഥാനത്തിന്റെ ആശങ്ക ഈ സഭയുടെ ആശങ്കയായി കേന്ദ്രത്തെ അറിയിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ആവശ്യപ്പെട്ടു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് R പ്രദീപ്, ചീഫ് റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം സുധിൻ സൈനുദ്ദീൻ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 48 മിനിറ്റ് 27 സെക്കൻഡ്.

ഇന്ന് 9:30 ആത്മസഖി ആകാശവാണി ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. റേഡിയോ നാടകങ്ങളുടെ സംവിധായകനും പ്രക്ഷേപകനുമായ KV ശരത് ചന്ദ്രൻ പങ്കെടുക്കുന്നു.

0: അറിയിപ്പ്. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കും ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചിലയവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയുള്ള ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ കേട്ടത് കാലാവസ്ഥാ അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM 102.3, സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് 25 സെക്കൻഡ്. കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കാർഷിക ജീവനത്തിൽ ആദ്യം കരിമ്പ്, പച്ചക്കറി, വാഴ എന്നിവ കൃഷി ചെയ്യുന്ന കരുമാലൂർ സ്വദേശി KA രവി കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. നമസ്കാരം, കാർഷിക ജീവനത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
2: എങ്ങനെയാണ് കരിമ്പ് കൃഷിയിലേക്ക് വന്നത്?
3: എന്റെ ചെറുപ്പം തുടങ്ങി ഞാൻ ഈ കൃഷി കണ്ടു വളർന്ന ആളാണ്. അന്ന് പ്രധാനമായിട്ടും കരിമ്പായിരുന്നു ഇവിടെ. മറ്റു കൃഷികളുണ്ട്, അനുബന്ധ കൃഷികളൊക്കെ ഉണ്ടെങ്കിൽ പോലും കരിമ്പിനാണെന്ന് ഇവിടെ പ്രാധാന്യം. എന്റെ അച്ഛനും എന്റെ അച്ഛന്റെ ഫാമിലികളും എന്റെ അമ്മായിമാരും 40 വർഷം മുമ്പ് ഇവിടെ കരിമ്പ് കൃഷി ഉണ്ടായിരുന്നതാണ്. അന്ന് ആലങ്ങാട് ശർക്കര എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ചൈനയിൽ വരെയും ഇതിന്റെ പേര് ഭയങ്കര മതിപ്പായിരുന്നാണ് എന്റെ അറിവ്. ഞാൻ പത്രങ്ങളിലും വായിച്ചറിഞ്ഞു. ആലങ്ങാട് എന്ന് പറഞ്ഞ പണ്ട് രാജഭരണകാലം തൊട്ടുള്ള ഒരു വ്യവസായമാണ്. കാലടി വരെയും ഈ ആലങ്ങാട് വിട്ട ഒരു ഭരണപ്രദേശ കേന്ദ്രമായിരുന്നു അത്. ആ കാലങ്ങളായിട്ട് ഇവിടെ ഉള്ള ആളുകൾ പിന്നെ ആ കരിമ്പ് കൃഷിയൊക്കെ തുടർന്നു കൊണ്ടിരുന്നു. പിന്നെ ആലങ്ങാട് മാത്രമായിട്ട് കേന്ദ്രീകരിച്ചു കൊണ്ടിരുന്നു. 40 വർഷങ്ങൾക്ക് മുമ്പ് പയ്യെ പയ്യെ നിന്നു പോകുന്ന ഒരവസ്ഥയുണ്ടായി. ഒന്നാമത്തെ ഈ പ്രദേശത്തെ ആളുകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് കുറഞ്ഞു തുടങ്ങിയപ്പോ ഇത് നിർമ്മിച്ചിരുന്ന കൃഷി ചെയ്തിട്ടുണ്ടിരുന്ന ആളുകളും ഉൽപാദനം നിർത്താൻ സാധ്യത വന്നു. പിന്നെ വീണ്ടും ഈ അടുത്ത കാലത്ത് നമ്മുടെ ഈ പ്രദേശത്ത് MLA മന്ത്രിയെ കൂടി പങ്കെടുത്തുകൊണ്ട് കൃഷിക്കൊപ്പം എന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ഓരോ പ്രദേശത്തും ഓരോ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അന്നത്തെ നമ്മുടെ ഭരണകർത്താവായിരുന്ന ആള് ഇവിടെ അതിനൊരു ചുക്കാൻ പിടിക്കുകയും കൊടുവഴങ്ങ സഹകരണ സംഘം വഴി ശർക്കര ഉത്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റ് ആരംഭിച്ചു. അതിന്റെ കീഴിൽ ആ പ്രദേശത്തുള്ള കൃഷിക്കാരെ ഞങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടിക്കൊണ്ട് ഈ ആലയുടെ തൊട്ടടുത്താണ് ഞാൻ കൃഷി ചെയ്യുന്നൊരു പ്രദേശം, ഇങ്ങനെ കൃഷി ചെയ്യണം എന്ന് അന്നത്തെ മന്ത്രി എന്ന നിലക്ക് സംസാരിക്കുകയും അവിടുത്തെ സഹകരണ സംഘ ഭരണസമിതിയൊക്കെ നമ്മളെ പ്രോത്സാഹനങ്ങൾ അവര് തന്നു. നമുക്ക് തൈകൾ വരെയും കൊണ്ടുവന്നതെന്ന് ആദ്യഘട്ട നടപടി എന്ന നിലക്ക് നമ്മളത് ചെയ്ത് ഇപ്പൊ 2 വർഷത്തേക്ക് കൂടുതലായി. 1 വർഷമായി ഞാൻ കണ്ടിന്യൂ ആയിട്ട് കൃഷി നടത്തണം. ഏകദേശം ഒരു 50 സെന്റ് സ്ഥലത്ത് എന്റെ ഒരു വെട്ട് കഴിഞ്ഞു. അതിനായിട്ട് എന്റെ അടുത്ത് ഇപ്പൊ കരിമ്പ് അവിടെ നിന്ന് വെട്ടി നട്ട് കഴിഞ്ഞിട്ട് ഇത് 3 വർഷം ഇതിന്റെ വിളവ് നമുക്ക് എടുക്കാന്നാണ് അവര് നമുക്ക് വന്ന ക്ലാസ്. നേരത്തെ അങ്ങനെയൊക്കെ അല്ലായിരുന്നു ഞങ്ങൾ ആദ്യം പഠിച്ചിരുന്നത്. പക്ഷെ ആ രീതിയൊക്കെ മാറി 10-14 ഐറ്റം കരിമ്പുകൾ തന്നെ നിലവിൽ ഇപ്പൊ കൃഷിയിൽ ഉണ്ട്. പ്രത്യേകിച്ച് ശർക്കര ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം കരിമ്പുകൾ ഉണ്ട്. ഇനി രണ്ടാം ഘട്ട് കിടക്കയാണ് വെട്ടാനായിട്ട്. അത് ഇപ്പൊ ആയിട്ടുണ്ട്. അത് വെട്ടാൻ മഴ എങ്ങനെ നിൽക്കണ കാരണം ഒന്ന് ഇനി വെയിൽ അടുപ്പിച്ച് കാണാൻ വെട്ടാൻ പറ്റില്ല, കാരണം അതിന്റെ ക്വാണ്ടിറ്റി വ്യത്യാസം വരും.
2: കരിമ്പിന്റെ നടീൽ രീതി തൈ എവിടുന്നാണ് കിട്ടുന്നത്? എത്ര മാസം കൊണ്ടാണ് അത് വിളവെടുക്കുന്നത്? അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം.
3: ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഞങ്ങളുടെ കാർണന്മാരൊക്കെ നട്ടിരുന്നത് കരിമ്പിന്റെ തലയായിരുന്നു. ഇന്ന് ഇപ്പൊ ആ രീതിയൊക്കെ മാറി കരിമ്പിന്റെ തൈയാണ്. അത് മുട്ടിൽ നിന്ന് ഒരു മുട്ട് അപ്പുറപ്പുറം കട്ട് ചെയ്തുകൊണ്ട് മുട്ട് നിലത്തില്ല, മുട്ടിൽ മേന്നാണ്. അപ്പൊ ഒരു കടയിൽ നിന്ന് ചിലപ്പോൾ പൊട്ടി വരുമ്പോൾ നമുക്ക് നല്ലൊരു ശതമാനം കരിമ്പുണ്ടാവും. ഏറ്റവും ചുരുങ്ങിയത് 2 കിലോ 2.5 കിലോ ഉണ്ടാവും. ഞങ്ങൾ ഒരുക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ആ സ്ഥലം പുല്ലൊക്കെ കളഞ്ഞ് ട്രാക്ടർ കൊണ്ട് ഉഴുത് പൊടിച്ചിട്ട് അത് ചെറിയ വേനൽക്കാണ് നടന്നെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെറിയ തോടില് എടുത്തിട്ട് തോടില് നടന്ന ആകെ 3 വളമുള്ളൂ. 100 ദിവസത്തിനുള്ളിലാണ് 3 വളം ചെയ്യണം. അത് ആദ്യ വളം, രണ്ടാമത്തെ വളം കഴിയുമ്പോൾ ഉതിയാവും. അടിവളം ഇടും, ഈ ചാണാനും ജൈവ വളം കൂടി മിക്സ് ചെയ്തിട്ടേ അത് കുഴിയിലിട്ടിട്ട് ഈ സാധനം നടന്നത്. എന്നിട്ടാണ് ഞങ്ങൾ പിന്നെ 2 വളം കൂടി ചെയ്യുന്നത്. 3-ാമത്തെ വളത്തിന് എന്തായാലും ഉതിയായിരിക്കും. കിളർത്ത് വരുമ്പോൾ ഈ കൈയുടെ ഇടയിൽ പുഴുക്കൾ കയറിയിരുന്ന് ഇത് തണ്ട് തുറക്കാനും മധുരമൊക്കെ തിന്നാനും സാധ്യതയുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കൃഷിഭവൻ അനുവദിക്കണ മരുന്നുണ്ട്. ഇവിടുത്തെ കൃഷിഭവൻ ഗ്രീൻ ലെവലിലുള്ള മരുന്നുകൾ മാത്രം ചെയ്യുള്ളൂ. അതൊരൊറ്റ മരുന്നുള്ളൂ. പിന്നെ മരുന്ന് ഇതിനടിക്കണമല്ല, ഈ ആകെ 100 ദിവസത്തിനുള്ളിൽ. ബാക്കി നമ്മൾ എല്ലാ പ്രാവശ്യവും കരിമ്പിന്റെ പോള ഉണങ്ങി വന്നെച്ച് പോള പൊളിച്ചണയണം. നമുക്ക് 10 മാസം കഴിയുമ്പോൾ അത് വെട്ടാൻ പറ്റുന്നത്. അങ്ങനെ 10 മാസം കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന മൂത്ത കരിമ്പുകൾ മുത്ത് നോക്കി നമ്മൾ വെട്ടും. അങ്ങനെ വെട്ടിയാണ് ഞാൻ 17 ടണ്ണോളം എൻ്റെ ഒരു ആദ്യത്തെ വിളവെടുപ്പ് നിലക്ക് നമുക്ക് കിട്ടുകയും ഒരു 3-5 മാസം കഴിയുമ്പോൾ തന്നെ 2-ാം വെട്ട് വെട്ടാം. രണ്ടാമത് അതിൽ നിന്ന് വേറെ ചെനപ്പ് വരെ അടുത്ത വർഷത്തേക്ക് വേറെ നടണ്ട. നമ്മൾ അടുത്ത വർഷം ഈ വെട്ട് കഴിയുമ്പോൾ നമ്മൾ ആ സൈഡിലെ പുല്ലുവല്ലൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങി കളഞ്ഞിട്ട് പിന്നെ നേരത്തെ ചെയ്ത മാതിരി തന്നെ നമ്മൾ വളം വീണ്ടും ആ ക്രിയ ചെയ്താൽ മതി. പ്രത്യേകിച്ച് നടീലിന് പൈസ വേണ്ട. കരിമ്പ് വളർന്നു വരുമ്പോൾ നമ്മൾ

0: കാറ്റ് പിടിക്കുമ്പേ കരിമ്പുകൾ തമ്മിൽ കൂട്ടിക്കെട്ടണം, ഒടിഞ്ഞു പോകാണ്ടിരിക്കാൻ. ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്കത് ലേബറിൽ ഭയങ്കരമായിട്ട് കൂടും, വെട്ടിയെടുക്കാനും ഒക്കെ വരും. ഇതാകുമ്പോൾ നമ്മൾ സമയബന്ധമായിട്ട് രാവിലെ അതിലൊന്ന് നടന്നു കഴിഞ്ഞാൽ, വൈകിട്ടും നടന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്ന, അധികം ചെയ്യുന്നവരാണെങ്കിൽ ആളെ കുലുകീർത്തിയിട്ടൊക്കെ ചെയ്യണം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ 50 സെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ഇങ്ങോട്ടും പോകുമ്പോൾ ഒന്ന് കെട്ടി വെക്കാനുള്ളൂ കാണുന്ന. അങ്ങനെ വീഴാണ്ട് നമ്മൾ നോക്കിയാൽ നമുക്കത് വെട്ടുന്ന സമയത്ത് തച്ചു കുറയും. തച്ചു കുറയുമ്പോൾ നമുക്ക് ഉൽപ്പാദനം നമുക്ക് തൊട്ടടുത്ത് എത്തിക്കാനും വലിയ കാശില്ലാണ്ട് നമ്മുടെ 1 രൂപയെങ്കിൽ 1 രൂപ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് അത് കിട്ടും. അതൊക്കെ ശ്രദ്ധിക്കണം. ചില പ്രദേശങ്ങളിൽ പുല്ല് കയറുന്ന പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിൽ നമ്മൾ ഈ വളം ചെയ്തതിനു ശേഷം ഒന്നിനി ഷീറ്റിട്ട് മൂടിക്കളഞ്ഞ പുല്ല് പറിക്കണ സമ്പ്രദായം അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അപ്പൊ ആ ആദ്യം നടുവിൽ നിന്നൽക്ക് ഷീറ്റ് രണ്ട് സൈഡിൽ, ഇപ്പൊ എല്ലായിടത്തും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ പുല്ല് വളരാണ്ടിരിക്കണം. അപ്പൊ ആ സൈഡിൽ അത് തന്നെ പുല്ല് വളരാണ്ടിരിക്കാൻ ഷീറ്റ് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ വളം ചെയ്യണ സമയത്ത് ഷീറ്റ് മാറ്റിയിട്ട് ചെയ്തിട്ട് വീണ്ടും അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് വെട്ടുന്ന സമയത്ത് വേറെ ഒരു ചെലവ് നമുക്ക് അവിടെ വന്നില്ല. അപ്പൊ ഇതിൽ നിന്നും ബാക്കി നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പുല്ല് പറിക്കാനും മറ്റുള്ളതിനൊക്കെ കാശ് അതിന് കൂടുതൽ ചെലവാക്കേണ്ടത്. അത് നമുക്ക് ആദ്യമൊക്കെ ഇപ്പൊ റേറ്റ് കുറവായിരുന്നു, പിന്നെ രണ്ടാം ഘട്ടം ആയപ്പോഴും സഹകരണ സംഘം തന്നെ കൂട്ടി ഇപ്പൊ കൊടുക്കുന്നുണ്ട്. 8 രൂപ വെച്ചാണ് അന്ന് കിട്ടിയിരുന്നത്, ഇന്നത് 10 രൂപയുണ്ട്. കൊടുവഴങ്ങ സംഘം സൊസൈറ്റിയാണ് ഈ എടുത്തിട്ട് നല്ല രീതിയിൽ അവിടെ ചെലവാക്കിക്കൊണ്ട്. നമുക്കിപ്പോ പുറത്തുനിന്ന് തന്നെ ശർക്കരക്ക് കിട്ടുന്ന വില ഇരട്ടിയാണ് ഈ വില. ഇവിടെ ശർക്കര ഉണ്ടാക്കുന്നത് നേരിട്ട് കാണും. ഇതിൽ വേറെ ഒരു കൃത്രിമ ഒന്നുമില്ല, ഒരു മായം ചേർത്തലോ ഒന്നുമില്ല.
1: ശർക്കര നിർമ്മാണത്തിന് കൊടുക്കാനുള്ള കരിമ്പിനും ജ്യൂസ് ആക്കാൻ എടുക്കുന്ന കരിമ്പിനും രണ്ടും വ്യത്യാസങ്ങളുണ്ട്. അതിന്റെ താരതമ്യം എങ്ങനെയാണ് ചെയ്യുന്നത്?
0: രണ്ട് കരിമ്പിനും വ്യത്യാസമുണ്ട്. ജ്യൂസ് അടിക്കുന്നതിന് ഇതിന്റെയും രണ്ടിനും രണ്ട് ക്വാണ്ടിറ്റിയാണ്. ശർക്കര ഉണ്ടാക്കുന്നതിന് ക്വാണ്ടിറ്റി ഇതിൽ കൂടും, കാരണം ഇതിന് മധുരമൊക്കെ കിട്ടണ്ടേ. ജ്യൂസ് അടിക്കുന്നതിന് നേരിട്ട് മധുരം വേണ്ട, പക്ഷെ കരിമ്പ് വേറെ തന്നെയാണ്, അല്പം വെള്ളം കൂടിയത്. പിന്നെ കടും നീല ചെയ്യുന്നുണ്ട് ഈ ജ്യൂസിനടിക്കാൻ, ആ വിധത്തിലുള്ള കരിമ്പുകളാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു റെഡ് കൂടിയ നീലയാണ് ശർക്കരക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് നമ്മളെ പഠിപ്പിച്ച സാധനം അതിന്റെ ക്വാണ്ടിറ്റിയും വ്യത്യാസം. ഞാനിത് ഈ ഉത്പാദിപ്പിക്കുന്നിടത്ത് എപ്പോഴും പോയി നിന്ന് കണ്ടും ശീലിച്ചും നമുക്ക് അതിന്റെ ക്വാണ്ടിറ്റി അറിയാവുന്നതിന്റെ ഞങ്ങള് ആ പരിചയമുള്ള കടകളിലേക്ക് ഇത് പരിചയപ്പെടുത്തിയിട്ട് ഇപ്പൊ ആ സാധനം കിട്ടാനില്ല. എനിക്ക് അന്നൊരു മുടക്ക് 1 രൂപയുടെ താഴെ മുടക്കുണ്ടായെങ്കിലും ഒരു 1.5-1.5 മേലൊക്കെ അതിൽ കൂടുതലൊക്കെ എല്ലാ ചെലവും കഴിഞ്ഞിട്ട് നമുക്കത് കിട്ടി.
1: ആദ്യത്തെ തവണ വിളവെടുപ്പ് നടത്തിയപ്പോൾ നമുക്ക് മുതൽ മുടക്കിന്റെ ലാഭം കിട്ടിയായിരുന്നു?
0: തീർച്ചയായിട്ടും 10-70 രൂപയുടെ താഴെ എനിക്ക് അത് കിട്ടി.
1: കരിമ്പ് കൃഷി പുതിയതായിട്ട് തുടങ്ങി എന്ന് പറഞ്ഞു, കരിമ്പ് കൃഷിക്ക് മുമ്പ് എന്തൊക്കെ കൃഷികളായിരുന്നു ചെയ്തിരുന്നത്?
0: ഞാൻ പഠനകാലം തൊട്ടും തന്നെ എനിക്ക് ചെറിയതായിട്ട് വാഴ കൃഷി, ഒപ്പം പണിക്ക് വന്നതിന്റെ ഒപ്പം നമ്മുടെ പാട്ടത്തിന്റെ സ്ഥലം എടുത്ത്, ഇന്നും പാട്ടം തന്നെയാണ് ആ പ്രദേശത്ത് ഞാനും വെക്കും. അന്ന് തുടങ്ങിയ ശീലം ഏകദേശം ഒരു 10-14 വയസ്സിൽ ഞാൻ കൃഷി ആരംഭിച്ച്, ഇപ്പൊ 58 വയസ്സായി. ഈ നിമിഷം വരെയും കൃഷി ചെയ്യുന്നു. കൃഷി എന്നാണ് എന്റെ പ്രധാന വരുമാനം.
1: ഏതിനം വാഴയാണ് നടന്നത്?
0: ഞാൻ ഇപ്പൊ നട്ടിരിക്കുന്നത് തേനിമുണ്ടൻ, 10 മാസമാണ്. ഇപ്പൊ ഞാൻ നടാൻ പുതിയൊരു തോട്ടം ഒരുക്കിയിരുന്നു മേട്ടുപാളയം കണ്ണ്. പഴയ പണ്ട് നമ്മളിവിടെ ചെയ്തിട്ടിരുന്ന സാധനം തന്നെ, അതിപ്പോ മേട്ടുപാളയത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പൊ മേട്ടുപാളയത്തിൽ നിന്നും ആ കണ്ണ് കുറവാണ് തന്നെ. മറ്റുള്ള കണ്ണുകളാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ തേനിമുണ്ടനാണെങ്കിൽ 10 മാസം. ഈ 10 മാസം എന്ന് പറഞ്ഞാൽ മുകളിലെ പടലൊക്കെ ഉണ്ടല്ല, 1.5 കിലോ ഉണ്ടാവും. ചന്ദ്രമുഖി അങ്ങനെയൊക്കെ ഉണ്ട്, ആറ്റുചന്ദ്രൻ, ഇതെല്ലാം ഭയങ്കരമായിട്ട് വലിപ്പം ഉണ്ടാക്കുന്ന നീളമുള്ള കായ. അത് ഒരു 1.5 കിലോ മേടിക്കുന്നതിനും പറ്റൂല, കാരണം രണ്ട് പിള്ളേരുള്ള വീട്ടിലാണെങ്കിൽ 1.5 കിലോ പഴം വേണം. ഒരു പഴം തൂങ്ങുള്ളൂ, ഒരു പഴം കൊണ്ടൊരു വീട്ടിലേക്ക് വന്നാൽ ചിലപ്പോൾ കുട്ടികളാണെങ്കിൽ തല്ലുപിടിക്കും. ഈ മേട്ടുപാളയം കണ്ണാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ നാടകങ്ങൾ, അത് മേടിച്ച് പരമാവധി. കാരണം ഞാൻ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ വിപണിയുടെ അറിവുകൂടി എനിക്കുള്ളതാണ്. ഇത് വിറ്റുപോകാൻ നമ്മൾ അനുഭവിക്കുന്ന കാരണം ഈ ഒരു കായ 1.5 കിലോന്റെ അടുത്തുണ്ടാവും. മറ്റുള്ള മേട്ടുപാളയം കണ്ണൊഴിച്ച് ബാക്കി കായ മേടിച്ചാൽ അത് വർക്കാർക്ക് ലാഭമാണ്, കാരണം നല്ല രീതിയിലും നല്ല 3-4 പീസായിട്ട് എടുക്കാം. പക്ഷെ ഇത് ഒരു കടകളിൽ വിറ്റുവാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. ഞാൻ ഈ വാഴക്കൃഷി കൂടാതെ വർഷങ്ങളായിട്ട് പച്ചക്കറി ചെയ്യുന്നുണ്ട്.
1: എന്തൊക്കെ ഇനം പച്ചക്കറികളാണ് ചെയ്യുന്നത്?
0: ഞാൻ പച്ചക്കറി ചെയ്യുന്നത് ഇനി കുമ്പളം വരുന്ന ഈ തൊട്ടടുത്ത്, ഈ മഴക്കുമ്പ് അത് എടുത്ത് ആ പ്രദേശം അടുത്ത കൃഷിക്ക് ഒരുക്കിയിട്ടൊക്കെയാണ്. പിന്നെ അത് കൂടാതെ പാവലും കുക്കമ്പർ പീച്ചിൽ പടവലും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പന്തൽ തന്നെ ഇട്ട് ആണ് ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് നമ്മുടെ ഒപ്പം നിൽക്കുന്ന പണിക്കാരുണ്ട്, അവരുടെ സാധനം നമ്മൾ ചെയ്യുന്നത്. ഒരു ഏകദേശം 4 ഏക്കറിന്റെ അടുത്ത് കൃഷി ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തു പോകുന്നുണ്ട്. പാട്ടസ്ഥലത്താണ് നമ്മൾ ചെയ്തോണം, തെറ്റില്ല. വെള്ളവും ഒക്കെ നമുക്ക് ആ കിട്ടുന്ന പ്രദേശമാണ്, വെള്ളത്തിനും ക്ഷാമവുമില്ല. നമ്മുടെ ഇവിടുത്തെ കൃഷിഭവന്റെ സഹായങ്ങളുണ്ട്, വളങ്ങളായിട്ടും മറ്റു രീതിയിലുള്ള സഹായങ്ങളും എല്ലാം നമുക്ക് കൃഷിഭവൻ തരുന്നുണ്ട്. ഇതൊക്കെ ചെയ്തു വരുമ്പോൾ ഉള്ള പരിമിതമായ സ്ഥലത്താണ് നമ്മളിപ്പോൾ മുളക് തൈ നടുന്നത്. നേരത്തെ ബൾക്കായിട്ട് ചെയ്തുകൊണ്ടിരുന്നു, നല്ല രീതിയിൽ നമ്മൾ 10-38 കിലോ ഒറ്റയടിക്കൊക്കെ മുളക് വ്യാപിപ്പിച്ചിട്ട് ഒരു ഗവേഷണത്തോട്ടൊക്കെ നമ്മൾ ചെയ്ത് നമുക്ക് അന്നൊരു അംഗീകാരമൊക്കെ നമുക്ക് കിട്ടുകയുണ്ടായി.
1: പടരാത്ത പച്ചക്കറികൾ ചെയ്യാത്തത്?
0: പടരാത്ത ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രദേശത്തെ കൃഷി കൂടി നോക്കും. വെണ്ടയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ അളവ് വഴുതന ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ലിമിറ്റ് ചെയ്യും. കാരണം നമ്മുടെ പ്രദേശത്തെയാണ് കൃഷിക്കാരായിട്ട് നോക്കിയിട്ട് ഈ പ്രദേശത്ത് ഈ വിപണിയിൽ വിറ്റുവേണം. എല്ലാവരും ഒരേ കൃഷി തന്നെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ ഞാൻ നമ്മുടെ കൂട്ടുകാർ അവിടെ എന്താ കൃഷി ചെയ്യുന്നുണ്ട് അവരുടെ ഒരു ടൈം കൂടി നോക്കും, അവർ ഏത് സമയത്ത് ഏത് കൃഷി ഇറക്കി. അപ്പൊ

0: പച്ചക്കറി എന്ന് പറഞ്ഞാൽ 3 മാസമുള്ളൂ നമുക്ക് പച്ചക്കറിയുടെ ഒരു വിളവ് എന്ന് പറഞ്ഞാൽ, അതിന് 1.5 മാസക്കാലം നമുക്ക് വിളവെടുപ്പ് കിട്ടുള്ളൂ. അപ്പൊ അതിനനുസരിച്ചുള്ള ഗ്യാപ്പില നമ്മൾ 1.5 മാസം എന്റെ തൊട്ടപ്പുറത്തുള്ള കർഷകൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആളുടെ വിളവ് എടുക്കുന്നതിന് മുറക്കായിട്ട് എന്റെ വിളവ് കിട്ടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ രണ്ടുപേർക്കും വില കിട്ടാണ്ടൊരു സമ്പ്രദായം വരും.
1: പാവലും കുക്കുമ്പറും ഒരേ പന്തലില് എന്തുകൊണ്ടാണ് നടന്നത്?
0: പാവലം മുകളിൽ പടർത്തനാണ്, ഏകദേശം ഒരു 10-40 സെന്റ് ഉണ്ടാവും ഒരു തോട്ടം തന്നെ. ആ പന്തലുമ എല്ലാ തോട്ടിലും അടുപ്പിച്ച് നമുക്ക് പാവലിടാൻ പറ്റില്ല. 1.5 അടി നമ്മൾ തോടില് പാവലം നടന്നത്, ബാക്കി 1.5 അടി നമ്മൾ കുക്കുംബർ നടും. അപ്പൊ ഈ കുക്കുംബർ ഈ മുകളില് പാവല കായി വരുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ വിളവെടുപ്പ് വേണ്ടും പൂർത്തീകരിക്കാൻ പറ്റും. അപ്പൊ ഈ ലോഡാണ് മുകളിൽ കയറ്റാൻ വേണ്ട. അപ്പൊ ആദ്യം ചെയ്ത പണിയുടെ കാശൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. പാവലും നമുക്ക് വേറൊരു കുഴപ്പമൊന്നുമില്ല, നമ്മൾ സമയബന്ധിതമായിട്ട് വളവും അതിന്റെ മരുന്നുകളൊക്കെ കൊടുത്തു പോവുകയാണെങ്കിൽ ന്യായമായ ലാഭം നമുക്ക് പാവലത്തിൽ നിന്നൊക്കെ കിട്ടും. ഞാൻ നടന്നത് പ്രിയ, പ്രീതി, പ്രിയങ്ക ഇതൊക്കെ മാറി മാറി നമ്മൾ നടന്നുണ്ട്. ഇപ്പൊ 2 ദിവസത്തിനകം നമ്മളത് നടും. നമുക്ക് ഏകദേശം ഈ ഓണത്തിന് കണക്കാക്കിയാണ് നമ്മൾ അതിന്റെ നടീൽ പടർത്തുന്നത്.
1: മഴക്കാലം തുടങ്ങാറായല്ലോ, അപ്പൊ മഴക്കാലത്തെ വിളവിനെ സംരക്ഷിക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്?
0: മഴക്കാലത്ത് നമ്മൾ തൈകൾ നടുമ്പോൾ ഒന്ന് ഉദിയിലാണ് നടണ്ടത്, വേനൽ സമയത്ത് നമ്മൾ തോട്ടിലാണ് നടന്നത്. അപ്പൊ വെള്ളം നിർത്തേണ്ടതാണ്. ഈ വർഷത്ത് പറഞ്ഞ വെള്ളം എപ്പോഴും കെട്ടുന്നതാണ്. തൈ എപ്പോഴും പ്രദേശത്തിന്റെ ആ രീതിയൊക്കെ അനുസരിച്ച് അവിടെ എത്രമാത്രം വെള്ളം കെട്ടും എന്ന് നമ്മൾ ആദ്യം മഴയത്ത് നിന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ആ വെള്ളത്തിനനുസരിച്ച് വെള്ളം പോകാനുള്ള സംവിധാനം കുറവാണെങ്കിൽ എന്തോരം വെള്ളം കെട്ടുന്നതനുസരിച്ച് ഉദി അതിന്റെ മുകളിൽ വരണം. അപ്പൊ ആ ഉദിയിൽ നിന്നാണ് നമ്മൾ തൈകൾ നടുന്നത്. ആ അപ്പൊ നമുക്കൊരു കേടും വരൂല. പിന്നെ നേരത്തെ ഉണ്ടായ പ്രളയം മാരിയൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, മുങ്ങി പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ ലോഡ് കൂടാണ്ട് നോക്കണം. മഴ ആകുമ്പോൾ ഇല തുടക്കത്തിൽ നല്ല തെക്കുമ്പോൾ അപ്പൊ 3 ഇലകൾ കിള്ളി കഴിഞ്ഞ് വെയിറ്റ് കൊടുക്കണം. ഈ മഴ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പാവലത്തിന്റെ ഇലയാകുമ്പോൾ വെള്ളം കിട്ടും, അങ്ങനെ വരുമ്പോൾ ലോഡ് കൂടും. അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ പ്രിയങ്ക പോലുള്ള പാവലം ചെയ്യുമ്പോൾ ഏകദേശം ഒരു 1/2 കിലോന്റെ അടുത്ത് വരും ആ പാവലം എന്ന് പറഞ്ഞാൽ ഒരു പാവക്ക. അത് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള തോട്ടങ്ങൾ പ്രത്യേകിച്ച് തിങ്ങി വരുന്നതാണെങ്കിൽ അത് ഇല സമയമായിട്ട് കെട്ടിയില്ലെങ്കിൽ പന്തലിൽ ഓട് താങ്ങൂല, പന്തലിരുന്ന് പോകും. അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതായത് ഒരു 1.5 തോട്ടിൽ നിന്ന് ഒരു ചാക്കൊക്കെ നമ്മൾ പാവക്ക് എടുത്തോണ്ടിരിക്കുമ്പോൾ 1.5 തോട്ടം എന്ന് പറഞ്ഞാൽ ഒരു 10-20 മീറ്റർ അകലുള്ള തോടുകളാണ്. ആ തോടിൽ നിന്ന് തന്നെ വലിയ ചാക്ക് 50 കിലോന്റെ താക്ക് പാവക്കൊക്കെ നമ്മൾ 10-60 കിലോക്ക് എടുക്കുമ്പോൾ അത്രയും വെയിറ്റ് വരുന്ന സമയത്തൊക്കെയാണ് ഈ പന്തൽ വീണുപോയത്. അപ്പൊ അതൊക്കെ വരാതെ നമ്മൾ നോക്കണം. ഈ പറഞ്ഞ പുല്ല് പുല്ല് കയറാതെ നോക്കണം. പിന്നെ ഒരിക്കലും ഈ മരുന്നടിക്കണോട് നമ്മൾ ചോദിക്കുന്നില്ല. പുല്ലിൽ മരുന്നടിക്കുന്ന സമ്പ്രദായം ഉണ്ട്, അത് ചില ആളുകൾ ചെയ്യുന്നുണ്ട്. ആ രീതി അത് മണ്ണിനെ ആ കൃഷിയെ ഭാവിയിൽ അത് ദൂഷണം ചെയ്യുമെന്ന് ഞാൻ മനസ്സിലാക്കണം. പക്ഷെ അത് പരമാവധി ചെയ്യാതെ അതിന് പകരം നമ്മൾ ഈ ഷീറ്റ് വിരിച്ചു പോവുകയാണെങ്കിൽ ആ ഒരു പുല്ല് വളർച്ചക്ക് ശമനം കിട്ടും. പിന്നെ പരമാവധി നമ്മൾ കീടനാശിനികൾ നമുക്ക് ഇവിടെ കൃഷിയെ അനുവദിച്ചാണ് ഗ്രീൻ ലെവലിലുള്ള മരുന്ന്. മറ്റുള്ള സ്ഥലത്തു നിന്നുള്ള സാധനങ്ങളൊന്നും നമ്മൾ അങ്ങനെ കാഠിനായിട്ട് അടിക്കാറില്ല. അപ്പൊ അത് പരമാവധി ഇല്ലാണ്ട് നോക്കാം.
1: പാവലിന്റെയും കുക്കുംബറിന്റെ ഒക്കെ വിപണി സഹകരണ സംഘം തന്നെയാണോ?
0: BAPC സംഘമുണ്ട്. ആഴ്ചയിൽ തിങ്കളും വ്യാഴവും അവിടെ ചന്തയുണ്ട്.
1: ഇന്നത്തെ തലമുറയോട് ചേട്ടൻ എന്താണ് പറയാനുള്ളത്?
0: എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ തലമുറയോട് ഈ വൈറ്റ് കോളർ പണി മാത്രം ഉദ്ദേശിച്ചാലും നിൽക്കരുത്. ഒരു വർഷം നമ്മൾ പഠിച്ചിറങ്ങുന്ന ആളുകളുടെ എണ്ണം അനുസരിച്ച് ഇവിടെ സർക്കാർ ഡിപ്പാർട്ട്മെന്റിൽ ഇത്ര ആൾക്ക് ജോലിയെടുക്കാൻ പറ്റില്ല. പക്ഷെ എല്ലാവരും ആഗ്രഹം മനസ്സിൽ ഈ വൈറ്റ് കോളർ മാത്രം പണിയാണ്, വേറൊരു പണി ചെയ്ത ആരും രക്ഷപ്പെടും എന്ന ചിന്താഗതി, ആ ചിന്താഗതി മാറ്റണം. അവർ കൃഷിയിലേക്ക് വരാൻ ഞാൻ പറയണം. എന്ന് വെച്ചാല് കൃഷിയിൽ നല്ല ആദായമുണ്ട്, നമുക്ക് മനസ്സമാധാനം. കൃഷി വലിയൊരു അനുഗ്രഹം തന്നെയാണ്, അത് മനസ്സിന് കുളിർമയുണ്ടാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഉൽപ്പന്നമൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ പന്തല് ഞങ്ങളൊക്കെ പാവലും പന്തലൊക്കെ ഉണ്ടാക്കിയിട്ട് പടലൊക്കെ ഉണ്ടായിട്ട് ഇതിന്റെ അടിയിൽ കിടന്ന് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇത് കാണുന്ന ഒരു ആശ്വാസം. ഇത് നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുന്ന നമ്മുടെ ആരോഗ്യം, അതായത് നമ്മൾ കായികമായിട്ട് അധ്വാനിച്ചോണ്ടിരിക്കുകയാണ്. ഇന്ന് ആളുകൾ കായികമായിട്ട് അധ്വാനിക്കണല്ല, ഇപ്പൊ എല്ലാവരും ജിമ്മിലൊക്കെയാണ് പോണ കൂടുതൽ അല്ലേ. പണ്ട് ആളുകൾക്ക് ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ അറ്റാക്കൊന്നും ഉണ്ടായില്ല. ആ കാലഘട്ടം എല്ലാവരും അധ്വാനിക്കുന്ന ആളുകളുടെ തലമുറയായിരുന്നു. ഇപ്പൊ അത് മാറി, തളസ് കഴിഞ്ഞ ആളുകൾ ചിന്തിക്കുന്ന വൈറ്റ് കോളർ പണിയാണ്. അതല്ല, നമുക്കൊരു 10 സെന്റ് സ്ഥലം കിട്ടിയ ഒരു എക്സ്ട്രാ വരുമാനം ചോലൊന്നുമില്ലാത്ത പ്രദേശമാണെങ്കിൽ അവർക്ക് കണ്ടെത്താൻ പറ്റും. നിങ്ങൾ പച്ചക്കറി കൃഷി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാണ് അല്ലെങ്കിൽ വാഴ ചെയ്യാണ്, നിങ്ങൾക്ക് ആ പണി നിർത്തിയിട്ട് നിങ്ങളുടെ സമയത്തിന് കല്യാണോ അല്ലെങ്കിൽ മരണോ അല്ലെങ്കിൽ നമ്മുടെ ഒരാളെ ആശുപത്രിയിലുണ്ട് നമുക്കൊന്ന് പോകണം, ഈ ഇത് വെച്ചുകൊണ്ട് നമുക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടത്തിന് പണിയാം. വെളുപ്പിനെ പോയിട്ട് ഇരുട്ടുന്നവരെയും എല്ലാവരും ഈ രീതിയിൽ ചിന്തിക്കണമെന്ന് തന്നെ പറയണം. ചിന്തിച്ചാൽ മാത്രം പോരാ, ഇതിലേക്ക് ഇറങ്ങണം. ഒരു 14 വയസ്സിൽ ആരംഭിച്ച കൃഷി ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോഴും കൃഷിയെ പറ്റി ഞാൻ പൂർണ്ണമല്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കൃഷിയും ഒരേ സ്ഥലവും ഓരോ പ്രദേശവും മാറുമ്പോൾ ആ പ്രദേശത്തെ പറ്റി പഠിക്കുകയും അതനുസരിച്ച് കൃഷി ചെയ്യാനുള്ള ഒരു മനസ്സ് ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ വിജയിക്കുള്ളൂ. ഒന്നാമത്തെ കാര്യം അത്. പിന്നെ രാസവളങ്ങളൊന്നും അധികം വേണ്ട, അതൊക്കെ ഇല്ലാതെ നമ്മുടെ പ്രകൃതിയിലുള്ള സാധനങ്ങൾ വെച്ച്. ഞാൻ ഇത്രയും വർഷമായിട്ട് ഈ ഇതിൻ്റെ ഇടയിൽ ജീവിക്കുന്ന ആളാണ്. എനിക്ക് മനസ്സുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പൊതു

0: പ്രവർത്തനം ഉണ്ട്. സ്വന്തമായിട്ട് ഒരു സ്ഥാപനം ബി എഫ് എസ് സിയുടെ സഹായം കൊണ്ട് ഞാനും എന്റെ സഹ പ്രവർത്തകരും കൂട്ടുകാരും കൂടി പച്ചക്കറി വിട്ടുകൊണ്ടിരിക്കുന്നു.
1: ശ്രോതാക്കൾക്ക് ചേട്ടനോട് സംസാരിക്കണമെങ്കിൽ ഫോൺ നമ്പർ പറയാമോ?
0: ഫോൺ നമ്പർ പറയാം, 80 75 61 64 89.
1: ഒരിക്കൽ കൂടി പറയാമോ?
0: 80 75 61 64 89.
1: ഇത്രയും നേരം ശ്രോതാക്കൾക്ക് വേണ്ടി കൃഷി അനുഭവങ്ങൾ പങ്കുവെച്ച രവിചേട്ടനും കുടുംബത്തിനും ആകാശവാണി കൊച്ചി FM പേരിൽ എല്ലാവിധ ആശംസകളും.
0: എല്ലാ ആളുകൾക്കും എന്റെ എല്ലാവിധ ആശംസകളും.
2: ഇതുവരെ ശ്രോതാക്കളോട് കൃഷി അനുഭവങ്ങൾ പങ്കുവച്ചത് കരുമാലൂർ സ്വദേശി KA രവി.
3: മഴക്കാലം തുടങ്ങുന്നതിന് മുൻപ് കൃഷിയിടങ്ങളിൽ മുൻകരുതലുകൾ ചെയ്താൽ വിളനാശം കുറയ്ക്കാനും മികച്ച വിളവ് നേടാനും കഴിയും. ഇനി കാർഷിക ജീവനത്തിൽ കൃഷിയിടങ്ങളിലെ കാലവർഷ മുന്നൊരുക്കങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു മുൻ അധ്യാപകനും കർഷകനുമായ കാഞ്ഞൂർ സ്വദേശി KT ഗർവാസിസ്.
4: കാർഷിക കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജീവനാഡിയാണ് കാലവർഷം. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ കൃത്യമായ മുന്നൊരുക്കങ്ങൾ ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ കാർഷിക മേഖലയ്ക്ക് സമ്മാനിക്കുന്നതും ഇതേ മഴക്കാലമാണ്. കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ കാലാവസ്ഥയിൽ വന്ന മാറ്റങ്ങൾ, കുമ്മായ പ്രയോഗം, ജല നിർവഹണം, മുൻകൂർ വളപ്രയോഗങ്ങൾ, കൂടാതെ നമ്മുടെ പ്രധാന വിളകളായ നെല്ല്, വാഴ, ജാതി, തെങ്ങ്, കവുങ്ങ് എന്നിവയിൽ ചെയ്യേണ്ട പ്രത്യേക പരിചരണങ്ങൾ എന്നിവയെക്കുറിച്ച് ഈ വിഷയങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. കഴിഞ്ഞ 1 ദശാബ്ദമായി നമ്മുടെ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കൃഷിയെ നേരിട്ട് ബാധിക്കുന്നു. പണ്ട് ജൂൺ ആദ്യവാരം കൃത്യമായി തുടങ്ങിയിരുന്ന ഇടവപ്പാതി ഇന്ന് പ്രവചന അതീതമാണ്. ഒന്നുകിൽ മഴ വളരെ വൈകി വരുന്നു, അല്ലെങ്കിൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അതിതീവ്ര മഴയായി പെയ്തിറങ്ങുന്നു. 2018 2019 മഹാപ്രളയങ്ങൾ നമ്മുടെ കൺമുന്നിലുണ്ട്. വേനൽക്കാലത്ത് റെക്കോർഡ് ചൂടും മഴക്കാലത്ത് അപ്രതീക്ഷിത വെള്ളപ്പൊക്കവും എന്ന രീതിയിലേക്ക് കാലാവസ്ഥ മാറി. ഞാറ്റുവേല നോക്കി കൃഷി ഇറക്കുന്ന പരമ്പരാഗത രീതികളിൽ നിന്ന് മാറി കാലാവസ്ഥ അധിഷ്ഠിതമായ കൃഷി രീതികളിലേക്ക് നാം മാറേണ്ടതുണ്ട്. മുൻകരുതലുകൾ നേരത്തെ തന്നെ എടുത്താൽ മാത്രമേ ഈ കാലാവസ്ഥ വ്യതിയാനങ്ങളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കൂ.
3: കൃഷിയിടങ്ങളിൽ നല്ല നീർച്ചാലുകൾ ഒരുക്കുകയും മഴവെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യം ചെയ്യുന്നതും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സഹായിക്കും. ചരിവുള്ള സ്ഥലങ്ങളിൽ മണ്ണൊലിപ്പ് തടയാൻ തടയണകളും ബണ്ടുകളും നിർമ്മിക്കുന്നത് മണ്ണ് സംരക്ഷണത്തിന് നല്ലതാണ്. ജൈവവളം ചേർത്ത് മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുന്നതും നല്ല വിളവ് ലഭിക്കാൻ കാരണമാകുന്നു.
4: മണ്ണിലെ അമ്ലത കുറയ്ക്കാൻ കാലവർഷത്തിന് മുൻപ് ഏറ്റവും നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒന്നാണ് കുമ്മായ പ്രയോഗം. ശക്തമായ മഴയിൽ മണ്ണിലെ കുമ്മായ സത്ത്, മഗ്നീഷ്യം തുടങ്ങിയ മൂലകങ്ങൾ ഒലിച്ചു പോവുകയും മണ്ണിൽ പുളിപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. അമ്ലത കൂടിയ മണ്ണിൽ നാം എത്ര വില കൂടിയ വളം ഇട്ടാലും ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ സാധിക്കില്ല. വേനൽ മഴ ലഭിച്ചു തുടങ്ങുമ്പോൾ തന്നെ കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് മണ്ണിൽ ചേർത്ത് കൊടുക്കാം. 1 സെന്റിന് ഏകദേശം 2 കിലോ എന്ന കണക്കിൽ ഉപയോഗിക്കാം. കുമ്മായം ഇട്ട് 2 ആഴ്ച കഴിഞ്ഞ് മാത്രമേ മറ്റ് രാസവളങ്ങളോ ജൈവവളങ്ങളോ മണ്ണിൽ ചേർക്കാൻ പാടുള്ളൂ. ഒന്നിച്ച് നൽകിയാൽ രാസപ്രവർത്തനം നടന്ന് വളത്തിലെ നൈട്രജൻ നഷ്ടപ്പെടും.
3: മഴ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സൂര്യപ്രകാശമുള്ള സ്ഥലങ്ങളിൽ കരനെൽ കൃഷിക്ക് പറ്റിയ സമയമാണിത്. നാടൻ വിത്തിനങ്ങളും അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും കരനെൽ കൃഷിക്ക് യോജിച്ചവയാണ്.
4: നെൽകൃഷിയെ സംബന്ധിച്ച് പറയുമ്പോൾ മഴക്കാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളി വെള്ളക്കെട്ടാണ്. ഇതിനെ പ്രതിരോധിക്കാൻ കൃത്യമായ സംവിധാനങ്ങൾ വേണം. കൃഷിയിടങ്ങളിലെ തോടുകളും ചാലുകളും മഴയ്ക്ക് മുൻപേ തന്നെ ആഴം കൂട്ടി വൃത്തിയാക്കണം. വെള്ളം കെട്ടിക്കിടന്നാൽ വിളകളുടെ വേരുകൾ ചീയുന്നതിനും ഫംഗസ് രോഗങ്ങൾ

വെള്ളപ്പൊക്കം കാരണമാകും. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഒലിച്ചെത്തുന്ന വെള്ളം കുത്തി ഒലിച്ചു പോകാതെ പാടങ്ങളിലേക്ക് തിരിച്ചുവിടുന്നത് പരമ്പരാഗത രീതിയാണ്. ഇപ്രകാരം വെള്ളം പാടങ്ങളിലേക്ക് തിരിച്ചുവിടുമ്പോൾ അതിനൊപ്പം ഒലിച്ചെത്തുന്ന എക്കൽ മണ്ണ് പാടത്തടിയുകയും മണ്ണിന്റെ ഫലഭൂയിഷ്ടി വർദ്ധിക്കുകയും ചെയ്യുന്നു. ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താനും ഇത് സഹായിക്കും. മഴ കനക്കുന്നതിന് മുൻപ് തന്നെ ചെടികൾക്ക് ആവശ്യമായ പോഷകങ്ങൾ ലഭ്യമാക്കണം. ചാണകപ്പൊടി, കമ്പോസ്റ്റ്, എല്ലുപൊടി തുടങ്ങിയ ജൈവവളങ്ങൾ വേനൽ മഴ ലഭിച്ചു തുടങ്ങുമ്പോൾ തന്നെ നൽകണം. ഇത് മണ്ണിന്റെ ഘടന നന്നാക്കാനും ഈർപ്പം നിലനിർത്താനും സഹായിക്കും. പുതിയ കൃഷികൾ ഇറക്കുമ്പോൾ കുഴികളിൽ മേൽമണ്ണും ജൈവവളവും ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകവും ചേർത്ത് അടിവളം നൽകണം. അതിശക്തമായ

0: ഈർപ്പം തട്ടാതെ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതും ആവശ്യമാണ്. സംഭരണ മുറിയിൽ വെള്ളം കയറുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടതുമാണ്. വൈദ്യുതി സംവിധാനങ്ങളെല്ലാം സുരക്ഷിതമാക്കേണ്ടതും ആവശ്യമാണ്.
1: പൊതുവായ കാര്യങ്ങൾക്ക് പുറമെ നമ്മുടെ പ്രധാന വിളകൾക്ക് പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ്. വരമ്പുകൾ ബലപ്പെടുത്തുകയും അധിക ജലം ഒഴുക്കി കളയാനുള്ള ചാലുകൾ വൃത്തിയാക്കുകയും ചെയ്യുക. വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ അതിജീവിക്കുവാൻ കഴിയുന്ന വിത്തിനങ്ങൾ തിരഞ്ഞെടുക്കുക. രോഗപ്രതിരോധത്തിനായി വിത്ത് പരിചരണത്തിനും സവാരകളിലും സ്യൂഡോമോണാസ് ലൈൻ ഉപയോഗിക്കുക. വാഴത്തടത്തിൽ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ വരികൾക്കിടയിൽ ആഴത്തിലുള്ള ചാലുകൾ എടുക്കുക. കാറ്റിൽ ഒടിഞ്ഞു വീഴാതിരിക്കാൻ വാഴകൾക്ക് കാറ്റിന്റെ എതിർദിശയിൽ ബലമുള്ള താമു താലുകൾ നൽകുക. ഉണങ്ങിയ ഇലകൾ വെട്ടിമാറ്റി കൃഷിയിടത്തിൽ വായു സഞ്ചാരവും സൂര്യപ്രകാശവും ഉറപ്പാക്കുക. ജാതികൃഷിയെ സംബന്ധിച്ച് പറയുമ്പോൾ വേരുകൾ അഴുകാതിരിക്കുവാൻ തടത്തിൽ നിന്നും വെള്ളം വാർന്നു പോകാൻ കൃത്യമായ സംവിധാനം ഒരുക്കുക. കായ കൊഴിച്ചിലും ഇല കൊഴിച്ചിലും തടയാൻ മഴ തുടങ്ങുന്നതിന് മുൻപ് 1% വീര്യമുള്ള ബോഡോ മിശ്രിതം ഇലകളിലും കായകളിലും തളിക്കുക.
0: വാഴ, കുരുമുളക്, പച്ചക്കറി തുടങ്ങിയ വിളകൾ കാറ്റിലും മഴയിലും വീഴാതിരിക്കാൻ താങ്ങുകൾ നൽകുകയും ദുർബലമായ ശാഖകൾ വെട്ടിമാറ്റുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. മഴക്കാലത്ത് ഫംഗസ് രോഗങ്ങൾ കൂടുതലായി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്.
1: തെങ്ങ് കൃഷിയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന്റെ ഉണങ്ങിയ ഓലകൾ മാറ്റുകയും മണ്ട വൃത്തിയാക്കുകയും ചെയ്യുക. മണ്ട തീയൽ രോഗം തടയാൻ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തെങ്ങിന്റെ കൂമ്പിലും മണ്ടയിലും തളിക്കുക. കൊമ്പൻ ജെല്ലിയെ തടയാൻ വേപ്പിൻ പിണ്ണാക്കും മണലും കലർത്തിയ മിശ്രിതം ഏറ്റവും മുകളിലെ 3 ഓലക്കവിളുകളിലും ഇടുക. തോട്ടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുവാൻ ചെറിയ തോടുകൾ കീറി അധിക ജലം ഒഴുക്കി കളയുക.
0: നിലമൊരുക്കുമ്പോൾ തന്നെ കുമ്മായം ചേർത്തിളക്കുകയും തടത്തിൽ അടിവളമായി ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളവും ചേർക്കേണ്ടത് ആവശ്യമാണ്. രോഗപ്രതിരോധം എന്ന നിലയിൽ സ്യൂഡോമോണാസ് പ്രാരംഭത്തിലെ തന്നെ ഉപയോഗിക്കാം. സ്യൂഡോമോണാസ് വിത്തിൽ പുരട്ടിയും ചെടികളിൽ 10 ദിവസങ്ങളിൽ ഒരിക്കൽ 2% വീര്യത്തിൽ തളിച്ചും ഉപയോഗിക്കാം.
1: കിഴങ്ങുവർഗ്ഗങ്ങളിൽ അനുയോജ്യമായ കാലാവസ്ഥയും മണ്ണും ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയാണ് ഇതിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യം. നല്ല നീർവാർച്ചയുള്ള ഇളക്കമുള്ള മണൽ കലർന്ന പശ്ചിമരാജി മണ്ണാണ് കിഴങ്ങുകൾ നന്നായി വളരുവാനും വികസിക്കുവാനും ഉത്തമം. കാഠിന്യമുള്ള കളിമണ്ണിൽ കിഴങ്ങുകളുടെ ആകൃതി നഷ്ടപ്പെടും. മണ്ണിന്റെ pH മൂല്യം 5.8 6.7 ഇടയിലായിരിക്കുന്നത് ആണ് നല്ലത്.
0: തെങ്ങ്, കവുങ്ങ് എന്നിവയുടെ തൈകൾ വെച്ചുപിടിപ്പിക്കുമ്പോൾ താഴ്ന്ന പ്രദേശങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉത്തമം. കുരുമുളക് വള്ളികൾ, വെറ്റിലക്കൊടി എന്നിവയും വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് മഴക്കാലാരംഭം. തോട്ടങ്ങളിൽ ഇടവേളയായി ഔഷധ ചെടികളും സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ തീറ്റ പുല്ലും വെച്ചുപിടിപ്പിക്കാം. മുൻവർഷത്തെ വിളകൾക്ക് വളപ്രയോഗം നടത്തുന്നതിനും അനുയോജ്യമായ സമയമാണിത്.
1: മധുരക്കിഴങ്ങ്, കേരള കാർഷിക സർവകലാശാലയുടെ ശുപാർശകൾ. ശ്രീനന്ദിനി, ശ്രീവർദ്ധിനി, ശ്രീ മധുര, ശ്രീരത്ന, ശ്രീ അരുൺ, ശ്രീ വരുൺ എന്നിവ മികച്ച വിളവ് നൽകുന്ന ഇനങ്ങളാണ്. പ്രാദേശിക ഇനമായ കാഞ്ഞങ്ങാട് ലോക്കൽ എന്നത് മികച്ച പ്രതിരോധ ശേഷിയുള്ള മറ്റൊരു ഇനമാണ്. മണ്ണ് നന്നായി ഉഴുതോ കിളച്ചോ ഇളക്കിയ ശേഷം 60 cm അകലത്തിൽ വാരങ്ങളും ചാലുകളും എടുക്കണം. തലപ്പുകളിലെ വള്ളികളാണ് നടാൻ ഏറ്റവും അനുയോജ്യം. 20 മുതൽ 25 cm വരെ നീളമുള്ള 4-5 മുട്ടുകൾ ഉള്ള വള്ളികളാണ് ഇതിനായി തിരഞ്ഞെടുക്കേണ്ടത്. രോഗവിമുക്തമായ വള്ളികൾ വേണം ഉപയോഗിക്കുവാൻ. വാരങ്ങളിൽ 20 cm അകലത്തിലാണ് വള്ളികൾ നടേണ്ടത്. വള്ളിയുടെ മധ്യഭാഗം 2-3 മുട്ടുകൾ മണ്ണിൽ പുറഞ്ഞും 2 അറ്റവും പുറത്തു നിൽക്കുന്ന രീതിയിലുമാണ് നടുന്നത്. ഇതിലൂടെ വേരുകൾ പെട്ടെന്ന് പിടിക്കുകയും കൂടുതൽ കിഴങ്ങുകൾ രൂപപ്പെടുകയും ചെയ്യും. നിലമൊരുക്കുമ്പോൾ തന്നെ ഹെക്ടറിന് 10 ടൺ എന്ന തോതിൽ കാലിവളമോ കമ്പോസ്റ്റോ ചേർക്കണം. ഹെക്ടറിന് 75 50

0: kg NPK, Nitrogen, Phosphorus, Potash എന്നതാണ് പൊതുവായ ശുപാർശ. ഇതിൽ മുഴുവൻ ഫോസ്ഫറസും നൈട്രജൻ പൊട്ടാഷ് എന്നിവയുടെ പകുതിയും അടിവളമായി നൽകണം. ബാക്കി നൈട്രജനും പൊട്ടാഷും നട്ട് ഒരു മാസത്തിന് ശേഷം മേൽവളമായി നൽകുക. മേൽവളം നൽകിയ ശേഷം വാരങ്ങളിലേക്ക് മണ്ണ് വെട്ടിക്കയറ്റി കൊടുക്കേണ്ടത് കിഴങ്ങുകളുടെ വലിപ്പം വർദ്ധിക്കാൻ അത്യാവശ്യമാണ്. വള്ളികൾ പടർന്ന് തുടങ്ങുമ്പോൾ മുട്ടുകളിൽ നിന്നും പുതിയ വേരുകൾ ഇറങ്ങി ചെറിയ കിഴങ്ങുകൾ ഉണ്ടാകുന്നത് പ്രധാന കിഴങ്ങിന്റെ വളർച്ചയെയും വിളവിനെയും ബാധിക്കും. ഇത് ഒഴിവാക്കാൻ ഇടയ്ക്കിടെ വള്ളികൾ പിഴുത് ഇളക്കി മണ്ണിൽ നിന്നും മാറ്റിക്കൊടുക്കണം. വണ്ടുകൾ കിഴങ്ങിൽ തുരന്നു കയറി കേടുവരുത്തുന്നു. ആക്രമണം ഒഴിവാക്കാൻ ഒരേ സ്ഥലത്ത് തുടർച്ചയായി മധുരക്കിഴങ്ങ് കൃഷി ചെയ്യാതിരിക്കുക. ഫെറമോൺ കെണികൾ ഉപയോഗിച്ച് ആൺവണ്ടുകളെ ആകർഷിച്ച് നശിപ്പിക്കാം. വാരങ്ങളിൽ വിള്ളലുകൾ വീഴാതെ കൃത്യമായി മണ്ണ് കയറ്റി കൊടുക്കുന്നത് വണ്ടുകൾ കിഴങ്ങിൽ മുട്ടയിടുന്നത് തടയാൻ സഹായിക്കും. നടുമ്പോൾ രോഗവിമുക്തമായ വള്ളികൾ മാത്രം ഉപയോഗിക്കുക. ഇനങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് നട്ട് 3.5 മുതൽ 4 മാസത്തിനുള്ളിൽ വിളവെടുക്കാം. ഇലകൾ മഞ്ഞളിക്കാൻ തുടങ്ങുന്നതാണ് വിളവായതിന്റെ പ്രധാന ലക്ഷണം.
1: ചീരയും തക്കാളിയും ഒഴികെ ഒട്ടുമിക്ക പച്ചക്കറി വിളകളും മഴക്കാലത്ത് ചെയ്യാം. മഴക്കാലത്തേക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വിളയാണ് വെണ്ട. മഴക്കാലത്ത് വെണ്ടയ്ക്ക് കേടുകൾ കുറവാണ്, നല്ല വിളവും ലഭിക്കും. ഉയർന്ന തടങ്ങളിലോ വാരങ്ങളിലോ വിത്തുപാകി മുളപ്പിക്കാം. മുളക്, വഴുതന എന്നിവയുടെ തൈകളും നടാം. ഉയർന്ന വാരത്തിലോ തടത്തിലോ നടേണ്ടതാണ്. പാവൽ, പടവലം, മത്തൻ, കുമ്പളം, ചിരക്ക എന്നിവ ഉയരത്തിൽ തടങ്ങളെടുത്ത് നടാം. മഴമറയിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഒട്ടുമിക്ക പച്ചക്കറികളും ഈ സമയത്ത് ചെയ്യാവുന്നതാണ്.
0: മാറുന്ന കാലാവസ്ഥയിൽ പ്രകൃതിയോട് പൊരുതിയല്ല, മറിച്ച് പ്രകൃതിയെ അറിഞ്ഞും മുൻകരുതലുകൾ എടുത്തും വേണം നാം മുന്നോട്ട് പോകാൻ. കാലവർഷം നമ്മുടെ ശത്രുവല്ല. കൃത്യമായ മുന്നൊരുക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കൃഷിക്ക് അനുഗ്രഹമാണ്. കുമ്മായ പ്രയോഗത്തിലൂടെ മണ്ണിനെ ഒരുക്കിയും ജലനിർവഹണം കാര്യക്ഷമമാക്കിയും ഓരോ വിളയ്ക്കും ആവശ്യമായ പ്രത്യേക പരിചരണങ്ങൾ നൽകിയും ഈ മഴക്കാലത്തെ നമുക്ക് മികച്ച വിളവിനുള്ള അവസരമാക്കി മാറ്റാം.
1: കിഴങ്ങുവർഗവിളയായ ചേമ്പ്, മധുരക്കിഴങ്ങ്, കൂർക്ക എന്നിവയും പ്രധാന വിളയായോ ഇടവിളയായോ ചെയ്യാവുന്നതാണ്. ഫലവൃക്ഷത്തൈകളും പഴവർഗ്ഗങ്ങളും നടാൻ അനുയോജ്യമായ സമയമാണിത്. പ്ലാവ്, മാവ്, സപ്പോട്ട, ഞാവൽ, കശുമാവ്, കൊക്കോ, പപ്പായ, പൈനാപ്പിൾ, നാടൻ വാഴ എന്നിവയെല്ലാം ഈ സമയത്ത് വെച്ചുപിടിപ്പിക്കാം. കൃഷിയിടങ്ങളിലെ കാലവർഷ മുന്നൊരുക്കങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മുൻ അധ്യാപകനും കർഷകനുമായ കാഞ്ഞൂർ സ്വദേശി കെ ടി ഗർവാസിസ്. ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം ജയശ്രീ വേണുഗോപാൽ, സുനീത പ്രസാദ്.

സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ് 22 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളിപ്പോൾ വിപണി, ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 23,500, ആലപ്പുഴ 23,600, കോട്ടയം 27,000, എറണാകുളം 22,800, കൊച്ചി റെഡി 23,500, ആലുവ 25,000.

1700, വടക്കൻ പറവൂർ 25200. കൊപ്ര കിൻഡലിന് ആലപ്പുഴ തെളിവ് 21900. ആലപ്പുഴ പുകരാശി 21850. എറണാകുളം 13500. വടക്കൻ പറവൂർ 13900. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡലിന് എറണാകുളം 3900. വടക്കൻ പറവൂർ 3800. കാപ്പിക്കുരു കിൻഡലിന് കട്ടപ്പന 34000. നാളികേരം തൊണ്ടില്ലാത്തത് 1000 എറണാകുളം 24500. ആലുവ കിൻഡലിന് 4600. തൊടുപുഴ 1000 25000. കയർ കിൻഡലിന് ആലപ്പുഴ 5 തെങ്ങ് 9600. ആലപ്പുഴ ആറാട്ടുപുഴ 7400. കൊച്ചി പറവൂർ 5200. കുരുമുളക് അൺഗാർബിൾഡ് കിൻഡലിന് കൊച്ചി ഗാർബിൾഡ് 72300. കൊച്ചി അൺഗാർബിൾഡ് 70300. ആലുവ 68000. തൊടുപുഴ 70000. കട്ടപ്പന 70000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3600. തൊടുപുഴ 2700. കട്ടപ്പന 2450. ചുക്ക് കിൻഡലിന് കൊച്ചി 29000. തൊടുപുഴ 25000. റബ്ബർ ലോട്ട് കിൻഡലിന് കോട്ടയം 22000. മൂവാറ്റുപുഴ 20500. കോതമംഗലം 24500. തൊടുപുഴ 24800. മഞ്ഞൾ കിൻഡലിന് കൊച്ചി 16000. തൊടുപുഴ 20700. പുൽത്തൈലം കിൻഡലിന് കൊച്ചി 150000. ആലുവ 165000. കശുവണ്ടിപ്പരിപ്പ് കിൻഡലിന് കൊല്ലം 79800. പൈനാപ്പിൾ കിൻഡലിന് എറണാകുളം 6000. അടയ്ക്ക 1000 എറണാകുളം 4600. നേന്ത്രക്കായ് പച്ച കിൻഡലിന് എറണാകുളം 4800. ആലുവ 4000. തൊടുപുഴ 18000. നിങ്ങൾ കേട്ടത് വിപണി. ഇന്നത്തെ കമ്പോളമൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ വിപണി സമാപിച്ചു.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 7 മണി കഴിഞ്ഞ് 24:35. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. കർണാടകയിൽ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 12 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ മാധ്യമ ഇടപെടലുകളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ US ചർച്ചകൾ.

0: തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി ഓഫ് നേപ്പാൾ അധ്യക്ഷൻ റാബി ലാമിച്ചാനെയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ അയൽപ്പക്കം ആദ്യം എന്ന നയത്തിന് കീഴിലെ സുപ്രധാന പങ്കാളിയാണ് നേപ്പാൾ എന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സമൃദ്ധവും പങ്കാളിത്തത്തിൽ അധിഷ്ഠിതവുമായ ഒരു ഭാവിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ശ്രീ ലാമിച്ചാനെയുടെ താൽപര്യത്തെ പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തു. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വ്യോമയാന ഇന്ധന വില സ്ഥിരതപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വ്യോമയാന മേഖലയിൽ ഏകദേശം 77 ലക്ഷം പേർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ തീരുമാനം സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ETF price for the airline carriers who want to participate in this, unko ek stable ETF price abhi current crisis ke dauran milega. Isse hamare entire aviation sector mein kareeb 70 lakh se adhik jo jobs hain jinke upar impact padna aarambh hone laga tha because of the stress in the sector, wo isse significantly mitigate hoga.
0: പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധന വില 60.5 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം. ഡൽഹി NCR മേഖലയിലെ പഴയ ട്രക്കുകളും ബസ്സുകളും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭായോഗം ഇന്ന് അംഗീകാരം നൽകി. ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സർക്കാരുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. വായുമലിനീകരണം കുറയ്ക്കുന്നതിനും സുസ്ഥിര ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഒഡീഷയിലെ രാമേശ്വരം മുതൽ പാരദ്വീപ് വരെ 163 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 8,300 കോടി രൂപയിലധികം ചെലവിലാണ് പാത നിർമ്മിക്കുക. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്ന് പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ പ്രധാന ടെർമിനലിന് വൻ നാശനഷ്ടമുണ്ടായതിനെ തുടർന്ന് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു. സിവിലിയൻ കേന്ദ്രത്തിന് നേരെയുള്ള ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് കുവൈത്ത് വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലെ US ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച എണ്ണക്കപ്പലിന് നേരെ അമേരിക്കൻ സൈന്യം നടപടിയെടുത്തതാണ് മേഖലയിൽ സംഘർഷം രൂക്ഷമാക്കിയത്. കർണാടകയുടെ 25-ാമത് മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ ഗവർണർ തവർചന്ദ് ഗലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സിദ്ധരാമയ്യ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന G പരമേശ്വര ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. 12 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയും ഇതോടൊപ്പം നടന്നു. കർണാടക മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ DK ശിവകുമാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ അറിയിച്ചു. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ US ചർച്ചകൾ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് US ട്രേഡ് റെപ്രസെന്റേറ്റീവ് അധിക നികുതി നിർദ്ദേശിച്ച പശ്ചാത്തലത്തിലാണിത്. എന്നാൽ ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച ഉഭയകക്ഷി വ്യാപാര കരാർ അന്തിമമാക്കാനുള്ള ചർച്ചകളും ഇതിനൊപ്പം പുരോഗമിക്കുന്നുണ്ട്. ചില പ്രത്യേക ഉൽപ്പന്നങ്ങളെയും വസ്ത്രങ്ങളെയും ഈ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഇടക്കാല വ്യാപാര കരാറിന്റെ 99% നടപടികളും അന്തിമഘട്ടത്തിലെന്ന് ഇന്ത്യയിലെ US അംബാസഡർ സെർജിയോ ഗോർ. ശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ ഇരുപക്ഷവും സജീവമായി നടത്തിവരികയാണെന്നും അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കരാർ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി എലോയിന റോഡ്രിഗസ് ഗോമസ് ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വെനസ്വേല പ്രസിഡന്റ് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ വെനസ്വേല സഹകരണം, ഊർജ്ജ സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്.

0: മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ മികവിന് കോട്ടയം മേലുക്കാവ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യമേഖലയിലെ നേട്ടങ്ങൾക്ക് പത്തനംതിട്ടയിലെ നിരണം ഗ്രാമപഞ്ചായത്തും പുരസ്കാരത്തിന് അർഹമായി. തിരുവനന്തപുരത്തെ ഒറ്റൂർ ശിശു സൌഹൃദ വിഭാഗത്തിൽ മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി. ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റണിൽ ചൈനയെ അട്ടിമറിച്ച് ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി രണ്ടാം റൌണ്ടിൽ കടന്നു. മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ രോഹൻ കപൂർ ഋത്വക ഗഡേ സഖ്യം ചൈനീസ് സഖ്യത്തെ പരാജയപ്പെടുത്തി. എന്നാൽ പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് റെങ്കിറെഡ്ഡിക്ക് പരിക്കേറ്റതിനെ തുടർന്ന് സാത്വിക് ചിരാഗ് ഷെട്ടി സഖ്യം മത്സരത്തിൽ നിന്ന് പിന്മാറി. തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിലെയും പ്രചാരണങ്ങളിലെയും ആഗോള മാധ്യമ ഇടപെടലുകളെയും നൂതന രീതികളെയും കുറിച്ചുള്ള ദ്വിദിന അന്താരാഷ്ട്ര കോൺഫറൻസിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോളതലത്തിലെ മികച്ച തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് രീതികൾ ക്രോഡീകരിക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. വിശദാംശങ്ങളിലേക്ക്.
1: മാധ്യമ പ്രചാരണങ്ങളിലെ വ്യാജവാർത്തകൾ, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ഡീപ് ഫേക്കുകൾ, സുതാര്യമല്ലാത്ത ഡിജിറ്റൽ രാഷ്ട്രീയ പരസ്യങ്ങൾ, പ്ലാറ്റ്ഫോം ഗവേണൻസ് തുടങ്ങിയ പ്രധാന വെല്ലുവിളികളെക്കുറിച്ചാണ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത്. ജില്ലാ ഇലക്ഷൻ ഓഫീസർമാർ, വിദഗ്ധർ, ഗവേഷകർ, ഇലക്ടറൽ ലിറ്ററസി ക്ലബ് അംഗങ്ങൾ എന്നിവരുൾപ്പെടെ 480-ലധികം പ്രതിനിധികൾ കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട്. 100 കോടിയിലധികം വരുന്ന വോട്ടർമാരുമായി തടസ്സമില്ലാത്ത ആശയവിനിമയം ഉറപ്പാക്കാൻ ബൂത്തുതല ഉദ്യോഗസ്ഥർക്കും ഏജന്റുമാർക്കും കമ്മീഷൻ പരിശീലനം നൽകുന്നുണ്ടെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ കേരളത്തിലും മാഹിയിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. നാളെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിരുന്നു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് ബി ജോയിയാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മനുഷ്യത്വരഹിതമായ സ്ഥലമാറ്റമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. തുടർന്ന് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ ഇന്നും നടന്നു. ഡൽഹി മാളവ്യ നഗറിലെ ഹോട്ടലിൽ ഇന്ന് രാവിലെ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ 21 പേർ മരിച്ചു. 40-ലധികം പേരെ രക്ഷപ്പെടുത്തി. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ദുരന്തത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത എന്നിവർ തീവ്ര ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പുലരുന്നു. പുറത്താക്കപ്പെട്ട ടിഎംസി എംഎൽഎ ഋതബ്രത ബാനർജി 58 നിയമസഭാംഗങ്ങളുടെ പിന്തുണയോടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചു. പിളർപ്പിന് പിന്നിൽ ബിജെപിയാണെന്ന് മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. കർണാടകയിൽ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 12 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ മാധ്യമ ഇടപെടലുകളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ യുഎസ് ചർച്ചകൾ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി കൊച്ചി FM 102.3.

0: FM Evening.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ FM ഈവനിംഗിലേക്ക് സ്വാഗതം. FM ഈവനിംഗിൽ ആദ്യം
2: സമകാലികം.
1: അവയവദാനത്തിലെ ചതിക്കുഴികൾ.
3: മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനായി നടത്തുന്ന ഏറ്റവും മഹത്തായ കാരുണ്യ പ്രവർത്തനങ്ങളിലൊന്നാണ് അവയവദാനം. മരണത്തിന്റെ വക്കിൽ നിൽക്കുന്ന ഒരാൾക്ക് വീണ്ടും ജീവന്റെ വെളിച്ചം നൽകുന്ന ഈ സംവിധാനം വിശ്വാസത്തിന്റെയും മനുഷ്യ സ്നേഹത്തിന്റെയും അടയാളമാണ്. എന്നാൽ അതേ അവയവദാനത്തിന്റെ പേരിൽ തട്ടിപ്പുകളും അനധികൃത ഇടപാടുകളും നടക്കുന്നുവെന്ന വാർത്തകൾ സമൂഹത്തെ ആശങ്കയിലാഴ്ത്തുകയാണ്. ഈയിടെ പുറത്തുവന്ന പുതിയ അവയവദാന തട്ടിപ്പ് വാർത്തയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും ഇന്ന് പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്.
4: ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് വളരെ ഒരു പ്രതിസന്ധിയായി മാറിയിരിക്കുന്ന ഒരു സംഭവമാണ് അവയവ വ്യാപാരം. ഇത് അവയവ ദാനമല്ല, മറിച്ച് അവയവ വ്യാപാരം എന്നാണ് ഞാൻ അതിനെക്കുറിച്ച്.
3: തൃശൂർ മെഡിക്കൽ കോളേജ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് മേധാവിയും പോലീസ് സർജനുമായ ഡോക്ടർ ഹിതേഷ് ശങ്കർ.
4: എല്ലാ ദാനങ്ങളും എപ്പോഴും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ഒന്നാണ്. എല്ലാ ദാനങ്ങളും മഹാദാനം തന്നെ, ബ്ലഡ് ആയിക്കോട്ടെ, അവയവായിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ. പക്ഷെ ദാനം ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവുന്നത് വലിയൊരു മനസ്സിനുടമകൾക്ക് മാത്രം സാധിക്കുന്ന ഒരു ഫോമാണ്. പക്ഷേ ഇന്ന് നമ്മളുടെ ലൈവ് ഡൊണേഷൻ, ജീവനുള്ള ആളുകളിൽ നിന്നും കിഡ്നി എടുത്തു മാറ്റുന്ന, അല്ലെങ്കിൽ മറ്റു ഓർഗൻസ്, ലിവർ, കിഡ്നി ഒക്കെ എടുത്തു മാറ്റുന്ന പ്രക്രിയ വ്യാപാരത്തിലേക്ക് വഴിതെറ്റിപ്പോയി. അതായത് ഒരാളുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തു, ഇന്ന് അവയവ വിപണനം നടക്കുന്നു. അപ്പൊ അത് വൃക്ക മാറ്റി വയ്ക്കാനുള്ള രോഗിയുടെ അവസ്ഥ അതീവ ഗുരുതരമായ ഒരു സംഭവമാണ്. ഒരു അതീവ ഗൗരവമായി തന്നെ കാണുന്നതാണ്. ജീവൻ നിലനിർത്താൻ വേണ്ടി അനിവാര്യമായ രോഗികൾക്ക് ഒരു ദാതാവ് ഉണ്ടാവേണ്ടതും ആവശ്യമാണ്. പക്ഷെ അത് മറ്റൊരാളുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നത്. നമുക്കറിയാലോ, ഒരാളുടെ അവയവം റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ഓതറൈസേഷൻ കമ്മിറ്റിയുടെ മുന്നിലെത്തുന്ന അധികം അപ്ലിക്കേഷൻസും വരുന്ന ഡിസ്പാരിറ്റിയാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള കാരണം. അതായത് ഒരാള് വളരെ ദരിദ്രനായ ഒരാളും കിഡ്നി വേടിക്കുന്ന ഒരാള് പൊതുവെ സമൂഹത്തിൽ സഹായിക്കാൻ, ഒരു സമൂഹത്തിലെ ഗ്രൂപ്പ് സഹായിക്കാൻ റെഡിയായിട്ട് കുറച്ച് പണം സ്വരൂപിക്കുക, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം റിച്ച് ആയ ഒരാളും ആണ്, ഈ അന്തരം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ഈ പണം സ്വരൂപിക്കപ്പെടുന്നത് ഈ ഡോണറിന് കൊടുക്കാനാണെന്നുള്ള സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഡോണർക്ക് കിട്ടുന്ന ഈ കാശ് എത്രത്തോളം കിട്ടുന്നുണ്ട് എന്ന് തന്നെ വ്യക്തമല്ല. കാരണം ഇതിന്റെ ഇടനിലക്കാരാണ് ഈ കൂടുതൽ കാശ് ഈടാക്കുക. അതാണ് ഈ അവയവ വിപണനമായിട്ട്, വ്യാപാരമായിട്ട് ഇത് മാറാനുള്ള സാധ്യത. ഏറ്റവും കൂടുതൽ അവയവം കൊടുക്കുന്നത് ഇപ്പൊ സ്ത്രീകളാണ്. കഴിഞ്ഞ ഒരു ഓർഗനൈസേഷൻ കമ്മിറ്റി മീറ്റിംഗിൽ 8 കേസുകളിൽ 7 സ്ത്രീകളായിരുന്നു. അതിശയം എന്നേ പറയാവൂ. എങ്ങനെ സ്ത്രീകൾക്ക് അവർക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാൾക്ക് അവർ അവയവം കൊടുക്കാണ്? അത് ആ ഭർത്താവിന്റെ ബന്ധത്തിലോ അതോ ആ സുഹൃത്തിന്റെ ബന്ധത്തിലോ ഒക്കെ ഇവർക്കും റെസിപ്പിയന്റുമായി, അല്ലെങ്കിൽ ആ ഓർഗൻ സ്വീകരിക്കുന്ന ആളുമായി ബന്ധപ്പെട്ടു എന്നാണ് ഓർഗൻ കമ്മിറ്റിയുടെ മുന്നിൽ എത്തുന്ന അവരുടെ വിശദീകരണം. ഭർത്താവിന് എന്റെ ഒരു സുഹൃത്തിന് വേണ്ടി അയാൾ അറിയാത്ത ഒരു സ്ത്രീ അവരുടെ അവയവം കൊടുക്കുന്നു. ആ അവയവം കൊടുത്തതിന് ശേഷം ആ സ്ത്രീക്ക് എന്ത് സംഭവിക്കുന്നു? ആ കിട്ടുന്ന ഒരു വളരെ നിസ്സാരമായ കാശ് മാത്രമാവും ചിലപ്പോ അവരുടെ കയ്യിലെത്തുക. ബാക്കിയുള്ള പണം മുഴുവനും ഒന്നില്ലെങ്കിൽ ഇതിന്റെ ഇടനിലക്കാർ കൊണ്ടുപോയിട്ടുണ്ടാവും. ഇതൊരു ഒരു ഒരു മാഫിയയുടെ കൈകളിലായി മാറിയിരിക്കുന്നു. അപ്പൊ ഈ സ്ത്രീക്ക് അവസാനം ഒരു കിഡ്നിയും പോയി ജീവിതം പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും.
3: അവയവദാനം എന്ന മഹത്തായ ആശയം ചിലർ സാമ്പത്തിക ലാഭത്തിനായി ദുരുപയോഗം ചെയ്യുമ്പോൾ അതിന്റെ ആഘാതം സമൂഹത്തിന്റെ വിശ്വാസത്തെയാണ് തകർക്കുന്നത്. പാവപ്പെട്ടവരെയും സ്ത്രീകളെയും അവരുടെ അവസ്ഥയെ ചൂഷണം ചെയ്ത് അനധികൃതമായി അവയവ ഇടപാടുകൾ നടത്തുന്നതായുള്ള ആരോപണങ്ങൾ ഗൗരവമായി കാണേണ്ട വിഷയമാണ്. ഡോക്ടർ ഹിതേഷ് ശങ്കർ തുടരുന്നു.
4: കല്യാണം കഴിഞ്ഞിട്ട് അത് പ്രേമിച്ച് വീട്ടുകാരറിയാതെ കല്യാണം കഴിച്ച രണ്ടാൾക്കാര്, അവര് കുട്ടിയായിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. അപ്പൊ 6 മാസമായ കുട്ടിയുള്ള ഒരു അമ്മ അമ്മേനെ കൊണ്ട് ഭർത്താവ് കിഡ്നി കൊടുപ്പിക്കുന്നു. ഈ ഭർത്താവിന്റെ ഒരു സുഹൃത്തിന്റെ കെയർ ഓഫ്, സുഹൃത്തിന്റെ വളരെ അകന്നൊരു പരിചയക്കാരനെന്ന് കമ്മിറ്റിയുടെ മുന്നിലെടുത്ത്, അത് ഒരു പരിചയമില്ലാത്ത ഒരാളാണ്, പക്ഷെ അത് വളഞ്ഞ വഴിയിലൊരു പരിചയം നടിച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അയാളുടെ ഭാര്യ 6 മാസമായും പ്രായമുള്ള ഒരു കുട്ടി കൈക്കുഞ്ഞുമായി വന്നിട്ടാണ് കമ്മിറ്റിയെ മുന്നിട്ടിരിക്കുന്നത്. അത്തരം സാഹചര്യങ്ങൾ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്. അതൊന്നും ഒരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. ഈ ഡൊണേഷൻ ഡൊണേറ്റ് ചെയ്യുന്ന സ്ത്രീകൾ അവരുടെ ഫ്യൂച്ചർ എന്താണെന്നുള്ളിടത്തോളം വ്യക്തമല്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ സംസ്ഥാനത്ത് ഈ കൊടുത്ത ഈ ഡോണേഴ്സിന്റെ എന്ത് സംഭവിച്ചത്, അവർക്ക് കൊടുത്തതിന് ശേഷം അവർക്ക് എന്തൊക്കെ സംഭവിച്ചു, അവരുടെ ആരോഗ്യനില എന്തൊക്കെയാണ്, അവരുടെ ജീവിത നിലവാരം എങ്ങനെയാണ്, ജോലിക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ, അവരുടെ ഭർത്താവ് അവരെ നോക്കുന്നുണ്ടോ, അവർ എങ്ങനെ ഒറ്റപ്പെട്ടു പോയോ, അതോ അവർ ഇപ്പൊ സമൂഹത്തിലുള്ളവർ അവരുടെ സ്റ്റാറ്റസ് എന്താണ്, ഇതൊന്നും ഒരു സ്റ്റഡിക്ക് പോലും വിധേയമായിട്ടില്ല.

0: ഞങ്ങളുടെ ഇവിടുത്തെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലോട്ട് ഡോക്ടറുടെ ബ്രദറിന് പോലും കിഡ്നി ആവശ്യം വന്നപ്പോൾ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ അല്ല ഡോക്ടർക്ക് ആയിക്കോട്ടെ, പക്ഷേ കിഡ്നി കൊടുക്കണമെങ്കിൽ ഞങ്ങളൊക്കെ വിചാരിക്കണം എന്ന് പറഞ്ഞ ഒരാള് തൃശ്ശൂർ പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ മുന്നിലുണ്ടായിരുന്നു. അപ്പൊ അത്ര ധൈര്യം അങ്ങനെ വരുന്നു, അവർക്ക് ഇങ്ങനെ പ്രവർത്തിക്കാനുള്ള ധൈര്യം എവിടുന്ന് കിട്ടും? ഇത്ര നിയമ സംവിധാനം ഇത്ര നന്നായി പോകുന്ന കേരളം പോലുള്ള സംസ്ഥാനത്ത്, വളരെ നമ്മുടെ സംസ്ഥാനം വളരെ ചെറിയ സംസ്ഥാനമാണ്, ഇവിടെ ഒരു മാഫിയക്ക് പ്രവർത്തിക്കാൻ, ഒരു കിഡ്നി മാഫിയക്ക് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ധൈര്യം കിട്ടുന്നത് എങ്ങനെയാണ്? ഈ മാഫിയ നടത്തുന്നത് കേവലം അവർ മാത്രമാവില്ലാണ്, അവർക്ക് വേണ്ടി ഒത്താശ ചെയ്യുന്ന കുറെ ആളുകളും ഇതിനുള്ളിലുണ്ടാവും. ഇതിന് ഏറ്റവും നല്ല ഒരു മറുപടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറയുന്നത് കഡാവർ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ ബ്രെയിൻ ഡെത്ത് തട്ടിപ്പ് ചെയ്യുന്നതിന് ഒരു നിലവിലൊരു സംവിധാനമുണ്ട്, അതിന് നിയമപരമായിട്ടൊരു രീതിയുണ്ട്. അത് അവലംബിച്ചു കഴിഞ്ഞാൽ ഒരു കോടതിയും നമ്മളെ കുറ്റപ്പെടുത്തില്ല, അല്ലെങ്കിൽ എല്ലാ കോടതികളും നമുക്ക് അത് തളലായിട്ട് അത് ചെയ്യാൻ ഡോക്ടർ എന്ന് പറയും. ഇവിടെ നടക്കുന്നത് മറിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്യുമ്പോഴാണ് കോടതികൾ ഇടപെടേണ്ട ഒരു ആവശ്യം വരുന്നത്. അപ്പൊ അത്തരം മുടന്ത ന്യായങ്ങൾ പറയാതെ, അതായത് മരണാനന്തര അവയവദാനം ഫലപ്രദമായി നടത്താൻ കഴിഞ്ഞാൽ ഇത്തരം ബ്രോക്കർമാരെയും ഇത്തരം മാഫിയകളെയും നമുക്കൊരു പരിധി വരെ അയറ്റി നിർത്താൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: നമ്മുടെ രാജ്യത്ത് അവയവദാനവും അതിനെ സംബന്ധിച്ച നിയമങ്ങളും കേവലം ഒരു ജീവൻ രക്ഷാ മാർഗം എന്നതിനപ്പുറം ഇതിനു പിന്നിലെ നിയമ പോരാട്ടങ്ങളും സമീപകാലത്തുണ്ടായ വിവാദങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്.
2: ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിസന്ധി അവയവങ്ങളുടെ ഡിമാൻഡും ലഭ്യതയും തമ്മിലുള്ള വ്യത്യാസമാണ്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അവയവദാനങ്ങളിൽ 85% ജീവിച്ചിരിക്കുന്നവരിൽ നിന്നാണ്.
1: കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജോബി ജേക്കബ് പുളിക്കേക്കുടി.
2: മസ്തിഷ്ക മരണം വഴിയുള്ള അവയവദാനം വെറും 15% മാത്രമാണ്. നമ്മുടെ രാജ്യത്ത് അവയവദാനം നിയന്ത്രിക്കുന്നത് 1994 ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് എന്ന നിയമപ്രകാരമാണ്. ഈ നിയമപ്രകാരം അവയവങ്ങളുടെ കച്ചവടം കർശനമായി നിരോധിച്ചിരിക്കുന്നു. അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള ദാനത്തിനാണ് നിയമം മുൻഗണന നൽകുന്നത്. അടുത്ത കാലത്ത് ചില ഭേദഗതികളും വരുത്തിയിട്ടുണ്ട്. ദാതാവിനും സ്വീകർത്താവിനും ഇപ്പോൾ ആധാർ വെരിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുമുണ്ട്. അതുപോലെ വ്യാജ അപേക്ഷകൾ തടയാനും പ്രക്രിയകൾ വേഗത്തിലാക്കാനും അതോറിറ്റി കമ്മിറ്റികൾക്ക് കൃത്യമായ സമയപരിധിയും നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് അവയവദാനത്തിന്റെ കാര്യത്തിൽ നിയമം കർശനമാണ്. നിയമങ്ങൾ കർശനമാണെങ്കിലും സമീപകാലത്ത് ചില ഗുരുതരമായ തട്ടിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട്. കൊച്ചിയിൽ വ്യാജ സർട്ടിഫിക്കറ്റുകളും രേഖകളും ചമച്ച് പാവപ്പെട്ടവരെ പണം വാഗ്ദാനം ചെയ്ത് ബന്ധുക്കളെന്ന വ്യാജേന അവയവദാനം നടത്തിയ വലിയൊരു മാഫിയയെ ഈയിടെ പോലീസ് പിടികൂടിയതായി നമ്മളെല്ലാം വായിച്ചറിഞ്ഞതാണ്. അതുപോലെ തന്നെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതിലെ സുതാര്യതയെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ കർശനമായ മെഡിക്കൽ പ്രോട്ടോകോൾ വഴിയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നതെന്നും നിയമത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും കോടതി ആ കേസിൽ വ്യക്തമാക്കുകയുണ്ടായി. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന ഒരു ഓർഗനൈസേഷൻ ഫയൽ ചെയ്ത ഒരു ഹർജിയിൽ സുപ്രീം കോടതി ഒരു സുപ്രധാന വിധിയിലൂടെ എല്ലാ സംസ്ഥാനങ്ങളും സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും ഉണ്ടാക്കേണ്ട ഓർഗനൈസേഷനെ കുറിച്ചും മറ്റും കേന്ദ്ര സർക്കാരിന് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായിട്ടുണ്ട്. ചുരുക്കത്തിൽ അവയവദാനം എന്നത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. എന്നാൽ അത് പൂർണ്ണമായും നിയമപരവും സുതാര്യവുമായിരിക്കണം.
1: ട്രാൻസ്പ്ലാന്റേഷൻ ഹ്യൂമൻ ഓർഗൻ ടിഷ്യൂസ് 2014 നിയമങ്ങൾ അനുസരിച്ച് കേരളത്തിൽ അവയവദാനം നിയന്ത്രിക്കുന്നതിനും സുതാര്യമാക്കുന്നതിനും വേണ്ടിയാണ് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ സ്ഥാപിതമായിരിക്കുന്നത്. ഇതിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ്.
3: അവയവദാനം പ്രധാനമായും രണ്ട് വിധത്തിലാണുള്ളത്, ജീവിച്ചിരിക്കുന്നവരിൽ നിന്നുള്ള അവയവദാനവും മരിച്ചവരിൽ നിന്നുള്ള അവയവദാനവും. ഈ രണ്ടു തരം അവയവദാനവും പൊതുസമൂഹം മിക്കപ്പോഴും ഒരേ അർത്ഥത്തിൽ എടുക്കുകയും ജീവിച്ചിരിക്കുന്ന അവയവദാനമേലെ എല്ലാ അപകടങ്ങളെയും മരണാന്തര അവയവത്തിന്റെ മേൽ ചാർത്തുകയും ചെയ്യുന്ന പ്രവണതയും നമ്മൾ കണ്ടുവരുന്നുണ്ട്. സംസ്ഥാനത്ത് അവയവദാനവും അവയവ മാറ്റിവെച്ച ശസ്ത്രക്രിയകളും നടക്കുന്നത് 1994 ട്രാൻസ്പ്ലാന്റേഷൻ ഹ്യൂമൻ ഓർഗൻ ടിഷ്യൂസ് ആക്ട് 2014 റൂൾസിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ നിയമങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് കേരളത്തിൽ അവയവദാനം നിയന്ത്രിക്കുന്നതിനും സുതാര്യമാക്കുന്നതിനും വേണ്ടിയാണ് കേരള ഗവൺമെന്റ് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എന്നൊരു സ്ഥാപനം സ്ഥാപിച്ചിരിക്കുന്നത്. ബന്ധുക്കൾ തമ്മിലുള്ള അവയവദാനമാണെങ്കിൽ അവയവദാനം മാറ്റിവെക്കാൻ ഉദ്ദേശിക്കുന്ന ആശുപത്രി തന്നെ രൂപീകരിച്ചിട്ടുള്ള മെഡിക്കൽ ബോർഡ് അല്ലെങ്കിൽ കമ്പീറ്റിംഗ് അതോറിറ്റിയാണ് അത് നിയന്ത്രിക്കുന്നത്. അതിനുവേണ്ടി ദാതാവും സ്വീകർത്താക്കളും അടുത്ത ബന്ധുക്കളാണെന്ന് തെളിയിക്കുന്നത്. അടുത്ത ബന്ധുക്കളും ഉദ്ദേശിക്കുന്നത് അച്ഛൻ അമ്മ

0: മകൻ, ഭർത്താവ്, ഭാര്യ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, അപ്പൂപ്പൻ, അമ്മമ്മ, അങ്ങനെ ഇവരെ മാത്രമാണ് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ആക്ട് അടുത്ത ബന്ധുക്കളായി നിർവചിക്കുന്നത്. ഇവരിൽ നിന്നുള്ള അവയവദാനത്തിന് ആശുപത്രിയിലെ കമ്പീറ്റന്റ് അതോറിറ്റി, അതായത് ആശുപത്രിയുടെ അധികാരികൾക്ക് തന്നെ അതിനെ സമ്മതം നൽകാനും ഓപ്പറേഷനിലോട്ട് നീങ്ങുവാനും സാധിക്കും. എന്നാൽ ബന്ധുവേതര അവയവദാനമാണെങ്കിൽ ജില്ലാതലത്തിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു ഓതറൈസേഷൻ കമ്മിറ്റിയുടെ അനുമതി ആവശ്യമാണ്. ഇത് സർക്കാർ വിജ്ഞാപനത്തിലൂടെ പുറപ്പെടുവിച്ച ഒരു കമ്മിറ്റിയാണ്. അതായത് കേരളത്തില് ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും ജില്ലാതല ഓതറൈസേഷൻ കമ്മിറ്റിയുണ്ട്. ഇതിനായി ദാതാവും സ്വീകർത്താവും തമ്മിൽ പണമിടപാടുകൾ ഒന്നുമില്ല എന്നും പൂർണമായും ജീവകാരുണ്യപരമായ കാരണങ്ങളാണ് അവയവദാനം ചെയ്യുന്നതെന്ന് തെളിയിക്കുന്ന രേഖകൾ ശസ്ത്രക്രിയ ചെയ്യുന്ന ആശുപത്രി മുഖാന്തരം ദാതാവും സ്വീകർത്താവും ഒരു ജോയിന്റ് ആപ്ലിക്കേഷനാണ്, രണ്ടുപേരും കൂടെ ചേർന്നുള്ള ഒരു അപേക്ഷയാണ് ഓതറൈസേഷൻ കമ്മിറ്റിയുടെ മുൻപാകെ കൊടുക്കുന്നത്. ആ ഓതറൈസേഷൻ കമ്മിറ്റി വളരെ വിശദമായി വിലയിരുത്തിയിട്ടാണ് ഈ അനുമതി നൽകുന്നത്. പ്രത്യേകിച്ച് വിലയിരുത്തുന്ന പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, സ്വീകർത്താവും ദാതാവും തമ്മിൽ വാണിജ്യപരമായ എന്തെങ്കിലും ഇടപാടുകളുണ്ടോ ഈ അവയവദാന പ്രക്രിയയിൽ, ദാതാവും സ്വീകർത്താവും ഇങ്ങനെ ഒരു ദാനത്തിനുള്ള ബന്ധം എന്താണ്, ദാതാവ് എന്തുകൊണ്ടാണ് ഈ പ്രസ്തുത വ്യക്തിക്ക് അവയവം നൽകാൻ ആഗ്രഹിക്കുന്നത്, ഇതിനകത്തെ ഏതെങ്കിലും ഇടനിലക്കാരനോ അല്ലെങ്കിൽ നിർബന്ധപൂർവമായ അവയവദാനത്തിന് നിർബന്ധിക്കുന്നതായ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, ഇതൊക്കെയാണ് പ്രധാനമായും കമ്മിറ്റി പരിശോധിക്കുന്നത്. ഇതിൽ അവയവദാനം ചെയ്യുന്ന ദാതാവിന്റെ ഉദ്ദേശവും അതിന്റെ വരുംവരകൾ, അത് അവബോധം, ഈ സർജറി കഴിഞ്ഞാലുള്ള വരുംവരായകളും എല്ലാം പൂർണ്ണ ബോധ്യത്തോടുകൂടി മനസ്സിലാക്കിയിട്ട് അതന്നെയാണോ അവയവദാനത്തിന് സന്നദ്ധരായിരിക്കുന്നതെന്നും കമ്മിറ്റി പരിശോധിക്കുന്നു. എന്നാൽ ഈ കമ്മിറ്റിക്ക് അത് ഉത്തമ ബോധ്യമില്ലെങ്കിൽ കമ്മിറ്റിക്ക് ഈ അപേക്ഷ നിരാകരിക്കുകയും ചെയ്യാം. പക്ഷെ സാധാരണ നമ്മളിവിടെ കണ്ടുവരുന്നത് നിരാകരിക്കുന്ന അപേക്ഷകൾ അവരെ കോടതിയെ സമീപിക്കും. കോടതി രോഗിയുടെ രോഗാതുരത കണ്ട് മിക്കവാറും ഓതറൈസേഷൻ കമ്മിറ്റിയുടെ തീരുമാനത്തിനെ റദ്ദു ചെയ്യുകയും അവയവദാനത്തിന് അനുമതി നൽകുകയും ചെയ്യുന്നതാണ് കണ്ടുവരുന്നത്. പക്ഷെ ഇപ്പോൾ സർക്കാർ അതിന് ഒരു സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി രൂപീകരിക്കുകയും ഈ അപ്പീലുകൾ പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു വിദഗ്ധ സമിതിയും കൂടെ ഗവൺമെന്റിന് രൂപീകരിക്കുന്നുണ്ടായി. അപ്പൊ ഈ ഓതറൈസേഷൻ കമ്മിറ്റി റിജക്ട് ചെയ്യുന്ന കമ്മിറ്റിയുടെ അപ്പീൽ ഈ കമ്മിറ്റിയാണ് പരിശോധിക്കുന്നത്. അതിനുശേഷം അപ്പീൽ അധികാരി ഗവൺമെന്റ് സെക്രട്ടറിയാണ്. ഗവൺമെന്റ് സെക്രട്ടറിയുടെ അടുത്താണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷ നൽകിയാൽ ഈ കമ്മിറ്റിയുടെ മുമ്പാകെ സെക്രട്ടറി അത് ഫയൽ ആയിട്ട് അയക്കുകയും അത് കഴിഞ്ഞ് ഈ കമ്മിറ്റിയുടെ സിറ്റിംഗിലോടുകൂടിയാണ് ഈ അപേക്ഷ പരിഗണിക്കണമോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. ഈ വക ചട്ടക്കൂടുകളെല്ലാം ഉണ്ടാക്കി വച്ചിരിക്കുന്നതിന്റെ പ്രധാന കാരണം തന്നെ യാതൊരുവിധ ചൂഷണവും അവയവദാന രംഗത്ത് ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്. അത് നമ്മൾ പലപ്പോഴും ആൾക്കാർ പറയുന്നത് ഇത് വളരെ ബുദ്ധിമുട്ടാണ്, ഒരു 10-15 വരെ ഡോക്യുമെന്റ്സിന്റെ ആവശ്യമുണ്ട് ഓതറൈസേഷൻ കമ്മിറ്റിയുടെ മുൻപാകെ, അവിടെയാണ് ഈ നമ്മൾ കേൾക്കുന്ന വ്യാജ രേഖകൾ ചമയ്ക്കുക അങ്ങനെയൊക്കെ കാര്യങ്ങൾ കാണുന്നത്. പക്ഷെ അതില്ലാതെ നമുക്ക് പറ്റുകയുമില്ല. ഇതിനുള്ള എല്ലാം ഒരു പോംവഴി എന്ന് പറയുന്നത് നമ്മൾ മസ്തിഷ്ക മരണാനന്തര അവയവദാനം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ICUകളിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗി മസ്തിഷ്ക മരണം സംഭവിച്ചാൽ അത് കറക്റ്റായി നിർണയിക്കപ്പെടുകയും രോഗികളുടെ ബന്ധുക്കളുടെ ആ വിഷയം അറിയിച്ച് അതിനൊരു കൺസെന്റ്, അതായത് രോഗിയുടെ ബന്ധുക്കളുടെ സമ്മതത്തോടുകൂടി അവയവദാനത്തിന് തയ്യാറാകുകയും ചെയ്താൽ ആ ഒരു മസ്തിഷ്ക മരണാനന്തര അവയവദാനം കൊണ്ട് 5-6 രോഗികൾ പുതുജീവനിലേക്ക് വരാം. നമുക്കറിയാം സ്ഥായിയായ വൃക്കസ്തംഭനം അല്ലെങ്കിൽ കരൾ സ്തംഭനാവസ്ഥ അല്ലെങ്കിൽ ഹൃദയ സ്തംഭനാവസ്ഥ ഉള്ളവർക്ക് ട്രാൻസ്പ്ലാന്റ് മാത്രമേ ഒരു പോംവഴി ഉള്ളൂന്നും നമുക്കറിയാം. അതിനുവേണ്ടി അവർക്കുള്ള ഒരു പുതുജീവൻ കിട്ടാനുള്ള വഴിയായിട്ടാണ് നമ്മൾ മസ്തിഷ്ക മരണാനന്തര അവയവദാനം കാണേണ്ടത്.
1: ജീവൻ രക്ഷിക്കാനുള്ള സംവിധാനമാകേണ്ട അവയവദാനം ചിലരുടെ ലാഭലക്ഷ്യത്തിന് ഇരയാകുമ്പോൾ അതിന്റെ വിശുദ്ധിയാണ് നഷ്ടപ്പെടുന്നത്. വിശ്വാസം തകരാതിരിക്കാനും യഥാർത്ഥ അവയവദാന പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ടു പോകാനും സർക്കാർ സംവിധാനങ്ങളും ആരോഗ്യവകുപ്പും സമൂഹവും ഒരുപോലെ ജാഗ്രത പാലിക്കേണ്ട സമയമാണിത്. മനുഷ്യ സ്നേഹത്തിന്റെ പേരിൽ നടക്കുന്ന ഈ സേവനം ഒരിക്കലും വ്യാപാരമാകരുത്. അവയവദാനം മഹത്തായ സേവനമായി തുടരണമെങ്കിൽ അതിനെ ചൂഷണം ചെയ്യുന്നവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്.
2: അവയവദാനത്തിലെ ചതിക്കുഴികൾ, നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹകരണം ജിദ്ദ സുധീർ. സമകാലികം.

സേവന വാർത്തകൾ. തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഓപ്പറേറ്റർ തസ്തികയിൽ 600 രൂപ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. യോഗ്യത SSLC. മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ, പ്ലംബർ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ട്രേഡ്സ് എന്നീ ട്രേഡുകളിൽ ഏതിലെങ്കിലുമുള്ള ITI, NTC സർട്ടിഫിക്കറ്റ്. വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും പമ്പുകൾ, ഫിൽറ്ററുകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിലുമുള്ള പരിചയം. പ്രായം 50 വയസ്സിൽ താഴെയായിരിക്കണം. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. 31/3/2026 50 വയസ്സ് പൂർത്തിയായവർ അപേക്ഷിക്കേണ്ടതില്ല. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം നാളെ രാവിലെ 11 മണിക്ക് തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രി ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. ഫോൺ നമ്പർ 04-84-27-78-49, 04-84-27-78-49.

ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ പി ജി ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ആൻഡ് ഓഫീസ് പ്രൊസീഡിംഗ്സ് ഇൻ ഹിന്ദി പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് www.ssus.ac.in.

അട്ടപ്പാടിയിലെ പുനർജനി പുനരധിവാസ കേന്ദ്രത്തിലേക്ക് വിവിധ തസ്തികകളിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. സോഷ്യൽ വർക്കർ, വാച്ച്മാൻ, മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ, നഴ്സ്, കുക്ക്, നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ. ഒരു വർഷത്തേക്കാണ് നിയമനം. അട്ടപ്പാടി മിനി സിവിൽ സ്റ്റേഷനിലെ സബ് കളക്ടറുടെ ചേംബറിൽ ഈ മാസം 12-ാം തീയതി രാവിലെ 10 മുതൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിന് തിരിച്ചറിയൽ രേഖ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പുകളും സഹിതം രാവിലെ 9:30 മുൻപായി റിപ്പോർട്ട് ചെയ്യണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0491 25 0579. നമ്പർ ആവർത്തിക്കാം, 0491 25 0579.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം,
2: പെരിന്തച്ചന്റെ നിർദ്ദേശമനുസരിച്ച്

0: അനുസരിച്ച് കുളത്തിൻ്റെ പണി ആരംഭിച്ചു, അവസാനിച്ചു. പുരുഷാരം കുളത്തിനു ചുറ്റും തിങ്ങിക്കൂടി. ഒരു ഭാഗത്തുനിന്ന് നോക്കിയാൽ ചതുരാകൃതി, മറ്റൊരു ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ വൃത്താകൃതി, തെക്കേ മൂലയിൽ നിന്ന് നോക്കുമ്പോൾ മുക്കോണാകൃതി. ആളുകൾ കൈയടിച്ചു. പൂമാലകൾ കൊണ്ട് പെരിന്തച്ചൻ്റെ ദേഹം അവർ പൊതിഞ്ഞു. വിനയാന്വിതനായി പെരിന്തച്ചൻ കൈകൂപ്പി. പെരിന്തച്ചൻ്റെ മകൻ രാരിച്ചനും അവിടെ സന്നിഹിതനായിരുന്നു. അച്ഛാ, കുളമൊക്കെ നന്നായി, അസലായി, പക്ഷേ ഒരു ചെറിയ പോരായ്മയുണ്ട്. രാരിച്ചൻ പിതാവിൻ്റെ കാതിൽ മന്ത്രിച്ചു. എന്താണത്? പറയും മോനെ. കുട്ടികൾക്ക് മുതലക്കൂപ്പ് വയ്ക്കാൻ ഒരു കൂട്ടുകൂടി ഉണ്ടാക്കാമായിരുന്നു, രാരിച്ചൻ പറഞ്ഞു. കുളത്തിൽ കൂട്ട് നിർമ്മിച്ചാൽ വൃത്താകൃതിയും ചതുരാകൃതിയും മുക്കോണാകൃതിയും സൃഷ്ടിക്കാൻ പറ്റില്ല രാരിച്ച. പറ്റു അച്ഛാ. യുവാവായ മകൻ്റെ മുഖത്തേക്ക് പെരിന്തച്ചൻ ഒരു നിമിഷം സൂക്ഷിച്ചു നോക്കി. അറിയട്ടെ അവൻ്റെ കേമത്തം, പറയൂ. രാരിച്ചൻ കുളത്തിലേക്കിറങ്ങി, ചില നിർദ്ദേശങ്ങൾ ഉന്നയിച്ചു. പെരിന്തച്ചൻ ആലോചിച്ചു. ശരിയാണ്, മകൻ പറഞ്ഞത് ശരിയാണ്. പുത്രൻ്റെ ബുദ്ധിസാമർഥ്യം പെരിന്തച്ചനെ പുളകമണിയിച്ചു. മകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നീ എനിക്കും ഈ നാടിനും ഒരഭിമാനമാണ് മോനെ. പെട്ടെന്നൊരു ദുഷ്ടവിചാരം പെരിന്തച്ചൻ്റെ മനസ്സിൽ കടന്നുകൂടി. എന്നേക്കാൾ കേമനാകുമോ ഇവൻ? അന്ന് രാത്രി പെരിന്തച്ചന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മകൻ അച്ഛനെ കവച്ചു വയ്ക്കുന്നത് നല്ലതാണോ? പെരിന്തച്ചൻ്റെ ഗ്രാമത്തിൽ വലിയൊരു തോടുണ്ടായിരുന്നു. തോടിറങ്ങി വേണം അപ്പുറത്തെത്താൻ. പെരിന്തച്ചൻ അവിടെ ഒരു പാലം പണിതു. രസത്തിന് ഒരു വിദ്യയും. പാലത്തിലൂടെ ആരെങ്കിലും നടന്ന് അപ്പുറത്തെത്തുമ്പോൾ മരം കൊണ്ട് നിർമ്മിച്ച ഒരു യന്ത്രപ്പാവ അയാളുടെ മുഖത്തേക്ക് ശുദ്ധജലം തുപ്പും. യന്ത്രപ്പാവയുടെ വിരുത് അപാരമായിരുന്നു. ആളുകൾ പെരിന്തച്ചനെ മുക്തകണ്ഠം പുകഴ്ത്തി. പിറ്റേ ദിവസം പെരിന്തച്ചൻ പാലത്തിലൂടെ നടന്നു പോവുകയായിരുന്നു. പാവ പെരിന്തച്ചൻ്റെ മുഖത്തേക്ക് വെള്ളമൊഴിച്ചു. അതാ, യന്ത്രപ്പാവയുടെ സമീപത്ത് ഏതാണ്ട് എതിർഭാഗത്തായി മറ്റൊരു മരപ്പാവ നിൽക്കുന്നു. ആ പാവ ആദ്യത്തെ പാവയുടെ കരണത്തടിച്ചു. തൻ്റെ മകൻ്റെ ബുദ്ധിചാതുരിയാണ് ഇതിൻ്റെ പിന്നിലെന്ന് പെരിന്തച്ചന് പെട്ടെന്ന് മനസ്സിലായി. തൻ്റെ കരണത്ത് സ്വന്തം മകൻ അടിച്ചതുപോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. അച്ഛനേക്കാൾ കേമൻ മകൻ തന്നെയാണേ, ആളുകൾ പറയാൻ തുടങ്ങി. പെരിന്തച്ചൻ്റെ മനസ്സ് അസൂയ കൊണ്ട് നീറിത്തുടങ്ങി. പെരിന്തച്ചൻ അധികം ആരോടും സംസാരിക്കാതെയായി.
1: പി. നരേന്ദ്രനാഥിൻ്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പറ്റ പന്തിരുകളും വായിച്ചത് പ്രീതി.

0: ആകാശവാണി FM വാർത്തകൾ.
1: ഇന്ത്യൻ വിമാനക്കമ്പനികളെ പിന്തുണക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധനവില സ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. കർണാടകയിൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 12 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ മാധ്യമ ഇടപെടലുകളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ

0: ഇന്ത്യ യു എസ് ചർച്ചകൾ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ പ്രവർത്തന രീതികളും ബിസിനസ് മാതൃകയും പഠിക്കുന്നതിനായി ആന്ധ്രാപ്രദേശ് സിവിൽ സപ്ലൈസ് വകുപ്പിൽ നിന്നുള്ള നാലംഗ പ്രതിനിധി സംഘം സപ്ലൈകോ സന്ദർശിച്ചു. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റണിൽ ചൈനയെ അട്ടിമറിച്ച് ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി രണ്ടാം റൌണ്ടിൽ കടന്നു.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: കുറേയേറെ നാളുകളായി കൃത്യമായി പരിശോധിച്ചാൽ 2018 പ്രളയത്തിനു ശേഷം കാൽപ്പനികതയുടെയും പ്രണയത്തിന്റെയും പ്രതീകമായിരുന്ന മഴ ഒരു വില്ലൻ പരിവേഷം എടുത്തണിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വർഷത്തിൽ ഒന്നോ അതിലേറെ തവണയോ കേരളത്തിൽ അതിതീവ്ര മഴയും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലുമൊക്കെ സർവ്വസാധാരണമാകുമ്പോൾ കാലാവസ്ഥാ നിരീക്ഷണത്തെയും കാറ്റിന്റെ ഗതിയെയും കണ്ടുള്ള മുന്നറിയിപ്പിനിടയിലും പലപ്പോഴും വിദഗ്ധരുടെ വരെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടാണ് മഴ ഒരു ദുരന്തമായി പെയ്തിറങ്ങിയിരിക്കുന്നത്. മഴയ്ക്ക് അതിൻ്റെതായ ഒരു ശാസ്ത്രമുണ്ട്. ഒരർത്ഥത്തിൽ അത് പ്രകൃതിയുടെ തന്നെ ശാസ്ത്രമാണ്. മനുഷ്യന് അതിലിടപെടുവാനും നിയന്ത്രിക്കാനുമുള്ള സാധ്യത വിരളവുമാണ്. പലപ്പോഴും ഉണ്ടാകുന്ന അതിതീവ്ര മഴയുടെ പിന്നിലെ കാരണങ്ങളെ കാലാവസ്ഥാ വ്യതിയാനം എന്ന ഒറ്റ ബിംബത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ പെയ്തിറങ്ങുന്ന മഴയുടെ സ്വതസിദ്ധമായ സ്വഭാവ സവിശേഷതകളെ മാനിക്കാതെയുള്ള മനുഷ്യന്റെ ആധുനിക കാല എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ വൈപരീതങ്ങളിലേക്ക് കൂടിയാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരു മാസം പെയ്യുന്ന മഴ ഒരു ദിവസത്തിൽ ഭൂമിയിലേക്ക് പെയ്തിറങ്ങിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്നതിനപ്പുറം ഇപ്പോൾ സംഭവിക്കാറുള്ള അതിതീവ്ര മഴയെ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ നിർവചിക്കാൻ കഴിയില്ല. കാലാവസ്ഥാ വിദഗ്ധർ നടത്തുന്ന പ്രഡിക്ഷൻ, ഫോർകാസ്റ്റ് എന്നിവയ്ക്കൊക്കെ മലയാളത്തിൽ പ്രവചനം എന്ന അർത്ഥം മാത്രമാണുള്ളത്. അതായത് പ്രവചനം എന്ന വാക്ക് കാൽപ്പനികമാണ്. അത് 100% സാധ്യതയെ മാത്രമാണ് ഉൾക്കൊള്ളുന്നത്. നടക്കും, നടന്നിരിക്കും എന്ന ഒരു ഉറപ്പ് 1% പോലുമില്ല. അതുകൊണ്ട് തന്നെ മഴയുടെ ശാസ്ത്രം തന്നെ കാൽപ്പനികമാണ്. ഒരുപക്ഷേ മഴയ്ക്ക് മാത്രം അവകാശപ്പെടുവാൻ കഴിയുന്ന ഒരു സംജ്ഞ, സാങ്കല്പികമായി ഒരു ശാസ്ത്രമാണ് മഴ എന്നത്. നമുക്കുണ്ടാകുന്ന മഴയെ കൂടുതൽ ഭയക്കേണ്ടിയില്ല എന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞന്മാർ ഉറപ്പ് പറയുമ്പോഴും അവർ ഒരു കാര്യം കൂടി അതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. ഒരു ചെറിയ കാറ്റിന് മാറ്റിമറിക്കാനാവുന്നതാണ് നമ്മുടെ എല്ലാ ആധികാരികമായ കാലാവസ്ഥാ പ്രവചനങ്ങളുമെന്ന്. മറ്റേതൊരു ശാസ്ത്ര വിഷയത്തിലും നിരീക്ഷണത്തിലും നിരന്തരമായ പരീക്ഷണത്തിലെയുമൊക്കെ പരമമായ സത്യത്തിലേക്ക് വസ്തുതകളിലേക്ക് നമുക്ക് എത്തുവാനും കഴിയുമ്പോൾ മഴയുടെ ശാസ്ത്രം വസ്തുതകൾക്ക് പോലും പിടിതരാതെ അന്തരീക്ഷത്തിൽ മേഘങ്ങൾ പോലെ തങ്ങി നിൽക്കും. മഴ സൗന്ദര്യമാണെന്ന കവിസാക്ഷ്യത്തോട് ഇന്ന് തിരികെ പറയേണ്ടി വരുന്നുണ്ട്. മഴ ഒരു സൗന്ദര്യത്തിനപ്പുറം മനുഷ്യന്റെ പ്രകൃതിയോടുള്ള സമീപനത്തിന്റെ സാക്ഷ്യം കൂടിയാണ് എന്ന്. മഴ നിയന്ത്രണമില്ലാത്ത ഒരു അശ്വത്തെപ്പോലെ സർവ്വതും നശിപ്പിക്കുമ്പോൾ പിടിച്ചുകെട്ടാൻ മനുഷ്യൻ എന്ന ഏറ്റവും പരിഷ്കൃതമായ സമൂഹത്തിന് പോലും കയ്യിൽ ആയുധം ഏതും ബാക്കിയില്ലാതെ വരുമ്പോൾ ശാസ്ത്രത്തെയല്ലാതെ ആരെയാണ് ആശ്രയിക്കേണ്ടി വരിക? പക്ഷേ മഴയുടെ സമീപനത്തോട് ശാസ്ത്രവും മുഖം തിരിക്കുമ്പോൾ ഇനി ആരാണ് പരിഹാരവുമായി ബാക്കിയുള്ളത്? ചോദ്യം നീളുന്നത് സർവം സഹായ പ്രകൃതിയുടെ നേർക്ക് തന്നെയാണ്. എല്ലാ ആശങ്കകൾക്കുമുള്ള മനുഷ്യന്റെ അവസാനത്തെ അത്താണി സർവം വിഴുങ്ങിക്കൊണ്ട് കടന്നുവരുന്ന കാട്ടുതീയും ഉരുൾപൊട്ടിക്കൊണ്ട് താഴേക്ക് പതിക്കുന്ന മലയിടുക്കും വെള്ളപ്പാച്ചിലുമൊക്കെ കടന്നുപോകുന്നത് നാം ഇക്കാലയളവിൽ നേടിയ എല്ലാ ശാസ്ത്ര നേടങ്ങളുടെയും മുഖത്ത് കാർക്കിച്ചു തുപ്പിക്കൊണ്ടാണ്. ശാസ്ത്രം കൊണ്ട് എന്തും നേടാമെന്ന മനുഷ്യന്റെ ചിന്തകളിൽ നിന്ന് ഓരോ നിമിഷവും നാം പലപ്പോഴും അകന്നുകൊണ്ടിരിക്കുന്നു.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.
4: AIHMS ഹോമിയോപ്പതി, ആരോഗ്യ ജീവിതം.

0: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ AIHMS ഹോമിയോപ്പതി.
2: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ലോകോത്തര നിലവാരമുള്ള ഡോക്ടർമാർ, കൃത്യമായ ചികിത്സാ രീതികൾ, ജർമ്മൻ നിർമ്മിത മരുന്നുകൾ, 15 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ കേരളത്തിലെ എല്ലാ പ്രമുഖ നഗരങ്ങളിലും. എയിംസ് ഹോമിയോപ്പതി, 3rd Cross Road, Street B, പനമ്പ.

0: പുള്ളിനഗർ, മാവേലിപുരം, കാക്കനാട്, സീമാസിന് സമീപം, ആലുവ. ഫോൺ 9349374747.
1: ഇന്ന് ഈ പരിപാടിയിൽ ടോൺസിലൈറ്റിസ്, അഡിനോയിഡ് തുടങ്ങിയ തൊണ്ടരോഗങ്ങൾക്ക് ഹോമിയോ ചികിത്സ. ഈ വിഷയത്തെക്കുറിച്ച് AHMS ENT ക്ലിനിക്കിലെ ഡോക്ടർ ഫെലിക്സ് ജെയിംസുമായി ഒരഭിമുഖം.
2: സാധാരണ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ തൊണ്ടവേദന സർവ്വസാധാരണമാണ്. ചെറിയ കുട്ടികൾ മുതൽ വളരെ പ്രായമുള്ള വ്യക്തികൾ വരെ പലപ്പോഴും തൊണ്ടവേദന എന്ന പ്രയാസത്തിലൂടെ കടന്നുപോയിട്ടുണ്ടാവും. പ്രത്യേകിച്ചും കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതായത് മഴ നനയുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ പൊടി പടലങ്ങൾ, ഇങ്ങനെ പല സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴൊക്കെ പലപ്പോഴും ഈ തൊണ്ടവേദന എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ടാകും. ഇത് ചിലപ്പോൾ തൊണ്ടയ്ക്കുണ്ടാകുന്ന ചില അസുഖങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ മൂലം ആയിരിക്കാം. അപ്പോൾ തൊണ്ടയ്ക്കുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചും ഹോമിയോപ്പതി നൽകുന്ന ചികിത്സയെക്കുറിച്ചുമുള്ള വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ പരിപാടിയിലൂടെ പങ്കുവയ്ക്കുന്നത്.
3: നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യം വേണ്ട വായു, ഒരു ആഹാര സാധനങ്ങൾ, ജലം, ഇവയെല്ലാം ശരീരം സ്വീകരിക്കുന്ന ആ പ്രവേശന കവാടത്തിലെ കാവൽ ഗോപുരങ്ങളാണ് ടോൺസിലുകൾ. തൊണ്ടവേദന എന്ന് പറയുമ്പം ആദ്യമേ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരിക അത് ടോൺസിലൈറ്റിസ് കൊണ്ടായിരിക്കും എന്നുള്ളതായിരിക്കും. പലപ്പോഴും രോഗികൾ വരുമ്പോൾ തന്നെ, ഡോക്ടർ എനിക്ക് ടോൺസിൽ ഉണ്ടോ എന്ന് നോക്ക് എന്നായിരിക്കും ആദ്യം പറയുക. അപ്പം പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരിക ടോൺസിലുകളെ കുറിച്ചാണ്. പലപ്പോഴും രോഗികൾ പറയും എനിക്ക് ടോൺസിലൈറ്റിസ് ആണ്. അപ്പം അവർ തന്നെ അങ്ങ് നിശ്ചയിക്കും. അപ്പം പിന്നീട് ചോദിക്കും എന്താ താങ്കളുടെ ബുദ്ധിമുട്ടെന്ന് ചോദിക്കുമ്പോഴായിരിക്കും പറയുക തൊണ്ടയ്ക്ക് വേദനയുണ്ടെന്ന്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും പരിശോധിക്കും, അപ്പോൾ നല്ലപോലെ തുറന്ന് നാക്ക് പുറത്തേക്ക് നീട്ടാൻ പറയും. എന്നിട്ട് ടോർച്ച് അടിച്ച് നോക്കുമ്പോഴത്തേക്കും ടോൺസിലുകൾക്ക് യാതൊരു പ്രശ്നവും കാണത്തില്ല. അത് മറ്റ് കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഇപ്പോൾ ഫാരിഞ്ചൈറ്റിസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടുള്ള തൊണ്ടവേദന ആയിരിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കൃത്യമായിട്ട് ഏത് ഭാഗത്താണ് വേദന എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്.
2: അതിനനുസരിച്ചാണ് തൊണ്ടയുടെ ഓരോ രോഗങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പോൾ പല പേരുകളിൽ ഈ രോഗങ്ങൾ അറിയപ്പെടുന്നുണ്ട്. ആ രോഗങ്ങൾ ഏതൊക്കെയാണ്?
3: പ്രധാനപ്പെട്ട തൊണ്ടയെ ബാധിക്കുന്ന രോഗങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ടോൺസിലൈറ്റിസ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ തൊണ്ടയ്ക്ക് പഴുപ്പ് വരും, അതിന് പെരി ടോൺസിലർ അബ്സസ് അല്ലെങ്കിൽ ക്യുൻസി എന്ന് പറയും. അതുപോലെ തന്നെ അഡിനോയിഡ്സിൻ്റെ ഭാഗമായിട്ട് തൊണ്ടവേദന വരാം. അത് ഈ ടോൺസിൽസ് വലിപ്പത്തിൽ ഉണ്ടാകുമ്പോഴത്തേക്കും അഡിനോയിഡ്സ് അതും വലുതാവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ ഫാരിഞ്ചൈറ്റിസ് കൊണ്ടുവരാം. പിന്നെ അപൂർവമായും ഈ വേദനകൾ ചിലപ്പോൾ ക്യാൻസറിന്റെ ലക്ഷണമായും പ്രത്യക്ഷപ്പെടാം.
2: തൊണ്ടയിലെ
3: ക്യാൻസറായിട്ട് തൊണ്ടവേദന ഒരു രോഗലക്ഷണമായിട്ട് വരാം.
2: ഇപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞ എല്ലാവരും നമ്മുടെ നാട്ടിൽ തൊണ്ടവേദന വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ടോൺസിലൈറ്റിസ് ആണ് എന്ന് അവർ തന്നെ നിശ്ചയിച്ചിട്ടാണ് ഡോക്ടറെ കാണാൻ വരുന്നത്. പലപ്പോഴും അത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടർ സൂചിപ്പിച്ചു. അപ്പൊ ഈ ടോൺസിലൈറ്റിസ് തന്നെ പല തരത്തിലുണ്ട്.
3: അക്യൂട്ട് ടോൺസിലൈറ്റിസ് എന്ന് അത് സാധാരണ ഒരു ജലദോഷപ്പനിയോടുകൂടെ ആരംഭിക്കുന്ന ടോൺസിലൈറ്റിസ് ആണ്. അപ്പം അതിന് കാരണമായിട്ട് കാണുക, ഒന്ന് കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങൾ. വേനൽ കഴിഞ്ഞ് മഴ ആരംഭിച്ചു, അപ്പം ഫാനൊക്കെ നമ്മൾ വേനൽക്കാലം നല്ല സ്പീഡിലിട്ടാണ് കടന്ന് ശീലിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ കൊതുക് നല്ലതുപോലെയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് രാത്രിയിൽ നല്ല ഫുൾ സ്പീഡിൽ ഫാനിട്ട് കഴിഞ്ഞ് നല്ല മഴയുള്ള സമയത്താണെങ്കിൽ ശരീരം നല്ലതുപോലെ തണുക്കും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കൊരു തൊണ്ടവേദനയും ജലദോഷമൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ വരിക. അപ്പോൾ അത് ജലദോഷത്തോടുകൂടെ വരുന്ന ആ തൊണ്ടവേദനയ്ക്ക് അക്യൂട്ട് ടോൺസിലൈറ്റിസ് എന്നാണ് പറയുക.
2: പെട്ടെന്നുണ്ടാകുന്നതാണ്.
3: ആ പെട്ടെന്നുണ്ടാകുന്നതാണ്. അപ്പം അതിനോടനുബന്ധിച്ച് പനി ഉണ്ടായിരിക്കും, ചിലപ്പോൾ ചെവി വേദന ഉണ്ടായിരിക്കും, ചിലപ്പോൾ തലവേദന, സൈനസ് ഇൻഫെക്ഷനിലേക്ക് പോകും, ചിലപ്പോൾ ഭയങ്കര ഒച്ചയടപ്പ്, ചുമ, അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് രോഗലക്ഷണങ്ങളും കാണാവുന്നതാണ്. അപ്പോൾ ഇതിനെ ചികിത്സിക്കാനായിട്ട് ഹോമിയോപ്പതിയിൽ ഏകദേശം 200 ഔഷധങ്ങൾ നിലവിലുണ്ട്. അതുപോലെ തന്നെ ചിലർക്കാണെങ്കിൽ ഒരു പ്രാവശ്യം ടോൺസിലൈറ്റിസ് വന്ന് മാറിയതിന് ശേഷം വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും ടോൺസിലൈറ്റിസ് വന്നു. ഇത് കൂടുതലും കുട്ടികളിലാണ് കാണപ്പെടുക. അപ്പം അതിനെ റിക്കറന്റ് ടോൺസിലൈറ്റിസ് എന്നാണ് പറയുക.
2: ആവർത്തിച്ച്
3: അവർക്ക് വരുന്നത്. ഇത് അവരുടെ പ്രതിരോധ വ്യവസ്ഥിതിയുടെ തളപ്പഴുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതിനെ പരിഹരിക്കാനായിട്ട് ഹോമിയോപ്പതിയിൽ ഏകദേശം 40 പ്രത്യേക ഔഷധങ്ങൾ നിലവിലുണ്ട്. പിന്നെ ടോൺസിലൈറ്റിസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ക്രോണിക് ടോൺസിലൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. അതും പലപ്പോഴും ഡോക്ടർമാർ ENT ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 3-4 പ്രാവശ്യം അടിക്കടി ടോൺസിലൈറ്റിസ് വരികയും അത് വിട്ടുമാറാതെ നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ടോൺസിൽസ് സർജറിയിലൂടെ നീക്കം ചെയ്യാനായിട്ട് ടോൺസിലെക്ടമി എന്നാണ് ആ ഓപ്പറേഷന് പറയുക. അപ്പോൾ സർവ്വസാധാരണമായി നടക്കുന്ന ഒരു ഓപ്പറേഷനാണ്.
2: പണ്ട് വളരെ കൂടുതലായിരുന്നു.
3: ഇപ്പോഴാണെങ്കിൽ അത്രയും കൂടുതലായിട്ട് അത് ചെയ്യുന്നുമില്ല. അപ്പം ഇത്തരം അവസരങ്ങളിൽ ഇതിനൊരു പരിഹാരമായിട്ട് ഹോമിയോപ്പതിയിൽ ക്രോണിക് ടോൺസിലൈറ്റിസ് ചികിത്സിക്കാനായിട്ട് ഏകദേശം 100 ഔഷധങ്ങൾ ഹോമിയോപ്പതിയിൽ ഇത്തരം ഏറ്റവും അതിനൂതനമായ ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യകളാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഔഷധം നിർണ്ണയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ 200 വർഷമായിട്ടുള്ള ഹോമിയോപ്പതിയുടെ ചരിത്രത്തിൽ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഔഷധങ്ങൾ അതെല്ലാം ഇന്നും അതുപോലെ തന്നെ ഉപയോഗിച്ചു വരികയാണ്. ആ 200 വർഷത്തെ ചികിത്സാ സമ്പത്ത് അടങ്ങിയിരിക്കുന്ന

0: ലബോറട്ടറിയിൽ നിന്ന് കൃത്യമായ ഔഷധം സെലക്ട് ചെയ്യുവാനായിട്ട് ഇന്ന് നമുക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം സർജറികൾ പലപ്പോഴും ഒഴിവാക്കുവാനായിട്ട് ഹോമിയോപ്പതി ചികിത്സയിലൂടെ ക്രോണിക് ടോൺസലൈറ്റിസും അതുപോലെ റിക്കറന്റ് ടോൺസലൈറ്റിസും അടിക്കടി വരുന്ന ഈ ടോൺസിലിന്റെ ശല്യങ്ങളിൽ നിന്ന് ഒരു മരുന്ന് സേവിക്കുന്നത് മൂലം യാതൊരു ദോഷഫലങ്ങളുമില്ലാത്ത ഹോമിയോ ഔഷധങ്ങൾ മുഖേന അത് വളരെ നല്ല രീതിയിൽ പരിഹരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഹോമിയോപ്പതിയുടെ വലിയൊരു നേട്ടമാണ്.
1: ഈ ടോൺസിലൈറ്റിസ് ആൾക്കാർ കാണുന്ന രോഗലക്ഷണങ്ങളല്ല ഒരു ഡോക്ടർ വീക്ഷിക്കുന്നത്. ഡോക്ടർ തന്നെ തുടക്കത്തിലേ പറഞ്ഞു, പലപ്പോഴും ജനങ്ങളുടെ ആ ധാരണ ടോൺസിലൈറ്റിസ് ആണ് എനിക്ക് എന്ന് പറഞ്ഞ വരുന്ന ആളുടെ ധാരണ തെറ്റായിരിക്കാം. അപ്പോൾ ഇത് ടോൺസിലൈറ്റിസ് എന്ന് പറയുന്ന ആ തൊണ്ടരോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തായിരിക്കും?
0: ടോൺസിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണ്. നമ്മൾ വാ തുറന്നു കഴിയുമ്പോഴത്തേക്കും നാവിന്റെ ആ പ്രഭവസ്ഥാനത്ത്

0: നമ്മൾ വാ തുറന്നു കഴിയുമ്പോഴത്തേക്കും നാവിന്റെ പ്രഭവസ്ഥാനത്തായിട്ട് തൊണ്ടക്കുഴിയുടെ ഇരുവശങ്ങളിലും കാണുന്ന ഏകദേശം ഒരു ചെറിയ നാരങ്ങയുടെ അത്രയും വലിപ്പമുള്ള ആ ഒരു ഓർഗനെയാണ് ടോൺസിൽസ് എന്ന് സാധാരണ നമ്മൾ പറയുക. അപ്പോൾ വൈദ്യശാസ്ത്രത്തിൽ ആ ടോൺസിലിന്റെ പേര് പാലറ്റൈൻ ടോൺസിൽസ് അല്ലെങ്കിൽ ഫോഷ്യൽ ടോൺസിൽസ് എന്നാണ്. അതുപോലെ തന്നെ ആ തൊണ്ടയുടെ മുഗൾ വാശത്തായിട്ട് നാസോ ഫാരെഞ്ചൽ ടോൺസിൽ എന്ന് പറയും. ആ തൊണ്ടയുടെ മുഗൾ വശത്ത് നിന്ന് രണ്ട് ചെവിയിലോട്ടും കണക്ഷൻ ഉണ്ട് ഇസ്തോഷ്യൻ ട്യൂബ് വഴി. ആ ട്യൂബിനെ സംരക്ഷിക്കുന്ന ട്യൂബൽ ടോൺസിൽസ് ഉണ്ട്. അതുപോലെ നാവിന്റെ പുറകുവശത്തായിട്ട് ലിംഗ്വൽ ടോൺസിൽസ് ഉണ്ട്. അപ്പോൾ ഇത്തരം ടോൺസിൽസ് എല്ലാം ചേർന്ന ഒരു റിംഗ്, അതിന്റെ പേരാണ് വാൽഡേഴ്സ് ടോൺസിലാർ റിംഗ്. ഇതൊരു വ്യക്തിയുടെ പ്രതിരോധ വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. കാരണം ഈ ടോൺസിലുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജീവൻ നിലനിർത്താൻ നമുക്ക് ആവശ്യമായ ആഹാരം, വെള്ളം, വായു ഇത് നമ്മുടെ നാസാരന്ധരങ്ങളിലൂടെയും അതുപോലെ അന്നനാളത്തിലേക്ക് ഭക്ഷണം കഴിയുമ്പോൾ വായുവിലൂടെ അത് പ്രവേശിക്കുന്നു. അപ്പൊ ഇതിലുണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ ആന്റിജനുകളും, ഉദാഹരണത്തിന് വൈറസ്, ബാക്ടീരിയ, മറ്റ് ഫംഗൈ, മറ്റ് ടോക്സിക് ആയിട്ടുള്ള എല്ലാ ശരീരത്തിന് ദോഷകരമാവുന്ന എല്ലാ ആന്റിജനുകളെയും അത് ട്രാപ്പ് ചെയ്തുകൊണ്ട് ആന്റിജൻ ട്രാപ്പിംഗ്
1: മെക്കാനിസം
0: അതിനെ ഡിറ്റക്ട് ചെയ്യും. ഈ ടോൺസിൽ അത് തിരിച്ചറിഞ്ഞിട്ട് പ്രോസസ് ചെയ്തിട്ട് ശരീരത്തിന് ആ കീടാണുവിനെ ചെറുത്ത് തോൽപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആന്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ മറ്റ് വെള്ള രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ധർമ്മം ഇത്തരം ടോൺസിലുകൾക്കുണ്ട്. സമീപകാലത്ത് നടത്തിയ ഒരു പഠനം സൂചിപ്പിക്കുക, ഒരു 20 വയസ്സിന് മുൻപ് ടോൺസിൽ റിമൂവ് ചെയ്ത വ്യക്തികളിൽ ഹാർട്ടിന്റെ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലെന്നാണ്. അപ്പം ഈ ഇത്തരം ടോൺസിലുകൾ അത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പൊ അത് പ്രതിരോധ വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും തകരാറ് അല്ലെങ്കിൽ അതിലെ വികലമായ പ്രവർത്തനങ്ങൾ വരുമ്പോഴാണ് ഇത് പലപ്പോഴും വലുതാവുകയും ആ ക്രോണിക് അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുക. അപ്പൊ ഇതിനെ തിരിച്ചറിയാനായിട്ട് ഇപ്പം നേരത്തെ ചോദിച്ചു ഈ ടോൺസിലിന്റെ ഉണ്ടാവുന്ന രോഗലക്ഷണങ്ങൾ. അപ്പൊ അതിനെ തിരിച്ചറിയാനായിട്ട് നമുക്ക് ഒന്ന്, ആഹാരം ഭക്ഷണം ഇറക്കുമ്പോഴത്തേക്കും ശക്തമായ വേദന, അതുപോലെ നമുക്ക് ചെവിയിലോട്ട് വേദന വ്യാപിക്കുക, ചിലർക്ക് ഭയങ്കര പനി ഉണ്ടായിരിക്കും. അപ്പൊ നമ്മള്
1: ആഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ
0: വേദന ഉണ്ടാവും. ചിലപ്പോൾ തുപ്പിലിറക്കുമ്പോൾ ഇറക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വേദന ഉണ്ടാവും. അപ്പൊ അത് മനസ്സിലാക്കാൻ ഈ ലക്ഷണങ്ങൾ കണ്ട് നമ്മൾ കണ്ണാടിയിൽ നോക്കിയാൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും. നമ്മുടെ രണ്ട് സൈഡിലെ ടോൺസിൽസ് നല്ല വീർത്ത് ചോമന്ന് നല്ല തക്കാളിപ്പഴം പോലെ ചിലപ്പോൾ കാണുവാനായിട്ട് സാധിക്കും. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണം.
1: ഇനി നമ്മൾ സാധാരണ കുട്ടികളിലാണ് ഈ അഡിനോയിഡ് എന്ന് പറയുന്നത്, അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൂക്കിന്റെ പുറകിലായിട്ട് വരാം, അങ്ങനെ അവിടെ ഒരു ഈ ടോൺസിൽ പോലെ തന്നെ ഒരു അവയവമുണ്ട് അഡിനോയിഡ് എന്ന് പറയുന്നത്. ഇതും പലപ്പോഴും കുട്ടികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാം.
0: ഞാൻ നേരത്തെ പറഞ്ഞു ഈ വാൽഡേഴ്സ് ടോൺസിലാർ റിംഗ് ആ റിംഗിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത്, തൊണ്ടയുടെ മുകൾ ഭാഗത്തും മൂക്കിന്റെ പുറകുവശത്തായിട്ടും സ്ഥിതി ചെയ്യുന്ന നാസോ ഫാരെഞ്ചൽ ടോൺസിൽ എന്ന് പറയും. നാസോ ഫാരെഞ്ചൽ ടോൺസിൽ എന്ന ആ ടോൺസിലിന്റെ വീക്കത്തെയാണ് അഡിനോയിഡ്സ് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുക. ഇത് ചെറിയ കുട്ടികളിൽ ഒരു 2 വയസ്സുവരെ അവരുടെ ഈ നാസോ ഫാരെഞ്ചൽ ടോൺസിൽ അത് വലിപ്പം ഉള്ളതായിരിക്കും. അങ്ങനെ പിള്ളേർക്ക് പെട്ടെന്ന് മൂക്കടപ്പ് വരുന്നത്, ചെറിയ ഒരു കാലാവസ്ഥ മാറിയാലോ അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് തന്നെ പിള്ളേർക്ക് കണ്ടുവരുന്ന ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു രോഗലക്ഷണമാണ്
1: ജലദോഷം.
0: മൂക്കടപ്പ് അത് ഈ ടോൺസിൽ വലുതാവുന്നതിന്റെ ലക്ഷണമായിട്ടാണ്. അപ്പൊ അതിന് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ആരംഭത്തിൽ തന്നെ ഹോമിയോ ഔഷധങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ മറ്റു അലർജി ഉള്ള അസുഖങ്ങളിൽ നിന്ന് ആ കുഞ്ഞിനെ ചെറുക്കുവാനായിട്ട് സാധിക്കും. പക്ഷെ സാധാരണ നമ്മൾ ഉപയോഗിക്കുക അത്തരം കണ്ടീഷനിൽ വരുമ്പോഴത്തേക്കും വളരെ എളുപ്പത്തിൽ മാറാനായിട്ട് സലൈൻ ഡ്രോപ്സ് അല്ലെങ്കിൽ ഉപ്പിലായനെ ഒഴിക്കും. പതിവായിട്ട് ഉപ്പിലായനെ ഒഴിക്കുമ്പോഴത്തേക്കും ഈ നാസോഫാരിഞ്ചൽ ടോൺസിലിന്റെ അതിന്റെ ആ പ്രതിരോധ പ്രവർത്തനങ്ങൾ അതിനത് തടസ്സം. നമുക്കറിയാം ഉപ്പ് ചെന്ന് കഴിഞ്ഞാൽ ഏത് വീക്കത്തെയും അത് തടഞ്ഞു നിർത്തും. അപ്പൊ ക്രമേണ അത് കണ്ടൻസ് ചെയ്ത് നാസോഫാരിഞ്ചൽ ടോൺസിൽ കട്ടിയാവാനായിട്ടുള്ള ഇടയാവുന്നു. സാധാരണ ഇതിൽ 2 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഇത് ചെറുതാവുകയും ഒരു 12 വയസ്സ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പൊ ഇങ്ങനെ ഉപ്പിലായനി പതിവായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇത് കട്ടിയായി നിന്ന് ആ വലിപ്പത്തിൽ നിൽക്കുന്ന ആ നാസോഫാരിഞ്ചൽ ടോൺസിലാണ് അഡിനോയിഡ്സ് എന്ന് പറയുക. അപ്പൊ ഇത് പലപ്പോഴും വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം മുക്കിന്റെ പുറകുവശത്ത് തൊണ്ടയുടെ മുകൾ ഭാഗത്തായിട്ട് ഇത് വലിപ്പത്തിൽ നിൽക്കുമ്പോഴത്തേക്കും ആ മുഖത്തിന്റെ ഷേപ്പ് തന്നെ മാറിപ്പോകും. പല്ല് മുൻവശത്തേക്ക് ഉന്തി, അതുപോലെ മുഖത്തിന്റെ ഷേപ്പ്, കണ്ണൊക്കെ തൂങ്ങി. അപ്പൊ അങ്ങനെ അഡിനോയിഡ് ഫേസസ് എന്ന് വൈദ്യശാസ്ത്രത്തിൽ പറയും. അതിനോടൊപ്പം തന്നെ ചിലപ്പോൾ ചെവിയിലേക്ക്, നേരത്തെ പറഞ്ഞു തൊണ്ടയിൽ നിന്ന് ചെവിയിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട് ഇസ്തോഷ്യൻ ട്യൂബ് എന്ന് പറയും. അത് തടസ്സപ്പെട്ട് ചെവിയിൽ വെള്ളം കെട്ടി നിൽക്കാം. അങ്ങനെ ഗുരുതരമായ മറ്റ് പ്രശ്നങ്ങൾ ഇതുമൂലം
1: ഉണ്ടാകും.
0: കേൾവിക്കുറവ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിന് സർജറി ഇല്ലാതെ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ അഡിനോയിഡ്സും ടോൺസിലും എല്ലാം തന്നെ മനുഷ്യന്റെ പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാന സുപ്രധാന ഭാഗമാണ്. അപ്പൊ അതിനെ സർജറിയിലൂടെ എടുത്തു കളയാതെ തന്നെ മരുന്നിലൂടെ അത് ഫലപ്രദമായ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് ആ രോഗാവസ്ഥയിൽ ആ വ്യക്തിയെ നമുക്ക് മുക്തനാക്കുവാനായിട്ട് ഹോമിയോപ്പതി ഔഷധങ്ങളിലൂടെ സാധിക്കുന്നതാണ്. അഡിനോയിഡ്സിന് പലപ്പോഴും സർജറി നിർദ്ദേശിക്കുന്ന പല ഘട്ടത്തിലും ഔഷധങ്ങളിലൂടെ നമുക്ക് ആ രോഗിയെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്.
1: ഇനി ഡോക്ടർ തൊണ്ട രോഗങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ക്വിൻസി അതായത് പെരിടോൺസിലർ

0: ആബ്സസ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു.
1: നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ബാക്ടീരിയകളെയും വൈറസുകളെയും ടോൺസിൽസ് അത് മനസ്സിലാക്കി പ്രതിരോധ പ്രവർത്തനത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ട് അതിനെ ചെറുക്കുന്നു. അപൂർവ അവസരങ്ങളിൽ ഇത്തരം ബാക്ടീരിയകൾ ടോൺസിലിൽ തന്നെ കൂടുകെട്ടി അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ടോൺസിലിന്റെ
0: അവിടെ തന്നെ
1: അണുബാധ ഉണ്ടാവും. ഇത് ഒരുപാട് വേദന ഉള്ള പോലെ കടുത്ത പനിയൊക്കെ വരുന്ന ഒരു കണ്ടീഷനാണ്. ആ ഭാഗത്തുള്ള ടോൺസിൽ ഒരുപാട് ടോൺസിൽ ഒരുപാട് വീങ്ങി ചെറുനാക്ക് ചിലപ്പോൾ ഒരു വശത്തേക്ക് തള്ളുന്ന രീതിയിൽ നമുക്ക് പരിശോധിക്കുമെന്ന് തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിനും വളരെ ഫലപ്രദമായ ഹോമിയോ മരുന്നുകൾ 70 മരുന്നുകൾ ഈ കംപ്ലീറ്റ് റെപ്പർട്ടറിയിൽ ഈ ക്യുൻസി അല്ലെങ്കിൽ സെപ്പറേഷൻ ഓഫ് ടോൺസിൽ അത് ചികിത്സിക്കുവാനായിട്ട് ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിൽ ലഭ്യമാണ്. അപ്പൊ ഇത്തരം അവസരങ്ങളിലും കടുത്ത പനിയാണെങ്കിലും അതുപോലെ തന്നെ വേദനയുണ്ടെങ്കിലും ഇപ്പൊ ഇങ്ങനെ ക്യുൻസി വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ടോൺസിലൈറ്റിസ് വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ ഹോമിയോപ്പതി ഔഷധങ്ങളിലൂടെ നമുക്ക് അതിനെ ചെറുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്.
0: ഈ ശസ്ത്രക്രിയയാണ് ചിലപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് പണ്ട് വളരെ കൂടുതലായിരുന്നു ടോൺസിലൈറ്റിസിന്റെ പ്രശ്നങ്ങൾക്ക്. ഇപ്പോൾ അത് കുറച്ചൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഹോമിയോ ചികിത്സ എന്ന് പറഞ്ഞാൽ മരുന്ന് കൊടുത്ത് ഇത് സുഖപ്പെടുത്തുക എന്നുള്ളതാണ് എന്ന് സൂചിപ്പിച്ചു. അപ്പോൾ നമ്മൾക്ക് ചില സമയത്ത് തുടക്കത്തിലെ ഹോമിയോ ചികിത്സിക്കാതെ മറ്റു പല ചികിത്സകളും എടുത്ത് ഹോമിയോയിലേക്ക് പിന്നീട് വരുന്ന രോഗികളുണ്ടാകും. അതായത് ഗുരുതരാവസ്ഥയിൽ വരുന്നത്, ഇപ്പോൾ റെക്കറിംഗ് ആയിട്ടുള്ള ആവർത്തിച്ച് വരുന്ന ടോൺസിലൈറ്റിസോ അല്ലെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള ടോൺസിലൈറ്റിസോ ഇങ്ങനെയൊക്കെയുള്ള, അതായത് അതിന് ഒരുപാട് ചികിത്സ എടുക്കുന്നവരുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഇത് നമ്മൾ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചാലോ അല്ലെങ്കിൽ പിന്നീട് ഇങ്ങനെ വൈകി വരുന്ന ആൾക്കാരെയും അവരെയും നമ്മൾ ഹോമിയോ ചികിത്സ കൊണ്ട് പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്താൻ പറ്റാറുണ്ട്?
1: ഹോമിയോപ്പതിയുടെ സമീപനം ഇപ്പോൾ അക്യൂട്ട് ടോൺസിലൈറ്റിസ് ആണെങ്കിലും റിക്കറന്റ് ടോൺസിലൈറ്റിസ് ആണെങ്കിലും അതുപോലെ ക്രോണിക് ടോൺസിലൈറ്റിസ് ആണെങ്കിലും ഇതിനെ വ്യത്യസ്ത രീതിയിലാണ് ഹോമിയോപ്പതി ചികിത്സ കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അക്യൂട്ട് ടോൺസിലൈറ്റിസിന്റെ കാര്യം എടുക്കാം. അത് ജലദോഷത്തോടൊപ്പം പനിയായിട്ട് പെട്ടെന്ന് വരുന്ന ഒരു രോഗമാണ്. പരക്കെ ഒരു ധാരണയുണ്ട് ഹോമിയോപ്പതി ഇത്തരം രോഗങ്ങൾക്ക്, പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾക്ക് വളരെ സാവധാനത്തിലെ ഹോമിയോ ഔഷധങ്ങൾ ഫലിക്കുകയുള്ളൂ. അത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ്. പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ശമിക്കത്തക്ക രീതിയിലുള്ള നല്ല ഔഷധങ്ങൾ ഹോമിയോപ്പതിയിൽ നിലവിലുണ്ട്. അതുപോലെ തന്നെ അക്യൂട്ട് കണ്ടീഷനുമായിട്ട് ഒരു രോഗി വരികയാണെങ്കിൽ അതിനെ അക്യൂട്ട് കേസ് ടേക്കിംഗ് എന്ന് പറയും. ഏകദേശം 5 മുതൽ 10 മിനിറ്റ് വരെ പരമാവധി വേണം ആ കേസ് എടുക്കാനായിട്ട്. അപ്പോൾ ഒരു ഹോമിയോപ്പതി ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഈ ടോൺസിലൈറ്റിസ് ഉണ്ടാവാനായിട്ടുള്ള കാരണം അത് കൃത്യമായി ഡോക്ടറോട് നിങ്ങൾ പറയുകയാണെങ്കിൽ കറക്റ്റ് മരുന്ന് പെട്ടെന്ന് തന്നെ കണ്ടെത്തി നിങ്ങൾക്ക് നൽകുവാനായിട്ട് സാധിക്കും. കാരണങ്ങളനുസരിച്ച് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ നല്ല തണുത്ത ജ്യൂസ് കുടിച്ച് അല്ലെങ്കിൽ ഐസ്ക്രീം കഴിച്ച് പിള്ളേരൊക്കെയാണെങ്കിൽ ഐസ് കട്ടയ്ക്കിട്ട് വായിലിട്ട് കഴിക്കുന്ന സ്വഭാവമുള്ളവരാണ്, അതായിരിക്കാം കാരണം. അപ്പോൾ അതാണെങ്കിൽ അതിന് പ്രത്യേക ഗ്രൂപ്പിലുള്ള മരുന്നാണ്. അതല്ലെങ്കിൽ നല്ലപോലെ വെയിലത്ത് ഓടിക്കളിച്ച് വന്ന് പെട്ടെന്ന് കുളിക്കുക, അല്ലെങ്കിൽ മഴ നനയുക, അല്ലെങ്കിൽ ഫാനിൻ്റെ കാറ്റ് കൊള്ളുക. അപ്പം ഇത്തരം കാരണങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് മരുന്നിനും വ്യത്യാസം വരുന്നതാണ്. പിന്നെ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള മറ്റ് രോഗലക്ഷണങ്ങൾ, ഇപ്പം നേരത്തെ പറഞ്ഞു ചുമ, അതുപോലെ ചെവി വേദന, തലവേദന, പനി, ഇതല്ല അതുപോലെ ഏത് സൈഡാണ് ആദ്യമായിട്ട് ടോൺസിൽ ബാധിച്ചത്, വലത് ഭാഗത്താണോ ഇടത് ഭാഗത്താണോ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങളാണ് ഒരു ഹോമിയോ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഇത്തരം കാര്യങ്ങൾ കൃത്യമായി കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കൃത്യമായ മരുന്ന് നിർണ്ണയിക്കാനായിട്ടും രോഗവിമുക്തി പെട്ടെന്ന് ലഭ്യമാവാനായിട്ടും സാധിക്കുന്നു. അതുപോലെ റിക്കറന്റ് ടോൺസിലൈറ്റിസ് ആണെങ്കിൽ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോബ്ലമാണ്. എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ പ്രതിരോധ വ്യവസ്ഥ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അപ്പം കുറച്ചും കൂടെ സ്ഥായിയായ രീതിയിലുള്ള മരുന്ന് ആ വ്യക്തിക്ക് ആവശ്യമാണ്. അപ്പോൾ അവിടെ ക്രോണിക് കേസ് ടേക്കിംഗ് ആവശ്യമാണ്. അപ്പോൾ ക്രോണിക് കേസ് ടേക്കിംഗ് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വിശദമായ രീതിയിൽ വ്യക്തിക്കുണ്ടാവുന്ന മുൻപുണ്ടായിരുന്ന രോഗങ്ങളുടെ പശ്ചാത്തലം, അല്ല മുൻപ് സേവിച്ചിരുന്ന മരുന്നുകളുടെ പശ്ചാത്തലം, അതുപോലെ പാരമ്പര്യ രോഗങ്ങൾ, അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ആഹാര രീതികൾ, അതുപോലെ മറ്റ് മലമൂത്ര വിസർജനത്തിനുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ അനുബന്ധമായ മറ്റ് എന്തെങ്കിലും രോഗങ്ങളുണ്ടോ, അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ സ്വഭാവത്തിലുണ്ടാവുന്ന പ്രത്യേകതകൾ, ഇതെല്ലാം ഇപ്പോൾ കുട്ടികളാണെങ്കിൽ ഇപ്പോൾ ചിലരാണെങ്കിൽ ഭയങ്കര ദേഷ്യക്കാരായിരിക്കും, ചിലരാണെങ്കിൽ പെട്ടെന്ന് കരയുന്നവരായിരിക്കും, ചിലരാണെങ്കിൽ നല്ലപോലെ നല്ല സ്മാർട്ട് അതുപോലെ പഠിക്കാൻ നല്ല ബ്രില്യൻ്റ് ആയിരിക്കും, ചിലരാണെങ്കിൽ ഇപ്പോൾ പഠിക്കാനായിട്ട് ഇച്ചിരി പുറകോട്ടായിരിക്കും. അങ്ങനെ അതെല്ലാം ഹോമിയോപ്പതിയിൽ വളരെ സുപ്രധാനമാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ നമ്മൾ സെലക്ട് ചെയ്യുകയും അത് കുറച്ച് നാൾ, കുറച്ച് അധിക നാൾ അത് കഴിക്കേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് ചിലപ്പോൾ 6 മാസം മുതൽ 1 വർഷം വരെ കഴിക്കേണ്ടതായിട്ട് വന്നേക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ടെൻഡൻസി, 1 വർഷത്തിൽ 4-5 പ്രാവശ്യം ടോൺസിലൈറ്റിസ് വരുന്നത്, നമുക്കത് 1-2 ആയിട്ട് കുറച്ച് ക്രമേണ അതിൽ നിന്ന് പരിപൂർണ്ണ മുക്തി നേടുവാനായിട്ട് സാധിക്കും. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ടോൺസിലൈറ്റിസ് ഉണ്ടാവാനുള്ള സാഹചര്യം അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്.
0: ഇനി ഡോക്ടർ തൊണ്ടയിലെ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ പലപ്പോഴും തൊണ്ടയിലെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ പുകയില ഉപയോഗം അല്ലെങ്കിൽ പുകവലി ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതലും പറയാറുള്ളത്. ഡോക്ടർ ക്രോണിക് ടോൺസിലൈറ്റിസിനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഈ ക്രോണിക് ടോൺസിലൈറ്റിസ് ഉള്ളവർക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ, അതോ ഞാൻ നേരത്തെ പറഞ്ഞ ദൂഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ തൊണ്ടയിലെ ക്യാൻസർ വരുന്നത്?
1: തൊണ്ടയിലെ ക്യാൻസർ ചികിത്സിക്കാനായിട്ട് ഏകദേശം 50 ഹോമിയോപ്പതി ഔഷധങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. പ്രധാനപ്പെട്ട കാർബോ അനിമാലിസ് ഹൈഡ്രാസിസ് പോലുള്ള മരുന്നുകളാണ്. തൊണ്ടയിലെ

0: ഇപ്പോൾ ടോൺസിലൈറ്റിസ് സാധാരണ ക്യാൻസർ ബാധിക്കാറില്ല, വളരെ അപൂർവമായിട്ട്, കൂടുതലും ഫാരിങ്സിലാണ് ക്യാൻസർ ബാധിക്കുക. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ പുകവലി, പുകയിലയുടെ അമിതമായ ഉപയോഗം, അതുപോലെ മറ്റ് ഭാഗത്ത് ക്യാൻസർ വന്ന് അത് തൊണ്ടയിലേക്ക് വ്യാപിക്കുക, അങ്ങനെ പല രീതിയിലാണ് ഇത് കാണുക. ആദ്യമായിട്ട് രോഗം നിർണയിക്കുക എന്നുള്ളതാണ് വളരെ സുപ്രധാനം. പിന്നെ ഹോമിയോപ്പതിയിൽ തൊണ്ടയിലെ ക്യാൻസറുകളുടെ വേദന നിയന്ത്രിക്കാനായിട്ടും പാലിയേറ്റീവ് കെയർ ഉണ്ട്. വളരെ ആരംഭഘട്ടത്തിലാണെങ്കിൽ പലപ്പോഴും ഹോമിയോ ഔഷധങ്ങൾ മുഖേന അത് പൂർണ്ണമായും മാറ്റാൻ പറ്റുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അന്നനാളത്തിലെ ക്യാൻസർ, ഇതിനെല്ലാം വളരെ ഫലപ്രദമായ ഹോമിയോ ഔഷധങ്ങൾ നിലവിലുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞപ്പോൾ ക്രോണിക് ടോൺസിലൈറ്റിസിൻ്റെ കാര്യം, അക്യൂട്ട് ടോൺസിലൈറ്റിസ്, റിക്കറന്റ് ടോൺസിലൈറ്റിസ്, അതുപോലെ ക്രോണിക് ടോൺസിലൈറ്റിസ്. ക്രോണിക് ടോൺസിലൈറ്റിസും ഇതുപോലെ തന്നെ ഒരു ക്രോണിക് ഡിസീസാണ്. അതും ആ രോഗിയുടെ പശ്ചാത്തലവും അതുപോലെ എല്ലാ ലക്ഷണങ്ങളും വിശദമായി മനസ്സിലാക്കിയതിനു ശേഷം, ഇപ്പം അതിൻ്റെ കേസ് ടേക്കിങ്ങിന് ഉദ്ദേശം 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ചിലപ്പോൾ ആവശ്യമായി വരാറുണ്ട്.
1: അത് ക്യാൻസർ ആവാൻ വഴിയുണ്ടോ? അങ്ങനെ ക്രോണിക്
0: ഇല്ല, അങ്ങനെ ക്രോണിക് ടോൺസിലൈറ്റിസ് ക്യാൻസറിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത ഇല്ല. അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ക്യാൻസർ തികച്ചും വേറെ രീതിയിലുള്ള ഒരു സംഭവമാണ്.
1: അപ്പോൾ ടോൺസിലൈറ്റിസ് എന്താണെന്നും അതുപോലെ തന്നെ അഡിനോയിഡ്, അതുപോലെ തൊണ്ടയ്ക്കുണ്ടാകുന്ന മറ്റ് രോഗങ്ങളെക്കുറിച്ചും ഡോക്ടർ വളരെ കാര്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഹോമിയോപ്പതിയുടെ ചികിത്സയും ലഭ്യമാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് തൊണ്ടയിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടെ പറഞ്ഞ് ഈ അഭിമുഖം അവസാനിപ്പിക്കാം.
0: പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മദ്യം, പുകയില, പാൻ മസാല എന്നിവ വർജിക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് കാലാവസ്ഥ വ്യതിയാനങ്ങൾ നമ്മൾ കറക്റ്റായിട്ടത് മനസ്സിലാക്കി ആവശ്യമായ വെതർ പ്രൊട്ടക്ഷൻ നമ്മൾ സ്വീകരിക്കണം. ഉദാഹരണത്തിന് ഇപ്പം ചൂടിൽ നിന്ന് പെട്ടെന്ന് തണുപ്പിലേക്ക് പോകുമ്പോഴത്തേക്കും ആ തണുപ്പിനുള്ള എക്സ്പോഷർ നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള, അതാണിപ്പോൾ ബൈക്കിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ റെയിൻ കോട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ബസ്സിലേക്ക് പോകുമ്പോഴത്തേക്കും ഷട്ടർ താത്തിയിട്ടുക. അപ്പോൾ പിള്ളേരൊക്കെ ആണെങ്കിൽ നമ്മൾ തലയിൽ എന്തെങ്കിലുമൊക്കെ
1: മങ്കി ക്യാപ്പ് പോലെ
0: അല്ലെങ്കിൽ സ്കാർഫ് പോലെ
1: കെട്ടുക,
0: അപ്പോൾ രാത്രിയിൽ ഫാന് ഒത്തിരി സ്പീഡിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പിള്ളേരുടെ തലയിൽ തൊപ്പി അല്ലെങ്കിൽ മങ്കി ക്യാപ്പ് പോലെ അങ്ങനെ എന്തെങ്കിലും വെക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനുള്ള എക്സ്പോഷർ നമ്മുടെ ശരീരത്തിലേക്ക് ഏശാത്ത രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഏറ്റവും പ്രധാന കാരണം, ഇപ്പം ഞങ്ങളെടുത്ത് വരുന്ന പല രോഗികളുടെയും ഒരു പ്രധാന കാരണം ഈ തണുത്ത ആഹാരങ്ങൾ, ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തണുത്ത ആഹാരങ്ങൾ ഉപയോഗിക്കുന്നത് ഈ തൊണ്ടയിലെ പ്രശ്നങ്ങൾ അത് ഗുരുതരമാവാനായിട്ടും അത് മാറാതിരിക്കാനായിട്ടും ഒരു പ്രധാന കാരണമാവാറുണ്ട്. ഉദാഹരണത്തിന് ഐസ്ക്രീം കഴിക്കുക, ഫ്രിഡ്ജിൽ വെച്ച തണുത്ത ചോക്ലേറ്റുകൾ ഉപയോഗിക്കുക, ഫ്രിഡ്ജിൽ വെച്ച തണുത്ത പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ തണുത്ത തൈര്, ഇപ്പം ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങൾ ചൂടാക്കാതെ, ഇപ്പം തണുപ്പ് കൊടുപ്പം നമ്മൾ പുറത്ത് വെച്ച് തണുപ്പ് മാറിയതാണെങ്കിൽ കൂടി ഇടവിട്ട് തൊണ്ടയിലെ അസുഖം വരുന്നവർക്ക് അത് ഒഴിവാക്കുന്നത് അവരുടെ ആ രോഗത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ടും ചികിത്സ കൂടുതൽ ഫലപ്രദം ആവാനായിട്ടും അത് സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾ ചൂടാക്കിയതിനു ശേഷം മാത്രം ഇത്തരം രോഗമുള്ളവർ ഉപയോഗിക്കുക.
1: ടോൺസിലൈറ്റിസ്, അഡിനോയിഡ് തുടങ്ങിയ തൊണ്ടരോഗങ്ങളെക്കുറിച്ച് ഇത്രയും വിശദമായിട്ട് ഈ പറഞ്ഞു തന്ന ഡോക്ടറിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ അഭിമുഖം അവസാനിപ്പിക്കാം.
2: ടോൺസിലൈറ്റിസ്, അഡിനോയിഡ് തുടങ്ങിയ തൊണ്ടരോഗങ്ങൾക്ക് ഹോമിയോ ചികിത്സ, ഈ വിഷയത്തെക്കുറിച്ച് AHMS ENT ക്ലിനിക്കിലെ ഡോക്ടർ ഫെലിക്സ് ജെയിംസുമായി അഭിമുഖം നടത്തിയത് TP രാജേഷ്.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ലോകോത്തര നിലവാരമുള്ള ഡോക്ടർമാർ, കൃത്യമായ ചികിത്സാ രീതികൾ, ജർമ്മൻ നിർമ്മിത മരുന്നുകൾ, 15-ലേറെ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ കേരളത്തിലെ എല്ലാ പ്രമുഖ നഗരങ്ങളിലും. എയിംസ് ഹോമിയോപ്പതി, 3rd Cross Road, Street B, പനമ്പിളി നഗർ, മാവേലിപുരം, കാക്കനാട്, സീമാസിന് സമീപം, ആലുവ. ഫോൺ 9349374747.
4: AIHMS ഹോമിയോപ്പതി, ആരോഗ്യ ജീവിതം.

കേരള സർക്കാർ സ്ഥാപനമായ ഐഎച്ച്ആർഡിയുടെ ആഭിമുഖ്യത്തിൽ 14 ജില്ലകളിലുമായി 16 ഐഎച്ച്ആർഡി കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ജെറിയാട്രിക് കെയർ കോഴ്സിന് അപേക്ഷിക്കാനുള്ള തീയതി ഈ മാസം 15 വരെ ദീർഘിപ്പിച്ചു. വിവരങ്ങൾക്കായി വെബ്സൈറ്റ് www.ihrdadmissions.org, ഫോൺ നമ്പർ 85 47 0 0 50 00. നമ്പർ ആവർത്തിക്കാം, 85 47 0 0 50 00.

0: അടിമാലി ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ കീഴിൽ ദേവികുളത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഫാഷൻ ഡിസൈനിംഗ് സെന്ററിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ ടൈലറിംഗ് തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിന് ഇന്റർവ്യൂ നടത്തുന്നു. മതിയായ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകളും കോപ്പിയും ബയോഡാറ്റയും സഹിതം ഈ മാസം 9 രാവിലെ 10 അടിമാലി സൂപ്രണ്ട് മുമ്പാകെ ഹാജരാകണം. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 94000 0001 94000 0001.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ഗവൺമെന്റ് എൽ പി സ്കൂൾ കലൂരിൽ താൽക്കാലിക എൽ പി എസ് ടി ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഈ മാസം 6 ശനിയാഴ്ച രാവിലെ 11 നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളുമായി സ്കൂൾ ഓഫീസിൽ എത്തിച്ചേരുക. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 94 95 84 30 8. നമ്പർ ആവർത്തിക്കാം, 94 95 84 30 8.

ആലപ്പുഴ അർബൻ ICDS പദ്ധതി പരിധിയിലുള്ള ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സ്കൂളിൽ പോകുന്നവരും പോകാത്തവരുമായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ആലപ്പുഴ നഗരസഭയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നഗരസഭാ പരിധിയിലുള്ള അംഗനവാടികളിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അപേക്ഷാ ഫോറം ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 20. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0477-22-51-72-8. നമ്പർ ആവർത്തിക്കാം, 0477-22-51-72-8.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഈവനിംഗ്. FM ഈവനിംഗിൽ ഇനി കേൾക്കാം ഇന്നത്തെ ഈവനിംഗ് മെലഡി. ചിത്രം രസികൻ ഒരു രസികൈ, പാടിയത് S. ജാനകി, ഗാനരചന വാലി, സംഗീതം രവീന്ദ്രൻ.

എംപ്ലോയ്മെന്റ് വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കോച്ചിംഗ് കം ഗൈഡൻസ് സെന്റർ ഫോർ SC/ST ആഭിമുഖ്യത്തിൽ നടത്തുന്ന 10 മാസം ദൈർഘ്യമുള്ള സൗജന്യ സ്റ്റെനോഗ്രാഫി ആൻഡ് വേർഡ് പ്രോസസിംഗ് പരിശീലന പരിപാടി ഈ മാസം അവസാന വാരത്തോടെ തൃപ്പൂണിത്തുറ മിനി സിവിൽ സ്റ്റേഷനിലെ CGC ഓഫീസിൽ ആരംഭിക്കുന്നു. എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ എന്നീ ജില്ലകളിലെ ഏതെങ്കിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും SSLC പാസ്സായിട്ടുള്ളതും 18-നും 41-നും മധ്യേ പ്രായമുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. പരിശീലന കാലയളവിൽ നിയമാനുസൃത സ്റ്റൈപ്പൻഡും സൗജന്യ പഠന ഉപകരണങ്ങളും നൽകും. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 04842394 04842394 04842394

എറണാകുളം ഡിവിഷന്റെ തപാൽ അദാലത്ത് ഈ മാസം 24 രാവിലെ 10 മണിക്ക് എറണാകുളം HPO കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന RMS എറണാകുളം ഡിവിഷൻ സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടക്കും. പരാതികൾ തപാൽ വഴിയോ RMS@indiapost.gov.in എന്ന ഇമെയിൽ വിലാസത്തിലോ അയക്കാം. പരാതികൾ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 10.

കളമശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേതനടിസ്ഥാനത്തിൽ ഇക്കണോമിക്സ് ജൂനിയർ വിഷയത്തിൽ ഒരു താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകളുമായി ഈ മാസം 10-ാം തീയതി രാവിലെ 11 മണിക്ക് ഓഫീസിൽ നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 89 21 76 61 77. നമ്പർ ആവർത്തിക്കാം: 89 21 76 61 77.

പുന്നപ്ര ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഹയർ സെക്കൻഡറി, ബോട്ടണി, ഇംഗ്ലീഷ്, മലയാളം വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക നിയമനം. ഈ മാസം 10-ാം തീയതി വരെ അപേക്ഷിക്കാം. SC/ST വിഭാഗക്കാർക്ക് മുൻഗണന. കുറഞ്ഞ യോഗ്യത, ബന്ധപ്പെട്ട വിഷയങ്ങളിൽ PG, BEd, സെറ്റ്. രേഖകൾ സഹിതം അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം: സീനിയർ സൂപ്രണ്ട്, ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, പുന്നപ്ര, വാടക്കൽ PO 68-80-03, ആലപ്പുഴ. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 94-96-23-23-99. നമ്പർ ആവർത്തിക്കാം: 94-96-23-23-99.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം ലക്കിടെ നടത്തുന്ന ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് അഡ്വാൻസ്ഡ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു ആണ് യോഗ്യത. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 94 95 99 96 67. അപേക്ഷിക്കേണ്ട അവസാന തീയതി 12. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 95 99 96 67.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: ഹോട്ടൽ നടത്തുന്ന മാതാമ്മ ബസ് വാങ്ങാൻ പോകുന്നുവെന്ന് കേട്ടപ്പോൾ നാട്ടുകാർ ആരും അത് വിശ്വസിച്ചില്ല. മാതാമ്മയുടെ കയ്യിൽ പണമുണ്ട്, അവർ തൻ്റെ ഇടക്കാരിയുമാണ്. എന്നാലും ഒരു ബസ് വാങ്ങുക എന്ന് പറഞ്ഞാൽ മാതാമ്മ ഇന്ന് വരെ ഒരു ബസ് കണ്ടിട്ടുണ്ടാവില്ല. ഹോട്ടലിൻ്റെ മുന്നിലൂടെ ഒരു ബസ്സും അതുവരെ പോയിരുന്നുമില്ല. എന്നിട്ടും എങ്ങനെയാണ് ബസ് വാങ്ങാനുള്ള ആഗ്രഹം മാതാമ്മയിൽ ഉണ്ടായത്? മാതാമ്മ ബസ് വാങ്ങാൻ പോകുന്നുവെന്ന് കേട്ടപ്പോൾ തുടങ്ങി നാട്ടുകാർ അന്വേഷിച്ചതും പരസ്പരം ചോദിച്ചതും ഇക്കാര്യം മാത്രമായിരുന്നു. കുതിരവണ്ടികളും കാളവണ്ടികളുമല്ലാതെ ചക്രത്തിലോടുന്ന മറ്റൊരു വാഹനവും നാട്ടിൽ ആർക്കുമുണ്ടായിരുന്നില്ല. റാലി സൈക്കിൾ തക്ഷൻകുന്നിൽ എത്തിയത് മേലടിയിൽ നിന്നും തിക്കോടിയിൽ നിന്നുമാണ്. വക്കീലന്മാർ പലരും സൈക്കിളിലാണ് വന്നിരുന്നത്. തക്ഷൻകുന്നിൽ പണമുള്ള ചിലരുണ്ടെങ്കിലും സ്വന്തമായ ഒരു വാഹനത്തെക്കുറിച്ച് അവരാരും ചിന്തിച്ചിരുന്നില്ല. കോവിലകത്തുള്ളവർ ഉപയോഗിച്ചിരുന്നത് കുതിരവണ്ടിയും

0: ഒറ്റക്കാളവണ്ടിയുമാണ്. അത് കോവിലകത്തിന് മുമ്പിൽ എപ്പോഴും കാത്തുനിൽപ്പുണ്ടാവും. അവർ പോലും നാലു ചക്രത്തിലോടുന്ന വാഹനത്തെക്കുറിച്ച് സങ്കല്പിക്കാതിരിക്കുന്ന അവസരത്തിലാണ് മാതാമ്മ ബസ് വാങ്ങാൻ തുനിയുന്നത്. എന്താണതിൻ്റെ കാരണമെന്ന് അവരോട് തന്നെ ചോദിക്കണമെന്ന് പലർക്കും തോന്നിയിരുന്നുവെങ്കിലും ധൈര്യമില്ലാത്തത് കാരണം ആരും അതിന് ഒരുമ്പെട്ടില്ല. നാട്ടുകാര്യങ്ങൾ പറയുവാൻ വൈകിട്ട് അങ്ങാടിയിലെ കടകളുടെ വരാന്തയിൽ ഒത്തുകൂടിയവരും കോടതിപ്പറമ്പിൽ കളിക്കുവാൻ വന്നവരും ചമ്പകമരച്ചോട്ടിൽ കൂടി നിന്നവരും ബാങ്കിൻ്റെ മുമ്പിൽ മീൻ വാങ്ങാനും പുല്ല് വാങ്ങാനും എത്തിയവരും സംസാരിച്ചത് മാതാമ്മയുടെ ബസ്സിനെക്കുറിച്ചായിരുന്നു. ബസ് കാണാത്തവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ബസ് പോകുമ്പോൾ എല്ലായിടത്തും കുലുങ്ങൂന്ന് കേൾക്കുന്നു. പിന്നെങ്ങനെയാ ഇവിടെ വെച്ച് മീൻ വിൽക്കുക? മീൻ പലകപ്പുറത്ത് നിരത്തിവെച്ച് വിൽക്കാറുള്ള തറുവായിയുടെ സംശയം.
1: അത് പോകുമ്പോൾ എല്ലാവരെയും കാറ്റടിച്ച് മറിച്ചിടുമെന്ന് കേൾക്കുന്നു. പിന്നെങ്ങനെയാ പുല്ല് വിൽക്കുക? പുല്ല് പാറിപ്പോവുകയല്ലേ?
0: താൻ വിൽക്കാൻ കൊണ്ടുവരുന്ന പുല്ല് ഒന്നുപോലും താഴെ പോകാതിരിക്കാൻ വ്യഗ്രതപ്പെടുന്ന പറയുടെ ചോദ്യം. പോക്കർ ഹാജിക്കും ഗോവിന്ദൻ അടിയോടിക്കും ബസ്സിനെക്കുറിച്ച് കുറച്ചെന്തെങ്കിലും അറിയാമായിരുന്നു. പോക്കർ ഹാജി ഹജ്ജിന് പോയപ്പോൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. മക്കയിൽ പലയിടത്തും പോയത് ബസ്സിലുമാണ്. ഗോവിന്ദൻ അടിയോടി പളനിയിൽ പോകുന്ന വഴി തീവണ്ടിയിലിരുന്ന് ബസ് കണ്ടിട്ടുണ്ട്. കോഴിക്കോട്ട് വെച്ചും പളനിയിൽ വെച്ചും. പളനിയിലേക്ക് തീവണ്ടിയിൽ പോയപ്പോൾ തൊട്ടരികിലൂടെ കുറേ ദൂരം ബസ്സും ഒപ്പം ഓടിയിരുന്നു. തീവണ്ടിക്കാണോ ബസ്സിനാണോ വേഗത എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കെ ബസ് പിന്നിലായിപ്പോയെന്ന് ഗോവിന്ദൻ അടിയോടി ഓർത്തു. ബസ്സിന് വേഗത കുറവാണ്. ബസ്സിൽ കയറിയതിൻ്റെ വിശേഷങ്ങളാണ് അന്നത്തെ വൈകുന്നേരം പോക്കർ ഹാജിക്ക് പറയാനുണ്ടായിരുന്നത്. പലരും അന്നുവരെ കേൾക്കാത്ത ഒരു കാര്യമാണ് ഹാജി വെളിപ്പെടുത്തിയത്. നമ്മൾ ബസ്സിൽ കയറിയാൽ ബസ്സാണ് ഓടുന്നതെന്ന് വിചാരിക്കും. ഇതൊട്ടും ശരിയല്ല. അതൊക്കെ നമ്മുടെ തോന്നലുകളാണ്. ബസ്സിൽ കയറിയാലുടൻ അത് നിൽക്കുന്ന ഭൂമി അതിവേഗത്തിൽ വയ്യോട്ടോടാൻ തുടങ്ങും. പുറത്തേക്ക് നോക്കിയാലറിയാം മരങ്ങളും വീടുകളും എത്ര വേഗത്തിലാണ് വയ്യോട്ട് പോകുന്നതെന്ന്. കണ്ണിൻ്റെ മുന്നിൽ ഒന്നും നിൽക്കില്ല. കണ്ടുകൊണ്ടിരിക്കെ മറയുകയും മറ്റൊന്ന് പെട്ടെന്ന് മുന്നിലോട്ട് വരികയും ചെയ്യും. പോക്കർ ഹാജിയുടെ വിവരണം കേട്ടപ്പോൾ അവിടെ നിന്നിരുന്ന എല്ലാവരും സങ്കല്പിക്കുകയായിരുന്നു. മാതാമ്മയുടെ ബസ്സിൽ കയറിയ ഉടനെ പിന്നോട്ടേക്ക് മറയുന്ന തക്ഷൻകുന്നങ്ങാടിയും കോടതിയും ചമ്പകമരവും അയ്യാപ്പട്ടരുടെ ബാങ്കും രജിസ്റ്റർ ഓഫീസുമെല്ലാം. പുറകിലോട്ട് മറഞ്ഞാൽ പിന്നെ എന്താകും ഒടുവിൽ ബാക്കിയുണ്ടാവുക? ആ ചോദ്യത്തിന് പോക്കർ ഹാജിക്ക് മറുപടി പറയാൻ സാധിച്ചില്ല. ദുനിയാവിൻ്റെ മേലെയുള്ള പറക്കലാണ് അതെന്ന് മാത്രം വിചാരിച്ചാൽ മതി, ഹാജി പറഞ്ഞു. ഗോവിന്ദൻ അടിയോടി അപ്പോൾ ബസ്സിനെക്കുറിച്ചുള്ള മറ്റൊരു വിവരണം കൊടുക്കുകയായിരുന്നു. ബസ് ഓടുമ്പോൾ ബസ്സിൻ്റെ ചക്രം നിലത്ത് തൊടില്ല. തൊടുന്നുണ്ടെന്ന് നമുക്ക് വെറുതെ തോന്നുക. അതെങ്ങനെയാ ശരിയാവുക? ബസ് ഓടുമ്പോൾ ബസ്സിൻ്റെ പുറത്തുനിന്നും അതിനെ കാണണം. ഞാൻ എൻ്റെ രണ്ട് കണ്ണും കൊണ്ട് കണ്ടതല്ലേ. തീവണ്ടിയിലിരുന്ന് നോക്കിയാലേ ശരിക്കും മനസ്സിലാവൂ. ഭൂമിക്ക് മോളിൽ ബസ് അങ്ങനെ നിൽക്കുക. പോക്കർ ഹാജി പറയുന്നത് പോലെ ബസ് നിൽക്കുന്ന ഭൂമി വയ്യോട്ട് പാഞ്ഞുകൊണ്ടേയിരിക്കും. ആ അവസ്ഥയും നാട്ടുകാർ സങ്കല്പിച്ച് നോക്കി. നിരപ്പായ ഭൂമിയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. കയറ്റവും കുഴിയുമുള്ള സ്ഥലത്തെത്തിയാൽ ബസ് എന്ത് ചെയ്യും? ഉയരുകയും താഴുകയും ചെയ്യുമോ? സംശയം തീർക്കാൻ അവിടെ ഒരാളേ ഉള്ളൂ. അവർ അപ്പോൾ തന്നെ കുഞ്ഞിക്കേളുവിൻ്റെ അടുത്തെത്തി. അയാൾ പെണ്ണുങ്ങൾക്കിടാവുന്ന ഒരു ഉടുപ്പ് തുന്നുകയായിരുന്നു. ആദ്യമായിട്ടാണ് അയാൾ അത്തരത്തിലുള്ള ഒരു കുപ്പായം തുന്നുന്നത്. അത് അളവൊപ്പിച്ച് മുറിക്കാനും തുന്നാനും വലിയ പാടായിട്ടാണ് തോന്നിയത്. എന്നാലും സന്തോഷമായിരുന്നു. നാട്ടിൽ ആദ്യമായി കീഴ്ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ കുപ്പായമിടാൻ പോകുന്നു. കോവിലകത്തുള്ളവർ അറിയുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അവരെ ജാതിയിൽ നിന്നും പുറത്താക്കാൻ പറയുമോ? ആലോചിച്ചപ്പോൾ ആകപ്പാടെ വല്ലാത്ത ആവേശം. കുഞ്ഞിക്കേളു ഉത്സാഹത്തോടെ തയ്യൽ മെഷീനിൽ ചവിട്ടിക്കൊണ്ടിരുന്നു. പോക്കർ ഹാജിയും ഗോവിന്ദൻ അടിയോടിയും പറഞ്ഞ കാര്യങ്ങൾ അവർ കുഞ്ഞിക്കേളുവിൻ്റെ മുമ്പാകെ നിരത്തി. എന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇങ്ങനെ തന്നെയാ ബസ് ഓടുക? വലതുകൈ തുന്നൽ മെഷീൻ്റെ ചക്രത്തിൽ പതുക്കെ അമർത്തി അയാൾ അവരെ നോക്കി. ഞാൻ ഇന്ന് വരെ ബസ്സിൽ കയറിയിട്ടില്ല. പിന്നെ എങ്ങനെയാ പറയുക? കുഞ്ഞിക്കേളു തൻ്റെ നിലപാട് വ്യക്തമാക്കി. കേട്ടവർക്ക് നിരാശ.
2: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
3: ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
4: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

0: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത് ഡോക്ടർ വിശാൽ ജോൺസൺ.
1: അലസപ്രയോഗങ്ങൾ ഭാഷയിൽ ആവർത്തിച്ചുപയോഗിക്കുന്നതും കൃത്യതയോ സർഗാത്മകതയോ ഇല്ലാത്തതുമായ പദപ്രയോഗങ്ങളെയാണ് അലസപ്രയോഗങ്ങളെന്ന് വിളിക്കുന്നത്. ഇവ ഒരു തരത്തിൽ ആശയവിനിമയത്തിൻ്റെ ഒഴുക്കിനെ തടയുകയും ഭാഷയെ വിരസമാക്കുകയും ചെയ്യുന്നു. സംഭാഷണത്തിനിടയിൽ, അതായത് ചുരുക്കം പറഞ്ഞാൽ വളരെയേറെ, ഞാൻ ഉദ്ദേശിച്ചത്, പറഞ്ഞു വന്നത് തുടങ്ങിയ പ്രയോഗങ്ങളെല്ലാം ഇത്തരത്തിൽ കാര്യാവതരണത്തെ മന്ദഗതിയിലാക്കുന്നവയാണ്. ഇംഗ്ലീഷിൽ നിന്ന് കടമെടുത്ത ആക്ച്വലി, ലൈക്ക് എന്നിവയും ഇതിനോട് ചേർത്ത് വായിക്കാവുന്നവയാണ്. മൊബൈൽ കേന്ദ്രിതമായി അയയ്ക്കുന്ന സന്ദേശങ്ങളിൽ മൗനത്തോട് കിടപിടിക്കുന്ന അഥവാ പ്രതികരിക്കാൻ വേണ്ടി പ്രതികരിക്കുന്ന പല ശാബ്ദിക പ്രയോഗങ്ങളും പ്രകടമായി കാണാവുന്നതാണ്. അയച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശങ്ങൾ തുടരുവാൻ താല്പര്യമില്ലാത്തപ്പോഴും തിരക്കുകൾ വരുമ്പോഴും സാന്ദർഭികമായി നാം കൊടുക്കുന്ന മറുപടിയാണ് MM അഥവാ ഉം എന്നത്. HM ഹും എന്നും പ്രയോഗിക്കാറുണ്ട്. ഒരു എം ആണെങ്കിൽ സന്ദേശത്തിൻ്റെ തുടർ സാധ്യതകൾ വളരെ പരിമിതമാണ് എന്നർത്ഥം. എസ് എന്നതിന് YS ചേർത്തും OK എന്നതിന് K എന്ന് ചേർത്തും സ്മൈലി ചിഹ്നങ്ങളാലും തമ്പടിച്ചും റിയാക്ഷൻസ് രേഖപ്പെടുത്തിയും ഇതിന് സമാനമായി നാം ഇത്തരത്തിൽ പ്രയോഗിക്കാറുണ്ട്. മറുപടികൾ പൊടുന്നനെ ഇല്ലാത്തപ്പോൾ അടിപൊളി, ഐശ്വരി പോലുള്ള പദങ്ങൾ പ്രയോഗിക്കുന്നു. ഞാൻ നാളെ ഒരു കല്യാണത്തിന് പോവുകയാണ് എന്നയച്ചാൽ മറുപടിയായി ആണോ എന്ന് ചോദിച്ചാൽ അത് വളരെ വ്യർത്ഥമായ ഒന്നായി മാറുന്നു. ആണ് എന്ന് തിരിച്ചു പറഞ്ഞാൽ അവിടെ വീണ്ടും ആശയവിനിമയം അലസമാകുന്നു. HI അഥവാ ഹൈ എന്ന് പ്രയോഗിച്ച് സംഭാഷണം ആരംഭിച്ചാൽ അയച്ച വ്യക്തി ആശയവിനിമയത്തിന് താൽപ്പര്യം പ്രകടിപ്പിക്കുന്നതായി മനസ്സിലാക്കാം. സ്റ്റിക്കറുകളുടെയും വൈവിധ്യമാർന്ന സ്മൈലുകളുടെയും ഉപയോഗത്താൽ ആശയവിനിമയ ശീലങ്ങളുടെ പുതുകാല സാധ്യതകളെയാണ് വെളിവാക്കുന്നത്.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50
0: സിഡി തിരുവനന്തപുരത്ത് നടത്തുന്ന വിവിധ മാധ്യമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിപ്ലോമ കോഴ്സുകളായ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ, ഡിജിറ്റൽ വീഡിയോഗ്രഫി, വീഡിയോ എഡിറ്റിംഗ് എന്നിവയും സർട്ടിഫിക്കറ്റ് കോഴ്സുകളായ വീഡിയോഗ്രഫി, ഡിജിറ്റൽ സ്റ്റിൽ ഫോട്ടോഗ്രഫി എന്നിവയിലേക്കുമാണ് ഈ മാസം 6-ാം തീയതി വരെ അപേക്ഷിക്കാൻ അവസരം. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 85 47 72 01 67 85 47 72 01 67. ഉപ്പുതറ പഞ്ചായത്തിലെ അങ്കണവാടികളിൽ നിലവിലുള്ളതും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും സെലക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വനിതാ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. പൂരിപ്പിച്ച അപേക്ഷകൾ കട്ടപ്പന ശിശു വികസന പദ്ധതി ഓഫീസിൽ ലഭിക്കേണ്ട അവസാന തീയതി 27 വൈകിട്ട് 3 മണി. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 04-868-25-20-07. നമ്പർ ആവർത്തിക്കാം: 04-868-25-20-07.

FM ഈവനിംഗിൽ ഇനി FM ഡയറിയിലെ ചോദ്യവും അതിന്റെ ഉത്തരവുമാണ്. ചോദ്യം ഇതായിരുന്നു, ആരുടെ ആത്മകഥയാണ് അൺബ്രേക്കബിൾ? ഉത്തരം, ഇന്ത്യൻ ഒളിമ്പിക് ബോക്സർ മേരി കോമിന്റെ ആത്മകഥയാണ് അൺബ്രേക്കബിൾ. മണിപ്പൂരിലെ ദാരിദ്ര്യത്തെയും കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യത്തെയും മറികടന്ന് ലോക ചാമ്പ്യനാകും.

0: നാളെ രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
1: മഞ്ചാടിക്കുരു കുന്നിമാലകൾ മുരിക്കിൻ പൂക്കളിത്യാദിയും ചെഞ്ചോരിക്കു വിരോധിയാമധരവും തൃക്കൈകൾ തൃക്കാൽകളും.
0: അവതരണം ഇടപ്പള്ളി ചങ്ങമ്പുഴ അക്ഷര ശ്ലോക സമിതി.
2: കേശബന്ധമൊളി ചിന്തി പീലിയൊടുമാടി നിൻമകരകുണ്ടലം.
0: അക്ഷര ശ്ലോക സദസ് നാളെ രാത്രി 9:30.
3: ഈ നിലയത്തിൽ നിന്നും നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് അനിത കർത്ത. 6:37 ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര ഒ എൻ വി കുറുപ്പിന്റെ ആവണിപ്പാടം എന്ന കവിത. പതിനൊന്ന് മണിക്ക് സോപാന സംഗീതം, പാർവതി ദേവിയും അഞ്ജന നായരും അവതരിപ്പിക്കുന്നത് ഇടയ്ക്ക രജേഷ് രാമചന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FM ഈവനിംഗ് സമാപിക്കുന്നു. FM ഈവനിംഗ് വീണ്ടും കേൾക്കാം നാളെ ഇതേ സമയത്ത്.

0: എഫ്എം ഈവനിംഗ്
1: ആകാശവാണി കൊച്ചി എഫ്എം 102.3 സമയം 8 മണി കഴിഞ്ഞ് 59:40. ഇനി 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: ആയിട്ട് ഞാൻ ജോൺ അബ്രഹാമിൻ്റെ ചെന്നായ്ക്കൾ എന്നുള്ള നാടകം ഡയറക്റ്റ് ചെയ്ത് അവിടെ ഡി സോണിൽ നമ്മുടെ ഒരു സംഘം സുഹൃത്തുക്കൾക്കൊപ്പം അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ വളരെ പരിഹാസ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നും അല്ല ആ നാടകം ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഒരു നാടകം നമ്മളിൽ എവിടെയൊക്കെയോ
1: ഉണ്ടായിരുന്നു.
0: പക്ഷേ എനിക്ക് അറിയാം രംഗനാടകവേദി ആവശ്യപ്പെടുന്ന ആ ഒരു രീതിയിലല്ല റേഡിയോ നാടകം ആവേണ്ടത് എന്നുള്ളൊരു ബോധം എനിക്ക്
1: നാടകപരിചയം തന്നിട്ടുണ്ട്. അതിനിടയിൽ പറയേണ്ട ഈ ചില ചലച്ചിത്രഗാന സംബന്ധിയായ പരിപാടികളിലായിരുന്നു തുടക്കമെന്ന്. ഗാനലോക വീഥികൾ ആ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള പരിപാടിയായിരുന്നു, അതേക്കുറിച്ചൊന്ന് പറയാമോ?
0: അതൊരു യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ്. ഈ പരമ്പരയ്ക്ക് മുമ്പേ ഓർമ്മകളുടെ സംഗീതം എന്ന് പറഞ്ഞിട്ടൊരു പരമ്പര നമ്മുടെ ചലച്ചിത്രഗാന രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രമുഖ വ്യക്തിയുടെ കരിയർ ഒരു മണിക്കൂർ കൊണ്ട് രേഖപ്പെടുത്തുക എന്നുള്ളൊരു ശ്രമം നടക്കുകയുണ്ടായി. അത് നമ്മുടെ ആകാശവാണി കൊച്ചി നിലയത്തിൻ്റെ വാർഷിക പരിപാടികളുടെ ഭാഗമായിട്ടാണ് നടത്തിയത്. നമ്മൾ 10-ാം വാർഷികം മുതലാണ് ഇത് തുടങ്ങുന്നത്. 10-ാം വാർഷികത്തിൽ നമ്മൾ ഓരോ ദിവസങ്ങളിലായി ഓർമ്മകളുടെ സംഗീതം പ്രക്ഷേപണം ചെയ്യുകയായിരുന്നു 10 ദിവസം. അടുത്ത വർഷം 11-ാം ആയി. 11-ാം വർഷത്തോടനുബന്ധിച്ച് 11 പ്രശസ്ത കലാകാരന്മാർ, അതിൽ സംഗീത സംവിധായകരുണ്ട്, രചയിതാക്കളുണ്ട്, പാട്ടുകാരുണ്ട്, പാട്ടുകാരികളുണ്ട്, അങ്ങനെയാണ്. അപ്പം ആ പരമ്പരയിൽ ദക്ഷിണാമൂർത്തി, ദേവരാജൻ, എം കെ അർജുനൻ, ശ്രീകുമാരൻ തമ്പി, പി ഭാസ്കരൻ, വയലാർ, അങ്ങനെ പ്രമുഖ വ്യക്തികളുടെ പ്രതിഭാധനന്മാരുടെ സംഭാവനകൾ വെച്ചിട്ട് അവരുടെ കരിയർ അതൊരു മ്യൂസിക്കൽ ഫീച്ചർ എന്നുള്ള രീതിയിൽ ചെയ്യുന്നു. അത് 10-ാം ആയി, 11-ാം ആയി, 12-ാം ആയി. അപ്പോൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ഇങ്ങനെ വന്നപ്പോൾ ആ ഒരു പരമ്പര ഇങ്ങനെ സജീവമായിട്ട് പോകുമായിരുന്നു. അപ്പോഴാണ് നമുക്കിങ്ങനെ ഒരു ആശയം വന്നത്. ഇതിൻ്റെ ഒരു എൻറ്റയർ ചരിത്രം തുടക്കം മുതൽ ബാലൻ മുതൽ ഇങ്ങോട്ടേക്കുള്ള നമ്മുടെ
1: മലയാള സിനിമയുടെ
0: സംഗീത ചരിത്രം രേഖപ്പെടുത്തണമെന്ന് തോന്നി. അപ്പോൾ എനിക്ക് ഞാനത് ആശയമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ എനിക്ക് തുണയായിട്ടൊരു ടീം തന്നെ എങ്ങനെയൊക്കെയോ അത് സ്വയം രൂപപ്പെട്ട് വന്നു. അതിൽ ഞാൻ ആദ്യമായിട്ടും പരാമർശിക്കേണ്ട ഒരു പേര് ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലാത്ത വി വിജയകുമാർ എന്ന് പറഞ്ഞ ഒരു സംഗീത പ്രേമിയുടെ പേരാണ്. അദ്ദേഹം നമ്മുടെ റിസർച്ച് ടീമിലേക്ക് ചേർന്നു. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് താല്പര്യമുള്ളവരൊക്കെ ഉൾപ്പെടുന്ന ഒരു ടീം നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റി. അതിൽ പിന്നെയാണ് ഇത് തുടങ്ങുന്നത്. പക്ഷെ ഞാൻ ഈ പ്രൊപ്പോസ് ചെയ്ത വർഷം നടന്നില്ല. പിന്നെ ഒരു 4-ാം 5-ാം വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു രാമമൂർത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മറുനാടൻ പ്രോഗ്രാം മേധാവി വന്നപ്പോഴാണ് അദ്ദേഹം ഈ പ്രൊജക്ടിന് അനുമതി കിട്ടിയത്.
1: മലയാള ഗാന സാഹിത്യ ചരിത്രം ഒരു പക്ഷേ കഴിയുമെങ്കിൽ അവരുടെ തന്നെ വാക്കുകളിലൂടെ രേഖപ്പെടുത്തുകയായിരുന്നു അതെ അല്ലെ? ഏകദേശം എത്ര എപ്പിസോഡ് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു തങ്ങൾക്ക്?
0: അത് 275 എപ്പിസോഡുകൾ ചെയ്തു. അത്രയും വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സുദീർഘ പരമ്പരയായിരുന്നു. അതിൽ നമ്മൾ ചെയ്തൊരു കാര്യം, മലയാള ചലച്ചിത്ര പിന്നണി ഗാന ചരിത്രം അത് തീർത്തും സ്വതന്ത്രമായിട്ടുള്ള ഒന്നല്ല, മറിച്ച് അന്യഭാഷാ ഗാനങ്ങളുടെ ഒരു സ്വാധീനവും അതിൻ്റെ പല ഘടകങ്ങളും ഇതിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ മലയാള ചലച്ചിത്ര സംഗീതത്തിൻ്റെ കൂടെ തമിഴ്, കന്നഡ, തെലുഗ്, ഹിന്ദി ഈ സംഗീത ചരിത്രം കൂടി നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് നമ്മളിത് അവസാനിക്കുന്നത് 1961 അവസാനം എന്നുള്ള ആ പിരീഡിലുള്ള ആ ഗാന ചരിത്രത്തെ രേഖപ്പെടുത്താനാണ് ഈ പരമ്പര ഉപയോഗിച്ചത്. അതായത് കെ ജെ യേശുദാസ് എന്ന ഒരു യുഗം ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ എൻട്രി പോയിന്റ് വരെയുള്ള ചരിത്രമാണ് നമ്മൾ രേഖപ്പെടുത്തിയത്. അത് എൻ്റെ പ്രക്ഷേപണ ജീവിതത്തിലെ അല്ലെങ്കിൽ ആകാശവാണി കൊച്ചി നിലയത്തിൻ്റെ തന്നെ പ്രക്ഷേപണ ചരിത്രത്തിലെ വലിയൊരു സംഭാവനയായിട്ട് എനിക്ക് തോന്നുന്നു.
1: എന്തുകൊണ്ടാണ് ഈ 62-ന് ശേഷം മലയാള ഗാന സാഹിത്യ ചരിത്രത്തിൻ്റെ സുവർണ കാലഘട്ടം എന്ന് പറയാവുന്ന ആ കാലത്തിലേക്ക് താങ്കൾ പ്രവേശിക്കാതെ പോയത്?
0: ആ മുമ്പ് കിട്ടിയിരുന്ന ഒരു അന്തരീക്ഷം നമുക്ക് പിന്നീട് അത് എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയി. പിന്നീട് വിശദമായി ചെയ്യാന്ന് പറഞ്ഞിട്ട് മാറ്റിവെച്ചതാണ്. എന്താ വെച്ചാൽ യേശുദാസിൻ്റെ ആ ഒരു യുഗം തുടങ്ങുമ്പോൾ യേശുദാസിനെ കൃത്യമായിട്ട് കിട്ടണം നമുക്ക്. എന്താ വെച്ചാൽ പിന്നീടുള്ള ചരിത്രമൊക്കെ ഏറെക്കുറെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ യേശുദാസിനെ കിട്ടുകയും അദ്ദേഹത്തിൻ്റെ എടുക്കുന്ന മാക്സിമം റെക്കോർഡിംഗ് നടത്തുകയും ചെയ്യുക എന്നുള്ളത് പിന്നീട് നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അപ്പം നിർത്തിയാണ്. പക്ഷെ പിന്നീട് അതിന് നടന്നില്ല.
1: 1938 മുതൽക്കുള്ള മലയാള സിനിമാ ചരിത്രം പറയുകയാണെങ്കിൽ 62 വരെ എന്ന് പറഞ്ഞു, 10, 24, 25 വർഷത്തെ ചരിത്രമാണ് താങ്കൾ ശബ്ദരേഖകളാക്കിയിട്ടുള്ളത്. അതിൽ ഒരുപാട് മറക്കാനാകാത്ത അനുഭവങ്ങൾ ഇതിൻ്റെ ശബ്ദലേഖനത്തിനായി പോകുമ്പോൾ താങ്കൾക്കുണ്ടായിട്ടുണ്ടാവും. ഏറ്റവും അവിസ്മരണീയമായ 1-2 കാര്യങ്ങൾ പറയാമോ? ചില പാട്ടുകളും.
0: ഞാൻ ഏറെക്കുറെ ആ ഒരു കാലഘട്ടത്തിലെ നമുക്ക് അന്ന് ജീവിച്ചിരിപ്പുള്ള പഴയ കലാകാരന്മാരൊക്കെ റെക്കോർഡ് ചെയ്യാനുള്ള അവസരം കിട്ടിയിരുന്നു. അപ്പം അതിനായിട്ട് നമ്മൾ നമ്മുടെ രാമമൂർത്തി സാറ് ഇന്ത്യയിൽ എവിടെ പോകാനുമുള്ള അനുമതി തന്നിരുന്നു. യു ഗോ എഹെഡ് എന്നാണ് പുള്ളി തന്ന സന്ദേശം. അതനുസരിച്ച് നമ്മൾ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ പ്രവർത്തന മേഖലയായിരുന്ന ചെന്നൈ കോടമ്പാക്കത്ത് ഉള്ള സ്റ്റുഡിയോകൾ, അവിടെയുള്ള കലാകാരന്മാർ ജീവിച്ചിരിപ്പുള്ള അതായത് അവരൊക്കെ ഫീൽഡ് ഔട്ട്.

0: ആയിട്ടുള്ള സാങ്കേതിക വിദഗ്ധർ പിന്നെ കലാകാരന്മാർ ഇവരൊക്കെ കാണാൻ ഇടയായിട്ടുണ്ട്. പല മറക്കാനാവാത്ത അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മളെ അതായത് നമ്മുടെ ഓർമ്മകളിൽ നിന്ന് തന്നെ തെറിച്ചു പോയ പല കലാകാരന്മാരെയും നമുക്ക് കാണാൻ പറ്റി. പലരും വളരെ ദൈന്യാവസ്ഥയിലായിരുന്നു. ഈ ഒരു താരപ്രഭയിൽ നിന്ന് ഒക്കെ മാറി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന കുറേ കലാകാരന്മാരെ കാണാൻ പറ്റിയിട്ടുണ്ട്. എസ് ജാനകിയുടെ വീട്ടിൽ നമ്മൾ റെക്കോർഡിങ്ങിന് പോയപ്പോൾ അവർ അനുഭവിച്ചൊരു ഏകാന്തതയുടെ ആഴം നമുക്ക് മനസ്സിലായി. അതായത് അന്ന് ആരുമില്ല ആ വീട്ടിൽ. അപ്പോൾ അവർ ഇത്രയും പ്രശസ്തയായ ഗായികയാണ്. കേരളത്തിൽ നിന്ന് ഒരു ടീം എന്നെ കാണാൻ വന്നിരിക്കുന്നു പറയുമ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രമേ സംസാരിക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷേ അവർ റെക്കോർഡിങ്ങിൽ തന്നെ കുറേ മണിക്കൂറുകൾ സംസാരിച്ചു. അതിന് പുറത്തും, അതായത് രാവിലെ അവിടെ എത്തി വൈകിട്ട് വരെ ഇതിനെക്കുറിച്ച് പാട്ടുകൾ പാടി. നമ്മൾ ചില പാട്ടുകൾ ഓർമ്മിപ്പിച്ചപ്പോൾ അതിൻ്റെ ഓർമ്മകൾ പുതുക്കുകയും ചില പാട്ടുകൾ നമ്മൾ പാടിക്കൊടുക്കുമ്പോൾ അത് അത് ഞാൻ പാടിയതാണല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ നല്ല ഒരു ഓർമ്മ ശക്തിയുണ്ട്. നമ്മളൊന്ന് തുടങ്ങുമ്പോഴത്തേക്ക് ആ ലിറിക്സ് മൊത്തം പറയുന്നുണ്ട്. പിന്നെ എ പി കോമളയുടെ വീട്ടിലൊരു വലിയൊരു മഴ താണ്ടിയിട്ടാണ് നമ്മളെത്തുന്നത്. ഓട്ടോക്കാരൻ അനന്തമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അവരുടെ വീട്ടിലെത്തി മഴയത്ത്, എന്താ പറയുക, അതായത് ചെന്നൈ നഗരം കാത്തിരുന്ന ഒരു ദിവസമായിരുന്നു. അങ്ങനെ ഒരു ചൂടിനൊടുവിൽ വന്ന ഒരു വലിയൊരു മഴയായിരുന്നു. അപ്പോൾ അന്ന് അവരവിടുന്ന് നമുക്ക് തന്ന പരിപ്പ് വടയും അതിൻ്റെ കൂടെ തന്ന മറ്റ് വിഭവങ്ങളൊക്കെ അതിൻ്റെയൊക്കെ രുചി ഇപ്പോൾ പോയില്ല. അവർ വളരെ ത്രിൽഡായിരുന്നു. എന്താ വെച്ചാൽ അവരൊക്കെ ആ സമയത്ത് അവഗണിക്കപ്പെട്ട് ആരാലും ഓർമ്മിക്കപ്പെടാതെ കിടക്കുന്നൊരവസ്ഥയിലായിരുന്നു. അപ്പം അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. പലർക്കും അവരുടെ ഒരു പഴയ കാലത്തേക്കുള്ള തിരിച്ചുപോക്ക് വളരെ സന്തോഷകരമായിരുന്നു. പല കാര്യങ്ങളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രക്ഷേപണം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്.
1: നമുക്ക് അത്തരത്തിൽ അവർ പറഞ്ഞിട്ടുള്ള അവരുടെ ഏതെങ്കിലും ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം ഓർക്കാൻ പറഞ്ഞാൽ ഏതാണ് ശരത്ത് പറയുക? എസ് ജാനകിയുടെ ആവട്ടെ.
0: എസ് ജാനകി നമുക്ക് പോലും വലിയ ധാരണയില്ലാത്ത ഒരു സംഗീത സംവിധായകനെ കുറിച്ചിട്ട് അവർ പറഞ്ഞു. അത് നമ്മുടെ അടുത്ത് ഈ താമസിക്കുന്ന പ്രദീപ് സിംഗ് അല്ലെങ്കിൽ പ്രതാപ് സിംഗ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സംഗീത സംവിധായകനെ കുറിച്ച്. അദ്ദേഹം ആകെ മൂന്നോ നാലോ പടങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഞാൻ പിന്നീട് അദ്ദേഹത്തിന് കണ്ണൂർ നിലയത്തിന് വേണ്ടി പോയിട്ട് വിശദമായിട്ട് ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. ആ പാട്ട് എസ് ജാനകി പാടി തന്നപ്പോൾ എന്താ പറയുക, രോമം വിഴുന്നേറ്റ് വന്നു എന്നൊക്കെ നമ്മൾ അതിശയോക്തിപരമായിട്ട് പറയുള്ളൂ. ആ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായത്. ആ ആലാപനം അത്ര വശ്യ മനോഹരമായിരുന്നു. മുൾക്കിരീടം എന്ന ചിത്രത്തിലെ കുളി കഴിഞ്ഞ് കോടി മാറ്റിയ ശിശിരമാസ
1: ഭാസ്കരൻ്റെ
0: ഭാസ്കരമാഷ്.
1: നമുക്ക് ആ ഗാനം കേൾക്കാം.

0: മായ അല്ലേ,
1: മായ
0: ഫാന്റസിയും
1: ഫാന്റസി. അത് അത് നമ്മള് ഒരേ രീതിയിലുള്ള നാടകങ്ങൾ ചെയ്തിങ്ങനെ വരുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് ഒരു ഹൊറർ സബ്ജക്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഞാനും ഷിബു ചക്രവർത്തിയും ഒത്തുചേരുകയായിരുന്നു. ഷിബു ചക്രവർത്തിയുടെ ആദ്യ റേഡിയോ നാടക സംരംഭമായിരുന്നു. രംഗവേദിയിലൊക്കെ ശോഭിച്ച എം കെ വാര്യരെ പോലുള്ള വി എസ് രവീന്ദ്രനാഥ് ഇവരൊക്കെ പോലുള്ളവർ ഒക്കെ പങ്കെടുത്ത് ഇപ്പോഴും ആൾക്കാർ പരാമർശിക്കുന്ന ഒരു നാടകം അത്.
0: നമുക്കൊരു പാട്ടിലേക്ക് കൂടി പോയിട്ട് നാടകങ്ങളിലേക്ക് തിരിച്ചു വരാം. ഇനി അടുത്തതായി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം ഏതാണ് താങ്കൾ?
1: ഞാൻ ഈ ഗാനലോക വീഥികളുടെ ശബ്ദാലേഖനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മദ്രാസിൽ പോയപ്പോൾ അദ്ദേഹം പൊതുവെ അഭിമുഖങ്ങളിൽ വിമുഖനായിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ആകാശവാണി എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് വിശദമായ ഒരു ഇന്റർവ്യൂ തരികയുണ്ടായി. അദ്ദേഹം പുകഴന്തി എന്ന ഒരു വലിയ സംഗീത സംവിധാനം,
0: തിരുവനന്തപുരത്തുകാരൻ വേലപ്പൻ നായർ അല്ലേ?
1: അതെ അതെ. അദ്ദേഹം പൊതുവെ അങ്ങനെ അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് കാണാറില്ല. പക്ഷെ അന്ന് എന്തോ അദ്ദേഹം നമുക്ക് ആകാശവാണിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ എല്ലാ പാട്ടുകളും എന്താ പറയുക അനലൈസ് ചെയ്ത് ഡിസക്ട് ചെയ്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ദിവസത്തിൻ്റെ ഓർമ്മ ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ഗാനം
0: ഏതാണോ,
1: കൊച്ചനുചെത്തി സുന്ദര രാവിൽ എന്ന് തുടങ്ങുന്നൊരു ഗാനം, എസ് ജാനകിയാണ് പാടിയത്, ശ്രീകുമാരൻ നമ്പിയുടെയാണ് രചന.

0: ഒരുപക്ഷേ താങ്കളുടെ ഏറ്റവും ആളുകൾ ഏറ്റെടുത്ത നാടകം, അതൊരുപക്ഷേ നാടകത്തിനും അപ്പുറം വളർന്ന ഒരു സൃഷ്ടി എന്ന് പറയാം. ഒറ്റയായിരിക്കും.
1: ഞാനിങ്ങനെ വെപ്പുകാരനായും കാര്യസ്ഥനായും വേലക്കാരനായൊക്കെ ഒറ്റയ്ക്ക് ഓടുന്നത് വെറുതെ ആണ് കൂടാ കൈസറെ. സഹായത്തിന് ആളെ വേണോ ആളെ വേണോ എന്നൊക്കെ സുതക്കുച്ചി ചോദിച്ചാ വേണ്ടെന്ന് പറഞ്ഞു. രണ്ടാമതൊരുത്തം വന്ന് കയറുന്നതേ നമുക്ക് ഭാര്യയാകും. വന്നു വന്ന് നീ ഇപ്പൊ ഇവിടെ ഉള്ളതുപോലെ എനിക്ക് അങ്ങോട്ട് പിടിക്കാതായി തുടങ്ങിയിട്ടുണ്ട്.
0: എങ്ങനെയാണ് ഒറ്റ എന്ന് ഈ നാടകത്തിലേക്ക് എത്തുന്നത്?
2: അതിനു മുമ്പേ തിലകഞ്ചേട്ടനുമായി ഒത്തുചേർന്ന പിയാനോ എന്ന നാടകത്തെ കുറിച്ച് പറയേണ്ടി വരും. അപ്പോൾ ആ ഒരു വർഷം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ കൊച്ചി നിലയം ഒരു ഭാഷാന്തര നാടകം അവതരിപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം വരികയുണ്ടായി. അതായത് സ്വതന്ത്ര രചന വേണ്ട, ഏതെങ്കിലും ഒരു സാഹിത്യകൃതിയെ മുൻനിർത്തി വേണം നാടകം ഒരുക്കാൻ എന്നുള്ളൊരു നിർദ്ദേശം അന്നത്തെ നമ്മുടെ നിലയം മേധാവി പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പല രചനകളും പരിശോധിക്കുകയും എൻ്റെ ഒരു വായനയിൽ എൻ്റെ മനസ്സിലുടക്കിയ ഒരു ബ്രസീലിയൻ ചെറുകഥയുടെ ഒരു മലയാള സ്വതന്ത്ര ആഖ്യാനം എന്നുള്ള രീതിയിൽ രൂപപ്പെടുത്തിയെടുത്തിയ നാടകമാണ് പിയാനോ. മൊഷാദു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറുകഥാകൃത്തിൻ്റെ കഥയാണത്. ലാറ്റിൻ അമേരിക്കൻ പശ്ചാത്തലത്തിൽ നിന്ന് ഞാനത് ഈ നമ്മുടെ ഒരു ഫോർട്ട് കൊച്ചിയുടെ ഒരു ആംബിയൻസിലേക്ക് മാറ്റി ആ നാടകത്തിൽ ഒരു പിയാനിസ്റ്റായിട്ട് തിലകൻ ചേട്ടനെ കാസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന് ആ സ്ക്രിപ്റ്റ് വളരെ ഇഷ്ടപ്പെടുകയും അദ്ദേഹം അത് നമ്മൾ തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഈ നാടകത്തിൽ ഒട്ടനവധി ആൾക്കാരുണ്ട്. ഇദ്ദേഹം റെക്കോർഡിങ്ങിനിടയിൽ വല്ലാതെ അസഹ്യത പ്രകടിപ്പിക്കേണ്ടത് എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ അന്നുണ്ടായിരുന്ന പലരും അമച്വറായിട്ടുള്ള കലാകാരന്മാരാണ്. അവർ ഇങ്ങനെ റിഹേഴ്സൽ തെറ്റിക്കുമ്പോൾ വീണ്ടും വീണ്ടും തിരുത്തുന്നു. അദ്ദേഹത്തിന് സമയം ചെലവഴിക്കാണ്ടായിരുന്നില്ല. അപ്പം പുള്ളി അസഹ്യത പ്രകടിപ്പിക്കുമ്പോൾ ഞാനൊരു കളിയായിട്ട് ഒരു കമൻറ്റ് പറഞ്ഞിരുന്നു, ഇങ്ങനെയാണെങ്കിൽ ചേട്ടനെ ഒറ്റക്ക് അവതരിപ്പിക്കേണ്ടി വരുമല്ലോ, മറ്റുള്ളവർ ചേട്ടനോളം പോകുന്നവരല്ലല്ലോ. തമാശ മട്ടിൽ പറഞ്ഞാണ്, എന്നാൽ നീ നോക്കൂ ഒരു കൈ എന്ന് പറഞ്ഞു. എനിക്ക് ഒറ്റക്കുള്ള ഞാൻ പറഞ്ഞു, അടുത്ത കൊല്ലം ഞാനൊരു നാടകം ഒറ്റ കഥാപാത്രത്തിൽ ആയിട്ട് എഴുതാം, ചേട്ടൻ അനുവദിക്കുമെങ്കിൽ ഞാൻ എഴുതി തുടങ്ങാൻ പറഞ്ഞു. ഓ, അതിൽ ഞാൻ എത്ര കഥാപാത്രങ്ങളെ ഞാൻ അവതരിപ്പിക്കേണ്ടി വരും എന്ന് തിലഞ്ചേട്ടൻ്റെ ചോദ്യം. അപ്പോഴുള്ളൊരു ആവേശത്തിൽ ഞാൻ പറഞ്ഞതാണ്, ഒരൊറ്റ നടൻ, ഒരു കഥാപാത്രം, ഒരു മണിക്കൂർ. അന്നങ്ങനെ ഒരു ആവേശപ്പുറത്ത് ഞാൻ പറഞ്ഞ കാര്യമാണ്. തിലഞ്ചേട്ടൻ വെല്ലുവിളി ഏറ്റെടുത്തു, നീ എഴുതിക്കൊണ്ട ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഇനിയും ഒരു കൊല്ലം ഉണ്ടല്ലോ, അപ്പോൾ ഈ വെല്ലുവിളി ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ കൊണ്ട് നടക്കുക. അന്ന് കൊച്ചി നിലയത്തിലുണ്ടായിരിക്കെ ഈ പ്രഭാത സവാരിയുണ്ട്. ആ സവാരിക്കിടയിൽ ഞാൻ എന്നും കാണുന്നൊരു വീടുണ്ട്, വലിയൊരു വീടാണ്. പക്ഷെ അവിടെ ആരും ആളനക്കൊന്നും ഉണ്ടാവില്ല. ഒരു വേലക്കാരനോ അല്ല കാര്യസ്ഥനോ എന്ന് പറയാവുന്ന ഒരാൾ എന്നും അവിടെ പൂന്തോട്ടം നനക്കുന്നത് കാണാം, പക്ഷേ ആരെയും ഉള്ളനക്കുമില്ല. പിന്നെ അതിൻ്റെ അകത്ത് ഇവിടുന്നോ ഈ ലളിതാ സഹസ്രനാമം പോലൊരു ഭക്തിഗാനം കേൾക്കുകയും ചെയ്തു. ഈ മൂന്ന് പ്രത്യേകതയിൽ നിന്നാണ് പിന്നീട് ഈ ഒറ്റ എന്ന് പറയുന്ന നിങ്ങൾ കേട്ട ആ നാടകം വികസിച്ചു വന്നത്. അത് എങ്ങനെയൊക്കെ വന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അറിയില്ല എന്നേ എനിക്ക് പറയാൻ പറ്റൂ.
0: എന്തായാലും അതൊരു വളരെ വ്യത്യസ്തമായൊരു റേഡിയോ അനുഭവമായിരുന്നു. റേഡിയോ അനുഭവം മാത്രമല്ല, അത് പിന്നീട് പുസ്തകമായപ്പോഴും ഏറെ പേർ സ്വീകരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ മറ്റൊരു പരീക്ഷണമായിരുന്നു, ഒരേ ഒരു നടന്റെ ആറ് വേഷങ്ങൾ അല്ലേ വിതയ്ക്കുന്നതിൻ്റെ ഉപമ.
3: അതെ,
0: എന്തുകൊണ്ട് അങ്ങനെ ഒരു പരീക്ഷണം? കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ നടന്മാർക്ക് കുറവൊന്നുമില്ലല്ലോ.
2: സിദ്ദിഖ് എന്ന് പറഞ്ഞ കലാകാരൻ ഈ ശബ്ദ നിയന്ത്രണത്തിൻ്റെ കാര്യത്തിലും ശബ്ദം വളരെ സർഗാത്മകമായി വിനിയോഗിക്കുന്നതിൻ്റെ കാര്യത്തിലും ഒരു നമ്പർ വൺ എന്ന് തന്നെ പറയാവുന്ന ഒരു കലാകാരനാണ്. അദ്ദേഹം ഈ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചു. എൻ്റെ മനസ്സിൽ അങ്ങനൊരു ആഗ്രഹം എവിടെ ഉണ്ടായിരുന്നു, ഇത് സിദ്ദിഖിന് തന്നെ വേണമെങ്കിൽ ആറ് കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കാൻ പറ്റുമെന്നുള്ള ധാരണയുമായിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷേ എനിക്കത് അങ്ങോട്ട് പറയാനൊരു വിമുഖത, എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു അധികഭാരമല്ലേ, പിന്നെ എൻ്റെ ഒരു അത്യാഗ്രഹം എന്നുള്ള രീതിയിൽ ഞാനതങ്ങനെ അടക്കി വെച്ച് ഇരിക്കെ ആണ് ഈ നാടകത്തിൻ്റെ റെക്കോർഡിംഗ് വേളയിൽ അദ്ദേഹം ഇങ്ങോട്ട് ചോദിക്കുന്നത്, ശരത്തെ ഇത് ഞാൻ തന്നെ ചെയ്തല്ലോ ആറ് വേഷങ്ങളും, എങ്ങനെയുണ്ടാവും? ആറ് കഥാപാത്രങ്ങളും ഞാൻ തന്നെ ആവിഷ്കരിച്ചാൽ എങ്ങനെയുണ്ടാവും എന്ന് എന്നോട് വെറുതെ ചോദിച്ചപ്പോൾ, ഇത് പണ്ട് ഒരു പറഞ്ഞതുപോലെ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വന്നു.
0: AI ഇല്ലാത്ത കാലമാണ്, അതോടെ ഓർക്കണം.
2: അതെ,
0: ഇന്നിപ്പോൾ അതൊരു അത്ഭുതമല്ല.
2: അല്ല,
0: ആ കാലത്ത് അതൊരു അത്ഭുതം തന്നെയായിരുന്നു.
2: രണ്ടുപേർക്കും ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, അതൊരു മിമിക്രി ലെവലിലേക്ക് പോകരുതെന്നുള്ളത്. പക്ഷേ ഈ അസാമാന്യ ശബ്ദകലാകാരനായിട്ടുള്ള സിദ്ദിഖ് അത് അസാമാന്യമായ രീതിയിൽ തന്നെ അതിനെ വൈവിധ്യപൂർണമായ ആറ് കഥാപാത്രങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചു.
4: ഏ നാടകം.

0: അറിയില്ല വേണി, ഉറക്കം ശരിയായില്ലെങ്കിൽ പിന്നെ അവിടെ കാഴിയിരുന്ന് തൂങ്ങും. സാറ് ചെല്ലി പോ.
1: എൻ്റെ പ്രമോഷനിങ് വന്നോട്ടെ, നിന്റെ ഒക്കെ ഈ അഹങ്കാരം ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ അപ്പം തീർത്തു തന്നേക്കാം, കേട്ടോടാ.
0: ഇയാളെ കൊണ്ട് വലിയ ശല്യമായിട്ടുണ്ട്, എല്ലാ ദിവസവും ഇത് തന്നെ പണി.
2: ചേട്ടൻ, ഇത് എന്തിൻ്റെ കേടാ? മിണ്ടാണ്ടിരുന്നൂടെ. പിന്നെ കൈമൾ സാറ് പറയുന്നതിൽ കാര്യമുണ്ട്.
0: എന്ത് കാര്യം?
2: കഷ്ടപ്പെട്ട് ജയിലും ചാടിയിട്ട് പിറ്റേ ദിവസം തന്നെ പിടികൊടുക്കുന്ന ഈ പരിപാടി.
3: കഥാപാത്രങ്ങളും ശബ്ദം നൽകിയതും ജോബ് സിദ്ദിഖ്, ഉടുമ്പൻ വാസു സിദ്ദിഖ്, കൈമൾ സാർ സിദ്ദിഖ്, ഗോപാലേട്ടൻ സിദ്ദിഖ്, ഇച്ചായൻ സിദ്ദിഖ്, സേവ്യറച്ചൻ സിദ്ദിഖ്.
4: പക്ഷെ ഇവരൊക്കെ അത് സ്വീകരിച്ചത് തിലാഞ്ചേട്ടനാണെങ്കിലും എൻ എഫ് ഫർഗീസ് ആണെങ്കിലും സിദ്ദിഖൊക്കെ ആണെങ്കിലും ഇവര് ഈ ഇതിനൊക്കെ ഒരു ലേണിംഗ് പ്രോസസ്സായിട്ടാണ് കരുതുന്നത്. അവരതൊക്കെ നാടകത്തിലൊരു കലാകാരന്മാർ എന്നുള്ള രീതിയിലല്ല വരുന്നത്, അവർ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള ഒരു പഠിതാക്കൾ എന്നുള്ള രീതിയിലാണ് എൻ്റെ നാടകങ്ങളിലേക്ക് വന്നത് എന്ന് ഞാൻ ഓർക്കുന്നു.
5: തീർച്ചയായും, കാരണം പലപ്പോഴും പറയാറുണ്ട്, ഒരു നിരീക്ഷണമാണ്, സിദ്ദിഖിൻ്റെ ശബ്ദം അങ്ങനെ ആരും അനുകരിക്കാറില്ല. മിമിക്രി ആർട്ടിസ്റ്റുകളൊന്നും തൊടാത്തൊരു ശബ്ദമാണത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഓരോ കഥാപാത്രത്തിനും എന്തെങ്കിലും വ്യത്യസ്തത ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഈ നാടകത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ. ഇനി നമുക്ക് ഈ വർഷത്തെ താങ്കളുടെ കാണുക കടലിന് കണ്ണ് തുറക്കാതെ
6: മോളിന്റെ അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
7: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
6: അത് മോളെ കണ്ണു തുറന്ന് കണ്ട ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
7: അതെ അച്ഛാ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ വലിയ കടൽ.
5: അത് ഒരുപക്ഷെ ആകാശവാണിയിൽ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തിക്കും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാവുന്നൊരു നാടകമാണ്. കാരണം അത് അവരുടെ ജീവിതം കൂടിയാണ്, അവരുടെ അനുഭവം കൂടിയാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു തിക്കൊടിയൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയ ഒരു നാടകം, അതോടൊപ്പം തന്നെ അതിൽ ചില കണ്ടെത്തലുകൾ കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ അറിയാതെ പോയ ചരിത്രം, വടക്കൻ വീരഗാഥയിൽ MT ചന്തുവിനെ മാറ്റി എഴുതി എന്ന് പറഞ്ഞ പോലെ തിക്കൊടിയൻ്റെ ബോധകാലത്തെ മാറ്റി എഴുതുന്ന ഒരു ചരിത്രം കൂടി ഈ നാടകത്തിന് പറയാനുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രമേയത്തിലേക്ക് താങ്കൾ എത്തിയത്?
4: അതിന് പ്രധാന കാരണം ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനം ആകാശവാണി കോഴിക്കോട് നിലയം എന്നുള്ളതാണ്. ആകാശവാണി കോഴിക്കോട് നിലയത്തിന് വളരെ മഹിതമായിട്ടുള്ള ഒരു പാരമ്പര്യമുള്ളൊരു പൈതൃകമുള്ളൊരു നിലയമാണ്. ഇപ്പോൾ ആകാശവാണി കോഴിക്കോട് നിലയം എന്ന് പറയുന്ന മാത്രയിൽ എല്ലാവരും ഓർക്കുന്ന അല്ലെങ്കിൽ പറയുന്ന പേരുകൾ ഉറൂബ്, തിക്കോടിയൻ, കേരാഗോമാഷ്, കെ എ കൊടുങ്ങല്ലൂർ, അങ്ങനെയൊക്കെയുള്ള പ്രതിഭാധനന്മാരെ പേരുകൾ ആണ് പറയാറുള്ളത്. അവർ പ്രക്ഷേപണ കലക്ക് മാത്രമല്ല മറ്റ് സാഹിത്യാദി സർഗാത്മക പ്രവർത്തനങ്ങളിലൊക്കെ കനത്ത സംഭാവനകൾ ചെയ്ത ആൾക്കാരാണ്. പക്ഷേ ഇതിൽ തിക്കോടിയന് ഇവരെക്കാളൊക്കെ വ്യത്യസ്തമായ ചില പശ്ചാത്തലങ്ങളുണ്ട്. ഉറൂബിനും ഒരു

0: പ്രസ്ഥാനത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ മിക്കതും ഇദ്ദേഹം ഈ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിലകൊണ്ടതിൻ്റെയും അന്നത്തെ ആ കാലത്തെയും അന്നത്തെ സമരോത്സുകമായിട്ടുള്ള ജനതയെയും ഒക്കെ അടയാളപ്പെടുത്തുന്നൊരു മലയാളത്തിലെ മികച്ച ആത്മകഥ ഗ്രന്ഥങ്ങളിലൊന്നാണ് അരങ്ങ് കാണാത്ത നടൻ. അരങ്ങ് കാണാത്ത നടനിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം അവിടെ എവിടെയുമില്ല. അദ്ദേഹം ഒരു സാക്ഷിയായിട്ട് സ്വന്തം ദേശത്തെയും കാലത്തെയും മറ്റുള്ളവരെ രേഖപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായിട്ടുള്ള പരാമർശങ്ങൾ തുലവും കുറവാണ്. അതായത് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് അതിനെക്കുറിച്ച് ആരോപണം നേരിടേണ്ടി വന്നു അദ്ദേഹത്തിന്. അതായത് ഈ സ്വന്തം കാര്യം എന്താ പറയാത്തത്, ഇദ്ദേഹം ഒന്നുമില്ലെങ്കിലും സ്വന്തം ഭാര്യയുടെ കാര്യമെങ്കിലും പറയണ്ടേ എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോഴാണ് അദ്ദേഹം ഏറ്റവും അവസാനിപ്പിക്കുന്നിടത്ത് മാത്രം ഭാര്യയുടെ ആ വിയോഗം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ ഹൃദയസ്പൃക്കായിട്ട് ഉപയോഗിക്കുന്നത്.
1: ഇത് സീരിയലൈസ് ചെയ്തപ്പോൾ വായിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഒരു കാലത്ത് വന്നിരുന്നു ഇത്.
0: എൻ്റെ നിരീക്ഷണങ്ങൾ ശരിവെക്കുന്നില്ലേ?
1: അതെ, തീർച്ചയായും.
0: അവിടെ വെച്ചാണ് എനിക്ക് മനസ്സിലിത് തറക്കുന്നത്. ഇത്രയും വികാരനിർഭരമായിട്ടുള്ള ഒരു സംഭവത്തിന് ശേഷം അല്ലെങ്കിൽ ആ സംഭവത്തിന് മുമ്പുള്ള തിക്കോടിയൻ്റെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കുന്നു. അതിനുശേഷമാണ് ഞാൻ തിക്കോടിയനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയതും തിക്കോടിയനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയതും. അതിനിടയിൽ ഞാൻ തിക്കോടിയൻ്റെ മകൾ പുഷ്പ ചേച്ചി എന്ന് വിളിക്കുന്ന പുഷ്പകുമാരി നമ്മുടെ നിലയത്തിലെ
1: ഉദ്യോഗസ്ഥയായിരുന്നു.
0: ചേച്ചിയുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അച്ഛൻ്റെ കുറേ കഥകൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേ അനുഭവങ്ങളൊക്കെ എന്നോട് പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് ഈ ഇദ്ദേഹത്തിന് ഈ രീതിയിൽ അടയാളപ്പെടുത്താൻ പറ്റിയത്. തിക്കോടിയൻ എന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനി, പിന്നെ ഈ ദേശീയ ഉദ്ഗ്രഥന പ്രവർത്തനങ്ങളുണ്ടല്ലോ, ഹരിജനോദ്ധാരണം അങ്ങനെയുള്ള കുറേ പ്രവർത്തനങ്ങൾ, ഈ വസൂരി വന്ന കാലത്ത് സന്നദ്ധ പഠനമാവുന്നു, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ആകാശവാണി ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചേർത്ത് പറയുന്നു എന്നല്ലാതെ, പിന്നീട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇവരൊക്കെ ആകാശവാണിയിൽ ജോലി ചെയ്തവരാണ്. ആ സമയത്ത് ഇവർ നേരിട്ട അവഗണനകൾ, അവമതിപ്പുകൾ ഒക്കെ ഞാൻ പിന്നീട് പല ആൾക്കാരിൽ നിന്നും പല സോഴ്സസിനായിട്ട് സമാഹരിച്ചു. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയ ഒരു നാടകം ആവാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിലെല്ലാം ഉണ്ട്, ചരിത്രമുണ്ട്. തിക്കോടിയനെ പോലുള്ള പ്രക്ഷേപകരുടെ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു നല്ല കാലം, പെൻഷൻ പോലും ഇല്ലാതെ പിരിയേണ്ടി വന്ന അന്നത്തെ ആകാശവാണി കലാകാരന്മാരുടെ ഒരു ദൈന്യത, പിന്നെ എൻ്റെ കുറേ ഇമാജിനറി കാര്യങ്ങൾ, ഒരു ഡോക്യുഫിക്ഷൻ ആയിരിക്കെ തന്നെ അതൊരു ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സാധനമാണ്.
1: തീർച്ചയായും അത് സമർപ്പിച്ചിട്ടുള്ളത് ആകാശവാണിയിലെ മൺമറഞ്ഞുപോയ പ്രശസ്തരും അപ്രശസ്തരുമായ കലാകാരന്മാർക്ക് വേണ്ടി കൂടിയാണ്.
0: അതെ, ഞാൻ ഈ മാസം വിരമിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ വിരമിച്ച് ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ പടിയിറങ്ങി പോകുന്നതിന് മുമ്പേ ആ സ്ഥാപനത്തിനുള്ള എൻ്റെ ട്രിബ്യൂട്ടാണ്. അതുപോലെ ആ സ്ഥാപനത്തിൽ സ്വന്തം ജീവിതം മറന്ന് ആത്മസമർപ്പണ ബുദ്ധ്യ അവിടെ പ്രവർത്തിച്ച എല്ലാവർക്കും ഉള്ളൊരു ട്രിബ്യൂട്ടായിട്ട് ആദരം എന്നുള്ള രീതിയിലാണ്
1: കാണുക. കടലിനെ കണ്ണുതുറക്കാതെ.
0: അതെ,
1: ഇതോടൊപ്പം ചേർത്ത് ചോദിക്കാനിരുന്നതാണ്, താങ്കളുടെ നാടകങ്ങളിൽ കടൽ, മഴ, അതുപോലെ ബിബ്ലിക്കൽ ബിംബങ്ങൾ ധാരാളം കടന്നു വരുന്നുണ്ട്. എന്തായിരിക്കാം ഇതിൻ്റെ ഒരു കാരണം, അല്ലെങ്കിൽ ഒരു പശ്ചാത്തലം?
0: ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കടൽ എന്ന് പറയുന്ന മാത്രമേ തന്നെ നമുക്കുണ്ടാകുന്നൊരു വിഷ്വൽ അതുണ്ടല്ലോ, അത് ഒരു ദാർശനികമായിട്ടുള്ള ഒരു വിഷ്വലാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അത്തരം വളരെ സങ്കീർണമായിട്ടുള്ള മാനസികാവസ്ഥകൾ ആവിഷ്കരിക്കാൻ ഒരു ബാക്ക്ഡ്രോപ്പായിട്ട് നിർത്താൻ പറ്റുന്ന ഒരു പശ്ചാത്തലം കടൽ ആവുന്നു എന്നുള്ളത് കുറെ കൂടി സൗകര്യമാണ് ഈ എഴുത്തുകാരനും സംവിധായകനും ആസ്വാദകർക്കും. അതെ, ഇപ്പം ഈ നാടകത്തിൽ തന്നെ കടലിൻ്റെ പല ഭാവങ്ങൾ കാണിക്കുന്നുണ്ട്. പ്രക്ഷുബ്ധമായ കടൽ കാണിക്കുന്നുണ്ട്, അതിൻ്റെ ശാന്തമായ കടലിൻ്റെ തിരയിളക്കങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ശബ്ദകലാകാരൻ എന്നുള്ള രീതിയിൽ കടലിൻ്റെ പല ശബ്ദ വ്യതിയാനങ്ങൾ അതിനൊരു വേറൊരു പ്രതലം സമ്മാനിക്കുന്നുണ്ട്.
1: എവിടെയോ വായിച്ചിട്ടുണ്ട്, കടലിൻ്റെ മുമ്പിൽ എത്തുമ്പോഴാണ് മനുഷ്യൻ എത്ര നിസ്സാരനാണ് ബോധ്യപ്പെടുന്നത്. അങ്ങനെ
0: സത്യമാണ്, അതും ഒരു നല്ല നിരീക്ഷണമാണ്. മനുഷ്യൻ്റെ നിസ്സാരത്വം ശരിക്കും നമുക്ക് ബോധ്യപ്പെടുക ഈ കടലിനെ കാണുകയാണ് അല്ലെങ്കിൽ കടലിനെ അനുഭവിക്കുമ്പോഴാണ്.
1: അതോടൊപ്പം ഈ പറഞ്ഞപോലെ ഇപ്പോൾ ശാന്തസമുദ്രമാകട്ടെ, ചില നാടകത്തിൻ്റെ തുടക്കം വിതയ്ക്കുന്നതിൻ്റെ ഉപമ, പ്രത്യേകിച്ച് ഇതിലെല്ലാം ബൈബിളിൻ്റെ സ്വാധീനം,
0: ബൈബിളിനെ ഒരു വായനക്കാരെന്നുള്ള രീതിയിൽ, ഒരു സർഗാത്മക രചന എന്നുള്ള രീതിയിൽ ആണ് ഞാൻ സമീപിച്ചിട്ടുള്ളത്. അതും ഈ പറഞ്ഞ പോലെ പല പല അടരുകളുണ്ട് അതിൻ്റെ അകത്ത്. യഹൂദ ജനതയുടെ ഒരു ചരിത്രം അതിൻ്റെ അകത്തുണ്ട്, ഒരു ദേശത്തിൻ്റെ ചരിത്രമുണ്ട്. അപ്പോൾ ഒരു സാഹിത്യകൃതി എന്നുള്ള രീതിയിൽ അതിനെ സമീപിക്കുമ്പോൾ നമ്മൾ ആകർഷിക്കുന്ന പല വാചകങ്ങൾ, അതിൻ്റെ വാക്യഘടനകളൊക്കെ വളരെ വ്യത്യസ്തമാണ്. അതുപോലെ ഈ സങ്കീർണമായിട്ടുള്ള മാനസിക അവസ്ഥകളെ ദ്യോതിപ്പിക്കാൻ ഈ ബിബ്ലിക്കൽ ഇമേജസും ഒക്കെ വല്ലാതെ സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ് അതിലേക്ക് വന്നത്. പിന്നെ ഈ കുറ്റബോധം, പാപബോധം, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളത് എഴുതുമ്പോൾ ഉണ്ടാകുന്ന

0: അതേ സംഭവം വായനക്കാരിലും അല്ലെങ്കിൽ ഈ ശ്രോതാക്കളിലൊക്കെ ഉളവാക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു ഒരു ഗംഭീര അനുഭവമാണ് ബൈബിൾ എന്ന് പറഞ്ഞത്
1: അതുകൊണ്ടാണ് ഇത്തരം സൂചകങ്ങൾ താങ്കളുടെ നാടകത്തിൽ ധാരാളമായി കാണുന്നത്. നമുക്ക് മറ്റൊരു പാട്ടിലേക്ക് പോകാൻ തോന്നുന്നു. ഈ ആകാശവാണിയുടെ താങ്കളുടെ ജീവിതത്തെ ഓർക്കുമ്പോൾ ഏറ്റവും ഹൃദ്യമായ ഒരു ഗാനം മനസ്സിൽ വരുന്നത് ഏതാണ്? ലളിതഗാനമാകട്ടെ, ചലച്ചിത്ര സംഗീതമാകട്ടെ, ഏതാണത്?
0: എനിക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു സംഗീത സംവിധായകനാണ് ജോൺസൺ മാഷ്. ജോൺസൺ മാഷുടെ ഗാനങ്ങൾ വളരെ ഏകദാനമാണ് എന്ന് പറയുന്ന കുറേ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഒരേ അച്ചിൽ വാർത്ത കുറേ ഗാനങ്ങൾ എന്ന് പലരും പറയാറുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലും ആ വ്യത്യസ്തമായിട്ടുള്ള ഒരേ ഈണത്തിലുള്ള പാട്ടുകൾ എല്ലാം ഇഷ്ടമാണ്. അദ്ദേഹം ഈ ഗാനങ്ങളെ സമീപിക്കുന്ന ഒരു രീതി വളരെ വ്യത്യസ്തമാണ്. അത് നമ്മുടെ ഒരു വെസ്റ്റേൺ ഹാർമണിയുടെ ഒരു രീതി വരുന്നുണ്ട്. ഭാരതീയ സംഗീതത്തിൻ്റെ സംഗീതമെന്ന് പറയുന്നത് ഒരു ലോക വിനിമയ ഭാഷയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും അദ്ദേഹവും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മിക്ക പാട്ടുകളും അതിൽ പതിരില്ല എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനത്തിൽ വന്ന പാട്ടുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് പവിഴം പോൽ പവിഴാതരം പോൽ എന്നുള്ള ഗാനമാണ്. അത് നേരത്തെ സൂചിപ്പിച്ച ബൈബിളിൻ്റെ സൂചകങ്ങൾ ONV കുറുപ്പിൻ്റെ രചനയിൽ വരുന്നു. ആലാപനത്തിൽ ഈ ഒരു വളരെ കാൽപ്പനികവും മെലഡിയുടെ ഒരു വേറെ വളരെ നവീനമായിട്ടുള്ള ഫ്രഷ്നെസ് ഉള്ള ചില അടരുകൾ വരുന്നു.
1: നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, അതിൽ നമുക്ക് ആ ഗാനം കേൾക്കാം.

0: സാധാരണ ഇത്രയധികം ശ്രോതാക്കൾ കൊണ്ടാടപ്പെട്ട നാടകങ്ങൾ എഴുതിയ ഒരു വ്യക്തി മനസ്സുണ്ടെങ്കിലും ആഗ്രഹിക്കും, എന്തുകൊണ്ട് ഒരു സിനിമയായിക്കൂടാ? അങ്ങനെ ഒരു സിനിമാ സ്വപ്നം ഉണ്ടായിരുന്നോ താങ്കൾക്ക്?
1: സിനിമ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ള ഒരു മാധ്യമമാണ്. പക്ഷേ നമ്മുടെ നാടകങ്ങൾ തന്നെ സിനിമ ആക്കാൻ വേണ്ടി വന്ന പലരും ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ പല വാണിജ്യ താല്പര്യങ്ങളും അതിനൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ എഴുതേണ്ടി വരുന്ന ഒരു എഴുത്ത് തൊഴിലാളിയായിട്ട് ജീവിക്കാൻ, അതായത് അങ്ങനെ എന്താ പറയുന്നത്
0: ഒരു ചട്ടക്കൂട്ടിൽ നിന്ന്
1: ചട്ടക്കൂട്ടിൽ നിന്ന് എഴുതാനുള്ള ഒരു വിമുഖത. പിന്നെ ആ സമയത്തൊക്കെ എനിക്ക് എൻ്റെ ഈ സർവീസിലിരിക്കെ എൻ്റെ മുൻഗണനകൾ മൊത്തം ഇവിടുത്തെ ജോലിയിലും മറ്റു കാര്യങ്ങളിലായിരുന്നു. നിത്യവൃത്തിക്കുള്ള ശമ്പളം ഈ സ്ഥാപനം തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പൊതുവെ അങ്ങനെ ഒരു
0: സിനിമയ്ക്ക് പുറകെ പാനില്ല എന്ന് പറയാം.
1: ഞാനൊന്നിനെയും പുറകെ പോവില്ല, പ്രശസ്തീൻ്റെ പുറകെയും പോവില്ല. അതൊക്കെ എന്നെ തേടി വരികയാണെങ്കിൽ കൊള്ളാം, സിനിമയും അങ്ങനെ എൻ്റെ
0: തേടി വരട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും ഇനിയുള്ള വിശ്രമ ജീവിതത്തിൽ, വിശ്രമം എന്ന് പറയുന്നില്ല, നമുക്ക് താങ്കളുടെ കുടുംബത്തെ കൂടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇന്ന് അവസാനിപ്പിക്കാൻ തോന്നുന്നു.
1: എൻ്റെ സഹധർമ്മിണി പ്രീത, രണ്ട് മക്കളാണ് ഉള്ളത്, രണ്ട് ആൺകുട്ടികൾ, ഒന്ന് ചാരുദത്തൻ, രണ്ടാമൻ ശന്തനു. അവർ രണ്ടുപേരും MBA കഴിഞ്ഞു ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു.
0: എന്തായാലും ഇനിയുള്ള ജീവിതം കൂടുതൽ സർഗാത്മകമാകട്ടെ, പ്രശസ്തി തേടി വരട്ടെ എന്ന് ആശംസിക്കുന്നു.
1: സന്തോഷം എനിക്ക്. ഞാൻ 21 കൊല്ലം ജോലി ചെയ്ത സ്ഥാപനത്തിൽ വന്ന് ഇങ്ങനൊരു പരിപാടി നടത്താൻ പറ്റിയതിൽ ഞാൻ എത്ര ഭാഗ്യവാനാണ് എന്ന് അതിശയിക്കുന്നു.
0: നന്ദി, നമസ്കാരം.
1: നന്ദി, നമസ്കാരം.
2: മലയാള റേഡിയോ നാടകത്തിന് പുത്തൻ ഭാവുകത്വം സമ്മാനിച്ച KV ശരത്ചന്ദ്രൻ പങ്കെടുത്ത ആത്മസഖി ആകാശവാണിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആത്മസഖി ആകാശവാണി പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ. നിർവഹണം MB ശശികുമാർ. സഹകരണം അർപ്പണ കൃഷ്ണരാജ്.

0: നാളെ രാത്രി 9:30 അക്ഷര ശ്ലോക സദസ്.
1: മഞ്ചാടിക്കുരു കുന്നിമാലകൾ മുരിക്കിൻ പൂക്കളിത്യാദിയും ചെഞ്ചോരിക്കു വിരോധിയാമധരവും തൃക്കൈകൾ തൃക്കാൽകളും.
0: അവതരണം ഇടപ്പള്ളി ചങ്ങമ്പുഴ അക്ഷര ശ്ലോക സമിതി.
2: കേശബന്ധമൊളി ചിന്തി പീലിയോടുമാടി നിൻ മകര കുണ്ടലം.
0: അക്ഷര ശ്ലോക സദസ് നാളെ രാത്രി 9:30.
3: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച്

0: ഉപയോഗിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്ര കലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
1: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
2: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9447562212.
0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.

നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിക്കുന്നത് അനിത കർത്ത. ആറ് 6:37 കാവ്യധാര, ഒ എൻ വി കുറുപ്പിന്റെ ആവണിപ്പാടം എന്ന കവിത. പതിനൊന്ന് മണിക്ക് സോപാന സംഗീതം, പാർവതി ദേവിയും അഞ്ജന നായരും അവതരിപ്പിക്കുന്നത് ഇടയ്ക്ക രജേഷ് രാമചന്ദ്രൻ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 41 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ

0: ചില്ലു ജാലകം, നിറമെഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
1: പൂക്കൂടയിലെ സുന്ദരി പനിനീർ പൂവിന് തൊട്ടടുത്തുള്ള കുഞ്ഞി മഞ്ഞപ്പൂവിനോട് അല്പം കുറുമ്പ്. അതിസുന്ദരിയെങ്കിലും മഞ്ഞപ്പൂവിന്റെ ചിരിയുടെ വശ്യത തന്റെ സൗന്ദര്യത്തെ മറയ്ക്കുന്നുണ്ടോ എന്നായി പനിനീരിന്റെ പരിഭവം. മഞ്ഞപ്പൂവിനെ നോക്കി ഇവർക്ക് എങ്ങനെ ഇത്രയും മനോഹരമായി ചിരിക്കാൻ കഴിയുന്നു എന്ന് മനസ്സിൽ വിചാരിച്ചു. ഇതിനിടെ പൂക്കൂടയിലെ തെച്ചിപ്പൂവിന്റെ പ്രഖ്യാപനം കേട്ട് പനിനീർ ഒന്ന് അന്താളിച്ചു. പൂക്കൂടയിലെ എല്ലാ പൂക്കളോടുമായി തെച്ചിപ്പൂ പറഞ്ഞു, ഇവിടെ നമ്മുടെ ജീവിതം അസ്തമിക്കുകയാണ്. യൗവനം താണ്ടിയ നമ്മെ ഇനി ആർക്കും വേണ്ട. ഇനി ഏതാനും മണിക്കൂർ നാം ഒരു കാഴ്ചവസ്തുവാകും. അതിനുശേഷം, തെച്ചിപ്പൂ നെടുവീർപ്പിട്ടു. പനിനീരിന് ഇത് വിശ്വസിക്കാനായില്ല. തന്റെ മുഖം ഇപ്പോഴും തുടുത്തു തന്നെയല്ലേ ഇരിക്കുന്നത്. എന്നാലും തെച്ചിപ്പൂവ് പറഞ്ഞത് എങ്ങാനും നേരായാൽ? നടുക്കത്തോടെ മഞ്ഞപ്പൂവിനെ തിരിഞ്ഞു നോക്കിയ പനിനീർ മഞ്ഞപ്പൂവിന്റെ നിറഞ്ഞ ചിരി കണ്ട് ഞെട്ടി. ഇവൾക്ക് എങ്ങനെ ചിരിക്കാനാകുന്നു? കാഴ്ചയെ മറയ്ക്കുന്ന കണ്ണുനീരിന്റെ നേരിയ നനവ് പനിനീരിന് അനുഭവപ്പെട്ടു.

നിറഞ്ഞു ചിരിക്കുന്ന മഞ്ഞപ്പൂവിന്റെ കണ്ണും നിറഞ്ഞിരുന്നു. ചിരിയുടെ പ്രഭയിൽ ആരും അത് ശ്രദ്ധിച്ചില്ല. അല്ലെങ്കിലും ഈ ചിരി തന്റെ നിയോഗമല്ലേ, അവൾ ഓർത്തു. മൊട്ടായ തന്നെ മോഹിച്ച് ചുറ്റും പലവരും മൂളിപ്പറന്ന ശ്യാമവർണ്ണനായ പാട്ടുകാരനെ തനിക്ക് അന്നേ ഇഷ്ടമായിരുന്നു. ഓരോ ദളവും വിടർത്തി അവനെ നോക്കിയാണ് അവൾ ആദ്യം ചിരിച്ചത്. ചുറ്റും വശ്യമായ ചിരികളെ അവഗണിച്ചുകൊണ്ട് അവൻ അവളെ സ്നേഹിച്ചു. പകരം താൻ ഇതുവരെ കാത്തുസൂക്ഷിച്ച തേനും പരിമളവും അവനായി നീതിച്ചു.

ചപലമായ കൗമാര സ്വപ്നങ്ങളിൽ അവനായിരുന്നു തനിക്ക് കൂട്ട്. തനിക്ക് ചുറ്റും സന്തോഷത്തോടെ പാറി നടന്ന് അവന്റെ പൊൻചിറകിന് ഒപ്പമായിരുന്നു തന്റെ മോഹങ്ങളും പറന്നിരുന്നത്. ഇളം കാറ്റിൽ തലയാട്ടി അവന്റെ പാട്ടിൽ അവൾ നൃത്തമാടി പറന്നുയരുന്ന മോഹങ്ങൾക്കൊപ്പം തന്നെ മറന്നവൾ ആടി.

കടന്നു വന്ന പൂക്കാലം അവരെ കൂടുതൽ അടുപ്പിച്ചു. അവളുടെ അധരങ്ങൾ അവന് തേൻ പകർന്നു. സന്തോഷത്തോടെ എല്ലാം മറന്നവർ പരസ്പരം മോഹിച്ചു. എത്ര ദൂരെ നിന്നും അവന്റെ പാട്ട് അവൾ തിരിച്ചറിഞ്ഞു. അവന്റെ സാമീപ്യത്തിനായി അവൾ ഏറെ മോഹിച്ചു.

ഒരു ഗാഠാശ്ലേഷത്തിൽ സുഖാനുഭൂതിയിൽ അവനെ തട്ടിമാറ്റിയ വിരലുകളോട് അവൾക്ക് അരിശം തോന്നി. ചുറ്റും മൂളിപ്പറന്ന് അവനും തന്റെ പ്രതിഷേധം അറിയിക്കുന്നുണ്ടായിരുന്നു. തന്റെ മോഹങ്ങൾ കരിയുകയാണെന്ന് അവൾക്ക് ബോധ്യമായി. ദലങ്ങളിൽ പൊടിഞ്ഞുനിന്ന തേൻകണം അവളുടെ നിലയ്ക്കാത്ത മോഹങ്ങളുടെ നേർക്കാഴ്ചയായി. തന്നെ അടർത്തിമാറ്റി പൂക്കൂടയിൽ ഇടുമ്പോഴും അവളുടെ കണ്ണുകൾ അവനെ തിരയുകയായിരുന്നു. കാതുകൾ ആ പാട്ട് കേൾക്കാൻ വെമ്പുകയായിരുന്നു.

നിറഞ്ഞ കണ്ണുകളുമായി അവൾ ചിരിച്ചുകൊണ്ടേയിരുന്നു. ഇതൽ പിരിച്ച് തന്നെ വികൃതമാക്കാനായി വിരലുകൾ അവളുടെ അരികിലേക്ക് നീളുമ്പോഴും അവൾ ചിരിക്കുകയായിരുന്നു. അവസാനമായി അവൻ തന്നെ കാണാൻ വരുമെന്ന് അവൾ മോഹിച്ചു. ദൂരെ അവന്റെ പാട്ട് കേട്ടവൾ തിരിഞ്ഞു നോക്കി. ചെടിയിൽ ബാക്കിയായ മുട്ടുകളിൽ ഒന്നിനെ ചുറ്റി അവൻ പാറി നടക്കുകയാണ്. കണ്ണിൽ നിറയുന്ന നിർവികാരതയോടെ ആ കാഴ്ച അവൾ കണ്ടു. അവളുടെ മനസ്സ് തേങ്ങുന്നുണ്ടായിരുന്നു. ക്രമേണ അവൾ ഇതൾ പിരിഞ്ഞില്ലാതെയായി. ഓരോ ഇതളിനും അവൾ തന്റെ ചിരി പകുത്തു നൽകി. തൊട്ടടുത്തുണ്ടായ റോസാദളവും അവളെ നോക്കി ചിരിച്ചു. ഓർമ്മകളുടെ ഒടുങ്ങാത്ത സ്പന്ദനങ്ങൾ അവരെ വലയം ചെയ്യുന്നുണ്ടായിരുന്നു.

നിറഞ്ഞ മോഹങ്ങളാൽ നിറയ്ക്കപ്പെട്ട പൂക്കൂടയിൽ നമുക്കായി നന്മയുടെ ചിരി തൂകുന്ന പൂക്കൾക്കായി ഈ പരിപാടി സമർപ്പിക്കുന്നു. ഒരാഴ്ച കാലത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണും വരെ വിടാം.

ചില്ലുജാലകം സമാപിക്കുന്നു. രചന നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ. അവതരണം സിന്ധു ശ്രീകുമാർ. സഹായം അർപ്പണ കൃഷ്ണരാജ്.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 10 മണി കഴിഞ്ഞ് 59:27. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. തുടർന്ന് 11:10 സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ. ഇന്ന് ഈ പരിപാടിയിൽ മധ്യമവർഗ കല്യാൺ എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം. ഡൽഹി റിലേ.

0: यूट्यूब चैनल न्यूज ऑन AIR ऑफिशियल पर भी सुन सकते हैं। इस कार्यक्रम के संबंध में अपनी प्रतिक्रिया आप हमें ईमेल या व्हाट्सएप के माध्यम से भेज सकते हैं। ईमेल का पता है airnsdtalks@gmail.com और व्हाट्सएप नंबर है 9289094044।
1: In the special series, you were listening to a discussion on 12 years of the Modi government transforming middle-class lives through reform and welfare. Participants were Ashok Tandon, political analyst, and Sharad Kohli, economic analyst. Moderator was Anubha Rohatgi. This program was produced and presented by the News Services Division of Akashvani. You can listen to it on our mobile app, News on Air. This program is also available on our YouTube channel, News on Air Official. You may share your feedback about this program through email at airnsdtalks@gmail.com or WhatsApp on 9289094044.
2: നിങ്ങൾ കേട്ടത് സദ്ഭരണത്തിന്റെ 12 വർഷങ്ങൾ ഡൽഹിയിലെ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞ് 45:04. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. 102.3 MHz FM ബാൻഡിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. ഏവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.